ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 28, കൊല്ലവർഷം 1201, മിഥുനം 4, 2026 ജൂൺ 18, വ്യാഴാഴ്ച. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:48. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ജീവിതത്തെ അലങ്കരിക്കാനാണ് ഭാഷ. ഓരോരുത്തരുടെയും നിലനിൽപ്പിന് എന്തെങ്കിലുമൊക്കെ രൂപകങ്ങൾ നമ്മൾ കണ്ടെത്തിയേ തീരൂ. അതിലേറ്റവും ഈർപ്പമുള്ള സൂചന

0: നദിപോലെ ഒരു ജീവിതം എന്നുള്ളത് തന്നെ ആവണം. ഒരു 13 വർഷം മുമ്പ് ഞങ്ങളിൽ നിന്ന് കടന്നുപോയ ഒരു സ്നേഹിതയുടെ ഒടുവിലത്തെ കുറിപ്പ് അതായിരുന്നു: ഞാൻ നദിയാണ്, സരസ്വതി, ഇനി കാണാതെ ഒഴുകിക്കോളാം. 40 വയസ്സുള്ള ഒരു വീട്ടമ്മ, അധ്യാപിക, കടന്നു പോകുന്നതിനേക്കാൾ മുമ്പേ വേഗത്തിലത് കുറിച്ചു വെക്കുകയാണ്. സ്വയം നദിയോ ഇല്ലയെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഒരു 6 സൂചനകൾ എന്നെ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. 1. നിങ്ങളിപ്പോഴും ഒഴുകുന്നുണ്ടോ? പലപ്പോഴും ജീവിതം ഇങ്ങനെ നിലച്ചു പോകുന്നതായിട്ട് കാണുന്നു. നവീകരിക്കാതെ, മിനുക്കാതെ, ക്ലാവ് പിടിച്ച പാത്രങ്ങളെ കണക്ക് ജീവിതത്തിൻ്റെ ഭംഗിയില്ലാതെ പോകുന്നു. 2. നിങ്ങളിങ്ങനെ എല്ലാത്തിനെയും തണുപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുക്കലിരിക്കുമ്പോൾ മനുഷ്യർക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ തിരുവായനയും എഴുത്തുമൊക്കെയുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു കൊച്ചുവർത്താനമുണ്ടായിരുന്നു. കഠിന സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അവർ പറയും, ഫേൺഹില്ലിൽ പോകാൻ തോന്നുന്നു. ഫേൺഹില് ഊട്ടിക്കടുത്തുള്ള ഒരു ചെറിയ കവലയാണ്. ആ ദേശമല്ല അതിൻ്റെ പ്രത്യേകത. അവിടെ ജീവിച്ചിരുന്നൊരു ആചാരനുണ്ടായിരുന്നു, നമുക്കൊക്കെ ആദരവും സ്നേഹവുമുള്ളൊരു പേരാണത്, ഗുരുനിത്യ. എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടേക്ക് ചെറുപ്പക്കാർ വണ്ടി കയറും. അവിടെ നിങ്ങൾക്കിത്തിരി ഭക്ഷണമുണ്ടാവും, ചുണ്ടുകൂടി ഉറങ്ങാനായിട്ട് ഒരു മുറി ഉണ്ടാവും. ചിലപ്പോൾ പോയതിനേക്കാൾ സമാധാനത്തിൽ നിങ്ങൾക്ക് മടങ്ങിയെത്താനാവും. 3. നിങ്ങളുടെ കുതിർന്ന മനുഷ്യനാണോ? ഡ്രഞ്ച് എന്ന അർത്ഥം വരുന്നൊരു വാക്കാണ്. അനുകമ്പയുള്ളൊരു മനുഷ്യനാണോ? 4. നിങ്ങൾക്ക് ജീവിതത്തെ കുലീനമായിട്ട് സ്വീകരിക്കാനാവുമോ? നദികൾ ഇത്ര ഭംഗിയായിട്ടാണ് ഓരോരോ തെരുവുകളിൽ തങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നവയെ കുലീനമായിട്ട് സ്വീകരിക്കുന്നത്. ചിലപ്പോൾ പൂക്കളും ചെരാതുകളുമൊക്കെ ആരോ ഒഴുക്കിവിടുന്നു. പണ്ടൊക്കെയാണെങ്കിലും കേട്ടിട്ടുണ്ട്, വെന്തുതീരാത്ത ഒരു മൃതശരീരവും ചിലപ്പോൾ അതിലേക്ക് ആരോ ഒഴുക്കിവിടുന്നു. നദി നമ്രതയോടുകൂടി സ്വീകരിക്കുകയാണ്. 5. നിങ്ങൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? ബഷീറിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. തടവറയിലായിരിക്കുമ്പോഴും ഈ മനുഷ്യൻ ഇങ്ങനെ പൂക്കളെ നട്ടു വളർത്തുകയാണ്. ശേഷിച്ചും പനിനീർ പൂക്കൾ. എത്ര മോശം സാഹചര്യമാകുമ്പോഴും, എത്ര ചെറിയ കാലമായിരിക്കുമ്പോഴും നമ്മൾ എന്ത് സുഗന്ധം വെച്ചിട്ടാണ് പോകുന്നത്? നമുക്ക് ലഭിച്ച മനുഷ്യര്, നമ്മൾ പാർത്ത ഇടങ്ങളിലൊക്കെ നമ്മൾ എന്താണ് അവശേഷിപ്പിക്കുന്നത്? 6. നിങ്ങൾ നിങ്ങളുടെ കാലത്തിൻ്റെ ദാഹത്തെ ഉണർത്തുന്നുണ്ടോ? വെള്ളത്തിന് ദാഹം ശമിപ്പിക്കാൻ മാത്രമല്ല, ദാഹം ഉണർത്താനുമാവും. മരുഭൂമിയിലൂടെ ചില സഞ്ചാരങ്ങൾ ലഭിച്ചിട്ടുള്ളവർക്ക് നിശ്ചയമായിട്ടും അത് പിടുത്തം കിട്ടും. നമ്മൾ മറന്നുപോകുന്ന ദാഹത്തെ ഞൊടിയിടയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഉറവ ഇങ്ങനെ തൊട്ടുണർത്തും. പാഷനേറ്റ് ഡിസയർ ഫോർ ട്രാൻസെൻഡൻസ്. ഈ അപാരതയോടുള്ള അഗാധമായ ദാഹമുണർത്തുന്ന ഒരാളായിരിക്കുമോ നിങ്ങൾ? സംഗീതത്തിലും നൃത്തത്തിലും ധ്യാനത്തിലും സ്നേഹത്തിലുമൊക്കെ ഈ അപാരതയുടെ സ്പർശമുണ്ട്. പണ്ടൊരിക്കൽ ഒരു സൂഫി ഗുരുവിൻ്റെ കൂടെ ഒരു കുട്ടി പാർക്കാൻ വന്നു. നല്ല കോരിച്ചൊരിയുന്ന മഴ. ഞെട്ടിനീറ്റ കുട്ടി എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. അതിനകത്ത് ചില കാര്യങ്ങൾ അസാധാരണമായിട്ട് അയാൾക്ക് തോന്നി. എന്നിട്ടും ഒരു കോപ്പ തണുത്ത ജലം അവന് കൈമാറി. ഒരു ഇറക്ക് കുടിച്ചിട്ട് അതേ മൺകോപ്പ പുറത്തെ മഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് കുട്ടി വീണ്ടും കരയുകയാണ്, എന്നിട്ടും എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ ആചാരന് വെളിപാടുണ്ടായി. അൽസിരസ് തറയോട് ചേർത്ത് വെച്ച് ഇങ്ങനെ നിലവിളിച്ചു: അള്ള, കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു കോപ്പ തണുത്ത ജലത്തിന് മുന്നിൽ എൻ്റെ കുഞ്ഞിൻ്റെ ദാഹത്തെ ഉണർത്തിയവനെ. നദിസദൃശ്യമായ ഒരു ജീവിതം കാത്തുനിൽപ്പുണ്ടെന്ന്, നന്നായിട്ട് പുറത്ത് മഴ പെയ്യുന്ന ഈ കാലം, ഈ പ്രഭാതം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, സഹകരണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ജൈവവൈവിധ്യ സംരക്ഷണം വനംവകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രദേശവാസികളുടെ സഹകരണത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു.

0: സംസ്ഥാന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ദേശീയപാത അതോറിറ്റി അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പി എം ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിപ്പ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവ്വാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കർണഭൂഷണം എന്ന കവിത, 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7:00 മഹിത മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ, തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായകയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു, 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ഷൂർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10:00 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സർപ്പം പാട്ട്, പി കെ രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്, 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ, 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല, വൈകിട്ട് 6:50 കിസാൻ വാണി, ജാതികൃഷിയുടെ പരമ്പരാഗത രീതികൾ പരിചയപ്പെടുത്തുന്നു ആലുവ പടിഞ്ഞാറേ കടുങ്ങല്ലൂരിലുള്ള മുതിർന്ന കർഷകൻ SN പിള്ള, സമ്മിശ്ര കൃഷി കരുതലും കരുത്തും, മണിയുടെ സ്വദേശിനി മോളി ജോസിന്റെ കൃഷി അനുഭവങ്ങൾ, 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi arrived in Paris last night for the final leg of his visit to France. Upon his arrival in the French capital, Mr. Modi received a warm welcome from members of the Indian community gathered at his hotel. In Paris, PM Modi will attend the Viva Tech 2026 alongside French President Emmanuel Macron. The Viva Tech Summit is Europe's largest technology and startup event where Mr. Modi is expected to highlight India's growing innovation ecosystem and technological advancements. The Prime Minister is also scheduled to address members of the

സമയം 6 മണി കഴിഞ്ഞ് 10:25. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആർ കെ ദാസ്, രജനി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചിത്രപാടിയ ഗാനം, രചന, സംഗീതം പുകഴേന്തി.

ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം നാളെ മുതൽ 18 പ്രവൃത്തി ദിവസങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കുടപ്പനക്കുന്ന് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ നടക്കും. മഴക്കാലത്ത് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കർഷകരുടെ സംശയ നിവാരണത്തിനുമായി റബ്ബർ ബോർഡ് കോൾ സെന്റർ പ്രത്യേക ഫോണിൻ പരിപാടി സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ റബ്ബർ ബോർഡിലെ ഡെവലപ്മെന്റ് ഓഫീസർ ചന്ദ്രലേഖ കെ കർഷകരുടെ ചോദ്യങ്ങൾക്ക് ഫോണിലൂടെ മറുപടി നൽകും. താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 0481257622 0481257622. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV 380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495000915 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495000915. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് www.celkau.in എന്ന വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്യാം. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. നമ്പർ ആവർത്തിക്കാം, 0487243856. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ഹയർ സെക്കൻഡറി ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായം 2026 June 1 18-40 മധ്യേ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ഈ മാസം 20 വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 695004 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446453

0: 3247. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446 45 32 47. എറണാകുളം ജില്ലയിലെ വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പല കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484289963, 0484289963. കാർഷിക വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര 12,900, കുരുമുളക് ഗാർബിൾഡ് 71,100, അൺഗാർബിൾഡ് 69,100, റബ്ബർ RSS 4 27,600, RSS 5 27,100 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32:10. പ്രധാന പത്രവാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് G7 ഉച്ചകോടിക്ക് അനുബന്ധമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര പദ്ധതി PM-3 ഉപാധികളോടെ നടപ്പാക്കാൻ UDF സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 30 വരെ വൈകിട്ട് 6:00 രാത്രി 12:00 ഇടയ്ക്ക് ചിലയിടങ്ങളിൽ ഗ്രിഡ് ഓഫ് ചെയ്ത് വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കും. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഓരോ വകുപ്പിലും ധനകാര്യ ഉപദേഷ്ടാവിനെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് വെള്ളിയാഴ്ച നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കും. ലോകകപ്പ് ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന അൾജീരിയയെ 3-1 തോൽപ്പിച്ചു. ലയണൽ മെസ്സി ലോകകപ്പിലെ ആദ്യ ഹാട്രിക് നേടി. ഗ്രൂപ്പ് കെ മത്സരത്തിൽ പോർച്ചുഗലിനെ കോംഗോ സമനിലയിൽ തളച്ചു. വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം മത്സരത്തിൽ നെതർലൻഡ്സിനെ 95 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 1-ാം സ്ഥാനത്തെത്തി. പ്രധാന പത്രവാർത്തകൾ സമാപിച്ചു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ഉള്ളൂർ S പരമേശ്വരയ്യർ എഴുതിയ കർണഭൂഷണം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.

0: ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ കർണഭൂഷണം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗമാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് എച്ച് രാജേഷ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 4263 97 അല്ലെങ്കിൽ 04842 4263 87 അല്ലെങ്കിൽ 94446585888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
9: ഇന്ന് രാവിലെ 8:05 കേൾക്കാം ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ സംസാരിക്കുന്നു. കേൾക്കൂ ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗത്തിൽ.
8: ഇന്ന് 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ ലോ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പ്.

ദീപസ്തംഭം മഹാശ്ചര്യം 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ. തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്തു പഠിക്കണം എന്താകണം. 8:05 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:00 സർപ്പം പാട്ട്, PK രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങൾ, ഡോക്ടർ CK ധന്യ സംസാരിക്കുന്നു. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. വൈകിട്ട് 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:50 കിസാൻ വാണി, ജാതി കൃഷിയുടെ പരമ്പരാഗത രീതികൾ പരിചയപ്പെടുത്തുന്നു. ആലുവ പടിഞ്ഞാറേ കടുങ്ങല്ലൂരിലുള്ള മുതിർന്ന കർഷകൻ SN പിള്ള. സമ്മിശ്ര കൃഷി, കരുതലും കരുത്തും, മണിയുടെ സ്വദേശിനി മോളി ജോസിന്റെ കൃഷി അനുഭവങ്ങൾ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പറ്റ പന്തിരുകുലം. രാത്രി 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു, അവസാന ഭാഗം. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. മഹിതം മലയാളം. 9:30 നാടകം, കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, ഈ പരിപാടിയിൽ ഭാരതത്തിന്റെ പൈതൃകം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 43:55. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ

സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യകേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഏവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ.

0: സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. പിഎം വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1,000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബിജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങളെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ ശ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റുന്നത്.

0: എത്തിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെയും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തുനിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഗാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഗാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അര നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയ പ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 മിനിറ്റിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി. ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യയ്ക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ഗ്രൂപ്പുകളിലെയും ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മഹാരാജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM-ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. Veena കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 അവസാനിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3.

അറിവും ആനന്ദവും പകരുന്ന പരിപാടികളുമായി ഇതാ FM ഡയറി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഡയറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ചിന്താശകലം. ആവശ്യത്തിന് പുരോഗമിച്ച ഏതൊരു സാങ്കേതിക വിദ്യയും മാജിക്കിന് തുല്യമാണ്.

ആർതർ സി ക്ലാർക്കിന്റെ വാക്കുകൾ. ആവശ്യത്തിന് പുരോഗമിച്ച ഏതൊരു സാങ്കേതിക വിദ്യയും മാജിക്കിന് തുല്യമാണ്. ആർതർ സി ക്ലാർക്കിന്റെ ഈ വാക്കുകൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യം, ഏതു രാജാവിന്റെ പേരിലാണ് വയർലെസ് സാങ്കേതിക വിദ്യയായ ബ്ലൂടൂത്ത് അറിയപ്പെടുന്നത്? ചോദ്യം ആവർത്തിക്കാം, ഏതു രാജാവിന്റെ പേരിലാണ് വയർലെസ് സാങ്കേതിക വിദ്യയായ ബ്ലൂടൂത്ത് അറിയപ്പെടുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ മോഹിനിയാട്ടം വൈകിട്ട് 6:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: giant of waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പത്തൊൻപതാം തീയതി പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, പുലർച്ചെ 3:30 കാനഡ വേഴ്സസ് ഖത്തർ, രാവിലെ 6:30 മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: സേവന വാർത്തകൾ. ഏലൂർ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് കമ്പനി നടത്തുന്ന മോക്ക് ഡ്രില്ലിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2:30 നും 4 മണിക്കും മധ്യേ പലതവണ സൈറൺ മുഴങ്ങും. ഇതുകേട്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. കൊച്ചി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ കരാർ അടിസ്ഥാനത്തിൽ യങ് പ്രൊഫഷണൽ 2 ഗ്രാഫിക് ഡിസൈനർ ഒഴിവിലേക്ക് ഇന്ന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യത, ഗ്രാഫിക് ഡിസൈനിംഗിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-2-4-1-2-3-0-0. സമയം 7 മണി. FM ഡയറി തുടരുന്നു. ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
3: കത്തിക്കരിഞ്ഞ് ബാക്കിയാവുന്നതാണ് കരി. മരം കത്തിയതിന്റെ കരിയെ മരക്കരി എന്ന് പറയുന്നു. ചിരട്ട കത്തിയുണ്ടാകുന്നതാണ് ചിരട്ടക്കരി. ഇവയൊക്കെ പലവിധ കാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നുണ്ട്. മരങ്ങളുടെ ഭാഗങ്ങൾ ഭൂമിക്കടിയിൽ കിടന്ന് പാകപ്പെട്ടുണ്ടാകുന്നതാണ് കൽക്കരി. ഇത് ഇന്ധനമായി ഉപയോഗിക്കുന്നു. ആനയ്ക്ക് കരി എന്ന് പേരുണ്ട്. ചിത്രകാരന് കരി കറുത്ത നിറമാണ്. കരിവള കറുത്ത വളയാണ്. കരിമഷി കണ്ണെഴുതാനുള്ളതാണ്. കരിക്കലം കരിപിടിച്ച കലമാണ്. കരിമേഘം കറുത്ത മേഘമാണ്. കരിവണ്ട് കറുത്ത വണ്ടാണ്. കരിയില ഉണങ്ങിയ ഇലയാണ്. കരിമൂർഖൻ, കരിന്തേൽ എന്നീ പ്രയോഗങ്ങൾ കറുപ്പിനേക്കാൾ അധികമായി അവയുടെ ആക്രമണത്തെയും വിഷത്തെയും സൂചിപ്പിക്കുന്നു. കഥകളിയിലെ വേഷങ്ങളിലൊന്നിന് കരി എന്ന് പേരുണ്ട്. കരിമുഖമെന്ന് പറയുന്നിടത്ത് കറുത്ത മുഖം എന്നല്ല അർത്ഥമാക്കുന്നത്. നമ്മുടെ മുന്നിൽ തെളിയാ

0: നിൽക്കുന്ന മുഖമാണ് ഉദ്ദേശിക്കുന്നത്. കറുത്ത കണ്ണിന് ഭംഗി കൂടുതലാണെന്ന സങ്കല്പം നിലനിൽക്കുന്നുണ്ടെങ്കിലും കരിങ്കണ്ണ് കറുത്ത കണ്ണല്ല. അസൂയക്കാരുടെ കണ്ണുതട്ടി നമുക്ക് ദോഷം സംഭവിക്കുമെന്നുള്ള വിശ്വാസമാണ് കരിങ്കണ്ണ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൃഷി ഇറക്കാത്ത കറുത്ത നിലത്തെ കരിനിലമെന്ന് വിളിക്കുന്നു. കരിമ്പണം കള്ളപ്പണമാണ്. കരിനിയമം മോശപ്പെട്ട നിയമമാണ്. കരിമ്പണം പരുക്കനായ കറുത്ത കമ്പിളിയാണ്. കരിമംഗല്യം സ്ത്രീകളുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത അടയാളമാണ്. പൂരാടൻ നാളിന് സമയവും ലക്ഷണവുമനുസരിച്ച് ചില ദോഷങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ദോഷമെന്ന് കരുതുന്ന പൂരാടൻ നാളിനെ കരിമ്പൂരാടമെന്ന് വിളിക്കുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിന്റെയും ദുഃഖത്തിന്റെയും അടയാളമാണ്. കരിമരുന്ന് വെടിമരുന്നാണ്. കരി എന്നാൽ കലപ്പയെന്നും അർത്ഥമാക്കുന്നുണ്ട്. കരിതേക്കുക എന്നാൽ അപമാനിക്കുക എന്നാണ് അർത്ഥം. കരിങ്കല്ല് കറുത്ത കല്ലാണ്, കടുപ്പമുള്ള കല്ലാണ്. കരിഞ്ചന്ത കള്ളവ്യാപാരമാണ്. കരിങ്കാലി എന്ന പ്രയോഗം കൂറുമാറുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ്. തരിശുനിലം നന്നാക്കുന്നതിന് കരിതെളിക്കുക എന്ന് പറയുന്നു. ഈ പ്രയോഗങ്ങളിൽ മിക്കവാറും കരിയെന്ന വാക്ക് ദോഷകരമെന്ന് കരുതുന്നു. കരിവീട്ടി എന്നാൽ നല്ല ഈടും ഉറപ്പുമുള്ള ഈട്ടിത്തടിയാണ്. കരുത്തുള്ള ശരീരത്തെ സൂചിപ്പിക്കാൻ നല്ല കരിവീട്ടി പോലെ എന്ന് പറയാറുണ്ട്. കരിങ്കോഴി കറുത്ത കോഴിയാണ്. അതിൻ്റെ ഇറച്ചിയും മുട്ടയുമൊക്കെ ഔഷധഗുണമുള്ളതും കൂടുതൽ വിലയുള്ളതുമാണ്. കരിമ്പന, കരിനെച്ചി, കരിങ്ങാട്ട, കരിമരുത് തുടങ്ങിയവ അതാത് സസ്യങ്ങളുടെ പേരിനെയാണ് സൂചിതമാക്കുന്നത്. ഇങ്ങനെ കരിയെന്ന പ്രയോഗത്തിന് നിരവധി അവസ്ഥാന്തരങ്ങളാണുള്ളത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

0: കെഎസ്ഇബി അറിയിപ്പ്. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ കൊല്ലം കുടിമുകൾ, കർദിനാൾ നഗർ, കരുണാലയം, ഡിജോ ഭവൻ പരിസരം, ജഡ്ജിമുക്ക്, നൈപുണ്യ സ്കൂൾ പരിസരം, ഒലിമുകൾ, അമ്പാടിമൂല, മാവേലിപുരം എന്നിവിടങ്ങളിൽ ഭാഗികമായി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകൾ. കോട്ടയം മാടപ്പള്ളി അഡീഷണൽ ICDS പ്രൊജക്ട് പരിധിയിൽ വരുന്ന വാഴപ്പള്ളി പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചിരിക്കണം. ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കാനും അറിയുന്നവരും SSLC വിജയിക്കാത്തവരുമായിരിക്കണം. അപേക്ഷകൾ ഇന്ന് വൈകിട്ട് 5 മണിക്കകം ICDS മാടപ്പള്ളി അഡീഷണൽ ഓഫീസിൽ നൽകണം. തൊടുപുഴ മുതലക്കോടം സർവീസ് സഹകരണ ബാങ്ക് ദീർഘകാലമായി കുടിശ്ശികയായ വായ്പകൾ അടച്ചു തീർക്കുന്നതിനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള അദാലത്ത് ഇന്ന് രാവിലെ 10 മണി മുതൽ മുതലക്കോടം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 04862227 31, 04862227 31.
1: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
2: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
1: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
2: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.

0: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20.
1: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
0: മറക്കാതെ കേൾക്കണേ.
1: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
0: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
2: കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഇടുക്കി ജില്ലാ കാര്യാലയത്തിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസുമാരെ തിരഞ്ഞെടുക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രായപരിധി 28 വയസ്സ്. അടിസ്ഥാന യോഗ്യത BTech സിവിൽ, കെമിക്കൽ, എൻവയോൺമെന്റൽ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയരേഖകളും സഹിതം ബോർഡിന്റെ ഇടുക്കി ജില്ലാ കാര്യാലയത്തിൽ ഇന്നു രാവിലെ 10:30 ഹാജരാകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0486-2-221-590. നമ്പർ ആവർത്തിക്കാം, 0486-2-221-590. പാലക്കാട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ബോയ്സ് ഹോസ്റ്റലുകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ക്ലാർക്ക് കം അക്കൌണ്ടന്റ് തസ്തികയിലേക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. ഒന്നുവീതം 2 ഒഴിവുകളാണ് ഉള്ളത്. ബിരുദവും കമ്പ്യൂട്ടർ അക്കൌണ്ടിംഗുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ പരിജ്ഞാന സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. പ്രായപരിധി 22-40 മധ്യേ. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0466-2-260-5. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ സംസ്കൃതം സാഹിത്യ വിഷയത്തിൽ അതിഥി അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തും. സംസ്കൃത സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ പ്രകാരം യോഗ്യതയുള്ളവർക്കും പങ്കെടുക്കാം. അപേക്ഷകർ തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തവരാകണം. താൽപര്യമുള്ളവർ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0466-2-212-223. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0466-2-212-223.

0: ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: എഴുത്തുകാരൻ, കവി, നാടകകലാകാരൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംവിധായകൻ കെ ആർ സച്ചിദാനന്ദൻ എന്ന സച്ചിയുടെയും കവിയും ഗാനരചയിതാവുമായിരുന്ന എസ് രമേശൻ നായരുടെയും ചരമവാർഷിക ദിനം കൂടിയാണ് ഇന്ന്. എഴുത്തുകാരൻ സേതുവുമായി ചേർന്ന് ഏതാനും ചിത്രങ്ങൾ എഴുതി. ചോക്ലേറ്റ്, റോബിൻഹുഡ് തുടങ്ങിയ ചിത്രങ്ങൾ ഹിറ്റായതോടുകൂടി മലയാള സിനിമയിൽ അദ്ദേഹം ചുവടുറപ്പിച്ചു. 2015 പൃഥ്വിരാജ് നായകനായ അനാർക്കലിയായിരുന്നു സച്ചി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. പിന്നീട് 2020 പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയുടെയും കഥയും സംഭാഷണവും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന എസ് രമേശൻ നായർ രംഗം, ഇടനിലങ്ങൾ, പത്താം ഉദയം എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമായി. പിന്നീട് നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. എസ് രമേശൻ നായർ ഗാനരചന നിർവഹിച്ച അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് എം ജി ശ്രീകുമാർ.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ 9 മണിക്കുള്ള FM മോർണിംഗ് സെലക്ഷൻസിൽ

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വൈവിധ്യം എന്നാണ് സാധാരണ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നാണ് ഓട്ടിസം. ഇപ്പം നമ്മൾ സെർബ്രൽ പാൾസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂറോ വ്യത്യസ്തതകൾ ഒക്കെ മസ്തിഷ്കത്തിന് കൃത്യമായ തകരാറ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത്തരത്തിൽ വ്യക്തമായൊരു തകരാറ് മസ്തിഷ്കത്തിന് നമ്മുടെ സ്കാനിങ് വഴിക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഓട്ടിസം. അപ്പം വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതേസമയം ജനിതക കാരണങ്ങൾ ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അത് ഏത് സമയത്തുണ്ടാകുന്നതാണെന്നും ഏത് തരത്തിലുള്ളതാണെന്നും ഇപ്പോഴും വ്യക്തമല്ല. ഓട്ടിസത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ ഇടപെടലിനുള്ള കഴിവ് കുറവ്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഉള്ള

0: മുതിർന്നവർക്കായാലും ആവർത്തന സ്വഭാവമുള്ള ചില പെരുമാറ്റങ്ങൾ, ഒരേ പ്രവൃത്തി തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അത് ചിലപ്പോൾ സംസാരത്തിലാകാം, ചില വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കാം, ചിലപ്പോൾ കൈകാലുകൾ അനക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം, അങ്ങനെ ആവർത്തിച്ചുള്ള പെരുമാറ്റം. സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലും സോഷ്യൽ ഇന്ററാക്ഷനിലും ഉള്ള പരിമിതി. രണ്ട്, റെസ്ട്രിക്റ്റഡ് റിപ്പിറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയർ. ഈ താല്പര്യങ്ങൾ, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള കഴിവില്ല, ഒരുപാട് കാര്യങ്ങൾ വ്യാപരിക്കാനുള്ള കഴിവില്ല, അങ്ങനെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ വർത്തിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. അതായത് ഇത്തരം പെരുമാറ്റപരമോ ബുദ്ധിപരമോ ആയ അവസ്ഥകൾക്ക് വ്യക്തമായി നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതെല്ലാം തന്നെ അവരുടെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രോഗനിർണയമാണ് നമ്മൾ ചെയ്യുക. ഒരു കഴിവില്ലാത്ത ആരുമില്ല. അപ്പം ആ കഴിവ് എന്താണോ അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അത് വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ. ആ പിന്തുണ കൊടുക്കുന്ന മാതാപിതാക്കളെയും ഈ കുട്ടികളെയും സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നില ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്. ഭിന്നശേഷി സംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഓട്ടിസം. അപ്പൊ അതിന് സമഗ്രമായൊരു ഭിന്നശേഷി നയവും സമീപനവും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ആദ്യം ഞാൻ പറയുന്നത്, ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുക, അതോടൊപ്പമുള്ള ചില പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ മരുന്നൊക്കെ കൊടുത്തുള്ള ചികിത്സ വേണമെങ്കിൽ അത് ചെയ്യുക, കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടിയ തെറാപ്പി പരിപാടി ഉണ്ടാകുക. എന്ത് കാര്യമാണ് നമ്മൾ തെറാപ്പി വഴിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ വഴിക്ക് നേടിയെടുക്കാൻ പോകുന്നത് വെച്ചാൽ ലക്ഷ്യബോധത്തോടുകൂടിയുള്ള ആ ലക്ഷ്യത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും ഒന്നും നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ സാക്ഷാത്കരിക്കാനായെന്ന് വരില്ല. സാക്ഷാത്കരിക്കുന്ന വെച്ചാൽ നമ്മൾ സംതൃപ്തരാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഓരോരുത്തരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമം ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ നിരാശപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് ഓട്ടിസം കുട്ടികളെ പരിപാലിക്കുക എന്നുള്ളത് ആ കുടുംബത്തിലെ മാത്രം പ്രശ്നമായിട്ട് മാറുന്നു, പലപ്പോഴും അമ്മയുടെ മാത്രം പ്രശ്നമായിട്ട് മാറുന്നു എന്നൊക്കെയുള്ളതാണ് കാര്യങ്ങൾ. കാരണം അതോടുകൂടി ജീവിതം മാറി മറിക്കുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. പക്ഷെ അതിന് ഒരു പരിധി വരെ സമൂഹത്തിന്റെ കൂടി സഹായം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ എന്നാൽ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു പിന്തുണ സംവിധാനം കാണുന്ന ഡോക്ടർമാരിൽ നിന്നും തെറാപ്പിസ്റ്റുകളിൽ നിന്നും പരിഹാരം നിന്നൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിനെ വിശ്വസിച്ച് അംഗീകരിച്ച് അത് കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാവിയെപ്പറ്റി, ഇപ്പോൾ തൊഴിലിടത്തിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ചില തൊഴിൽ, ഇത്ര ശതമാനം തൊഴിൽ ഇങ്ങനെയുള്ള ഓട്ടിസക്കാർക്ക് തന്നെ മാറ്റിവെച്ചിരിക്കുന്നത് പല വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമുള്ളത്, നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. ഒരുപാട് സാധ്യതകൾ ഓട്ടിസം ആയാലും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരു കാലത്താണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് പീഡിയാട്രിക് ന്യൂറോ ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് ഡോക്ടർ നാരായണ പിഷാരടി.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ SSLC, +2, ITI, ITC, ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഡിഗ്രി, PG, BTech, MBA, BBA, BCom, MCom തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലെ 500 ഒഴിവുകളിലേക്ക് പൂത്തോട്ട സ്വാമി ശാശ്വതീകാനന്ദ കോളേജിൽ വെച്ച് അഭിമുഖം നടത്തുന്നു. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പേര്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ UGBKCHI.EMP@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയച്ച് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842

5767 56 04 8 4 2 57 67 56. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, UGBKCHI.EMP@gmail.com.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: സുമാത്രൻ ടൈറ്റൻ ആരവ്. സുമാത്രൻ
2: നിർത്തുപത്രം വായന.
1: ഓ, ഇതെന്നാ പറ്റി നിങ്ങക്ക്?
2: എവിടെ എന്റെ ഗുഡ് മോർണിംഗ്?
1: ആ, ഞാനും കൊടുത്തില്ല.
2: അതല്ല, എന്നോട് ഗുഡ് മോർണിംഗ് എന്താ പറയാത്തെ?
1: ഗുഡ് മോർണിംഗ്
2: നേരിട്ടല്ല, വാട്സാപ്പിൽ, ഗ്രൂപ്പിൽ.
1: ഏത് ഗ്രൂപ്പില്?
2: ഞാൻ തുടങ്ങിയ ഗ്രൂപ്പ്, കൊഴിയാത്ത ഇതളുകൾ.
1: ഓ, പിന്നെ ഇന്നും കൂടെ ഒരുത്തൻ ലെഫ്റ്റ് ആയതേ ഉള്ളൂ, കൊഴിയാത്ത ഇതളുകൾ.
2: ഇതാ കുഴപ്പം, ഞാൻ എത്ര ഗുഡ് മോർണിംഗ് അയക്കുന്നു, എത്ര ശുഭരാത്രി അയക്കുന്നു, എത്ര എത്ര വൃക്കകൾ, രക്തം, സ്കോളർഷിപ്പ്, വലമ്പിരി ശംഖ്, ഹാർക്ക് ഒന്നും വായിക്കുന്നു. വീണ്ടും പത്രം വായിക്കുന്നു.
1: ഓ, ഞാൻ ഇതൊന്നും വായിച്ചോട്ടെ.
2: എന്നതാ ഇത്രയും വായിക്കാൻ?
1: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂവ്, പേര് സുമാത്രൻ ടൈറ്റൻ ആരം.
2: എന്ന് വെച്ചാ എത്ര ഉയരം വരും?
1: 10 മീറ്റർ.
2: ഓ അമ്പോ, അത് ഉയരം തന്നെ കേട്ടോ. എവിടെ ഉണ്ട്?
1: അമേരിക്കയില്.
2: നോക്കട്ടെ നോക്കട്ടെ, പൂവിൻ്റെ ഒരു പടം എടുക്കട്ടെ, നാളത്തെ ഗുഡ് മോർണിംഗിനുള്ള പടമായി.
1: ശരി, ഞാനേ കട്ടൻ എടുക്കാം.
2: നിൽക്കവിടെ,
1: എന്നാ പറ്റി?
2: ഇനിയും ഇത് സഹിക്കാൻ പാടാണ്.
1: ഹോ, ഞാൻ എന്നാ ചെയ്യണം?
2: എനിക്ക് ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ് ഇട്ടിട്ട് പോയാ മതി.
1: അത്രേ ഉള്ളോ? ഇടാം. സ്വല്പം സാഹിത്യമായ കുഴപ്പമുണ്ടോ?
2: ഒട്ടുമില്ല. അരമുറി സാഹിത്യകാരന്മാരൊക്കെ അരിശം തീർക്കുന്നത് ഇപ്പൊ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയാ.
1: ദേ, ഞാൻ വിട്ടിട്ടുണ്ടേ, വായിച്ചു നോക്ക്.
2: ഈ ഗ്രൂപ്പിന്റെ ഉത്തുംഗ ശൃംഗ ശൈലനായ കുലപതി വർക്കിക്ക് സുപ്രഭാതം.
1: കള്ളാവോ?
2: ഉദയസൂര്യന്റെ പടം കൂടിയായ കറക്റ്റ്.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറി തുടരും 7:35. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7 കഴിഞ്ഞ് 24:43. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ് രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം.

0: ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
1: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
2: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
0: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി.
1: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ

0: ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2 ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3-ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേഹ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:19. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ
3: സമകാലികം. ഓൺലൈൻ മാധ്യമങ്ങളുടെ തിക്കിലും തിരക്കിലും നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായതും ഒടുവിൽ അദ്ദേഹത്തിന്റെ മകന് പ്രതികരിക്കേണ്ടി വന്നതും വലിയ ചർച്ചയായി. മരണവീട്ടിൽ പോലും കണ്ടന്റ് തേടി മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതെ കടന്നുകയറുന്നവർക്കെതിരെ വലിയ രീതിയിൽ വിമർശനമുയർന്നു. ഇതിനു മുൻപും സമാന രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത്, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി മനുഷ്യന്റെ പൊതു താല്പര്യങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോ, ഇപ്പോൾ ആക്സിഡന്റ് ഉണ്ടായാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ലഭ്യമാകുന്ന CCTV ദൃശ്യങ്ങൾ, ഇതിലൂടെയൊക്കെ വേറൊരാളുടെ സ്വകാര്യത കാണുന്നത് കുറ്റബോധമില്ലാത്ത പ്രവൃത്തിയായി മാറിയിട്ടുണ്ടോ? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ.
4: മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള ആഗ്രഹം എല്ലാ

0: അവർക്കും ഒരു പരിധി വരെ ഉണ്ട്. എന്നാൽ ചിലർക്ക് ഈ അറ്റൻഷൻ സീക്കിംഗ് പ്രവണത അധികമായിട്ടുണ്ട്.
1: പാപ്പരാസി കൾച്ചറിന്റെ മാനസികാവസ്ഥയെ വിശദീകരിക്കുന്നു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ.
0: പുതിയ കാലത്ത് ഇത്തരത്തിൽ അമിത ശ്രദ്ധ കിട്ടാനായിട്ട് പലരും ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അതിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് മൊബൈൽ ഫോണിലുള്ള ക്യാമറകളെയാണ്. മരണവീടാണോ ദുരന്തമുഖമാണോ ഇതൊന്നും പരിഗണിക്കാതെ അവിടെ ചുറ്റിക്കൂടി നിന്ന് ആ മൊബൈൽ ക്യാമറയിൽ പടങ്ങൾ പകർത്തുക, എത്രയും വേഗം അത് മറ്റു മൊബൈൽ ഫോണുകളിലേക്ക് കൈമാറുക, അതുമല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുക, കിട്ടാവുന്നത്ര ലൈക്ക് വാങ്ങുക, കമൻറ്റ് വാങ്ങുക, അത് ഷെയർ ചെയ്യപ്പെടുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ പുതിയ കാലത്ത് ശ്രദ്ധ നേടാനുള്ള കുറുക്കു വഴിയായി ആളുകൾ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഇപ്പോഴുള്ളത് റീലോകമാണ്. റീലുകളും ഇങ്ങനെ തരമാക്കുന്ന പടങ്ങളും പോസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ ലോകം. ഭൂലോകത്തിനെ ഇത്തരം ആളുകൾ റീൽ ലോകങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് അവർ പരിഗണിക്കുന്നതേയില്ല. അവരുടെ ആവേശം അമ്പട ഞാനെ എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ്. മരണവീട്ടിൽ പ്രിയപ്പെട്ടവരുടെ ദേഹയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരെ അതിനനുവദിക്കാതെ, അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ വേണ്ട വിധം ചെയ്യാൻ അനുവദിക്കാതെ ഇടിച്ചു കയറി പടമെടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. എത്ര പ്രശസ്തരായാലും അവർക്കും സ്വകാര്യ ജീവിതമുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർക്കും ആ സങ്കടം സ്വകാര്യതയോടെ ആവിഷ്കരിക്കാനുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തിലേക്കാണ് മൊബൈൽ ഫോൺ ക്യാമറയുമായി ഉയരുന്ന കൈകൾ ഇടിച്ചു കയറുന്നത്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം ചെയ്യുന്നതിന് പോലും തടസ്സമാകുന്ന രീതിയിലുള്ള ആൾക്കൂട്ടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊതുവിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ മര്യാദകൾ പാലിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് പറയേണ്ടി വരുന്നു. ഇതുമായി ചേർത്ത് തന്നെ വേണം ഈ മൊബൈൽ ഫോൺ ക്യാമറ ദുരുപയോഗത്തെയും നമ്മൾ കാണാൻ. നിശബ്ദത പാലിക്കേണ്ട പലയിടത്തും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. അവിടെ മൊബൈൽ ഫോൺ റിംഗ് ടോൺ സൈലന്റ് ആക്കുന്ന പല സന്ദർഭങ്ങളിലും അനവസരത്തിൽ ഈ റിംഗ് ടോൺ ഉയരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഈ വിക്രിയകളും. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര വിവേകശൂന്യമായി പെരുമാറുന്നത്? മറ്റു വിധത്തിൽ സാമൂഹിക ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ പറ്റാതെ പോകുന്ന ആളുകൾക്ക് ഇതൊരു എളുപ്പവഴിയാണ്. മറ്റു പ്രവർത്തനങ്ങളിലൂടെ ഇവൻ കൊള്ളാമല്ലോ എന്ന് പറയിപ്പിക്കാൻ കഴിയാത്ത ആളുകൾക്ക് പോലും വൈറലാകുന്ന ഒരു ഫോട്ടോയോ വീഡിയോ ഇട്ടാൽ ഇവൻ ആള് കൊള്ളാമല്ലോ എന്നുള്ള ഒരഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ആനുകൂല്യത്തിന് ദുരുപയോഗം ചെയ്യുകയാണ് പലരും. സത്യത്തിൽ കേമത്വത്തിന്റെ പ്രകടനമല്ല ഇത്, ഒരു അപകർഷതാബോധത്തിന്റെ പ്രകടനമാണിത്. അറിഞ്ഞോ അറിയാതെയോ കാണുന്ന ആളുകൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞു പോവുകയാണ്. ഇത്തരം ഫോട്ടോകൾ തരമാക്കുന്ന ആളുകളെ പോലെ തന്നെ ഇത് കൈമാറുകയും ഇത് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകളും കുറച്ച് വിവേകം പാലിക്കേണ്ടതുണ്ട്. അനവസരത്തിൽ എടുത്ത ഒരു ഫോട്ടോയോ വീഡിയോയോ ലൈക്ക് ചെയ്യാതെ ഇത് തെറ്റായി പോയി എന്ന് കമന്റ് ഇടുന്ന എത്ര ആളുകളുണ്ട്. അത്തരത്തിൽ വിമർശനാത്മകമായി ഇത്തരം ചിത്രീകരണങ്ങളെ സമീപിക്കുന്ന ഒരു സമൂഹം ഉണ്ടായാൽ മാത്രമേ ഒരുപക്ഷെ ഇത്തരം അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറുമായി ഇറങ്ങുന്ന ആളുകളെ അവർക്ക് മൂക്കുകയറിടാൻ പറ്റുകയുള്ളൂ. വ്യക്തികൾക്കും ചില ചിട്ടകൾ പാലിക്കാം. ഒന്നാമത്തേത് പൊതുവിടത്തിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ പാലിക്കേണ്ട മര്യാദകളാണ്. അതിൽ തന്നെ പെടുന്ന കാര്യമാണ് ആരുടെയും സ്വകാര്യതയിൽ ഇടിച്ചു കയറാതെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മൊബൈൽ ഫോൺ ക്യാമറകളെ ഉപയോഗിക്കുക എന്നുള്ളത്. അനുവാദം ചോദിക്കേണ്ട അടുത്ത് അനുവാദം ചോദിക്കുക തന്നെ വേണം. ഇതുപോലൊരു ചിത്രീകരണം നടത്തുന്നു എന്നുള്ള സമ്മതം വാങ്ങണം. അവർക്ക് അസൗകര്യമെങ്കിൽ ഒഴിഞ്ഞു മാറണം. അവരുടെ അസൗകര്യത്തിനെ പരിഗണിക്കാതെ ഇടിച്ചു കയറി ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ ലംഘിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് കുറെ കൂടെ മൊബൈൽ ഫോൺ അച്ചടക്കം പാലിക്കാം. ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. റീലോകം ഉണ്ടാക്കാൻ വേണ്ടി ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ മര്യാദകൾ പാലിക്കുക.
2: വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളൊരാളുടെ സ്വകാര്യത പൊതുവായിട്ടുള്ളൊരു കാര്യമാണോ അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണൽ കാര്യമാണോ എന്നറിഞ്ഞിട്ട് വേണം. ഇപ്പൊ നമ്മളൊരു ക്യാമറ ആയിട്ട് ചെല്ലുന്നതാണെങ്കിലും നമ്മുടെ ഒരു ചോദ്യത്തിനാണെങ്കിലും ഒക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ, ഒരു പരിധി. അതിനൊരു പരിധി നിശ്ചയിക്കണം എന്നുള്ളതാണ്.
1: അന്തരിച്ച കലാകാരൻ കലാഭവൻ നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കർ.
2: അവർക്കത് എന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം, അല്ലെങ്കിൽ അയാളുടെയും കൂടി താല്പര്യത്തിനനുസരിച്ചായിരിക്കണം ആ കടന്നുചെല്ലല്. ഇനിയിപ്പോ അത് എന്ത് കാര്യത്തിനാണെങ്കിലും ചിലപ്പോ ഒരാൾ കരയണത്, അയാൾക്ക് വിഷമം വരുമ്പോ പ്രയാസപ്പെടുമ്പോ ചിലപ്പോ ചുറ്റുപാട് നോക്കാതെ ഒരാൾ കരഞ്ഞു പോകും. പക്ഷെ അത് മറ്റുള്ളവരെ കാണിക്കണം എന്ന് ചിലപ്പോ അയാൾ ആഗ്രഹിക്കണ്ടാവില്ല, മറ്റുള്ളവർ കാണുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഒരു സിറ്റുവേഷനിൽ അറിയാതെ ഒരാൾ കരഞ്ഞു പോകുന്നത് പകർത്തി പൊതുജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അയാളിൽ ഉണ്ടാക്കുന്ന മാനസിക പ്രയാസം ഉണ്ടാവും. അപ്പോ അതിനാരാണ് അവകാശം കൊടുക്കുന്നത്? സത്യത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ അത് അയാളുടെ സ്വകാര്യമായിട്ടുള്ള അയാളുടെ അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അത്

0: പബ്ലിക്കിന്റെ ഇടയിലേക്ക് വരുന്നത് അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്റെ അനുഭവം, ഇപ്പൊ അനുജൻ മരിച്ച സമയത്ത് തന്നെ ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞ പോലെ എല്ലാ മീഡിയകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മീഡിയകൾ ഒരുപാട് സഹായങ്ങളുണ്ട്. പലപ്പോഴും പലത് അറിയിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് അറിയിക്കാൻ മാധ്യമങ്ങൾ ഇതേപോലുള്ള മീഡിയകൾ ഇല്ലാതെ പറ്റില്ല. പക്ഷേ നമുക്ക് ആരെ അറിയിക്കേണ്ട, അറിയിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളും കൂടി അത് ചെകഞ്ഞ് എടുത്ത് അത് പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവര് പോലും അറിയാതെ അത് പബ്ലിക്കിനിടയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്കാര ശൂന്യതയാണെന്ന് വേണം പറയാൻ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ഒട്ടും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം.
1: പൊതുവെ മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാം സ്വന്തമായിട്ടുള്ള ഒരു ഇടം, ഒരു സ്പേസ് വാരിയാണ്. ഭൗതികമാവാം വൈകാരികവും ആവാം. ഇത്തരം ഇടങ്ങള് മനുഷ്യന്റെ സ്വകാര്യതയുടെയും സുരക്ഷിതത്വത്തിന്റെയും അതുപോലെ ഓട്ടോണമിയുടെയും ഒക്കെ അടിസ്ഥാന ഘടകമാണ്.
2: ഇരയാക്കപ്പെടുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയെ വ്യക്തമാക്കുന്നു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ പി നാരായണൻ.
1: ഈ ഇടത്തിലേക്ക് മറ്റൊരാള് അനുവാദമില്ലാതെ കടന്നു കയറുന്നത് പലപ്പോഴും ഒരാളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നു എന്ന ഒരു സന്ദേശമാണ് ബ്രെയിനിന് കിട്ടുന്നത്. ഇത് പലപ്പോഴും അവരില് ആകാംക്ഷ, പേടി, ദേഷ്യം തുടങ്ങി നിരവധിയായ വികാരങ്ങൾക്ക്, പ്രതികരണങ്ങൾക്ക് കാരണമാവാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാകുന്ന അന്യന്റെ സ്വകാര്യതയിലേക്ക് തുറക്കുന്ന ക്യാമറ കണ്ണുകൾ, അല്ലെങ്കിൽ അന്യന്റെ സ്വകാര്യതയിലേക്ക് ചുഴിഞ്ഞു നോക്കുന്ന ഈ കണ്ണുകൾ, ഇരകളാക്കുന്നവരിൽ ഉണ്ടാക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നവർ ചിന്തിക്കാറേയില്ല. മറ്റൊരാളുടെ രഹസ്യം അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മനുഷ്യ സഹജമാണ്. ഇത്തരം രഹസ്യങ്ങൾ കണ്ടെത്തുമ്പോൾ തലച്ചോറിൽ നടക്കുന്ന രാസമാറ്റങ്ങളുടെ ഫലമായി അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്നു. ഈ സന്തോഷം വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് ക്യാമറ കണ്ണുകളുടെ കടന്നുകയറ്റത്തെ കുറിച്ച് മാത്രമല്ല, പലപ്പോഴും ബന്ധങ്ങളില് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു തരം കടന്നുകയറ്റങ്ങൾ, നമ്മുടെ സ്പേസിനെ ചുരുക്കി ചുരുക്കി വരുന്ന കടന്നുകയറ്റങ്ങൾ പലപ്പോഴും ആളുകളില് മാനസികമായ അസ്വസ്ഥതകളും മാനസികമായ തകർച്ചയിലേക്ക് പോലും നയിക്കാറുണ്ട്. സഹജീവികളുടെ അഥവാ എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ഓട്ടോണമിയെക്കുറിച്ചും ഒക്കെ ബോധ്യമുള്ള ഒരു വികസിത സമൂഹത്തിൽ മാത്രമേ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ കടന്നുകയറ്റങ്ങൾ കുറയുകയുള്ളൂ എന്നാണ് പൊതുവെ പറയാൻ കഴിയുന്ന ഒരു കാര്യം. പലപ്പോഴും ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ സഹിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സബ്മിസീവ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു സ്പേസിലേക്ക്, നമ്മുടെ ഒരു ഓട്ടോണമിയിലേക്ക് മറ്റൊരാൾ കടന്നു കയറുന്നതിന് അവർക്കെന്തോ അവകാശമുണ്ട് എന്ന രീതിയിൽ അവരുടെ ആ ഒരു അഗ്രസീവായ ബിഹേവിയറിനെ നമ്മൾ സബ്മിസീവായി നിന്നുകൊണ്ട്, ഒരല്പം താണു നിന്നുകൊണ്ട് നമ്മളത് സഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്റെ സ്പേസ് സംരക്ഷിക്കുക, അത് ഫിസിക്കൽ ആവട്ടെ ഇമോഷണൽ ആവട്ടെ, അത് എന്റെ അവകാശമാണ് എന്ന ബോധം കൂടുതൽ കൂടുതൽ സമൂഹത്തിലേക്ക് പടരുക അല്ലെങ്കിൽ പടർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. പലപ്പോഴും ആളുകള് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിന്റെ ഇടപെടലുകള് അതിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം ഈ ഇങ്ങനെ പോകുന്ന ഒരാളെയാണ് പലപ്പോഴും സമൂഹം കുറ്റപ്പെടുത്തുക എന്നുള്ളതുകൊണ്ടാണ്. അതിപ്പോ ഇതിൽ മാത്രമല്ല, ഒരു ശരീരത്തിലേക്ക് കടന്നു കയറുന്ന ഒരു സംഭവം ഉണ്ടായെങ്കിൽ പോലും പലരും അത് രഹസ്യമാക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ നിന്ന് അതിനുള്ള ഒരു സപ്പോർട്ട്, അതിനുള്ള ഒരു, പലപ്പോഴും അവർ ആ കുറ്റപ്പെടുത്തലുകൾ കൂടി സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, ഇത്തരത്തിലുള്ള നിയമത്തിന്റെ വഴിയിലൂടെ പോകാനുള്ള കാര്യങ്ങൾ ഉണ്ട്, നിയമങ്ങൾ ഉണ്ട് എന്നുള്ള അവയർനെസ്, അവബോധം ഇല്ലാത്തതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പൊ ആദ്യത്തേത് ഇങ്ങനെ ഇരയാക്കപ്പെടുന്നവരുടെ കൂടെ സമൂഹം നിൽക്കുക എന്ന സന്ദേശം, അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് ഇത്തരം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള സന്ദേശവും സമൂഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതുമാണ് സംഭവിക്കേണ്ടത്.
2: സ്വകാര്യ നിമിഷങ്ങൾ അടക്കം പകർത്തി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ സ്വീകരിക്കാൻ കഴിയുന്ന നിയമ നടപടിയെ വിശദീകരിക്കുന്നു സൈബർ ലോ വിദഗ്ധൻ നീരജ് ടി നരേന്ദ്രൻ.
3: ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസിയിലൂടെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്നത്തെ ഓൺലൈൻ മീഡിയ ചാനലുകളും ഓൺലൈൻ ന്യൂസ് ചാനലുകളും ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും സജീവമായ ചാനലുകളെല്ലാം തന്നെ മറ്റുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് അവരുടേതായിട്ടുള്ള ചിത്രങ്ങൾ, അവരുടേതായിട്ടുള്ള കുടുംബ വിവരങ്ങൾ, അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവയ്ക്കുന്ന സ്വകാര്യ നിമിഷങ്ങൾ, അത്

ഒരു രീതിയിലും അനുവാദം പോലും അവരുടെ സമ്മതമോ കൂടാതെ അവ എല്ലാം തന്നെ പകർത്തി ഇവരുടേതായിട്ടുള്ള സ്വന്തം ഓൺലൈൻ മീഡിയ ചാനലുകളിലൂടെ പ്രചരിപ്പിച്ച് കൂടുതൽ ഷെയറും പേജ് ഫോളോവേഴ്സിനെ എല്ലാം കണ്ടെത്തുന്നത് കൂടുതലും ഓൺലൈൻ മീഡിയകളുടെ എല്ലാം രീതിയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ഇന്ത്യയിലെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 78 പ്രകാരം ശിക്ഷ അറിയിക്കുന്ന ഒരു കുറ്റമാണ്. സ്റ്റോക്കിങ്ങിന് കീഴിൽ വരികയും 3 വർഷത്തിലധികം

0: ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പി ആർ ആൻഡ് അഡ്വർടൈസിംഗ് വിഭാഗങ്ങളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഈ മാസം 22 മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9747885 17. ആകാശവാണി കൊച്ചി എഫ് എം 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് സംഭവങ്ങളും സ്കൂളിന് മുന്നിലെ സമരങ്ങളും വളരെ താൽപര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞിക്കേളുവും രാമറും. കാലത്ത് കിഴക്കുനിന്നും വളരെ പ്രസന്നതയോടെ ഒരു ജാഥ പോകുന്നതും വൈകുന്നേരം കരുവാളിച്ച മുഖങ്ങളുമായി അതേ ജാഥ മടങ്ങിപ്പോകുന്നതും ആശങ്കയോടെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. എങ്കിലും അവർ വിശ്വസിച്ചു, സമരക്കാർ തോൽക്കുകയില്ല. പോക്കർ ഹാജി എല്ലാ ദിവസവും കാലത്തു മുതൽ വൈകുന്നേരം വരെ കേളപ്പനോടൊപ്പമുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ജുമാഅത്ത് പള്ളിയിൽ നിന്നും നിസ്കാരവും കഴിഞ്ഞ് നേരെ അങ്ങാടിയിലേക്ക് വരും. അന്നേരം കേളപ്പന്റെ വിശേഷങ്ങൾ നിരത്തും. എല്ലാവരും കേൾക്കണമെന്നുള്ളതുകൊണ്ട് ഉച്ചത്തിലാണ് പറയുക. കേളപ്പജി പറയാണ്, കുട്ടിയോളെ സ്കൂളിൽ കയറ്റിയിട്ടില്ലെങ്കിൽ മരിക്കും വരെ സമരം ചെയ്യുമെന്ന്. കേളപ്പജി പറയാണ്, ഗാന്ധിജീനെപ്പോലൊരു നേതാവ് ഈ ലോകത്തിലില്ലാന്ന്. കേളപ്പജി പറയാണ്, തെറ്റേടെ കണ്ടാലും ചോദിക്കണമെന്ന്. ഹരിജൻ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാമെന്ന് മാനേജർ സമ്മതം മൂളിയ വിവരം ആദ്യമായി തക്ഷൻകുന്ന് അങ്ങാടിയിൽ എത്തിച്ചതും പോക്കർ ഹാജിയായിരുന്നു. കേളപ്പജിയുടെ സമരം ജയിച്ചു എന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. അത് കേട്ടപ്പോൾ കുഞ്ഞിക്കേളുവിനും രാമറിനും വളരെ സന്തോഷമായി. രാമർ അപ്പോൾ അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും വിവരങ്ങൾ അറിയാൻ വൈകിട്ട് അയാൾ വരുമായിരുന്നു. പോക്കർ ഹാജിയുടെ ആഹ്ലാദം വർദ്ധിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിക്കേളു പറഞ്ഞു, നിങ്ങളെ കേളപ്പജി വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാ അല്ലേ ഹാജിയാരെ? ഹാജിയാർ ഉച്ചത്തിൽ പ്രതികരിച്ചു, തന്നെ തന്നെ. പിറ്റേന്ന് കാലത്ത് കോടതി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യയ്യർ വക്കീലിന്റെ ശിപായി കുഞ്ഞിക്കേളുവിന്റെ പീടികയിലെത്തി. വല്യഹ്മാൻ കാണണോന്ന് പറഞ്ഞിക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അയാൾ ശിപായിയുടെ പിറകെ ചെന്നു. കോടതിയിൽ വാദം നടക്കുന്ന ഹാളിന്റെ വലതുഭാഗത്താണ് വക്കീലന്മാർ ഇരിക്കുന്ന വലിയ മുറി. വാദം നടക്കുന്നില്ലെങ്കിൽ സുബ്രഹ്മണ്യയ്യർ വക്കീൽ അവിടെയാണ് ഉണ്ടാവുക. പോകുന്ന വഴി നടുക്കണ്ടി കണാരനെയും കണ്ടു. അയാൾ വളരെ ശ്രദ്ധാപൂർവം കേസിന്റെ വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കണാരന്റെ ശ്രദ്ധ മാറാതിരിക്കുവാൻ ചുമരിന്റെ ഓരം ചേർന്ന് ശബ്ദമുണ്ടാക്കാതെയാണ് കുഞ്ഞിക്കേളു നടന്നത്. ഇത്രയും ദിവസത്തിനുള്ളിൽ കണാരന്റെ ഇംഗ്ലീഷ് പഠിത്തം എത്രത്തോളം എത്തിയിട്ടുണ്ടാകുമെന്ന് കുഞ്ഞിക്കേളു സ്വയം ചോദിച്ചു. കണാരൻ ഉത്തരം കിട്ടാത്ത എന്തോ ഒന്നുപോലെയാണെന്ന് അയാൾ കരുതി. കുഞ്ഞിക്കേളുവിനെ കണ്ടപാടെ സുബ്രഹ്മണ്യയ്യർ വക്കീൽ പറഞ്ഞു, മിസ്റ്റർ കേളു, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഹജൂർ ഓഫീസിൽ നിന്നും ഇന്ന് രാവിലെ ഒരു കത്ത് കിട്ടി. റെയിൽവേയുമായി ബന്ധപ്പെട്ടപ്പോൾ മേലടിയിൽ ഒരു ഹോൾട്ട് സ്റ്റേഷൻ തുടങ്ങാൻ സമ്മതിച്ചതായിട്ടാണ് കത്തിലുള്ളത്. മിസ്റ്റർ കേളുവാണല്ലോ അതിനുവേണ്ടി മുൻകൈയെടുത്തതും എല്ലാ ശ്രമങ്ങളും നടത്തിയതും. മേലടിയിലെ ട്രെയിൻ ഹോൾട്ട് നാട്ടുകാർക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇമ്മാസം തന്നെ അത് തുടങ്ങുമെന്നാണ് തോന്നുന്നത്. മേലടിയിൽ തീവണ്ടി നിർത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്ത കാര്യം കുഞ്ഞിക്കേളു മറന്നുപോയിരുന്നു. ഹർജി ഇംഗ്ലീഷിലാക്കി അയക്കുവാൻ സുബ്രഹ്മണ്യ അയ്യരെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അത് ഇത്ര വേഗത്തിലും ഭംഗിയിലും ചെയ്യുമെന്നറിഞ്ഞിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനും ഹോൾട്ട് സ്റ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. സുബ്രഹ്മണ്യയ്യരോട് അതിനെക്കുറിച്ച് ചോദിക്കാനും തോന്നിയില്ല. എന്തുതന്നെയായാലും മേലടിയിൽ വണ്ടി നിർത്തുമെന്നത് യാഥാർത്ഥ്യമാണ്. കുഞ്ഞിക്കേളുവിന് സന്തോഷിക്കുവാൻ അത് മതിയായിരുന്നു. പണി തുടങ്ങിയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷന്റെയും ഹോൾട്ട് സ്റ്റേഷന്റെയും വ്യത്യാസം മനസ്സിലായത്. വടകര തിക്കോടി റെയിൽവേ സ്റ്റേഷനുകളിലുള്ളതുപോലെ വലിയ കെട്ടിടമൊന്നും മേലടിയിൽ പണിയുന്നില്ല. പകരം അതുവഴി ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടം വണ്ടിയുടെ ഗാർഡിരിക്കുന്ന ചെറിയൊരു കമ്പാർട്ട്മെന്റ് പോലെയുള്ള ഒന്ന് സ്ലീപ്പർ നിരത്തി മുകളിൽ വെച്ചിരിക്കുന്നു. അത് കണ്ട് കുഞ്ഞിക്കേളുവും രാമറും അത്ഭുതപ്പെട്ടു. വണ്ടി നിർത്തുന്ന ദിവസത്തിന്റെ അറിയിപ്പ് വന്നപ്പോഴാണ് സ്റ്റേഷന്റെ പേര് പയ്യോളിയാണെന്നറിഞ്ഞത്. മേലടി എങ്ങോട്ട് പോയി? പയ്യോളി മുൻസിഫ് കോടതി, പയ്യോളി രജിസ്റ്റർ ഓഫീസ്, പയ്യോളി പോലീസ് സ്റ്റേഷൻ, പയ്യോളി ട്രാവലേഴ്സ് ബംഗ്ലാവ്, എല്ലാ പേരുകളും പയ്യോളിയിലാണ്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പേരും പയ്യോളിയിലാകട്ടെ എന്ന് റെയിൽവേ തീരുമാനിച്ചു അത്രേ. വണ്ടി വരാറാവുമ്പോൾ മാത്രമേ ടിക്കറ്റ് കൊടുക്കാൻ സ്റ്റേഷനിൽ

0: ആളുണ്ടാവൂ. പയ്യോളിയിൽ ആദ്യമായി വണ്ടി നിർത്തുന്ന ദിവസം അവിടെ വലിയ തിരക്കായിരുന്നു. നാട്ടിലെ പ്രമുഖരായ എല്ലാവരും സ്റ്റേഷനിലെത്തിയിരുന്നു. യാത്ര പോകേണ്ടെങ്കിൽ പോലും വടക്കോട്ടേക്ക് പോകുന്നവർ വടകരയ്ക്കും തെക്കോട്ടേക്ക് പോകുന്നവർ തിക്കോടിക്കും ടിക്കറ്റെടുത്തു. കുഞ്ഞിക്കേളുവിനും രാമറിനും എങ്ങോട്ടും പോകേണ്ടിയിരുന്നില്ല. അവർ ബഹളത്തിലൊന്നും പെടാതെ മാറി നിന്ന് അതെല്ലാം വെറുതെ കാണുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 5 വർഷ ഇന്റഗ്രേറ്റഡ് പിജി ബിവോക് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നാളെ നടത്താനിരുന്ന റിയൽ ടൈം കൌൺസിലിംഗ് ഈ മാസം 23-ലേക്ക് മാറ്റി. ബിടെക് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷന്റെ അവസാന തീയതി ഈ മാസം 20-ഉം ബിടെക് പ്രോഗ്രാമുകൾക്കുള്ളത് ഈ മാസം 22-ഉമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.admissions.cusat.ac.in. വിളിക്കേണ്ട ഫോൺ നമ്പർ 9778783191 97 78 78 31 91. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഈ മാസം 20-ന് വൈകിട്ട് 5 മണി വരെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സിവിൽ സ്റ്റേഷൻ കുയിലിമല ഇടുക്കി 68563 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. തപാലിലോ നേരിട്ടോ അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862 23 30 36.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് കിഷോർ എന്നാണ്. മകൻ ഗൗതംകൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞതാണ്, കൊമേഴ്സ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇനി ഏത് വിളിക്കാണ് തിരിയേണ്ടെന്നുള്ളൊരു
2: അക്കൗണ്ടൻസിയുടെ മാർക്ക് പറയൂ. പ്ലസ് ടുവിന്റെ പ്ലസ് വണ്ടെ
3: അക്കൗണ്ടൻസി ഇപ്പൊ നിലവില് വിളിക്കുന്നത് 50-60 കിട്ടിയിട്ടുള്ളൂ. ആവറേജ് ആണ്. ഒരു 60-70% ഒരു
2: നിങ്ങളുടെ അസസ്മെന്റിൽ അയാൾക്ക് 52-60% മാർക്ക് കിട്ടുന്നത്. ഇയാളൊരു ആവറേജ് കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് BBA നോക്കുക. അതിൽ 3 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അത് ഒന്നിലെ അടുത്തുള്ള കോളേജിൽ പോയിട്ട് BBA ചേർത്തിട്ട് സ്പെഷ്യലൈസേഷൻ ആഡ് ഓൺ കോഴ്സ് ആയിട്ട് ചെയ്യാൻ നോക്കും. ഓൺലൈൻ ആയിട്ട് ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ്,
3: ലോജിസ്റ്റിക്സ്
2: മാനേജ്മെന്റ്, ഷിപ്പിംഗ് മാനേജ്മെന്റ് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അത് നമുക്ക് പലയിടത്തും ഓൺലൈനായിട്ട് പലയിടത്തും ചെയ്യാം. നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ BBA അടുത്തുള്ള കോളേജിലോട് ചോദിച്ചാൽ കോളേജുകാർ പറയും. അതിലുള്ളത് പഠിച്ചാൽ ഇയാൾക്ക് ഒരു എബോവ് ആവറേജ് കുട്ടിയാണ്, അങ്ങനത്തെ ഒരു ജോലി കിട്ടും. അല്ല, അത്തിനും കൂടെ അംബീഷ്യസ് ആണ് അച്ഛനും അമ്മയും. കുറച്ച് ആവറേജ് ആണെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കുകയാണ്. ഇന്റഗ്രേറ്റഡ് MBA ആലോചിക്കുക. ഭയങ്കര പ്ലേസ്മെന്റ് ആണ്. തടസ്സമായിട്ട് വരുന്നത് പുറത്ത് വരേണ്ടി വരും. കേരളത്തിന് പുറത്താണ് കോഴ്സുകളുള്ളത്. BBA 3-year കോഴ്സ്, ഓണേഴ്സ് ആണെങ്കിൽ 4-year മതി നമുക്ക്.
3: ഞങ്ങൾ ഇപ്പോൾ ഉള്ളിൽ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ

0: ഒരു ചാർട്ടേഡ് കോഴ്സുകൾ അല്ലെങ്കിൽ സി എ പോലെയുള്ള കോഴ്സുകൾക്ക് ആപ്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു ആവറേജ് ലെവല് കാണുമ്പോൾ. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ലോജിസ്റ്റിക്സ് പോലെയുള്ള കോമേഴ്സിനോട് റിലേറ്റഡ് ആയിട്ട് ലോജിസ്റ്റിക്സ് ഇപ്പൊ പൊതുവെ ഒരു സാധ്യത ഒക്കെ ഉള്ള ഒരു ഫീൽഡ് ആണെന്ന് പറഞ്ഞു കേൾക്കുന്നു.
1: അത് തന്നെ ചെയ്താൽ മതി കേട്ടോ. ബി ബി എ വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കോളേജുകൾ ഉണ്ട്, നിങ്ങൾ അന്വേഷിച്ചെടുക്കണം.
0: കുന്നമുളത്ത് ഇതാണ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു പ്ലസ് ടു ഫിനാൻസ് ആയിട്ടുള്ള പോലത്തെ ഒരു കോഴ്സാണ് ഞങ്ങൾ കണ്ടത്, എ ഐ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നമുക്ക് അതിനേക്കാൾ നല്ല ഓപ്ഷൻസ് എടുക്കുകയാണോ ബെറ്റർ?
1: എ ഒന്നും വേണ്ട, ബി ബി എ വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അവിടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല കോളേജാണോ നല്ലതാണോ അന്വേഷിക്കേണ്ടത് നിങ്ങളാണ്.
2: സമയം 8 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
3: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയുമാർന്ന വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉക്രൈൻ പങ്കാളിത്തം സമീപകാലത്ത് വിപുലമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനിച്ചു. മന്ത്രിമാരായ CP ജോണിന്റെയും ബിന്ദു കൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടത്തും. ജാർഖണ്ഡ് യുവ മുക്തിമോർച്ചയുടെ വൈദ്യനാഥ റാം കോൺഗ്രസ് സ്ഥാനാർത്ഥി, പ്രണവ് ഝാ കക്ഷിരഹിത സ്ഥാനാർത്ഥി, പരിമൾ നാഥ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. ഇന്ന് അയ്യങ്കാളിയുടെ 85th സ്മൃതി ദിനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി KA തുളസി പുഷ്പാർച്ചന നടത്തും. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. മേഖലയിലെ മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാനും ഉത്തരവായി. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: കുടയുടെ വിശേഷങ്ങളറിയാം. ഏതാണ്ട് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കുടകൾ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് ചരിത്രം. ലാറ്റിൻ പദമായ തണൽ എന്ന അർത്ഥമുള്ള അംബ്ര എന്ന വാക്കിൽ നിന്നാണ് അംബ്രല്ല എന്ന പേര് തന്നെ വന്നത്. ആദ്യകാല കുടകൾ മരത്തിൻ്റെയും മുളയുടെയും ഒക്കെ ഫ്രെയിമുകളിൽ പന ഓലകളും മൃഗങ്ങളുടെ തൊലിയുമൊക്കെ നിവർത്തി കെട്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അധികാരത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഒക്കെ അടയാളമായിട്ടാണ് ആദ്യകാലങ്ങളിൽ കുടയെ കണ്ടിരുന്നത്. അന്നൊക്കെ ഉപയോഗിച്ചിരുന്ന കുടയ്ക്ക് ഏകദേശം 1.5 മീറ്റർ ഉയരവും 2 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. വെയിലിൽ നിന്ന് രക്ഷ തേടാനായിരുന്നു ആദ്യകാലങ്ങളിൽ കുട ഉപയോഗിച്ചിരുന്നത്. 1715 ആദ്യമായി മടക്കാവുന്ന കുട നിലവിൽ വന്നത്. 18th century മഴയിൽ നിന്നുകൂടി രക്ഷ നേടാൻ ഉതകുന്ന കുടകൾ വിവിധ രൂപത്തിലും ഭാവത്തിലും നിർമ്മിക്കാൻ തുടങ്ങിയത്. ശരിയായ എയറോഡൈനാമിക് റെസ്പോൺസ് കിട്ടാനായിട്ടാണ് കുടകൾക്ക് റൗണ്ട് ആകൃതിയിലുള്ള മേലാപ്പ് കൊടുക്കുക. കുട സ്ട്രെയിൻ കൂടാതെ ദീർഘനേരം കയ്യിൽ പിടിക്കാനും വഴുതിപ്പോകാതിരിക്കാനും കർവ്ഡ് ഹാൻഡിലുകൾ തന്നെയാണ് നല്ലതെന്ന് പറയപ്പെടുന്നു. നൈലോൺ പോളിയെസ്റ്റർ തുണികളാണ് കൂടുതലായി കുടകൾക്ക് ഉപയോഗപ്പെടുത്തുന്നത്. വെള്ളത്തെ തടയാനുള്ള കഴിവും അൾട്രാവയലറ്റ് രശ്മികളെ തടയാനുള്ള ശേഷിയും ഇഴകളുടെ അടുപ്പവും ഒക്കെ നോക്കിയാണ് സാധാരണ കുടത്തുണികൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന തുണിയുടെ UPF അഥവാ അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ ഫാക്ടർ.

0: റേറ്റിംഗ് 50 കൂടുതലാണെങ്കിൽ അവയ്ക്ക് 98% വരെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷണം തരാൻ കഴിയും എന്നാണ് കണക്ക്. പല നിറത്തിലുള്ള കുടകൾ ലഭ്യമാണെങ്കിലും വെയിലിനെ തടയാനുള്ള കഴിവ് കൂടുതൽ കറുപ്പ് നിറമുള്ള കുടകൾക്ക് തന്നെയാണ്. കറുത്ത കുടകൾക്ക് 90% വരെ UV പ്രൊട്ടക്ഷൻ തരാൻ കഴിയുമെന്നാണ് അറിയുന്നത്. കാരണം കറുത്ത തുണിക്ക് സൂര്യപ്രകാശത്തിലുള്ള എല്ലാ വേവ്ലെങ്ത്തുള്ള രശ്മികളെയും ആഗിരണം ചെയ്യാൻ കഴിയും. മറിച്ച് ഇളം നിറമുള്ളവ സൂര്യപ്രകാശത്തിലെ കൂടുതൽ രശ്മികളും റിഫ്ലക്റ്റ് ചെയ്ത് കളയാനാണ് ശ്രമിക്കുക.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സിനിമാ മേഖലയിൽ പൊതുവെ സാങ്കേതിക രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഉള്ളവരാകട്ടെ നല്ല പോരാളികളുമാണ്. ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന പ്രതിഭാശാലിയായ ഒരു വനിതയാണ് ഇന്ന് ചിത്രപതംഗത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ളത്, സ്റ്റെഫി സേവ്യർ. കോസ്റ്റ്യൂം ഡിസൈനറാണ്, സംവിധായികയാണ്. 2016 ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഡിസൈനർക്കുള്ള ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സ്റ്റെഫിക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു ജിജി.
1: വസ്ത്രാലങ്കാരമാണല്ലോ ആദ്യത്തെ തട്ടകം. നമുക്കപ്പോൾ ആ വിഭാഗത്തിലേക്ക് പോകാം. ഇപ്പം നമ്മൾ സിനിമയിലൊരു കഥാപാത്രത്തെ കാണുമ്പോൾ അയാളുടെ പ്രകൃതം, അയാളുടെ സ്വഭാവം, ആ കഥയ്ക്കുള്ളിലുള്ള അയാളുടെ പ്രസക്തി, അയാളുടെ രാഷ്ട്രീയം വരെ വെളിവാകുന്നുണ്ട് അയാളുടെ ആ ഒരു വസ്ത്രധാരണ രീതിയിൽ. ഇതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ഇതെവിടെയാണ് ഈ പ്രോസസ്സ് ഇങ്ങനെ ആരംഭിക്കുന്നത്? അത് പറയാമോ?
2: നമ്മൾ ആദ്യം ഒരു സിനിമയുടെ കോളുമായിട്ട് ഇപ്പം നമുക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ആദ്യ സമയത്ത് ആദ്യ സിനിമയെല്ലാം അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിയതാണ്. പിന്നീട് അതിനുശേഷമുള്ള സിനിമകൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ സൈഡിൽ നിന്ന് കോള് വരാറാണ് പതിവ്. അപ്പം നമ്മൾ വൺസ് ഒരു സിനിമ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്താൽ ആദ്യം ഡയറക്ടറെ മീറ്റ് ചെയ്യും. ഒന്നെങ്കിൽ അവർ ജസ്റ്റ് ഒരു ഐഡിയ, കുറച്ചൊരു ഐഡിയ, ഒന്ന് ഇതാണ് നമ്മുടെ കഥ എന്നൊരു ചെറിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്നിട്ട് ഏതൊരു സിനിമയായാലും സ്ക്രിപ്റ്റ് വായിക്കാൻ തരും. അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷം സംവിധായകൻ്റെ കൂടെ ഇരിക്കും. അപ്പം ആ നമ്മുടെ കയ്യിലൊരു ക്യാരക്ടർ ലിസ്റ്റ്, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്, അവർക്ക് എത്ര ചേഞ്ചസ് ഉണ്ട്, അതിൽ എത്ര ചേഞ്ചസിൽ എത്ര എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് കോസ്റ്റ്യൂം വേണം, അതായത് ഇപ്പം മഴ വരുന്നു, ചെളിയിൽ വീഴുന്നു, ഫൈറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു 10 സീനിൽ ഒന്നിച്ച് ഒരേപോലെ കണ്ടിന്യൂറ്റി കോസ്റ്റ്യൂം വരുന്നു. അപ്പം നമ്മൾ ഒരെണ്ണം മാത്രമല്ല, അതിൻ്റെ റിപ്ലിക്കയില്ലേ, എല്ലാം ചെരുപ്പും കമ്മലും വാച്ചും ഡ്രസ്സും എല്ലാം അതിന്റെ ഒന്നോ രണ്ടോ മൂന്നോ കോപ്പി നമ്മൾ കരുതാറുണ്ട്. സോ സംവിധായകന്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഇതിൽ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കും, അയാൾ എങ്ങനെ ആയിരിക്കാം, അയാളുടെ ഡ്രസ്സിങ് രീതി എന്തെല്ലാം രീതി ഒഴിവാവണം എന്നുള്ളതെല്ലാം ഒരു പ്ലാൻ ഉണ്ടാകും. അതിനുശേഷം ക്യാമറാമാൻ്റെ കൂടെ ഇരുന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ കളർ പാലറ്റ്, ഈ ടോട്ടൽ സിനിമ എങ്ങനെയാണ് വിഷ്വലി കളർ സ്കീം എന്നുള്ളതൊരു പ്ലാൻ ഉണ്ടാകും. അതിനുശേഷം ചില സിനിമകളിൽ ആർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്ടിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും ഒരു കൊളാബറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഡയറക്ടറെ കൂടെ ഇരിക്കും. ദെൻ നമ്മളിരുന്ന് അതിനൊരു സ്കെച്ച് വേണമെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് എടുത്തിട്ട് ഒരു ഫയലെല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും പോയി ഒരു എല്ലാവരുടെയും കൂടെ മീറ്റിങ്ങിലിരുന്ന് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്ക് എന്നുള്ളത് കാണിച്ചു കൊടുക്കും. അത് അപ്രൂവൽ ആയാൽ നേരെ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാകും. സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ പർച്ചേസിങ്ങിന്, അതിലേക്ക് കടക്കും. ആ ബഡ്ജറ്റിംഗും കൂടെ ശരിയായി കഴിഞ്ഞാൽ നേരെ പർച്ചേസിങ് അല്ലെങ്കിൽ ഡിസൈനിങ്, അതിന് എൻ്റെ കൂടെ ഒരു ടീം ഉണ്ടാകും. ആ ടീമിൽ ടെയിലേഴ്സ് ഉണ്ടാകും, എൻ്റെ അസിസ്റ്റന്റ് ഡിസൈനേഴ്സ് ഉണ്ടാകും, ലൊക്കേഷനിലുള്ള പിള്ളേരുണ്ടാകും. അങ്ങനെ ഒരു ടീമായിട്ട് ഞങ്ങൾ പർച്ചേസ്.
1: അപ്പോൾ ഒരു സിനിമയുടെ ഒരു ടോട്ടാലിറ്റി വേണം അല്ലേ ഈ കോസ്റ്റ്യൂം ഡിസൈനർക്ക്?
2: അതെ,
1: അതിന്റെ കഥ വേണം, സ്ക്രിപ്റ്റ് വേണം, അതിന്റെ എല്ലാ, ഒരു സംവിധായകൻ എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം വേണം.
2: അതെ, ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇടയിൽ വെച്ച് നമ്മൾക്ക് കഥ അറിയാത്ത ആൾക്കാരായി പോയാൽ. അത് എനിക്ക് മാത്രമല്ല എന്റെ ടീമിലുള്ളവർക്കും അങ്ങനെ വേണം എന്നാണ്. കാരണം നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്ത് പോകുമ്പം എല്ലാം ആദ്യത്തെ സീൻ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ സീൻ രണ്ടാമത്തെ ദിവസം, അങ്ങനെ അല്ലല്ലോ പോകുന്നത്. അത് ചിലപ്പം പല രീതിയിലായിരിക്കും ചാർട്ട് ചെയ്യുന്നത്. സോ എന്ത് എങ്ങനെ എവിടുന്ന് എടുത്താലും അത് അതെന്താ സംഭവം

0: ഒന്നും നമ്മൾ കഥയറിയാതെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് ഈ സ്ക്രിപ്റ്റ് എന്താണെന്ന് മര്യാദയിൽ മനസ്സിലായാൽ ഞാനും എൻ്റെ ടീമും അത്രയും അതിൽ ഇന്നാണെങ്കിൽ മാത്രമേ എന്തും എപ്പോൾ വേണേലും ചാർട്ട് മാറാം, ആർട്ടിസ്റ്റ് മാറാം, അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയുക എന്നുള്ളതാണ് ബേസ്.
1: അപ്പോൾ ഈ വസ്ത്രാലങ്കാരം ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർക്ക് ചുരുങ്ങിയത് എത്ര ആളുണ്ടാവുക ടീമിൽ?
0: നമ്മൾക്ക് അങ്ങനെ ഒരു ഒരു കണക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയാം, ഇപ്പൊ ഒരു ചെറിയ സിനിമയാണെങ്കിൽ 4 പേരെന്നെങ്കിലും മിനിമം പറയാം. എന്നാൽ അതേസമയം ഞാനിപ്പോൾ അവസാനം ഇപ്പം റീസെന്റ് റിലീസായി ചെയ്ത ആട്3 എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കാണിക്കുന്ന ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു അന്ന്. 21 പേരെന്ന് പറയുന്നത് വലിയ എണ്ണാണ്,
1: വലിയ ടീമാണ്.
0: പിന്നെ അപ്പൊ 21 പേര് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ചില സിനിമ ചെയ്യുമ്പോൾ 7 പേരായിരിക്കും, ചിലതിൽ 4 പേരായിരിക്കും. പക്ഷെ 4 പേരെങ്കിലും മിനിമം വരാറുണ്ട്.

0: ഈ 2016 അവാർഡ് കിട്ടുന്നത് ഗപ്പി അല്ലേ? ഗപ്പി ഏതാണ്ട് തീരദേശത്തിന്റെ ഒക്കെ കഥയാണ് അല്ലേ? ഇവിടെയുള്ള കൾച്ചറൊക്കെ വരുന്ന
1: ഗപ്പിയിൽ അങ്ങനെ ഒരു ഒരു തീരദേശ കൾച്ചർ ആണെങ്കിലും അത് കൊച്ചിയിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. ഒരു ഗോവൻ തീരദേശം എന്ന് പറയുന്ന രീതിയിൽ എന്നാ അത് ഷൂട്ട് ചെയ്തത് നാഗർകോവിലാണ്. അപ്പൊ നമ്മള് കൊച്ചിയിൽ അത് ഷൂട്ടേ ചെയ്തിട്ടില്ല. അപ്പൊ എവിടെയാണ് ഈ ടെറൈൻ, ഏതാണ് നാട് എന്നുള്ളത് ഈ പറവൻ ചേച്ചിക്ക് ഇപ്പൊ തോന്നി കൊച്ചിയാണെന്ന്. അങ്ങനെ പലർക്കും പല രീതിയിൽ കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു
0: കടലോരാണ്.
1: അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരുപാട് ഫ്ലോറൽ പ്രിന്റുകള്, അങ്ങനത്തെ കളേഴ്സ് ഇല്ലേ, ഗപ്പി മീലിനുള്ള മൾട്ടിപ്പിൾ വൈബ്രന്റ് കളേഴ്സ്, അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും.
0: അതെങ്ങനെയാണ്, സംവിധായകൻ സജസ്റ്റ് ചെയ്തതാണോ അതോ നമ്മൾ തന്നെ സ്റ്റെഫി തന്നെ തീരുമാനിച്ചതാണോ, ഇങ്ങനെയാണ് വേണ്ടത്?
1: എനിക്ക് ജോൺ പോൾ എന്ന് പറഞ്ഞ ഡയറക്ടറും ഡി ഒ പിയും കളറും ഏകദേശം ഒരു ഐഡിയയും തന്നിരുന്നു. പക്ഷെ അതിലുപരിയായിട്ട് അതിന്റെ ഒരു കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടല്ലോ അതിൽ. എനിക്കിങ്ങനെ തോന്നി ഇങ്ങനത്തെ പ്രിന്റ് ഇന്ന ആൾക്ക് കൊടുക്കാം. ഗപ്പിയുടെ സ്ട്രൈപ്ഡ് ടീഷർട്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടറിന്റെ ഒരു പോസ്റ്റർ വരുമ്പോ തന്നെ ഓ ഇത് ഗപ്പിയാണ് എന്ന് ചേതൻ എന്ന് പറയുന്ന ആക്ടറെ കാണുമ്പോ തിരിയും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ടൊവിനോന്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒരു ഹിപ്പി ലുക്കിലുള്ള, അതും എവിടെ ഇപ്പോഴും ആ ഫോട്ടോ കാണിച്ചാൽ ഇത് ഗപ്പിയാന്ന് മനസ്സിലാകും. സോ അതെല്ലാം എന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. അത് ആ സമയത്ത് അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ആളുകൾ കുറച്ചും കൂടെ
0: അതിനൊരു സ്വാതന്ത്ര്യം, നമ്മുടെ ഇഷ്ടത്തിനുള്ള കളേഴ്സ്, നമ്മുടെ ഡിസൈനൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴും സംവിധായകർ തരാറുണ്ടോ?
1: എപ്പോഴും എന്നൊന്നും പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ അത് വളരെ വിരളമാണ്, എല്ലാരെയും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ചില സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായി ബ്ലോക്ക് പോലെ ആയി പോകും. അതായത് ഇതിങ്ങനെ വേണം, അത് അങ്ങനെ വേണം, അതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ കല്ല് മുത്ത് എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോഴും അതിനൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായ റെഫറൻസ്, നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമ്മുടേതായ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ പറയാതെ പറയുന്നത് പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം വൺസ് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട്. പക്ഷെ അപ്പം അത് ചിലപ്പോൾ എൻ്റെതായ ഒരു ഡിസൈനർ എൻ്റെ ഒരു പരിപാടി അതിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ, ആദ്യ കാലഘട്ടത്തിൽ പറയാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അല്ല ഇത് ശരിയാവില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം എല്ലാം വന്നപ്പോ ഞാൻ പറയാറുണ്ട്. അങ്ങനെ
0: ഇപ്പൊ ഏതാണ് നമുക്കൊരു തൃപ്തികരമായിട്ട് തോന്നാറുള്ളത്, സംവിധായകന്റെ സെലക്ഷനാണോ അതോ മൊത്തത്തിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ ചെയ്യുന്ന സിനിമകളാണോ?
1: അതായത് എല്ലാ സിനിമയിലും സംവിധായകരുടെ ഒരു ഗൈഡൻസ് വേണം. അതൊരു പരിധി കഴിഞ്ഞ എക്സ്ട്രീം ആകുമ്പോഴാണ് പ്രശ്നം വരാറുള്ളൂ. കാരണം സംവിധായകന്റെ ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ ഞാൻ പോകുന്നതും പുള്ളി പോകുന്നതും രണ്ടു വഴിയിലായി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോയാലേ അത് പുള്ളിയുടെ മനസ്സിലുള്ള, അതായത് ഒരു സംവിധായകൻ അയാളുടെ ഉള്ളിലുള്ള ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നാലല്ലേ എനിക്ക് അതുമായിട്ട് കറക്റ്റ് ചേർന്ന് പോയി ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും അത് കംപ്ലീറ്റ് നന്നായിട്ട് വരണം എന്നില്ല. അതേസമയം നമ്മൾ ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്ത് ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ആയാലും ജിസ് ജോയ് അല്ലെങ്കിൽ ഞാൻ എസ്ര എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടർ, അവരെല്ലാം കുറച്ചും കൂടെ ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ സിനിമ ഞാൻ ഏറ്റവും നന്നായി എന്നെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം നന്നായി ചെയ്ത് കൊടുക്കണം നമ്മുടെ ഉള്ളിലൊരു തോന്നൽ വരുമല്ലോ, അങ്ങനെ വരാറുണ്ട്.

0: കുറേയധികം സിനിമകൾ ചെയ്തല്ലോ, ഒരു 100-ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പം അല്ലേ. അതിലിപ്പോൾ എടുത്തു പറയത്തക്കവണ്ണം ഇപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു സംഭവമായിരുന്നു ആടുജീവിതം. അത് സ്റ്റെഫിയാണല്ലോ ചെയ്തത്. അപ്പോൾ അവിടെ പോവുകയും ഇപ്പം മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുകയും അപ്പോൾ ഈ നജീബിൻ്റെ ഒപ്പം തന്നെ നടക്കുകയും ആ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് അവസാനം വരെ നിൽക്കുകയൊക്കെ വേണ്ടി വന്നിരിക്കും അല്ലേ. അപ്പോൾ ആ അനുഭവം ഒന്ന് പറയാമോ?
1: ആടുജീവിതം 7 വർഷത്തോളം എടുത്തു ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് അത് റിലീസ് ആവുന്നത് വരെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ആടുജീവിതം ഒരു അത്ഭുതമാണ് ജീവിതത്തിൽ സംഭവിച്ചത്. ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുമായിരിക്കാം, പക്ഷെ അതിൽ ഞാൻ ഉണ്ടാവുമോന്നും പറയാൻ പറ്റില്ല. അന്ന് ആടുജീവിതം എന്ന് പറയുന്ന നോവല് സിനിമയാകുന്നു, ബ്ലിസാറിന്റെ സിനിമയിൽ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ആ സമയത്ത് ആ ക്രൂവിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, സിനിമകളുടെ എണ്ണത്തിൽ ഏറ്റവും എണ്ണം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. ഓസ്കാർ വിന്നേഴ്സായ ടെക്നീഷ്യൻസിന്റെ കൂടെ ഇത്രയും വലിയ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര എന്തിനാണ് എന്നെ ബ്ലസ്സാർ എന്നെ എങ്ങനെ ആൾ മാറിപ്പോയതാണ് അങ്ങനെ വരെ തോന്നിയിട്ടുണ്ട്. ബ്ലസ്സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഈ കാലഘട്ടം നമ്മൾ ഇങ്ങനെ ഒരു ഇന്ന ഇയർന്നൊന്നും സിനിമയിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഏകദേശം ഒരു കാലഘട്ടം ഫീൽ ചെയ്യണം, ആ കാലഘട്ടം എന്താണെന്നും. പിന്നെ സാറിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ ഒരു പാർട്ട് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു ഈ 7 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 7 വർഷത്തോളം. അപ്പോൾ ആ നജീബിനെയും ഖാദിരീനെയും ഹക്കിമിനെയും സൈനൂനെയും എല്ലാം സാറിന്റെ ഉള്ളിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ ഉള്ളിൽ നജീബ് ഇടുന്ന ഒരു നീല ചെക്ക് ഷർട്ട് എന്താണ് മരുഭൂമി ചെല്ലുമ്പോൾ എന്നുള്ളത് സാറിന്റെ ഉള്ളിൽ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് എന്നെ കാണുമ്പോഴേ ഇങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞു തന്നു. നജീബ് മരുഭൂമിയിലെത്തുമ്പോൾ ഇടുന്ന ഒരു ഷൂവിൻ്റെ ഒരു ഫോട്ടോ സാറ് റഫായിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചു. ഇതെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എല്ലാം. അപ്പം അത് വായിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു അത് വലിയൊരു റിസർച്ചും കൂടെ ഉണ്ടായിരുന്നു. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നമുക്കൊരു ഷോപ്പിൽ പോയി റെഡിമെയ്ഡ് വാങ്ങി അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ ഷൂട്ട് ഇന്നിരുന്ന് തുന്നാം നാളെ കൊടുക്കാം എന്ന് പറയുന്നില്ലല്ലോ. അതിൽ കാലഘട്ടങ്ങൾ അടയാളപ്പെടുത്തുന്നത്, നജീബ് വർഷങ്ങൾ മരുഭൂമിയിൽ ട്രാവൽ ചെയ്യുന്നത്, ആ കാലപ്പഴക്കം മുഴുവൻ ഒറ്റ കോസ്റ്റ്യൂമിലാണ് അതിൽ വീഴുന്നത്. പാലിൻ്റെ കറിയാവട്ടെ ചോരക്കറിയാവട്ടെ അത് ഉണങ്ങുമ്പോൾ എങ്ങനെയിരിക്കും, കുറേ നാൾ കഴിഞ്ഞ് പൊടി വീഴുമ്പോൾ എങ്ങനെയിരിക്കും, ഇതെല്ലാം ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഡയറക്ഷൻ ടീമും കോസ്റ്റ്യൂം ടീമും ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആടുജീവിതം ഇപ്പം നിങ്ങൾ കാണുന്ന.
0: ഇപ്പൊ ഈ ഷൂവൊക്കെ ഹാൻഡ് മെയ്ഡ് ആണെന്ന് പറഞ്ഞു, ഇതാരാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരാളാണോ അതോ നമ്മൾ നേരിട്ടാണോ ഇത് ചെയ്യുന്നത്?
1: ഇത് എനിക്ക് ചെയ്യാൻ വേണ്ടി ചെന്നൈയിലും ഹൈദരാബാദും ഇതിനു വേണ്ടി തന്നെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം അതിന്റെ ഡള്ളിംഗ് പ്രോസസ് ഉണ്ടല്ലോ, അത് യൂസ്ഡ് ആയിട്ട് തോന്നുന്ന അത്തരം കാര്യങ്ങൾ എന്റെ ഇവിടുത്തെ എറണാകുളത്തുള്ള ടീമുണ്ട്, എന്റെ ടീം മെമ്പേഴ്സ്. അവരത് നമ്മള് ഏത് രീതിയിലാണ് അത് തേഞ്ഞു പോകേണ്ടത്, ഏത് രീതിയിൽ കീറണം എന്നൊക്കെയുള്ളത് നമ്മൾ ഇവിടുന്ന് ചെയ്യും. പക്ഷെ അതിന്റെ ബേസ് ആയിട്ടുള്ള ഇത്തരം പ്രോപ്പർട്ടി ലൈക്ക് ആക്സസറീസ് ഇങ്ങനത്തെ സാധനങ്ങൾ പുറത്താ ചെയ്യാറ്.
0: ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് ചോദിക്കുകയാണ്, ഈ നജീബിന്റെ തന്നെ ഷൂ എത്ര എണ്ണം നിങ്ങൾ ഉണ്ടാക്കി?
1: എൻ്റെ ഓർമ്മയിലൊരു 4 എണ്ണോ മറ്റോ ചെയ്തു. കാരണം 7 വർഷത്തോളം എടുത്ത ഷൂട്ടായതുകൊണ്ട് പലതവണയും നമ്മളിത് ലെതറിൽ ചെയ്യുന്നത് കൊണ്ട് പൂത്തു പോവാറുണ്ട്. 1 വർഷമൊക്കെ എടുക്കുമല്ലോ, ഒരു തവണ 1 ഇയർ ഗ്യാപ്പ് എല്ലാം വരാൻ നേരത്ത്. എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തൊരു അവിടെ ലോക്കായല്ലോ, അന്നേരം അവിടെ ജോർഡനിൽ വെച്ചിട്ടാണ് കോസ്റ്റ്യൂം ബോക്സ് എല്ലാം അവിടുത്തെ ഒരു പ്രൊഡക്ഷനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അത് അവരുടെ ഗോഡൌണിൽ ഇരുന്ന് പിന്നീട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മള് കാണുന്നത് ഈ കോസ്റ്റ്യൂം, നമ്മളെ കാണുന്നത്. അപ്പൊ നമ്മൾ അതിനൊക്കെയുള്ള കോപ്പി ഇവിടുന്ന് സേഫ്റ്റിക്ക് കൊണ്ടുപോയിരുന്നു.
2: അന്തർ സേ കോയി ബാഹർ നാ ജാ സകേ

0: 7 വർഷം എടുത്തു ഈ ഒരു സിനിമ പൂർത്തിയാകാൻ. അപ്പൊ സ്റ്റെഫി ഇതിനിടയ്ക്ക് മറ്റു സിനിമകളൊന്നും ചെയ്തില്ല?
1: ചെയ്തു
0: ചെയ്തു.
1: ഞാൻ അതിന്റെ ഇടയിൽ ഒരു 70 സിനിമ ചെയ്തതാണ്.
0: അപ്പൊ അങ്ങനെ അത് അനുവദനീയമാണോ?
1: ആണ്. അങ്ങനെ ഇപ്പൊ ഒരു ടെക്നീഷ്യന്റെ അടുത്ത്, ഇപ്പൊ ഒരു ഡി ഒ

0: അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഡയറക്ടറെല്ലാം ആണെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അവർ ആ സെറ്റിൽ ത്രൂ ഔട്ട് വേണ്ടി വരും, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ കോസ്റ്റ്യൂം, മേക്കപ്പ് ആർട്ട് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ മ്യൂസിക് അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ചും കൂടെ പ്രീ പ്രൊഡക്ഷനിലാണ് നമ്മൾ പർച്ചേസിങ്ങും ഡിസൈനിങ്ങും എല്ലാം ആയിട്ടുള്ളത്. പിന്നെ എല്ലാ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ കോസ്റ്റ്യൂം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിന് ഏറ്റവും പ്രാപ്തരായിട്ടുള്ള എൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഷൂട്ടിന് മുമ്പ് തന്നെ കോസ്റ്റ്യൂമിൻ്റെ ലുക്ക് ടെസ്റ്റ്, എല്ലാവരുടെയും കോസ്റ്റ്യൂം നമ്മൾ ക്യാമറാമാനും ഡയറക്ടറും എല്ലാം കാണിച്ചിട്ട് അപ്രൂവൽ വാങ്ങിയിട്ടുണ്ടാകും. പിന്നെ എത്ര അഡ്വാൻസ്ഡ് ആയി നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും എല്ലാ സിനിമയ്ക്കും ലാസ്റ്റ് മിനിറ്റ് ലൊക്കേഷനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ഒരു ഓട്ടം വരും. അതങ്ങനെയാണ്, നമ്മൾ എല്ലാ ദിവസവും ടെൻഷൻ ഉണ്ടാവും. ഒരു ഒരു ലൊക്കേഷൻ കോള് വരുമ്പോൾ നമുക്ക് ഉള്ളിൽ തീയായിരിക്കും, എന്തെങ്കിലും പ്രശ്നം വന്നോ, അല്ലെങ്കിൽ കീറുവോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരുന്നോ, അളവ് മാറിയോ. എപ്പോഴും ലൊക്കേഷൻ കോൾ വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് കോൾ എടുക്കാൻ പേടിയാ, ഇന്നും അന്നും എന്നും. അപ്പൊ നമ്മൾ ഒന്ന് ഒരു സിനിമ സെറ്റ് ആയിക്കഴിഞ്ഞാൽ പാരലലി നമ്മൾ അടുത്ത സിനിമയുടെ വർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഉള്ള നമ്മുടെ അസോസിയേറ്റ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും, ഇടയിൽ ഇവിടെയും പോവും അവിടെയും പോവും, അങ്ങനെയൊക്കെ മാനേജ് ചെയ്യും.
1: നമ്മുടെ ഈ കോൺസെൻട്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറില്ലേ, ഏകാഗ്രത പോയില്ലേ? ഇപ്പോ മരുഭൂമിയിൽ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ ഒരു സ്ഥലത്ത് നിന്നും നമ്മളൊരു മെട്രോ സിറ്റിയിലേക്ക് മാറി മറ്റൊന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മൈൻഡ് അവിടെ നിൽക്കുവോ?
0: മൈൻഡ് വർക്കിന്റെ കാര്യത്തിൽ നിൽക്കും, പേഴ്സണൽ കാര്യത്തിൽ നിൽക്കുമോ എന്ന ഡൗട്ട്.
1: അത് ഒരുപാട്
0: അതിൽ കുറച്ച് രണ്ടുമൂന്ന് കിളിയൊക്കെ പോകും. ഇപ്പൊ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോ മറന്നൊക്കെ പോകും, അതൊക്കെ ശരിയാണ്. പക്ഷെ മറ്റത് കറക്റ്റ്
1: ഓർമ്മയുണ്ടാവും.
0: നമ്മുടെ കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല എന്ന് മാത്രം.
1: അതാണല്ലോ നമ്മളെ ഈ മേഖലയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്.
0: അതെ, അപ്പൊ നമ്മളോട് ആരെങ്കിലും ഇപ്പൊ ഓ സ്റ്റെഫി നീ രണ്ടു പടം മൂന്ന് പടം ഒരു മാസം ചെയ്യണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് എന്റെ ഇഷ്ടമായതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ ഞാൻ മാത്രം അങ്ങനെ.
1: അപ്പൊ പ്രധാനപ്പെട്ട ഡിസൈനർ സ്ഥലത്തില്ലെങ്കിൽ പോലും ടീമിൽ ഒന്നോ രണ്ടോ പേര് എപ്പോഴും ഷൂട്ടിംഗ് സ്ഥലത്ത് ഉണ്ടാവും അല്ലേ?
0: ടീമിൽ ആ സിനിമയ്ക്ക് നമ്മൾ എത്ര പേരെയാണോ നിശ്ചയിച്ചത് അവരെല്ലാവരും രാവിലെ കോൾ ഷീറ്റ് തുടങ്ങുമ്പോൾ പോലെ രാത്രി വരെ അവിടെ ഉണ്ടാകും. ചിലപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ അസോസിയേറ്റ് അവിടെ അടുത്തുള്ള കടയിൽ പോയി മേടിച്ചിട്ട് ഓടി വരും, ഞാൻ അവിടെ ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എത്തിച്ചു കൊടുക്കുന്ന സാധനം എടുക്കാൻ പോവും, കളക്ട് ചെയ്യാൻ പോവും, റെന്റിന്റെ സാധനം എടുക്കാൻ പോവും. അല്ലാതെ എൻ്റെ ടീം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും,
1: ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ.
0: സ്പോട്ടിൽ, അതായത് മോണിറ്ററിന്റെ സൈഡിൽ തന്നെ നമ്മുടെ ഒരാള് ഉണ്ടാകും.
1: അപ്പൊ ഈ ആടുജീവിതം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും സ്റ്റെഫി ഉണ്ടായിരുന്നോ?
0: ഇല്ല, ഞാന് ഡെസേർട്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ പോയിട്ടുണ്ടായിരുന്നില്ല. മരുഭൂമിയിൽ ഷൂട്ട് ചെയ്തപ്പം ഒരു കുറച്ച് ദിവസം ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ നിന്നു, എന്റെ കൂടെയുള്ള സനൂജും റാഫി സുൽഫി അങ്ങനെ മൂന്ന് പേര്. ഞാൻ ആടുജീവിതം എന്റെ വർക്ക് നന്നായി എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ സനൂജിന്റെയും റാഫിയുടെയും സുൽഫിയുടെയും പേര് പ്രത്യേകിച്ച് പറയും. അവര് അത്രയും, കാരണം സ്പോട്ടിലാണ് ഇംപ്രൊവൈസേഷൻ വരുന്നത്. കാരണം കീറുന്നു, ബ്ലഡ് വീഴുന്നു, അതൊന്നും നമുക്ക് ഇവിടുന്ന് ചെയ്ത് അങ്ങനെ അവിടുന്ന് ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോ അല്ലേ ഇത് തെറിക്കുന്നതെല്ലാം. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി അവർ അവിടെ നിന്നിട്ടാണ് ബ്ലഡ് സ്പ്ലാഷ് ചെയ്തിട്ട് ഓക്കെ മാർക്ക് വീഴ്ത്തുക. കുറച്ചും കൂടെ വേറെ ലൊക്കേഷൻ സ്പോട്ടിൽ നിന്നിട്ടുള്ള ഡിസൈനിങ് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അവരും ഭയങ്കര എന്റെ കൂടെ 7 വർഷം നിന്നു.
1: എന്തുകൊണ്ടാണ് അന്ന് പോകാതിരുന്നത്? ഇവിടെ വേറെ വർക്ക് ഉണ്ടായിരുന്നു.
0: അതെ, ആ ഒരു ഷെഡ്യൂൾ പോവാതിരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു പർട്ടിക്കുലർ ഒരു കുറച്ച് ദിവസം പോവാതിരുന്നത്. കാരണം ഇവിടെ ഇത് എപ്പോഴും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നില്ല. ഇപ്പൊ ഈ മാസമായിരിക്കും പോകുന്നത്, അത് കുറച്ച് നാൾ മുമ്പല്ലേ അറിയുന്നത്. അപ്പൊ ഇവിടെയുള്ള കമ്മിറ്റ്മെന്റ്സും ഓൾറെഡി ഉണ്ടാകും. അപ്പൊ പിന്നെ അത് കുറച്ച് കണ്ടിന്യൂറ്റിയിലോട്ട് വന്നിരുന്നല്ലോ, ഒരു കോസ്റ്റ്യൂം എന്നുള്ള രീതിയിലേക്ക്. ഡെസേർട്ട് മുതൽ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കോസ്റ്റ്യൂം ആണല്ലോ വരുന്നത്. അപ്പൊ അത് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയതിനു ശേഷം കുറച്ച് ദിവസം ഞാൻ പോയില്ല.
1: പോകാതിരുന്നാലും കുഴപ്പമില്ല, അതൊക്കെ
0: അത് ആദ്യമേ അറിയായിരുന്നു.
1: സാർ
0: അത് കുറച്ചു ദിവസത്തെ എക്സ്ക്യൂസ് ഒക്കെ തരും.
1: എല്ലാ സംവിധായകരും അങ്ങനെ തന്നെയാണ്.
0: ആണാണ് ഇപ്പൊ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സെറ്റ് നിൽക്കണം എന്ന് ആരും പറയാറില്ല. കാരണം ഡിസൈനറുടെ വർക്ക് എന്ന് പറയുന്നത് സെറ്റിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങലും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യലും അതിനു മുമ്പുള്ള അവരുടെ ട്രയലും ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്.
2: ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയറുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നിർവഹണം പ്രീതി ജോസഫ്,
1: സഹകരണം അൻവർ.
2: ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ചിത്രപതംഗത്തിൽ കേൾക്കാം.
3: ചിത്രപതംഗം
0: അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:00 സർപ്പം പാട്ട്, പി കെ രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങൾ, ഡോക്ടർ സി കെ ധന്യ സംസാരിക്കുന്നു. ഒരു മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയാ മൂഴിയിൽ മറുപടി നൽകുന്നു. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, ജാതികൃഷിയുടെ പരമ്പരാഗത രീതികൾ പരിചയപ്പെടുത്തുന്നു ആലുവ പടിഞ്ഞാറേ കടുങ്ങല്ലൂരിലുള്ള മുതിർന്ന കർഷകൻ എസ് എൻ പിള്ള. സമ്മിശ്ര കൃഷി കരുതലും കരുത്തും, മണിയുടെ സ്വദേശിനി മോളി ജോസിന്റെ കൃഷി അനുഭവങ്ങൾ. 7:20 വിപണി, 7:35 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഭാരതത്തിന്റെ പൈതൃകം, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നാണ്.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യമിതായിരുന്നു, ഏതു രാജാവിന്റെ പേരിലാണ് വയർലെസ് സാങ്കേതിക വിദ്യയായ ബ്ലൂടൂത്ത് അറിയപ്പെടുന്നത്? ഉത്തരം, നോർവേയെയും ഡെൻമാർക്കിനെയും ഒന്നിപ്പിച്ച 10ാം നൂറ്റാണ്ടിലെ സ്കാൻഡിനേവിയൻ വൈക്കിംഗ് രാജാവായ ഹറാൾഡ് ബ്ലൂടൂത്ത് ഗോംസണിന്റെ പേരിലാണ് ബ്ലൂടൂത്ത് അറിയപ്പെടുന്നത്. ആശയവിനിമയ പ്രോട്ടോകോളുകൾ ഏകീകരിക്കുന്നതിനും വ്യത്യസ്ത ഉപകരണങ്ങളെ തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്നതിനും വയർലെസ് സാങ്കേതിക വിദ്യ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നതിന്റെ പ്രതീകമായാണ് ഈ പേര് സ്വീകരിച്ചത്. ഏതു രാജാവിന്റെ പേരിലാണ് വയർലെസ് സാങ്കേതിക വിദ്യയായ ബ്ലൂടൂത്ത് അറിയപ്പെടുന്നത്? നോർവേയെയും ഡെൻമാർക്കിനെയും ഒന്നിപ്പിച്ച 10ാം നൂറ്റാണ്ടിലെ സ്കാൻഡിനേവിയൻ വൈക്കിംഗ് രാജാവായ ഹറാൾഡ് ബ്ലൂടൂത്ത്

ഗോംസണിന്റെ പേരിൽ. ചിന്താശകലം. ആവശ്യത്തിന് പുരോഗമിച്ച ഏതൊരു സാങ്കേതിക വിദ്യയും മാജിക്കിന് തുല്യമാണ്. ആർതർ സി ക്ലാർക്കിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ഡയറി പൂർണ്ണമാകുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30:25. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോർ.

0: ഹലോ, VPS ലേക്ക് ഷോട്ട്. ഹായ്, നമസ്കാരമുണ്ട്. നാളെ അതൊരു ടെൻഷനാ എല്ലാവർക്കും അല്ലേ? നാളെ ജോലിയോ മറ്റോ പോയാൽ എന്ത് ചെയ്യുമോ ആവോ, കാശൊന്നും ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യുമോ എന്തോ. ഹലോ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടം വരെ എത്തിയില്ലേ? ഇതുപോലെ നാളെയും കടന്നു പോകും. ഒരിക്കൽ അങ്ങ് ദൂരെ ഹരിതാഭമായ ഒരു ദ്വീപിൽ ഒറ്റയ്ക്കൊരു പശു ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പകലന്തിയോളം അത് ദ്വീപിന്റെ പച്ചപ്പ് ആവോളം ഭക്ഷിച്ച് തടിയും കരുത്തും ആർജിച്ച് വളരുന്നുണ്ടായിരുന്നു. ചീതോഹരിയാകുന്നു, വിശിഷ്ടയാകുന്നു പക്ഷി. രാത്രിയാകുമ്പോൾ പശു അസ്വസ്ഥയാകും. നാളെ കഴിക്കാനായി ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ, ഞാൻ എന്ത് ഭക്ഷിക്കും? ഈ ആധിയാൽ ഉത്കണ്ഠ പെരുകി ഉറക്കമില്ലാതെ ക്ഷീണിച്ച് പശി. ഓ, ഭക്ഷണത്തിന്റെ കാര്യമായി പറയാണ്ട് പശീനായി പോയതാ തമിഴില്. പശു അവശിയാകും. എന്നാൽ ഉദയത്തിൽ സമൃദ്ധമായ പത്രദളങ്ങൾ, മുടിയരയോളം ഉയർന്ന നിറകതിർ ചൂടിയ പച്ചപ്പിന്റെ വയലുകൾ പ്രത്യാഗമനം ചെയ്തിരിക്കും. അപ്പൊ പശു ആർത്തിയോടെ ആ ഹരിതാഭയിലേക്ക് ഇറങ്ങി അത് തിന്നു മുടിക്കാൻ തുടങ്ങും. വൈകുന്നേരമാകുമ്പോഴേക്ക് ക്ഷീണമെല്ലാം മാറി തടിച്ചു കൊഴുത്ത് ശക്തിയാകും. എന്നാൽ രാത്രി വീണ്ടും തുടങ്ങും വേവലാതി. നാളത്തെ കാര്യം ഓർത്തിട്ടേ, എന്തേ ഇവളോർക്കുന്നില്ല, ഇത്രയും കാലമായി തന്നെ ഊട്ടുന്നത് ഒരേ ശാദ്വലമാണെന്നും തന്റെ ഭക്ഷണം ഒരിക്കലും മുടങ്ങിയിട്ടില്ലെന്നും. പിന്നെ ഈ ഉദ്വേഗത്തിന്റെയും വ്യഥയുടെയും കാര്യമെന്തിന്? ഈ പശുവാണ് നമ്മളൊക്കെ, പച്ചപ്പിന്റെ വയലുകൾ ലോകവും. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ, എന്തിനാ ടെൻഷൻ വയ്ക്കുന്നത് എന്ന്. അതിനിടയിൽ കേൾക്കാം ഇഷ്ടഗാനം. ഹലോ, VPS ലേക് ഷോറിലൂടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദി ഗ്രേറ്റ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ഹലോ, തൃപ്തിയാണോ? തൃപ്തി, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: ഹലോ,
0: പ്രോഗ്രാം കേൾക്കാറുണ്ടോ തൃപ്തി?
2: ഭയങ്കര
0: വിളിച്ചപ്പോ തൃപ്തിയായോ? തൃപ്തിക്ക്
2: തൃപ്തിയായി.
0: തൃപ്തി, ആരെ പേരിട്ട്?
2: പേര് അമ്മ.
0: മൂത്താള് വേറെ ഉണ്ടോ?

0: ഒരു ചേട്ടനും ഒരു അനിയത്തിയും മാത്ര. അപ്പൊ അതാണ്, മൂത്ത ചേട്ടനുണ്ടായി, രണ്ടാമതൊരു പെൺകുട്ടി ഉണ്ടായി. അപ്പൊ അമ്മയ്ക്ക് തൃപ്തിയായി, അങ്ങനെയായിരിക്കും രണ്ടാമത്തെ മോൾക്ക് തൃപ്തി എന്ന് പേരിട്ടത്.
1: തൃപ്തി എന്റെ മോളാണ്, ഞാൻ ലതയാണ്.
0: ബെസ്റ്റ്. അപ്പൊ ഇത്രയും നേരം ആൾമാറാട്ടത്തിന് നമ്മൾ കേസ് കൊടുക്കും കേട്ടോ. ഞാൻ ആദ്യം ചോദിച്ചു തൃപ്തിയാണോ എന്ന്, അപ്പൊ പറഞ്ഞു അതെ എന്ന്. അപ്പൊ എന്തിനാ ഇതുവരെ തൃപ്തിയായിട്ട് അഭിനയിച്ചത്? ലത ജോലി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല.
0: തൃപ്തി എവിടെ പോയി? ഇപ്പൊ ഉണ്ട് അടുത്ത്.
1: തൃപ്തി അടുത്തുണ്ട്, സ്കൂൾ വിട്ട് വന്നിട്ട്
0: എത്ര വയസ്സായി ആൾക്ക്?
1: അവൾക്ക് 11 വയസ്സ്.
0: ആ സംസാരിക്കോ?
1: ഓ സംസാരിക്കും.
0: ആ കൊടുക്കൂ.
2: ഹലോ,
0: ഹായ് തൃപ്തികുട്ടി, സുഖാണോ? പ്രോഗ്രാം കേൾക്കാറുണ്ടോ തൃപ്തി? ഇഷ്ടാണോ? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ തുറന്നിട്ട്? സ്കൂളിൽ പോയിട്ട് അടിപൊളിയാണോ? പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ പുതിയ ക്ലാസ്സില്?
2: ഒരാൾ മാത്രമേ ഉള്ളൂ.
0: ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും ഡിവിഷൻ മാറിയോ?
2: ഒരാൾ ഡിവിഷൻ മാറി.
0: ആ ബാക്കിയുള്ളത് എല്ലാം അമ്മ പറഞ്ഞുതരാണോ ചെയ്യ? അപ്പൊ സ്കൂളിൽ അമ്മ വരേണ്ടി വരുമല്ലോ, എല്ലാം അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. പാട്ട് പാടുവോ തൃപ്തി? ശരി. അപ്പൊ സന്തോഷം, മോൾക്ക് ഏത് പാട്ടാ വേണ്ടത്?
2: ഹരിചന്ദ്രൻ്റെ നല്ല പാട്ട്.
0: ഹരിചന്ദ്രൻ്റെ പാട്ടോ, പഴയ പാട്ടോ? അതൊക്കെ കേക്കുവോ?
2: അമ്മക്കിഷ്ടമാണ്.
0: അമ്മക്കിഷ്ടമാണ്. ശരി, അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ആ പാട്ട് തന്നെ വെച്ചുതരാം. ഓക്കെ, ബൈ.

അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്.

0: എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ്
3: ബാലേട്ട.
2: ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട ആശേച്ചി. ബാലേട്ട, എന്റെ പേര് ഹരിദാസൻ. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയി ജോലി ചെയ്ത് കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് അത് ഉപേക്ഷിച്ച് സ്വന്തം ബിസിനസ് മേഖലയിൽ ജീവിതം പയറ്റുന്ന ഒരു പാവം ഹരിദാസൻ. അശ്വജി, വാട്സപ്പ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചവനെ എനിക്ക് നേരിട്ട് കിട്ടിയാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്. കാരണം മനുഷ്യന്റെ സ്വകാര്യത കളയാൻ ഇതിലും വലിയൊരു ഉപകരണം വേറെയില്ല. ഇതിലും വലിയ ദുരന്തമാണ് ഈ ഓഫീസ് വക വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഞാൻ അക്കൗണ്ടന്റ് ആയി ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഭയങ്കര കർക്കശക്കാരനായ മാനേജർ ഉണ്ടായിരുന്നു, വർഗീസ്. പുള്ളിയുടെ തലവട്ടം കണ്ടാൽ തന്നെ ഞങ്ങളുടെ നെഞ്ചിരിപ്പ് കൂടും. ഓഫീസിലെ ഫയലിൽ ഒരു ചെറിയ തെറ്റ് കണ്ടാൽ മതി, ആ ദിവസം മൂപ്പർ നാട് മൊത്തം കേൾക്കാൻ നമ്മളെ ചീത്ത വിളിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവനക്കാർ പുള്ളിക്ക് ഇട്ടിരിക്കുന്ന രഹസ്യ പേര് ഹിറ്റ്ലർ എന്നാണ്. വർഗീസ് സാറുള്ള ഒഫീഷ്യൽ ഗ്രൂപ്പ് കൂടാതെ ഞങ്ങൾ ജീവനക്കാർക്ക് മാത്രമായി ചങ്കുകൾ എന്ന പേരിൽ വേറൊരു രഹസ്യ ഗ്രൂപ്പുമുണ്ട്. മാനേജരെ ചീത്ത വിളിക്കാനും ട്രോളാനുമാണ് ഈ ഗ്രൂപ്പ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സാധാരണയായി ഓഫീസിൽ എന്തെങ്കിലും വഴക്ക് കിട്ടിയാൽ ഞങ്ങൾ ഈ രഹസ്യ ഗ്രൂപ്പിൽ വന്ന് സാറിന്റെ അപ്പനും അപ്പൂപ്പന്മാർക്ക് വരെ വിളിച്ചു പറഞ്ഞ് സങ്കടം തീർക്കും. അങ്ങനെ സമാധാനത്തോടെ പോകുന്നതിനിടയിലാണ് വിധി ഒരു ചതിയുടെ രൂപത്തിൽ വൈപരീത്യം. ഒരു ദിവസം രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ സുഖമായിരുന്ന് ചൂട് ചായയും കുടിച്ച് ടി വി കാണുകയായിരുന്നു. അപ്പോഴാണ് ഫോണിൽ തെരുതെരെ മെസ്സേജ് ടോൺ കേട്ടത്. നോക്കുമ്പോൾ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വർഗീസ് സാറിന്റെ വലിയൊരു മെസ്സേജ് കിടക്കുന്നു. നാളെ രാവിലെ കൃത്യം 8 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും മീറ്റിംഗിന് ഓഫീസിൽ എത്തിയിരിക്കണം, ആരും വൈകരുത്, ഓഡിറ്റിംഗ് വരുന്നുണ്ട്. രാവിലെ 8 മണിക്ക് ഓഫീസിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരു മടിയനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ദേഷ്യം കൊണ്ട് എന്റെ കൺട്രോൾ പോയി. ഞാൻ ഉടനെ തന്നെ ഞങ്ങളുടെ ചങ്കുകൾ എന്ന ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടു. ടൈപ്പ് ചെയ്തത് ഇങ്ങനെയാണ്: ഡാ പിള്ളേരെ, ഹിറ്റ്ലറുടെ കൽപ്പന രാവിലെ 8 മണിക്ക് ഓഫീസിൽ എത്തണം. വീട്ടിൽ ഭാര്യയോട് ചോദിക്കാൻ പറ്റാത്തതൊക്കെ ഓഫീസിൽ വന്ന് നമ്മുടെ നെഞ്ചത്തോട്ട് തീർക്കുകയാണെന്ന് തോന്നുന്നു. രാവിലെ 8 മണിക്ക് വരാൻ മൂപ്പരുടെ അപ്പന്റെ വകയാണ് ഓഫീസ്. കഷ്ടം തന്നെ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ടിവിയിലെ കോമഡി സീൻ കണ്ട് ചിരിക്കുന്നതിനിടയിൽ ഗ്രൂപ്പ് മാറിപ്പോയത് ഞാൻ ശ്രദ്ധിച്ചതേയില്ല. മെസ്സേജ് അങ്ങ് പോയി. മെസ്സേജ് സെൻഡായ പാടെ എന്റെ ഫോണിലേക്ക് സജീഷിന്റെ വിളി വന്നു. ഫോൺ എടുത്തതും അവൻ അലറുകയായിരുന്നു: ഡാ ഹരിദാസ, നീ എന്താ ഈ കാണിച്ചു വെച്ചത്? വേഗം വാട്സപ്പ് ഗ്രൂപ്പ് നോക്കണം. ഞാൻ ഭയത്തോടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് തുറന്നുനോക്കി. ദൈവമേ, ഞാൻ ഞങ്ങളുടെ രഹസ്യ ഗ്രൂപ്പിൽ അയക്കാൻ വിചാരിച്ച ആ മെസ്സേജ് ഇതാ കിടക്കുന്നു ബോസിന്റെ സ്വന്തം ഒഫീഷ്യൽ ഗ്രൂപ്പിൽ. അതും പോരാഞ്ഞ് ഗ്രൂപ്പിലെ ബാക്കി 20 പേരും അത് വായിച്ചു കഴിഞ്ഞു എന്ന് കാണിക്കുന്ന 2 നീല ടിക്കുകൾ അവിടെ കിടന്ന് തിളങ്ങുന്നു. വർഗീസ് സാർ ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പരിഭ്രമം കൊണ്ട് വിറക്കാൻ തുടങ്ങി. എല്ലാവരും വായിച്ചു കഴിഞ്ഞു, വർഗീസ് സാറും വായിച്ചു. ഇനി ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. നാളെ രാവിലെ ഓഫീസിൽ ചെന്നാൽ എന്റെ ജോലി പോകുമോ അതോ സാർ എന്നെ കൊന്ന് കൊലവിളിക്കുമോ എന്നോർത്ത് ഞാൻ പുതപ്പിനുള്ളിൽ കിടന്നു വിറച്ചു. പിറ്റേന്ന് രാവിലെ പേടിച്ച് കൃത്യം 8 മണിക്ക് തന്നെ ഞാൻ ഓഫീസിലെ മീറ്റിംഗ് ഹാളിൽ എത്തി. ബാക്കിയുള്ള ജീവനക്കാരൊക്കെ എന്നെ നോക്കുന്നത് ഒരു രക്തസാക്ഷിയെ നോക്കുന്നത് പോലെയായിരുന്നു. സജീഷ് എന്റെ അടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു, ഡാ ധൈര്യമായിരിക്കും, നിന്റെ അടക്കിനും അടിയന്തര ചടങ്ങുകൾക്കും ഞങ്ങളുണ്ടാകും. കുറച്ചു കഴിഞ്ഞപ്പോൾ വർഗീസ് സാർ ഗൗരവത്തിൽ ഹാളിലേക്ക് നടന്നു വന്നു. പുള്ളി വന്ന് സീറ്റിൽ നിന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി. ഒടുവിൽ പുള്ളിയുടെ കണ്ണ് എന്റെ മുഖത്ത് വന്നു നിന്നു. എന്റെ നെഞ്ചിരിപ്പ് 200 കടന്നു. സാർ എന്നോട് ചോദിച്ചു, എന്താ ഹരിദാസേ, സുഖമല്ലേ? ഹിറ്റ്ലറുടെ ഭരണം കാരണമാണോ ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ എത്തിയത്? നിന്റെ അപ്പന്റെ വകയല്ലെങ്കിലും ഈ ഓഫീസ് നാളെയും കൃത്യസമയത്ത് പ്രവർത്തിക്കും കേട്ടോ. ഹാളിലാകെ ഒരു മരണാന്തരീക്ഷം പടർന്നു. എനിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായി എന്ന് തോന്നി. അന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ല. പക്ഷേ 1 മാസത്തേക്ക് എന്നെ കൊണ്ട് രാത്രി 8 മണി വരെ ഓവർ ടൈം ജോലി ചെയ്യിപ്പിച്ചു. അതിനടുത്ത മാസം ഞാൻ ജോലി രാജിവെച്ചു. അന്നത്തോടെ ഞാൻ ഒരു കാര്യം ശബ്ദം ചെയ്തു: ഇനി വാട്സപ്പിൽ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ 10 വട്ടം നോക്കും. ഹരിദാസ,
3: ഈ മെസ്സേജ് കാരണം പറഞ്ഞുവിടാൻ താല്പര്യമില്ലാതെ പുള്ളി ഒരുപാട് പണിയെടുപ്പിച്ചില്ലേ, അതിനെയാണ് പുകച്ച് പുറത്ത് ചാടിക്കാന്ന് പറയാ. നമ്മൾ ഒരാളെ കഷ്ടപ്പെടുത്തിയിട്ട് അയാളെ കൊണ്ട് തന്നെ എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് പുറത്ത് ചാടിക്കുന്ന പരിപാടി. ഇത് പറഞ്ഞപ്പോഴാണ് അമേരിക്കയിലൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റാഫിനെ പുറത്ത് ചാടിക്കണം, അതാണ് ആ ഗ്രൂപ്പിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പനിയിലെ 2-3 പേര് ഏതാണോ കമ്പനി ആ കമ്പനിയിലേക്ക് എത്തുന്നു. എന്നിട്ട് ഇവരുമായിട്ട് ഒരു മീറ്റിംഗ് കൂടും. ആ മീറ്റിംഗ് കൂടിയിട്ട് ഇവർക്ക് പിരിച്ചുവിടേണ്ട ആളെ മാത്രം സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവർ പറയും, നിങ്ങളെ ഒരു ബയോഡേറ്റ ഒന്ന് റെഡിയാക്കും എന്ന് ചോദിക്കും. അപ്പൊ അവര് ബയോഡേറ്റ റെഡിയാക്കും. നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഒന്നും ഇതിലില്ലല്ലോ, ഇതൊന്നും അല്ല നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങളുടെ ബയോഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു അട്ടിപ്പൊളി ബയോഡേറ്റ ഇവരങ്ങ് ഉണ്ടാക്കി കൊടുക്കും. ഇത്രയും കഴിവുള്ള നിങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കും. അപ്പൊ ബയോഡേറ്റ കിട്ടിയ ആൾക്കാർക്ക് തന്നെ സ്വയം ഒരു ബോധ്യം വരും, കഷ്ടം ഞാൻ ഇവിടെ എന്തിനീമായി പണിയെടുക്കുന്നത്. അങ്ങനെ അവരെ

എന്നെ പ്രലോഭിപ്പിച്ച് അവര് കമ്പനിക്ക് അങ്ങോട്ട് കൊടുക്കും റെസിഗ്നേഷൻ ലെറ്റർ. ഈ കമ്പനിയിൽ നിന്നും പുറത്തു പോകുന്ന ആൾക്കാര് കമ്പനിയുടെ ശത്രുവായിട്ടല്ല പോവുക, മിത്രമായിട്ടാ പോവുക. ഇങ്ങനത്തെ ഒരു രീതി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വാട്സപ്പ് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മളെ 24 hours വാച്ച് ചെയ്യുന്ന ഒരു ക്യാമറയുണ്ട്. അതേപോലെ വന്നിരിക്കുന്ന ഒരാളാണ് ജെമിനി. ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയോട് ചോദിക്കും എന്താണെന്നൊക്കെ. അപ്പൊ എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ തരും. കഴിഞ്ഞ ദിവസം ഞാൻ മഴ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന് മഴ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ആശല്ലത്. അപ്പൊ പുറത്തു പോകുമ്പോ എന്തായാലും റെയിൻകോട്ടോ കൊടയൊക്കെ എടുക്കണം. അപ്പൊ കറക്റ്റ് സമയത്താണ് അശ്വിൻ വിളിച്ചത്. അപ്പൊ അശ്വിൻ ചോദിച്ചു എന്താ ചെയ്യില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ജെമിനിയോട് ചോദിച്ചതാണ് മഴ ഉണ്ടാവുക എന്നുള്ളത്. ജീവിതത്തിൽ ആരും എന്നോട് ഇതുവരെ പുറത്തു പോകുമ്പോ കൊട എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര അതും പറഞ്ഞു നീ ഒന്നും ഉണ്ടായിട്ട് എന്താടാ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെ വിശ്വസിച്ച് ആത്മഹത്യ ചെയ്ത് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ കൂട്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരല്ലാത്തവരുമായിട്ട് കൂട്ടുകൂടുമ്പോഴും ജെമിനി ആശാലത എന്തായാലും വരൂല. ഇങ്ങനെയുള്ള വാട്സപ്പിലും അല്ലാതെ എന്ത് കാര്യങ്ങളും നമ്മൾ ഗൂഗിളിനോട് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആലോചിച്ചോളൂ. അവർ ചുരണ്ടി ചുരണ്ടി ചുരണ്ടി നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് നമ്മുടെ ഒരു മിനിയേച്ചർ ആശാലതനെ അവരവിടെ ഉണ്ടാക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് എല്ലാ കാര്യവും ഉപയോഗിക്കും.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹായ് ബാലേട്ട, ആശിച്ചി. ഞാൻ ബെന്നി മാത്യു. മഴക്കാലം എന്ന് കേട്ടാൽ ഉടനെ കവികൾക്കും കാൽപ്പനികർക്കും പ്രണയവും വിരഹവും പുൽക്കൊടിത്തുമ്പിൽ ഉരുണ്ടുകൂടുന്ന മഴത്തുള്ളികളും ഒക്കെയാണ് ഓർമ്മ വരാറ്. എന്നാൽ എന്നെ പോലെയുള്ള പച്ചയായ മനുഷ്യർക്ക് മഴക്കാലം എന്നാൽ കട്ടപ്പുകയുടെ കാലമാണ്. ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന ആ ആദ്യ ആഴ്ചയിലെ പുതിയ പുസ്തകങ്ങളുടെ മണവും പേറി തണുത്ത കാറ്റും കൊണ്ട് സ്കൂളിലേക്ക് നടക്കുന്നത് വലിയൊരു ആവേശമാണ്. എന്നാൽ ആ ആവേശത്തിന്റെ ആയുസ് കൃത്യം മൂന്നാം ദിവസം പുതിയ കുട കളയുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഏഴാം ക്ലാസ്സിലെ ആ കറുത്ത ജൂൺ മാസക്കാലമാണ് കഥ നടക്കുന്നത്. അതുവരെ ചേട്ടന്മാരുടെ പഴയ കുട തുന്നി വെളുപ്പിച്ചു കൊണ്ട് നടക്കുന്ന എനിക്ക് അന്നമ്മ ഒരു പുതിയ ബ്രാൻഡ് കുട വാങ്ങിത്തന്നു. മടക്കി വെക്കാൻ പറ്റുന്ന 3-fold കുടകൾ അന്ന് വിപണിയിൽ തരംഗമായി വരുന്നതേയുള്ളൂ. കുട കയ്യിൽ തരുമ്പോൾ അമ്മ ഒരൊറ്റ ഉപദേശമേ തന്നുള്ളൂ. ദാ, നിന്റെ അപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഇത് വാങ്ങിത്തന്നത്. വഴിയിൽ എവിടെയെങ്കിലും കളഞ്ഞ് തൊലച്ചേച്ചു വന്നാ നിന്റെ പുറഞ്ഞ തല്ലി പിടിക്കും. ഞാൻ ആ കുടയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അന്തസായി സ്കൂളിലേക്ക് നടന്നു. ക്ലാസ്സിലെത്തിയപ്പോൾ ബെഞ്ചിന്റെ വശത്ത് ആ പുതിയ കുട തൂക്കിയിടുമ്പോൾ സിനിമാ നടന്റെ സ്റ്റൈലും സ്ലോ മോഷനും ഒക്കെ തനിയെ വരുന്നത് പോലെ തോന്നി. എന്റെ പുതിയ കുട കൂട്ടുകാർ നോക്കുന്നുണ്ടോ എന്ന് ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് ഞാൻ എന്റെ സീറ്റിൽ പോയിരുന്നു. നീ പുതിയ കുട മേടിച്ചോ എന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് കരുതിയെങ്കിലും ഒരാളും ചോദിച്ചില്ല. ആരെങ്കിലും ചോദിച്ചാൽ പുതിയ കുട നിവർത്തി എല്ലാവരെയും കാണിച്ച് ഷൈൻ ചെയ്യാമല്ലോ എന്ന് ഞാൻ ആശിച്ചിരുന്നു. എനിക്ക് നിരാശ തോന്നി. എന്റെ പുതിയ കുട കണ്ട് കുശുമ്പ് കാരണമാണ് ആരും ചോദിക്കാത്തതെന്ന് ഞാൻ ആശ്വസിച്ചു. അന്ന് സ്കൂൾ വിട്ടപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു ചെറിയ തോടുണ്ട്. മഴ പെയ്തതോടെ ആ തോട് നിറഞ്ഞൊഴുകി. റോഡിനൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും എന്റെ ഉറ്റ സുഹൃത്തും ജിത്തുവും കൂടിയാണ് വീട്ടിലേക്ക് നടക്കുന്നത്. വഴിയിൽ വെച്ച് ജിത്തുവിന് ഒരു വിപ്ലവകരമായ ബുദ്ധി തോന്നി. അവൻ പറഞ്ഞു, ഡാ, നിന്റെ ഈ പുതിയ 3-fold കുട തിരിച്ചു പിടിച്ച് വെള്ളത്തിലിട്ടാൽ നല്ല ഒന്നാന്തരം തോണി പോലെ ഇരിക്കും. വെള്ളത്തിലൂടെ ഒഴുക്കിവിടാം, എന്നിട്ട് അതിന്റെ പുറകെ നമുക്ക് ഓടാം. അത് കേട്ടപ്പോ എനിക്ക് ത്രില്ലടിച്ചു. പക്ഷെ അമ്മയുടെ മുഖവും എന്റെ പുറവും ഓർമ്മ വന്നപ്പോ ഞാനൊന്ന് മടിച്ചു. പക്ഷെ ജിത്തുവിന്റെ പ്രോത്സാഹനം അതിര് കടന്നപ്പോൾ എന്നിലെ ഏഴാം ക്ലാസ്സുകാരന്റെ ചോര തിളച്ചു. ഞങ്ങൾ കുട നിവർത്തി തിരിച്ചു പിടിച്ചിട്ട് ആ കുത്തൊഴുക്കുള്ള തോട്ടിലേക്ക് പതുക്കേ ഇറക്കി വെച്ചു. സത്യം പറയാലോ, ആദ്യത്തെ 2 minutes അത് തോട്ടിലെ ഓളങ്ങൾക്കൊപ്പം മനോഹരമായി ഒഴുകി. കുട്ടനാട്ടിലെ വള്ളംകളി കാണുന്ന ആവേശത്തിൽ ഞാനും ജിത്തുവും കൈയടിച്ച് കൂവി വിളിച്ചു. എന്നാൽ അടുത്ത നിമിഷത്തിലാണ് അത് സംഭവിച്ചത്. വെള്ളത്തിന്റെ ശക്തി കൂടിയപ്പോൾ കുട പെട്ടെന്ന് ചരിഞ്ഞു. അതിലേക്ക് വെള്ളം ഇരച്ചു കയറി. ജിത്തു പറഞ്ഞു, ഡാ, കുട മുങ്ങാൻ പോകുന്നു, പിടിക്കി. ഞാൻ കൈനീട്ടി പിടിക്കാൻ നോക്കുമ്പോഴേക്കും ദാ കിടക്കുന്നു. കുട അടിത്തട്ടിലേക്ക് താഴ്ന്നുപോയി. മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പൽ പോലെ എന്റെ കുട ആ ഒഴുക്കിൽ എങ്ങോട്ടോ പോയി മറിഞ്ഞു. ഞെട്ടിത്തെരിച്ചു നിന്ന എന്നെ നോക്കി ജിത്തു വളരെ നിസ്സാരമായി പറഞ്ഞു, സാരമില്ലടാ, കുടയല്ലേ വീടും. സ്കൂളിൽ വെച്ച് ആരോ കട്ടോണ്ട് പോയി എന്ന് പറഞ്ഞാ മതി. അവൻ എന്ത് വേണേലും പറയാം, പക്ഷെ വീട്ടിൽ ചെന്ന് അടി കിട്ടാൻ പോകുന്നത് എനിക്കാണല്ലോ. വഴിയിലുടനീളം ഞാൻ ആലോചിച്ചത്

0: വീട്ടിൽ ചെന്ന് എന്ത് കള്ളം പറയണമെന്നാണ്. ഒടുവിൽ എന്റെ തലയിൽ ഒരു ബൃഹത്തായ ബുദ്ധി ഉദിച്ചു. വീട്ടിലെത്തിയപ്പോൾ ദാ ഉമ്മറത്ത് തന്നെ അമ്മ നിൽക്കുന്നു. നനഞ്ഞു കുതിർന്നു വരുന്ന എന്നെ കണ്ടതും അമ്മയുടെ ചോദ്യം വന്നു, ദാ കുടെയുടെ? ഞാൻ മുഖത്ത് പരമാവധി ജീവകാരുണ്യഭാവം വരുത്തിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ വരും വഴിയിൽ ഒരു പാവം അപ്പൂപ്പൻ മഴ നനഞ്ഞ് കുടയൊന്നുമില്ലാതെ വിറച്ചു നിൽക്കുന്നത് കണ്ടു. അമ്മ പറഞ്ഞിട്ടില്ലേ പാവങ്ങളെ സഹായിക്കണമെന്ന്? അതുകൊണ്ട് ഞാൻ ആ പുതിയ കുട അപ്പൂപ്പന് കൊടുത്തു. എന്റെ മറുപടി കേട്ട് അമ്മയുടെ കണ്ണു നിറഞ്ഞു. അമ്മ എന്നെ അഭിനന്ദിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് എന്റെ തൊട്ടു പിന്നിലേ വന്ന ജിത്തുവിന്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്. അവര് വന്നപാടെ അമ്മയോട് പറഞ്ഞു, അല്ല ലീലാമ്മേ, നിന്റെ മോന്റെ ഒരു കാര്യം, അവൻ ആ പുതിയ കുട തോട്ടിലെ വെള്ളത്തിലിട്ട് തോണി കളിച്ച് ഒഴുക്കിവിടുന്നത് ഞാൻ വഴിയിൽ വെച്ച് കണ്ടു, എന്നിട്ടാ അവൻ ഈ നനഞ്ഞു വന്നിരിക്കുന്നത്. അത്രയുമായപ്പോൾ സീനാകെ മാറി. എന്റെ ജീവകാരുണ്യ കഥയുടെ ക്ലൈമാക്സ് അവിടെ തകർന്ന് തരിപ്പണമായി. ചിത്തുവിന്റെ അമ്മ പോയതും അമ്മ നല്ല ഒന്നാന്തരം ചൂരലുമായി വന്നു. പിന്നീട് അവിടെ നടന്നത് തൃശൂർ പൂരത്തിലെ വെടിക്കെട്ട് പോലുള്ള അടിയായിരുന്നു. അപ്പൂപ്പന് കുട കൊടുത്ത മഹാത്മാവേ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അമ്മയുടെ ഓരോ അടിയും. അന്ന് രാത്രി എനിക്ക് ചോറ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പുറമാകെ നീറി പുകഞ്ഞിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു എങ്കിലും ജൂൺ മാസത്തിൽ നല്ല പെരുമഴ പെയ്യുമ്പോ തോട്ടിലെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയ ആ പഴയ കുടയും അതോർക്കുമ്പോൾ ഇപ്പോഴും ചെറുതായിട്ടൊന്ന് പുകയുന്ന എന്റെ പുറവും മാത്രമാണ് എന്റെ ഏറ്റവും വലിയ മഴക്കാല ഓർമ്മ. സ്നേഹത്തോടെ ബെന്നി മാത്യു.
1: ബെന്നി, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തന്നെയാണ് ഒരു മഴക്കാല ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നത് അല്ലേ. വളരെ സന്തോഷം, നല്ല കത്തായിരുന്നു, നല്ല അടിപൊളി കത്താണ്. കാരണം ഈ മഴക്കാലത്ത് എത്രയോ കുടകൾ ഇതുപോലെ തോണിയാക്കി കളിച്ച് നഷ്ടപ്പെടുത്തിയവര് ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. കാരണം മഴക്കാലം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങളും കളികളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് സംഭവിക്കുന്ന ഒരു കാലമാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വീട്ടുമുറ്റത്തായാലും ഒരു ചെറിയ ഒഴുക്കുണ്ടാവും, എല്ലാ സ്ഥലത്തും അത് നന്നായിട്ട് ഒഴുക്കുണ്ടാവും. പിന്നെ ഇന്നത്തെ പോലെ മാലിന്യം കലർന്ന ഒരു ഒഴുക്കുമല്ല, നല്ല വെള്ളമായിരിക്കും അധികം. അപ്പൊ അതില് ഈ കൊച്ചു തോണിയൊക്കെ ഉണ്ടാക്കി ആ തോണി ഇട്ട് കളിക്കുന്നതും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവും. ആ വെള്ളക്കെട്ടിൽ ചാടി ഒരു കാലം കൊണ്ട് വെള്ളത്തിന് ഒറ്റടി, അപ്പൊ ഭയങ്കര ഒച്ച ഉണ്ടാവും, വലിയ സ്ഫോടനാത്മകമായ ശബ്ദം ഉണ്ടാവും. ആ ശബ്ദമൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിലേക്ക് പാഞ്ഞു കയറുന്നതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. സാരമില്ല, ഒരു കുടയിൽ പോയുള്ളൂ,
0: അത്രയല്ലേ ഉള്ളൂ. ബെന്നിന്റെ കാര്യം കേട്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എന്തും നമ്മളെ വീട്ടിൽ നിന്നാണല്ലോ തുടങ്ങിയ എന്റെ മോന്റെ കാര്യമാണ്. കാരണം ഈ ജീവകാരുണ്യ പ്രവർത്തനം അവൻ കുറെ എന്റെ നേരെ ഇറക്കിയിട്ടുണ്ട്.
1: ബാംഗ്ലൂർ പോയത് കൊണ്ട് ഈ കഥ കുറയൂ? ഇനിയിപ്പോ
0: അല്ല, കുറയൂല. അവൻ പഠിക്കുന്ന കാലത്തൊക്കെ കുറെ കുട്ടികൾ ഇവിടെ സി എ എഴുതാനൊക്കെ വന്ന് താമസിക്കുകയായിരുന്നു റെന്റിന്. ഞാൻ വീട്ടിലെത്തുമ്പം ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല കുപ്പിയില്. വെള്ളം തിളപ്പിച്ചു വെക്കുന്ന വലിയൊരു സ്റ്റീൽ പാത്രം ഉണ്ടാവും, അതിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണ സാധനങ്ങള് ഇതൊക്കെ ഇവൻ എടുത്തു കൊടുക്കും അവർക്ക്. അപ്പൊ ഞാൻ ചോദിക്കും, ഒരു ഗ്ലാസ്സിലെ വെള്ളം കൃഷ്ണ അവിടെ വെച്ചുകൂടായിരുന്നു എനിക്ക് കുടിക്കാൻ. മമ്മി അല്ലേ പറയുന്ന എല്ലാരെയും സഹായിക്കണമെന്ന്, എനിക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. പിന്നെ വെള്ളം
1: വെറുതെ പറയുന്നതാണ് മോനെ എന്ന് പറയാൻ പറ്റില്ലല്ലോ.
0: വെറുതെ പറയുന്നതാണെന്നല്ല,
1: റേഡിയോയിൽ എത്ര കൊല്ലായി അമ്മ ഉപദേശിക്കുന്നു, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് അമ്മ സ്വന്തം ജീവിതത്തിൽ പകർത്താണ്ടോ
0: മോനെ? എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ഉപദേശിക്കാറുള്ളൂ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്, കാരണം ഈ പ്രോഗ്രാം എന്നെ നല്ലൊരു സ്ത്രീയാക്കി മാറ്റിയിട്ടുണ്ട്.
1: ആണോ?
0: അല്ലേ, നോക്ക്, പരീക്ഷിച്ച് നോക്ക്.

0: പ്രിയരെ, ഈ ഒരു പാട്ട് പോകുന്നതിനിടയിൽ എന്നോട് പറയാ, ഇരുന്ന് ഒറ്റയ്ക്ക് എന്നെ ക്ലോസിംഗ് പറയാം. എന്തൊരു ചെങ്ങായിയാ നോക്കണേ. ഞാൻ ഇരുന്ന് കൊറേ പറഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത് കേട്ടാ കത്ത് വായിക്കാൻ. അതിന്റെ മുമ്പേ കൊറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട്.
1: ആ സമയത്ത് എല്ലാരും ഇത് ഓഫ് ചെയ്ത് വെക്കും.
0: ആര് പറഞ്ഞു? എല്ലാരും
1: ബാലേട്ടൻ വരണം,
0: ഉഷാറാവണമെന്നുണ്ടെങ്കിൽ. പ്രിയരെ, അപ്പൊ നിങ്ങൾ കത്തയക്കാൻ മറക്കണ്ട. നല്ല നല്ല കത്തുകൾ കിട്ടുമ്പോ അത് വായിക്കാൻ ഞങ്ങൾക്കൊരു
1: വളരെ സന്തോഷമാണ്. അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
0: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:00.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. മലയാള സിനിമയിലെ പ്രശസ്തനായ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന കെ ആർ സച്ചിദാനന്ദിന്റെയും കവിയും ഗാനരചയിതാവുമായിരുന്ന എസ് രമേശൻ നായരുടെയും ചരമവാർഷിക ദിനമാണ് ഇന്ന്. സച്ചി എന്ന പേരിൽ പ്രശസ്തനായിരുന്ന കെ ആർ സച്ചിദാനന്ദൻ സേതുവുമായുള്ള കൂട്ടുകെട്ടിലൂടെയാണ് തിരക്കഥാരചനയിലേക്ക് കടന്നത്. പിന്നീട് സ്വതന്ത്ര തിരക്കഥാകൃത്തായ അദ്ദേഹം മികച്ച വിജയങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സംവിധായകനുമായി മാറി. അദ്ദേഹത്തിന്റെ അവസാന ചിത്രമാണ് അയ്യപ്പനും കോശിയും. ഈ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മരണാനന്തര ബഹുമതിയായി ലഭിച്ചു. കെ ആർ സച്ചിദാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം. റൺ ബേബി റൺ എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രതീഷ് വേഗ.

ആന്റണി ദാസൻ, നേഹ എസ് നായർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ. സംഗീതം യക്സാൻ ഗാരി പെരേര, നേഹ എസ് നായർ.

ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രത്തിൽ ആന്റണി ദാസൻ, നേഹ എസ് നായർ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം യക്സാൻ ഗാരി പെരേര, നേഹ എസ് നായർ. രാജീവ് നായർ രചിച്ച്, വിദ്യാസാഗർ സംഗീതം നൽകി, കെ എസ് ഹരിശങ്കർ പാടിയ ഗാനമാണ് ഇനി ചിത്രം അനാർക്കലി.

അയ്യപ്പനും കോശിയും. ഈ ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് വരികളെഴുതി, ജേക്സ് ബിജോയ് സംഗീതം നൽകി പാടിയ ഗാനം. കൂടെ പാടിയത് സംഗീത സജിത് നഞ്ചമ്മ.

0: സച്ചി എന്ന കെ ആർ സച്ചിദാനന്ദൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते. जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार.
2: निक्षय मित्र इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है. आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं.
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं. स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी.
0: കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായരുടെയും ചരമവാർഷിക ദിനമാണ് ഇന്ന്. 170-ലധികം സിനിമകളിലായി 450-ഓളം ഗാനങ്ങളും നിരവധി ഭക്തിഗാനങ്ങളും അദ്ദേഹം രചിച്ചു. 1985 പത്താമുദയം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. ഗുരുപൌർണമി എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എസ് രമേശൻ നായരെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. ഇനി ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. സംഗീതം രഘുകുമാർ.
3: May I speak to Miss Sunita Menon?
4: No, it's wrong number.

എസ് രമേശൻ നായർ, എം ജി രാധാകൃഷ്ണൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം, യേശുദാസും ബി അരുന്ധതിയും പാടിയത്. ചിത്രം രാക്കുയിലിൻ രാഗത സദസ്സിൽ.

0: കരുതീം
1: സരി
0: കരുതീം
1: സരി
0: കരുതീം
1: സരി
0: കരുതീം
1: സരി കരുതീം
0: സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി കരുതീം സരി

എം ജി ശ്രീകുമാറും പ്രദീപും പാടിയ ഗാനം. ചിത്രം ധീം തരികിടധൂം. ഗാനശില്പികൾ എസ് രമേശൻ നായർ, എം ജി രാധാകൃഷ്ണൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. എസ് രമേശൻ നായർ രചിച്ച്, ബാലചന്ദ്ര മേനോൻ സംഗീതം നൽകി, പി ജയചന്ദ്രനും ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം കുറുപ്പിന്റെ കണക്കുപുസ്തകം.

എസ് രമേശൻ നായർ രചിച്ച ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കൺമണി, ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. സംഗീതം എസ് പി വെങ്കിടേഷ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീഴുന്ന ഇക്കാലത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ചിട്ടയായ ഒരു ജീവിതക്രമം അനിവാര്യമാണ്. ഭാരതത്തിന്റെ തനത് സമഗ്ര ജീവിതചര്യയായ യോഗയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം പടുത്തുയർത്താം. എല്ലാവർക്കും യോഗ ചെയ്യാമോ? പ്രായം കൂടിയവർ യോഗ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓൺലൈനായി യോഗ പഠിക്കുന്നതാണോ നേരിട്ട് പഠിക്കുന്നതാണോ നല്ലത്? നാളെ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 94 46 45 58 88 അല്ലെങ്കിൽ 04 84 2 42 63 97 അല്ലെങ്കിൽ 04 84 2 42 63 87. ഓർമ്മിക്കുക, നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം MG ശ്രീകുമാർ പാടിയത്. S രമേശൻ നായരുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം. ചിത്രം കുടുംബകോടതി.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇറാനും അമേരിക്കയും സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ്. ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വൈദ്യനാഥ റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ഝാ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി നിർവഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. മന്ത്രിമാരായ സി പി ജോണിന്റെയും ബിന്ദു കൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. കൊച്ചി നഗരസഭാ ആരോഗ്യ വിഭാഗം, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ എന്നിവ നഗരത്തിലെ തട്ടുകടകളിലും വഴിയോര ഭക്ഷണശാലകളിലും മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച 2 കടകൾ അടപ്പിച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59:34. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പം നമുക്ക് ശരീരഭാരം കുറയുന്നുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നത്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ചയോ കുഞ്ഞിന്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെയോ ഒക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അത് തന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡ്

0: വ്യത്യാസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷെ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2 to 3 years, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മളെ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിന് ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്ട് ചെയ്യാം. അപ്പൊ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ, പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിന്റെ അബ്സോർഷൻ അഫക്ട് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർപ്ഷനെ അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour, നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിന്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ, ഒമിപ്രസോളോ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പൊ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികൾ പല രീതിയിൽ വരാം. ജനിക്കുമ്പോൾ തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരു അവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ

0: സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയ്ഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകൾ ഉണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഇല്ലെന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിന്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35.

0: എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മയിൽപീലിക്കാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന S. രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

FM മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ.

0: വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആന്റ് ബിവറേജ് സർവീസ് എന്നീ ഒരു വർഷത്തെ കോഴ്സുകളാണുള്ളത്. പ്ലസ് ടു ജയിച്ച ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സീറ്റുകളുടെ 75% SC/ST വിഭാഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പഠനം സൌജന്യമാണ്. www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായോ നേരിട്ടോ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കൈപ്പറ്റാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9946 8 3 9 1 9 0. നമ്പർ ആവർത്തിക്കാം: 99 46 88 31 90. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കോട്ടയം ക്യാമ്പസിൽ ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ബിരുദധാരികൾ ഈ മാസം 22, 23, 24 തീയതികളിലായി പാമ്പാടി 8 മൈലിലെ ക്യാമ്പസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04 81 2 50 25 20. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04 81 2 50 25 20. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആന്റി റിട്രോവൈറൽ തെറാപ്പി സെന്ററിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത MBBS. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഈ മാസം 22 രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04912951010. 04912951010. മലമ്പുഴ വനിതാ ITIയിൽ വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആന്റ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആന്റ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിന്റനൻസ്, മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് എന്നിവയാണ് ട്രേഡുകൾ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. www.itiadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04912 81 51 81. 04912 81 51 81.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ന്യൂവാൽസ് മൂട്ട് കോർട്ട് ട്രെയിനർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 1st class LLM ബിരുദാനന്തര ബിരുദം, ദേശീയ മൂട്ട് കോർട്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മുൻ പരിചയം. LLM യോഗ്യതയില്ലാത്ത ദേശീയ അന്തർദേശീയ മൂട്ട് കോർട്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ നിർദ്ദിഷ്ട മാതൃകയിൽ രജിസ്ട്രാർ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, HMT കോളനി PO, കളമശ്ശേരി 683503 എന്ന വിലാസത്തിൽ ലഭിക്കണം. അവസാന തീയതി ഈ മാസം 24. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842559990. നമ്പർ ആവർത്തിക്കാം: 04842559990. വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻസ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04912 50 50 05. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04912 50 50

0: പൂജ്യം അഞ്ച്. കുസാറ്റ് മറൈൻ ജിയോളജി ആൻഡ് ജിയോഫിസിക്സ് വകുപ്പിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. അവസാന തീയതി അടുത്ത മാസം 6. അപേക്ഷകൾക്കും മറ്റു വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.recruit.kusat.ac.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30:20.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,850 രൂപ നിരക്കിലും പവന് 110,800 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 32:06. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീതലഹരി. സംഗീതലഹരിയിൽ ഇന്ന് ഗുലാം അലി, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനങ്ങൾ, ആൽബം മാഹിയ

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ മോഹിനിയാട്ടം വൈകിട്ട് 6:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം. 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 9446-45-88. അറിയിപ്പ് കഴിഞ്ഞു.
4: Try and out waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 19ാം തീയതി പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, പുലർച്ചെ 3:30 കാനഡ വേഴ്സസ് ഖത്തർ, രാവിലെ 6:30 മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: നാടൻ ചീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു ആകാശവാണിയിൽ എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലൈനുമായി ഫ്രാൻസിലെ ഏവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പ്രസംഗത്തോടെ ഇന്ന് തുടക്കം. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിനുശേഷമാണ് തീരുമാനിക്കുക. കോട്ടയത്ത് സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ പ്രോട്ടോകോൾ പ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ നിരീക്ഷണത്തിലാക്കിയത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. താമരശ്ശേരി കോരങ്ങാട് സ്വദേശി മിഥിലാജിനെയാണ് സിറ്റി നാർക്കോട്ടിക് സെൽ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സെക്ഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാത്തേലി വീട്ടിൽ മഹിനുവാണ് മരിച്ചത്. ലഖ്നൌവിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2-ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 2 മിനിറ്റ്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സർപ്പം പാട്ട്. അവതരിപ്പിക്കുന്നത് PK രാമകൃഷ്ണനും സംഘവും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി കെ രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച സർപ്പംപാട്ട്.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം. 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 94-46-45-58-88. അറിയിപ്പ് കഴിഞ്ഞു.
2: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

0: സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാവിലെ ഇൻഡോറിലെത്തിയ രാഷ്ട്രപതിക്ക് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി, മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ ഫ്രഞ്ച് ബിസിനസ് നേതാക്കളുമായി ഉന്നതതല കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക വ്യാവസായിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം, കായികം, ആരോഗ്യം, പൌരപങ്കാളിത്തം എന്നിവയിലൂടെ കഴിഞ്ഞ ദശകത്തിൽ യുവാക്കളുടെ അവസരങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2047-ഓടെ വികസിത് ഭാരതത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നവരാണ് യുവതലമുറയെന്ന് അദ്ദേഹം ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടു. പിഎം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് പിഎം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വേണ്ടെന്ന നിലപാടെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയിൽ ഇടപെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണ. മന്ത്രിയുടെ നിർദ്ദേശത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് പത്തനംതിട്ട ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർക്ക് കൈമാറി. കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കെടാവിളക്കിന്റെ തകരാറുകൾ പരിഹരിച്ചെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ്. തിരുവാഭരണ കമ്മീഷൻ പരിശോധന നടത്തി സ്ഥിതി വിലയിരുത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയയ്ക്ക് ജയം. ഉസ്ബെക്കിസ്ഥാനെ 1-3 ഗോളുകൾക്കാണ് കൊളംബിയ തോൽപ്പിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:02.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങൾ ഡോക്ടർ സി കെ ധന്യ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മുഴിയിൽ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് 4:00 പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, ജാതി കൃഷിയുടെ പരമ്പരാഗത രീതികൾ പരിചയപ്പെടുത്തുന്നു ആലുവ പടിഞ്ഞാറേ കടുങ്ങല്ലൂരിലുള്ള മുതിർന്ന കർഷകൻ SN പിള്ള. തുടർന്ന് സമ്മിശ്ര കൃഷി, കരുതലും കരുത്തും, മണിയുടെ സ്വദേശിനി മോളി ജോസിന്റെ കൃഷി അനുഭവങ്ങൾ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം, സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ, 7:55 ഒരിടത്തൊരിടത്ത് P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം,

0: 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം UK കുമാരൻ എഴുതിയ നോവൽ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഇന്ന് ഈ പരിപാടിയിൽ ഭാരതത്തിന്റെ പൈതൃകം ഡൽഹി റിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 50-56, മറുനാടൻ 45-50. പയർ നാടൻ 55-60, മറുനാടൻ 45-50. ചേന നാടൻ 29-35, മറുനാടൻ 30-35. മരച്ചീനി നാടൻ 26-28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും 38-42. കുമ്പളങ്ങ 19-24. ഞാലിപ്പൂവൻ 50-57. പാളയന്തോടൻ 30-35. പൂവൻ 50-57. റോബസ്റ്റ 32-37. ബീട്രൂട്ട് 45-50. വെണ്ടയ്ക്ക 40-45. പാവയ്ക്ക 40-47. ചുരയ്ക്ക 32-37. വഴുതന 45-50. കത്തിരി ഉരുണ്ടത് 46-52. ക്യാബേജ് 50-57. ക്യാരറ്റ് 70-75. കോളിഫ്ലവർ 38-42. കൊത്തമര 35-40. കൂർക്ക 55-60. ചേമ്പ് വലുത് 65-70. ചേമ്പ് ചെറുത് 37-42. വെള്ളരി 26-30. മുരിങ്ങക്കായ 95-102. ബീൻസ് 106-112. ഇഞ്ചി 146-152. പച്ചമുളക് 45-50. കറിനാരങ്ങ 80-85. ചെറുനാരങ്ങ 1 3 രൂപ, 4 രൂപ. കോവയ്ക്ക 60-65. പച്ചമാങ്ങ 35-40. സവാള 22-26. ചെറിയ ഉള്ളി 66-72. ഉരുളക്കിഴങ്ങ് 28-32. മത്തൻ 22-26. പീച്ചിങ്ങ 64-70. പടവല 35-40. തക്കാളി 50-56. അമരപ്പയർ 70-75. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജോബി കുരട്ടി പാടിയത്, വരികൾ അജീഷ് ദാസൻ, സംഗീതം PD തോമസ്.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ലളിതഗാനം വീണ്ടും കേൾക്കാം വൈകിട്ട് മധുരം ഗീതത്തിൽ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കെൽട്രോൺ ജൂലൈയിൽ ആരംഭിക്കുന്ന മാധ്യമ പഠന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം,

0: മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, പ്രിന്റ് മീഡിയ, വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ പരിശീലനമാണ് നൽകുന്നത്. യോഗ്യതാ ബിരുദം പ്ലസ് ടു. അവസാന തീയതി ഈ മാസം 20. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിനു കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം: www.laborwelfarefund.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റ് ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ www.kusat@gmail.com എന്ന വിലാസത്തിൽ നാളേക്ക് മുൻപായി അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനു കീഴിൽ സൌജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 81 57 86 92 82. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 81 57 86 92 82. കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITI മാള NCVET അംഗീകൃത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 30. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04802893127. നമ്പർ ആവർത്തിക്കാം: 04802893127. ഇടുക്കി കേന്ദ്രീയ വിദ്യാലയത്തിൽ താഴെ പറയുന്ന വിഭാഗങ്ങളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. ബാലവാടിക 3, SC ST ക്ലാസ് 1, 2, 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും. താൽപ്പര്യമുള്ളവർ ഉടൻ സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 46 57 09 17. നമ്പർ ആവർത്തിക്കാം: 94 46 57 09 17. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04862 233306. നമ്പർ ആവർത്തിക്കാം: 04862 233306. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:37. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ.

0: പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി ബി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
0: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
0: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് എ യു പി സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കെ എസ് ഇ ബി ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോ ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജ് എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പിഎം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്രസഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാന്റ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യയ്ക്കെതിരെ ഇംഗ്ലണ്ട് 2-4 ഗോളുകൾക്ക് വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല, നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു.
2: സമത്വം യോഗ ഉച്ചതി. സമത്വമാണ് യോഗമെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളുടെയും ജീവിതശൈലിയുടെയും സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള മാർഗമാണ് യോഗ. ഈ സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും അടിത്തറ. അതുകൊണ്ടുതന്നെ ഇന്ന് ലോകമെമ്പാടും ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാനസിക ശാന്തിയുടെയും ജീവിത നിലവാര മെച്ചപ്പെടുത്തലിന്റെയും ഭാഗമായി യോഗ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ്. ദീർഘായുസ്സിനൊപ്പം ആരോഗ്യപൂർണവും സജീവവുമായ വാർദ്ധക്യവും ഉറപ്പാക്കേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മുതിർന്ന പൌരന്മാരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ കാലം ജീവിക്കുക എന്നതിനൊപ്പം ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കുക എന്നതാണ് ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ശാരീരിക ശേഷിയും പ്രവർത്തനക്ഷമതയും മാനസിക ഉല്ലാസവും നിലനിർത്താൻ സഹായിക്കുന്ന ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിലേക്കുള്ള ലളിതവും ശാസ്ത്രീയവുമായ മാർഗമാണ് യോഗ. ഇന്ന് നമ്മുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരിക അധ്വാനം കുറഞ്ഞ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, സാങ്കേതിക ഉപകരണങ്ങളോടുള്ള അമിത ആശ്രയം എന്നിവ കാരണം പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ നില, ഹൃദ്രോഗങ്ങൾ, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ ജീവിതശൈലിജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ ആരോഗ്യ സംരക്ഷണമാണ് ഇന്നത്തെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് യോഗയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. യോഗ എന്നത് ഏതാനും ആസനങ്ങളിലോ ശ്വസനാഭ്യാസങ്ങളിലോ ഒതുങ്ങുന്നതല്ല. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗങ്ങളിലൂടെ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിത മൂല്യങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന സമഗ്രമായ ജീവിതശാസ്ത്രമാണ് യോഗ. അതുകൊണ്ടുതന്നെ ആരോഗ്യ സംരക്ഷണത്തിനപ്പുറം ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു സംസ്കാരവും ജീവിത ദർശനവുമായി യോഗ ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലായി ലോകമെമ്പാടുമുള്ള സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും യോഗയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തിവരുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ നിയന്ത്രണത്തിൽ യോഗയ്ക്ക് ഗുണകരമായ സ്വാധീനമുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. രക്തസമ്മർദ്ദ നിയന്ത്രണം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ മേഖലകളിൽ യോഗയുടെ ഫലപ്രാപ്തി തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ടുതന്നെ യോഗ ഇന്ന് ലോകമെമ്പാടും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണ മാർഗമായി പരിഗണിക്കപ്പെടുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിലേക്കുള്ള 25 ദിവസത്തെ കൌണ്ട് ഡൌൺ പരിപാടിയായ യോഗ മഹോത്സവ് 2026 മെയ് 27 മധ്യപ്രദേശിലെ ലോക പൈതൃക കേന്ദ്രമായ ഖജുരാഹോയിൽ സംഘടിപ്പിക്കപ്പെട്ടു. ആയുഷ് മന്ത്രാലയത്തിന്റെയും മൊറാൽജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് കോമൺ യോഗ പ്രോട്ടോകോൾ അഭ്യസിച്ചു. ഈ ചടങ്ങിലാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന ഈ വർഷത്തെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടത്. ജൂൺ 21 പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൌണ്ടിൽ ദേശീയ തലത്തിലുള്ള പ്രധാന ആഘോഷം സംഘടിപ്പിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യോഗ സാധകരും പൊതുജനങ്ങളും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് യോഗയുടെ സന്ദേശം എത്തിക്കുന്ന മഹത്തായ വേദിയായിരിക്കും ഈ പരിപാടി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന ജനപങ്കാളിത്ത പരിപാടികളിലൊന്നാണ് യോഗാ സംഘം. രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിച്ച് ജനങ്ങളെ യോഗയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി സമഗ്ര ആരോഗ്യ പ്രോത്സാഹന പ്രവർത്തനങ്ങളിൽ താൽപര്യമുള്ള ഏതൊരു സ്ഥാപനത്തിനും യോഗാ സംഘം നടത്താം. ഇതിനായി ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. https://yoga.ayush.gov.in/yoga-sangam എന്ന പ്രത്യേക പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ പരിപാടികൾ ദേശീയ തലത്തിൽ രേഖപ്പെടുത്താനും അംഗീകാരം നേടാനും അവസരമുണ്ട്.

0: വിജയകരമായി യോഗാ സംഘം സംഘടിപ്പിക്കുന്നവർക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റുകളും അഭിനന്ദന പത്രങ്ങളും ലഭിക്കുന്നതാണ്. ഈ വർഷം ആയുഷ് മന്ത്രാലയം യോഗ 365 എന്ന ആശയത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ട്. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം ഒതുക്കാതെ വർഷത്തിലെ 365 ദിവസവും ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ യോഗ ബ്രേക്ക് ക്യാമ്പയിനും ഈ വർഷം വിപുലമായി നടപ്പിലാക്കുന്നു. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിക്കിടയിൽ ഏതാനും മിനിറ്റുകൾ യോഗയ്ക്കും ശ്വസനാഭ്യാസങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ്. യോഗയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഹരിത യോഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. യോഗ കണക്ട് എന്ന പരിപാടിയിലൂടെ ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, വാർത്താമാധ്യമങ്ങൾ എന്നിവ ഉപയോഗിച്ച് യോഗയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം കാണാതെ വർഷം മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗ പാർക്ക് പദ്ധതിയും നടപ്പിലാക്കുന്നു. പൊതു പാർക്കുകൾ, തുറസായ ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ തുറസായ സ്ഥലം എന്നിവയെ സ്ഥിരമായ യോഗാഭ്യാസ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CCRIS, സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഈ വർഷവും യോഗാ സംഘം, യോഗാ സമാവേശ്, ഹരിത യോഗ, യോഗ പാർക്ക്, യോഗ കണക്ട് എന്നീ പരിപാടികളിലൂടെ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിക്കുകയാണ്. ഈ വർഷം CCRIS ഒരു പ്രധാന ഗവേഷണ സംരംഭത്തിനും തുടക്കം കുറിക്കുകയാണ്. CCRIS സംയോഗ എന്ന പേരിൽ രാജ്യത്തുടനീളമുള്ള 30 ഗവേഷണ സ്ഥാപനങ്ങളിലൂടെ 3 സംയോജിത ആയുർവേദ യോഗ ഗവേഷണ പദ്ധതികളാണ് ആരംഭിക്കുന്നത്. അസ്ഥിസന്ധി പേശി സംബന്ധമായ രോഗങ്ങൾ, ജീവിതശൈലീജന്യവും ഉപാപചയ സംബന്ധവുമായ രോഗങ്ങൾ, പൊതുജനങ്ങളുടെ ജീവിത നിലവാരവും ക്ഷേമവും മെച്ചപ്പെടുത്തൽ എന്നീ 3 മേഖലകളിലാണ് ഈ ഗവേഷണങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം ഈ ദേശീയ പദ്ധതിയുടെ ഭാഗമാണ്. പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ പ്രമേഹം, പ്രീ ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ഉപാപചയ സംബന്ധമായ രോഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണമാണ് നടപ്പിലാക്കുന്നത്. 30 മുതൽ 70 വയസ്സുവരെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തും. ആയുർവേദ ചികിത്സയ്ക്കൊപ്പം രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത യോഗ പരിശീലനവും നൽകും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പഠനം ആയുർവേദവും യോഗയും സംയോജിപ്പിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിലും ജീവിത നിലവാരത്തിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിപാടികൾ, രോഗാവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രത്യേക യോഗ പ്രോട്ടോകോളുകളുടെ പരിശീലനം, ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി നടത്തങ്ങൾ, യോഗ പ്രദർശനങ്ങൾ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമാണ്. യോഗയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പൂജപ്പുരയിലെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം കോവളം കടൽ തീരത്ത് പ്രകൃതി നടത്തവും മൈൻഡ്ഫുൾനെസ് പരിപാടിയും തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള യോഗ പ്രദർശനവും നടത്തുന്നു. പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലീജന്യ രോഗമുള്ളവരും ആരോഗ്യകരമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവരും പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നടത്തുന്ന പരിപാടികൾ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവേഷണ പദ്ധതിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. OP സേവനം എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 9 മണി മുതൽ 1 മണി വരെ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-71-234-06-28 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, സജീവമായ വാർദ്ധക്യം, സന്തുഷ്ടമായ ജീവിതം, ഇതെല്ലാം നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്ന അമൂല്യ പാരമ്പര്യമാണ് യോഗ.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ CK.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 43 സെക്കൻഡ്. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ.

പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിവാറ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ഝാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക.

0: 14 സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്റംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
0: India UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഝാർഖണ്ഡിലെ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ ഒരു സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ഝാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ഝാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡ് അപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ, ഷിഗല്ല, മലേറിയ

0: ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
1: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM-ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM-ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കാർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം പകർന്നത്, പാടിയത് യേശുദാസ്, ചിത്രം അർത്ഥം. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് കോട്ടപ്പുറത്തുനിന്ന് ജഗദീഷ്.

ഗാനോത്സവത്തിൽ ഇനി യേശുദാസും ലതികയും പാടിയ ഗാനം, ചിത്രം കാതോട് കാതോരം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചത് ഇടപ്പള്ളിയിൽ നിന്ന് അരുൺ അബേക്കർ, ഭാരതി.

അടുത്ത ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കച്ചേരിപ്പടിയിൽ നിന്നും ചാരുബാബു. വെള്ളിത്തിര എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

വെള്ളം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് തിരുവാങ്കുളത്ത് നിന്ന് സുധാഗിരിദാസാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് നിതീഷ് നടേരി, സംഗീതം ബിജിപാൽ, ഗാനം പാടിയത് ഷഹബാസ് അമൻ.

0: Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പത്തൊൻപതാം തീയതി പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, പുലർച്ചെ 3:30 കാനഡ വേഴ്സസ് ഖത്തർ, രാവിലെ 6:30 മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:00 പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മഴക്കാല ചർമ്മരോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട

ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ മറുപടി നൽകുന്നു. മഴക്കാല ചർമ്മരോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842424 3979 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം: 04842424397 അല്ലെങ്കിൽ 04842424387 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. അടുത്ത ഗാനം പി ഭാസ്കരൻ രചിച്ച് എ ടി ഉമ്മർ ഈണമിട്ട് കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. ചിത്രം തെക്കൻ കാറ്റ്. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് തൃശൂർ പൂങ്കുന്നത്ത് നിന്ന് പ്രീതാ.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ

0: സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗാനോത്സവം തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജിത് എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഈ ഗാനത്തിനായി കത്തയച്ചവർ കിഴുപ്പള്ളിക്കരയിൽ നിന്ന് അമ്പിളി, കാഞ്ചന, കണ്ണൻ, അഭിലാഷ്.

ഒരറിയിപ്പ്. ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീഴുന്ന ഇക്കാലത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ചിട്ടയായ ഒരു ജീവിതക്രമം അനിവാര്യമാണ്. ഭാരതത്തിന്റെ തനത് സമഗ്ര ജീവിതചര്യയായ യോഗയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം പടുത്തുയർത്താം. എല്ലാവർക്കും യോഗ ചെയ്യാമോ? പ്രായം കൂടിയവർ യോഗ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓൺലൈനായി യോഗ പഠിക്കുന്നതാണോ നേരിട്ട് പഠിക്കുന്നതാണോ നല്ലത്? നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3നും 4നും ഇടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ പറയാം: 94 46 45 58 88, 04 84 2 4 2 6 3 9 7, മറ്റൊരു നമ്പർ 04 84 2 4 2 6 3 8 7. നമ്പറുകൾ ആവർത്തിക്കാം: 94 46 45 58 88, 04 84 2 4 2 6 3 9 7, അല്ലെങ്കിൽ 04 84 2 4 2 6 3 8 7. ഓർമ്മിക്കുക, നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. അറിയിപ്പ് കഴിഞ്ഞു. കാശിനെക്കുറിച്ച്

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സമയം 1 മണി കഴിഞ്ഞ് 38:15. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. അടുത്ത ഗാനം കെ എസ് ഹരിശങ്കർ പാടിയത്, ചിത്രം അതിരൻ. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് പി എസ് ജയഹരിയുടെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നിസ്മ ഷീന പാനായിക്കുളത്ത് നിന്ന്.

ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് കെ എൻ പീതാംബരൻ, കുറുപ്പംകുളങ്ങര.

0: നദിയോരം.
1: ഗാനോത്സവത്തിൽ ഒരു ഗാനം കൂടി. ഏരൂർ തൃപ്പൂണിത്തുറയിൽ നിന്ന് പി കെ കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടത്. കൈതപ്രം രചിച്ച് ശരത് ഈണമിട്ട ഈ ഗാനം പാടിയത് യേശുദാസ്, ചിത്രം സിന്ദൂരരേഖ.

0: സേവന വാർത്തകൾ. കോട്ടയം ഡിവിഷണൽ തപാൽ അദാലത്ത് ഈ മാസം 26 രാവിലെ 11 കോട്ടയം ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തും. കോട്ടയം ഡിവിഷനിലെ തപാൽ സംബന്ധമായ പരാതികൾ ഈ മാസം 19 സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് കോട്ടയം ഡിവിഷൻ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കവറിന് പുറത്ത് ഡാക് അദാലത്ത് ജൂൺ 2026 എന്ന് എഴുതണം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ 2 ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് IT, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്

0: സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടേണ്ട നമ്പറുകൾ 0484-260-4116. മറ്റൊരു നമ്പർ 85-47-00-50-15. നമ്പറുകൾ ആവർത്തിക്കാം. 0484-260-4116 85-47-00-50-15.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിനു കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.laborwelfarefund.in.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡീസ് സെന്ററിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡന്റ് ഒഴിവിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു. SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ wsc.kusat@gmail.com എന്ന വിലാസത്തിലേക്ക് നാളേക്ക് മുൻപായി അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക wsc.kusat@gmail.com. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നാഷണൽ സെന്റർ ഫോർ അക്വാറ്റിക് ആനിമൽ ഹെൽത്ത് വിഭാഗത്തിൽ മറൈൻ ബയോടെക്നോളജി പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. GATB 2026 പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആദ്യഘട്ട പ്രവേശന നടപടികൾ ഈ മാസം 27 വരെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 5 വർഷ ഇന്റഗ്രേറ്റഡ് PG BVOC പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഈ മാസം 19 നടത്താനിരുന്ന റിയൽ ടൈം കൌൺസിലിംഗ് ഈ മാസം 23 മാറ്റി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 97 78 78 83 19 1. നമ്പർ ആവർത്തിക്കാം: 97 78 78 31 91. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
3: ആകാശവാണി FM വാർത്തകൾ.
0: പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും ഒപ്പുവച്ച കരാർ പ്രാബല്യത്തിലായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് ഇന്നലെ കരാറിൽ ഒപ്പുവച്ചത്. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികളുണ്ടാകും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ആദ്യ കാർഗോ വിമാനം നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ഇത് വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തി പ്രാദേശിക വ്യവസായങ്ങൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുകാരിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾക്ക്

0: പ്രത്യേകിച്ച് മുതിർന്ന പൌരന്മാർക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ. ഡിവിഷന്റെ കീഴിലെ അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9446455888. മറ്റൊരു നമ്പർ 04842423097. ഒരു നമ്പർ കൂടിയുണ്ട്, 04842423087. അപ്പോൾ ആദ്യത്തെ കോളിലേക്ക്. ഹലോ, വെള്ളിത്തിരിയാണ്, പറയൂ ആരാ?
2: കുമാരൻ.
1: എന്താ ചെയ്യുന്നേ? അവിടെ റേഡിയോ അടുത്തുണ്ടോ? ഒത്തിരി നീങ്ങി നിക്കുവോ? അല്ലെങ്കിൽ എക്കോ കേൾക്കുന്നു. അതാ, ആരൊക്കെ ഉണ്ട് അവിടെ? ആരൊക്കെ ഉണ്ട്?
2: ഞാൻ, ഭാര്യ, രണ്ടു മക്കള്, രണ്ടു മരുമക്കളുണ്ട്, മൂന്ന് പേരക്കളാവുണ്ട്.
1: ആണല്ലേ? ആ, ശരി. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ പറയൂ. റേഡിയോ കേട്ടിരിക്കുവായിരുന്നോ? റേഡിയോ കേട്ടിരിക്കുവായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചതാ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചേ? അത് ഏത് സിനിമയിലെ പാട്ടാണോ? അത് സിനിമയിലെ പാട്ടാണോ? ആണല്ലേ? ആ പാട്ട് ഇവിടെ കാണുന്നില്ലല്ലോ. അതാ പറഞ്ഞേ, അത് ഇവിടെ കാണുന്നില്ല. വേറൊരു പാട്ട് പറയോ? പഴയ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ? സിനിമ ധാരാളം കണ്ടിരുന്ന ഒരാളാണോ?
2: സിനിമ, പഴയ കാലത്തുള്ള സിനിമ ഞാൻ കാണാത്ത സിനിമ ഇല്ല.
1: അത് കൊള്ളാം.
2: ജയൻ കാലഘട്ടമൊക്കെ നമ്മള് എല്ലാ സിനിമകളും.
1: അപ്പൊ പാട്ട് ഏതാന്ന് പറയേ. പാട്ട് പറഞ്ഞോ, ഓർമ്മയിൽ വരുന്നൊരു പാട്ട് പറയോ. ഇപ്പൊ പറഞ്ഞ പാട്ട് ഇത് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. പഴയതെങ്കിലും പാട്ട് മതിയോ? ഓക്കെ, നല്ലൊരു പാട്ട് വെക്കാം. പാട്ട് വെക്കട്ടെ. ഓക്കേ.

0: ഹലോ, വെള്ളിത്തിരിയാണ്. ഇതാരാ? ഹലോ,
1: രാജപ്പനാണ്
0: രാജപ്പൻ. എവിടുന്നാ?
1: മാഡം, ഞാൻ പുത്തൻകുരിശിന്നാണ്.
0: പുത്തൻകുരിശ്. ആ റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വോളിയം ഒന്നുകിൽ
1: ആ
0: കുറയ്ക്കുക, അല്ലെങ്കിൽ നീങ്ങി നിൽക്കുവോ?
1: എനിക്ക് അച്ഛനത്തിന്റെ ഒരു മറ്റേ അച്ഛനത്തിന്റെ സിനിമയിലെ ഹൃദയം എന്ന് എഴുതുന്ന ഒരു കവിത വെച്ചുതരാൻ. ആ പാട്ട് വെച്ചുതരുമോ?
0: അത് വെച്ച് തരാം.
1: ഓക്കെ.
0: വയ്ക്കാൻ പോവാണോ?
1: ആ മതി, കൂടുതൽ സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക്
0: ഓക്കെ, എന്നാ അതാ പാട്ട് കേട്ടോളൂ.
1: വേറെ ഒന്നും
0: ഓക്കെ.

0: ഹലോ വെള്ളിത്തിര. ഹലോ,
1: നമസ്കാരം ലവലി ചേച്ചി.
0: നമസ്കാരം. ഇതാരാ?
1: ഞാൻ മായ പരമേശ്വരനാണ്, പെരിയപ്പുറത്ത് നിന്ന്.
0: ആ പറയൂ മായ, എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷങ്ങൾ. ഇന്നിപ്പോ ലവലി ചേച്ചി ആണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാ. ഒരുപാട് നാളായി ലവലി ചേച്ചിയോട് സംസാരിച്ചിട്ട്.
0: നന്നായിരിക്കുന്നോ?
1: ആ നന്നായിരിക്കുന്നു. ഞാൻ ഈ ഫോണിംഗ് പ്രോഗ്രാമിൽ, ആകാശവാണിയുടെ ഫോണിംഗ് പ്രോഗ്രാമിൽ ആദ്യമായിട്ട് പങ്കെടുത്ത് സംസാരിച്ചത് ലവലി ചേച്ചിയോടാണ്. ഏറ്റവും കൂടുതൽ ആകാശവാണിയോട് സംസാരിച്ചിട്ടുള്ളതും ലവലി ചേച്ചിയോട് തന്നെയാണ്.
0: ഇതൊക്കെ ഓർത്തിരിക്കുന്നല്ലോ.
1: പിന്നെ പിന്നെ തീർച്ചയായിട്ടും ഓർത്തിരിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സംസാരിച്ചു തുടങ്ങിയതാണ്.
0: മായ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാളാന്നറിയാം.
1: അതെ അതെ അതെ,
0: എപ്പോഴും എഴുതാറുണ്ടല്ലോ.
1: എപ്പോഴും എഴുതാറുണ്ട്. സ്ഥിരമായിട്ട് കൊച്ചി നിലയം കേൾക്കുന്ന ഒരാളാണ്. കൊച്ചി നിലയത്തിന്റെ ബാല്യദശ മുതലേ കേൾക്കുന്നുണ്ട്. അപ്പോ നിങ്ങളെ ത്രിമൂർത്തികൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കൊച്ചി എഫ് എമ്മിന്റെ ആ ഒരു സുവർണ കാലത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചേച്ചി, ഗിരി ചേച്ചി, ലവലി ചേച്ചി,
0: അതെ അതെ,
1: ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു ത്രയം. അത്
0: അവരെന്തേലും പോയി,
1: എനിക്കറിയാം.
0: ഞാൻ മാത്രമായി.
1: ആ ഇപ്പൊ ഈ വർഷം റിട്ടയർമെന്റ് ആണെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച വെള്ളിത്തിരിയിൽ പറഞ്ഞു കേട്ടു.
0: അതെ അതെ, ഇനിയിപ്പോ പ്രീതിയുണ്ട്, പ്രീതി ജോസഫ്.
1: ഓ അറിയാം, പ്രീതി മാഡത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
0: ആണല്ലേ? ആ ശരി.
1: ആ ഗിരി ചേച്ചിയുടെ ശബ്ദമായിട്ട് നല്ല സാമ്യമുണ്ട്. മാഡത്തിന്റെ ശബ്ദം.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടായിരുന്നു?
1: ഇന്ന് ഞാൻ ചോദിച്ചിരുന്നത് പൂമരത്തിൻ ജില്ലകളിൽ തന്നാനും പാടിയിരുന്ന ആ പാട്ടില്ല എന്ന് പറഞ്ഞു. ചോദിക്കുന്ന പാട്ടുകളൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നു.
0: അതെന്തറിയോ, അത് നോക്കിട്ട് കമ്പ്യൂട്ടറിൽ കണ്ടില്ല. അതാണ്,
1: അതായിരിക്കും. അത് സിനിമ എനിക്ക് പേരറിയില്ല ചേച്ചി, അതുകൊണ്ടാണ് സിനിമയുടെ പേര് കിട്ടുന്നില്ല. പക്ഷെ നല്ലൊരു
0: പാട്ടാണ്.
1: അതെ അതെ, അത് മുമ്പ് ലവലി ചേച്ചി മെലഡി പാട്ടുകളൊക്കെ കേൾപ്പിക്കുമ്പോ കേൾപ്പിച്ചിട്ടുള്ളതാണ്.
0: പൂമരത്തിൻ ജില്ലകളിലോ?
1: ആ അതെ അതെ, മുൻപ് പണ്ട്.

0: അതായത് ഈ വ്യാഴാഴ്ചകളിൽ രണ്ടാമത്തെ വ്യാഴാഴ്ചകളിൽ 10 മണിക്ക് ചലച്ചിത്രാലം ഉണ്ടാവാറില്ലേ മുമ്പ്, ഇപ്പോഴും ഉണ്ട് എങ്കിലും അന്ന് ലവലി ചേച്ചി ആയിരിക്കും പ്രധാനമായിട്ട് ഉണ്ടാവുക. അപ്പൊ ഈ പാട്ടൊക്കെ കേൾപ്പിക്കാറുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ
1: ഇപ്പൊ നോക്കുമ്പോ കമ്പ്യൂട്ടറിൽ അത് കാണുന്നില്ല മായ,
0: കാണുന്നില്ല.
1: അപ്പൊ വേറൊരു പാട്ട് പറഞ്ഞോ.
0: അപ്പൊ ഞാൻ ഏതോ വസന്ത നിശ്വാസം എന്നൊരു പാട്ട്, അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തില്
1: ജയകുമാർ
0: സാറിന്റെ രചനയാണ്.
1: അതെ അതെ, ശ്യാമിന്റെ സംഗീതം.
0: അതെ അതെ, വളരെ നല്ലൊരു പാട്ടാണ്. ഈ പാട്ട് ഞാൻ പൂർണ്ണമായിട്ട് ലവലി ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: കാരണം ഒരുപാട് മെലഡി പാട്ടുകൾ ഞങ്ങളെ കേൾപ്പിച്ച് ആസ്വാദ്യകരമായിട്ട് കേൾപ്പിച്ചിട്ടുണ്ട് ലവലി ചേച്ചി, മറക്കാൻ പറ്റില്ല അത്.
1: പൊതുവെ എനിക്ക് അങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം, അപ്പൊ ഞാൻ ഷെഡ്യൂൾ ചെയ്യുമ്പോ എപ്പോഴും അതായിരിക്കും കൂടുതൽ അല്ലേ.
0: വെക്കാറുണ്ട് ഒരുപാട്. നമ്മൾ ഇന്ന പാട്ട്, ഓ ഈ പാട്ട് കേട്ടിരുന്നെങ്കിലൊന്ന് ആലോചിച്ചിരിക്കും, ആ പാട്ട് കേൾക്കും മിക്കവാറും. ഈ രാത്രിയിലുള്ള ചലച്ചിത്ര ഗാന പരിപാടിയിൽ ലവലി ചേച്ചി ആയിരിക്കും ഉണ്ടാവാറ്. അപ്പൊ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ആ ഒരു 80കളിലൊക്കെ പാട്ടുകൾ ഒരുപാട് അങ്ങനെ കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോ
1: ലവലി ചേച്ചി
0: ഒരുപാട് സന്തോഷം, എനിക്ക് ലവലി ചേച്ചിയോട് സംസാരിക്കാൻ പറ്റി കൊറേ നാളായി.
1: പാട്ട് വെക്കട്ടെ.
0: ആയിക്കോട്ടെ, വളരെ സന്തോഷം.
1: ഓക്കേ, വെക്കുവാണേ.
0: ശരി, താങ്ക് യു ചേച്ചി.
1: ഓക്കേ ഓക്കേ, ബൈ.

0: ഹലോ, വിളിത്തിരിയാണ്. ഹലോ,
1: ഹലോ,
0: ആ ഇതാരാ?
1: എറണാകുളം ജില്ലയിൽ നിന്ന് നോർത്ത് പറവിൽ നിന്ന് റാഫില.
0: രാഹില.
1: റാഫില,
0: ഓക്കെ, പറയൂ.
1: എനിക്ക് ഒരു പാട്ട് വേണം.
0: ഏത് പാട്ട്? ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കോ, അല്ലെങ്കിൽ അവിടെ നിന്ന് നീങ്ങി നിൽക്കോ.
1: ആ,
0: എക്കോ കേൾക്കും. ആ പ്രേം പൂജാരിയിലെ ഒരു പാട്ട് വെച്ചു തരാം. എന്താ ചെയ്യുന്നേ?
1: ഞാനൊന്നും ചെയ്യാനില്ല, വയ്യാത്ത.
0: എന്തുറ്റി?
1: ഞാൻ നടക്കൂല.
0: ഓ ശരി. ആ ഹാ, ഓക്കെ. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഉമ്മ, വാപ്പ, ഞാൻ, അനിയൻ.
0: ആ അവരൊക്കെ എന്താ ചെയ്യുന്നേ?
1: അനിയൻ പഠിക്കാണ്.
0: ആ സ്കൂളിലാണോ? ആ അനിയൻ സ്കൂളിലാണോ?
1: അവൻ പ്ലസ് ടു.
0: ആ ശരി. ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ സ്കൂളിലൊന്നും പോവാൻ പറ്റിയിട്ടില്ലേ?
1: ഏയ്, ഞാൻ മൂന്നാം ക്ലാസ് ഞാൻ പോയി. ഇവിടെ വിണ്ടടുത്തൊരു സ്കൂളുണ്ട് അവിടെ.
0: ആ ശരി. അപ്പൊ എങ്ങനെയാ പോവാ? എടുത്തോണ്ട് പോയോ? നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ?
1: നടക്കാൻ പറ്റൂല, എടുത്തിട്ട് പോയതാണ്.
0: അപ്പൊ
1: മേഡല്ലേ?
0: അതെ. അപ്പൊ വീട്ടിലിരുന്ന് പഠിക്കായിരുന്നില്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലേ? അതെന്താണ്?
1: ഞാനിപ്പോ മെയിനായിട്ട് റേഡിയോ പിന്നെ ടിവി ഒക്കെ കണ്ട് സമയങ്ങളും.
0: ആ ശരി. ആ ഹാ ഹാ, ഓക്കെ. ഇപ്പൊ എത്ര വയസ്സുണ്ട്?
1: എനിക്കൊരു 36 വയസ്സ്.
0: അപ്പൊ റേഡിയോ എപ്പോഴും കേട്ടോണ്ടിരിക്കോ? ഞങ്ങളുടെ സ്റ്റേഷനാണോ കേൾക്കുന്നേ? കൊച്ചി എഫ് എം ആണോ കേൾക്കുന്നേ?
1: കൊച്ചി കേൾക്കോളൂ.
0: ആ ശരി. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ എഴുതാനും വായിക്കാൻ അത് ബ്രെയിലിയിൽ പഠിച്ചോ?
1: എഴുതാനായിട്ട് പറ്റും, പക്ഷേ എടുത്തോടെ എഴുതുമ്പോഴേ തിരിഞ്ഞോ.
0: ഓ ആ ശരി. ഓക്കെ. അപ്പൊ എന്താണ്, ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം? പാട്ടാണോ?
1: ആ പാട്ടിന്റെ പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം, എന്നാലും മെല്ല പരിപാടി ഞാൻ കേൾക്കും.
0: ആ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് പറഞ്ഞത്? പ്രേം പൂജാരിയിലെ പാട്ടല്ലേ? അപ്പൊ ഞാന് പനിനീര് പെയ്യെന്നുള്ള പാട്ട് വെച്ചരട്ടെ. അതെന്താ ആ സിനിമയിലെ? അത് ഒത്തിരി ഇഷ്ടമാണോ ആ പാട്ട്?
1: എനിക്ക് കൂടുതൽ ഇഷ്ടം കുഞ്ചാക്കോ ബോസിന്റെ.
0: ഓ, അതുകൊണ്ടാണ് ചോദിച്ചതല്ലേ. ഓക്കെ, അപ്പൊ അത് വച്ചു തരാം.
1: ശരി,
0: ഇതാ കേട്ടോളൂ.
1: ഓക്കെ
0: ഓക്കെ.

0: ഹലോ.
1: ഹലോ, ലവ്ലി മാഡം.
0: അതെ, ഇതാരാ?
1: അതെ, ഞാൻ കൂത്താട്ടുകുളം.
0: എന്താണ്?
1: കൂത്താട്ടുകുളം സ്ഥലം കേട്ടിട്ടുണ്ടോ?
0: ആ,
1: കൂത്താട്ടുകുളം സ്ഥലം കേട്ടിട്ടുണ്ടോ
0: കൂത്താട്ടുകുളത്ത്
1: മാഡം?
0: നിന്ന് ആരാണ്?
1: അത് വേണു വേണു വേണു.
0: വേണു. ആ, പറയൂ,
1: അതെ,
0: വിളിച്ചിട്ടുണ്ടോ മുമ്പ്?
1: ആ എന്തോ, ഞാൻ ഒരു വർഷം മുമ്പ് വിളിച്ചിരുന്നു മാഡം.
0: ആണോ?
1: ഇപ്പൊ ഞാൻ സ്ഥിര സ്വഭാവമാണ്. ഞാൻ എപ്പം ഇവിടെ ഇത് നമ്മുടെ കൊച്ചിങ്ങനെ എപ്പോഴും കേട്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ സെക്യൂരിറ്റി ഫോഴ്സിൽ നിൽക്കുന്ന ആളാണേ.
0: ആരുണ്ട് വീട്ടില്?
1: അതുകാരണം ഞാൻ എപ്പോഴും എന്തോ
0: വീട്ടിലാരുണ്ട്?
1: വീട്ടില് വൈഫ്, രണ്ട് പിള്ളേരാണ്. മൂത്ത മോളാണ്. അവളെ നമ്മുടെ വൈക്കത്തിൽ മറ്റു മുതലെടുത്ത് അവിടെ കല്യാണം വെച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ മോനോട് കൂത്താളത്ത് എമ്മക്കേടെ ബൈക്കിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എന്റെ വൈഫ് ഒരു ടെക്സ്റ്റൈൽസിൽ പോകുന്നുണ്ട്. എന്റെ ഫീൽഡിൽ ടെക്സ്റ്റൈൽസ് ഫീൽഡ് ആയിരുന്നു. ഇങ്ങനെ കറങ്ങി കറങ്ങി അവസാനം ഞാൻ ഇവിടെ വന്ന കല്യാണത്തിലേക്ക് പോയിപ്പെട്ട് അവിടെ ഒരു 10 വർഷം നിന്ന് അവിടുന്ന് റിട്ടയർ ആയ ഒരാളായ

0: ഓക്കേ, അപ്പൊ ഇന്ന് പാട്ട് എഴുതാൻ
1: അതിനുശേഷം
0: വേണ്ടി
1: ഞാൻ
0: പറഞ്ഞോളൂ.
1: സെക്യൂരിറ്റി ഫോട്ടോ നിൽക്കുകയാണ്. ഇപ്പോ ഒരു ഫ്ലാറ്റ് സെക്യൂരിറ്റി നിൽക്കുന്ന ഞാൻ,
0: ശരി.
1: അത് എന്റെ ക്യാബിനിൽ എപ്പോഴും റേഡി ഉണ്ടോ? അപ്പൊ നമ്മുടെ ഡ്രൈവർമാരൊക്കെ വന്ന് പാട്ട് എഴുതുക എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത്.
0: അപ്പൊ പാട്ട് എഴുതാ വേണ്ടേ ഇന്ന് പറഞ്ഞോ.
1: പാട്ടാ മറ്റേ നരലിലെ പാട്ടില്ലേ, മകൻ മോഹൻ ഫാനാണ്.
0: നരലിലെ ഏത് പാട്ടായിരുന്നു?
1: വില്ലൻ തിരികിടാൻ ഒരു പാട്ടില്ല മേഡം, ഒരു പാട്ട് നല്ല അടിപൊളി പാട്ടില്ല നരവിളി.
0: വെച്ചുതരാം, പാട്ട് വെച്ചുതരാം. ഓക്കെ, അപ്പൊ എല്ലാരോടും തിരക്കിന്ന് പറയൂ. പാട്ട് വെക്കട്ടെ,
1: പറയാം പറയാം പറയാം, എന്തോ
0: പാട്ട് വെക്കട്ടെ.
1: ആ പാട്ട് വെച്ചു, പാട്ട് വെച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: ശരി ശരി.

0: ഹലോ,
1: ഹലോ മാഡം, നമസ്കാരം.
0: നമസ്കാരം. ഇതാരാണ്?
1: ഇത് കോട്ടയത്ത് നിന്ന് ഷാജിയാണ്.
0: ഷാജി. ആ പറയൂ ഷാജി.
1: മാഡം, ഞാൻ മാഡത്തെ വിളിക്കുമ്പോൾ ഞാൻ നമ്മുടെ 90 കാലഘട്ടത്തിൽ മാഡം അവിടെ വന്നിടയ്ക്ക്

0: നിയമവാർത്ത വായിക്കുന്ന ആ ഒരു ശബ്ദം എനിക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു.
1: ഇത്ര കൊല്ലം മുമ്പാണിത്?
0: അതെ, 98 കാലഘട്ടത്തിലാണ്.
1: അതെ അതെ,
0: നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തോ തെറ്റുണ്ടെന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിൽ അങ്ങനെ പേപ്പർ കൈമാറി നിന്നൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു.
1: അതുകൊള്ള. എന്താ ചെയ്യുന്നേ?
0: ഞാൻ ഇവിടെ ബ്ലൈൻഡാണ്.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
0: വീട്ടില് ഭാര്യയുണ്ട്, മോളുണ്ട്. ഭാര്യ ഹൗസ് വൈഫാണ്, പാർഷ്യലി ബ്ലൈൻഡാണ്. മോളും പാർഷ്യലി ബ്ലൈൻഡാണ്. മോളുടെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു.
1: ശരി, എവിടെയാ?
0: കോട്ടയം CMS കോളേജ്. ഞാനും ഭാര്യയും ഡിഗ്രി കോട്ടയത്താ. ഞങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല, ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയുടെ ഒരു പടിഞ്ഞാറൻ മേഖലയിലെ, കോട്ടയം ജില്ലയുടെ ഒരു പടിഞ്ഞാറൻ മേഖല, പരിപ്പ് എന്ന് പറയാം, പരിപ്പ്.
1: ശരി,
0: പരിപ്പ്.
1: ഓക്കെ.
0: ഈ സ്ഥലം നമ്മുടെ വേമ്പനാട്ടുകാരനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റ് മേഖലയാണ്. ടൂറിസ്റ്റ് കേന്ദ്രം, പക്ഷികവേഷണ കേന്ദ്രം ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയ
1: പക്ഷികവേഷണം.
0: ഞാന് ഇത് വളരെ റയർ ആയിട്ട് കേൾക്കുന്ന ഒരു പാട്ടാ, മാട്ടൊലി എന്ന സിനിമയില് വിത്തു തിരുമല സാറ് എഴുതി, എന്റെ നാട്ടുകാരായ ജയൻ മാസ്റ്ററും വിജയൻ മാസ്റ്ററും സംഗീതം ചെയ്ത്, ജാനകിയമ്മയും ബ്രഹ്മാനന്ദ സാറും പാടിയ ആകാശം സ്വർണം പൂശിയത് അമ്പിളിയും.
1: പാടുവോ?
0: ഇല്ല മാഡം, ഞാനൊരു മേജർ സാറിനെ കഴിഞ്ഞപ്പോ എനിക്ക് പാടാൻ മതി. എന്റെ മോളും ഭാര്യ നാട്ടിൽ പാടും.
1: ശരി,
0: ഞാൻ ചെറുതായിട്ട് പാടുകയും കമ്പ്യൂട്ടറും ജാസ്ട്രം ഒക്കെ വായിക്കാൻ പോവായിരുന്നു പണ്ട്. എനിക്ക് 2022 അസുഖം വന്നു, അതിനുശേഷം എനിക്ക് പാടാനൊന്നും വയ്യ.
1: ശരി, ഓക്കെ, പാട്ട് വെക്കട്ടെ.
0: ഓക്കെ, താങ്ക് യു മാഡം.
1: ഓക്കെ, ശരി എന്നാ.

0: ഹലോ വെള്ളിത്തിര.
1: ഹലോ,
0: ഹലോ, ഇതാരാ?
1: ഞാൻ പാനായിക്കുളത്തുനിന്ന് സുരൻ വെട്ടുകേലി.
0: ആ സുരൻ, ആ
1: ആ
0: പാനായിക്കുളം. പറഞ്ഞോ.
1: പാനായിക്കുളം.
0: പറയൂ.
1: ആ ഞാൻ റേഡിയേറ്റർ. അപ്പൊ ഇതൊക്കെ കേൾക്കാറുണ്ട് എല്ലാവരും.
0: ആ
1: രണ്ടു മണിക്ക് ഞങ്ങള് ഇത് കേൾക്കുന്നുണ്ട്,
0: വെച്ചോണ്ടിരിക്കും
1: പാട്ടൊക്കെ
0: അല്ലേ?
1: കേൾക്കുന്നുണ്ട്. ആ
0: ആദ്യമായിട്ടാണോ
1: പാട്ടൊക്കെ.
0: വിളിക്കണേ?
1: ഇല്ലല്ല, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇപ്പൊ 4 മാസമായി വിളിച്ചിട്ട്.
0: ആ കൊള്ളാലോ.
1: മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത്.
0: ആ
1: എല്ലാവർക്കും കിട്ടണ്ടേ?
0: എല്ലാവരും അങ്ങനെ ചെയ്ത എത്ര നന്നായിരുന്നു.
1: ആ അപ്പൊ നമ്മ അത് വ്യവസ്ഥകൾ അംഗീകരിക്കണ്ടേ.
0: എന്താ ജോലി, എന്താ ചെയ്യുന്നേ?
1: ഞാനേ ഈ ലോഡിംഗ് അൺലോഡിങ്ങിലാണ്.
0: ആഹാ, ഇപ്പം ഊണൊക്കെ കഴിഞ്ഞിരിക്കുവാണോ?
1: ആ ഇപ്പൊ ഞങ്ങ റെസ്റ്റാണ്. അപ്പൊ ഓടിക്കുമ്പോ പണിക്ക് പോയിക്കാണ്.
0: ആ ശരി.
1: അങ്ങനെ റൊട്ടേഷണൽ നിർത്തിയ പണി.
0: ആ
1: അപ്പൊ ഒരു ടീം പോയേക്കണ്. ആ ടീം വന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത പണി.
0: ആ ശരി.
1: അപ്പൊ ഞങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോ ഞങ്ങളെ റേഡിയോ ഉണ്ടായി. ഇവ ഞങ്ങളെ ഇന്നലെ റേഡിയോ കംപ്ലൈന്റ് ആയി.
0: അയ്യോ.
1: നമ്മളതാ കൊടുത്തേക്കാണ്.
0: ആഹാ, അപ്പൊ റേഡിയോയില് മറ്റേ ഫോണിൽ കേട്ടൂടെ?
1: ഫോണിൽ കേൾക്കുന്ന സമയം ഞങ്ങക്ക് ഇങ്ങനെ പണി വിളിച്ചു, ഗോഡൌണിൽ പണി വിളിക്കുക. അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ കേക്കാൻ പറ്റൂല.
0: ഓ ശരി.
1: ഇപ്പൊ ഞാനിപ്പോ വെറുതെ ഇരുന്നപ്പോ അങ്ങനെ വിളിച്ചതാണ്.
0: അത് കൊള്ളാം. അപ്പൊ കിട്ടുകയും ചെയ്തു അല്ലേ?
1: അപ്പൊ കിട്ടുകയും ചെയ്തു. രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടാ 15-ാമത്തെ കോള കിട്ടിയത്.
0: ആണോ?
1: അതെ അതെ.
0: ആരുണ്ട് വീട്ടിലെ?
1: എന്റെ വീട്ടില് വൈഫുണ്ട്, 3 പിള്ളേരുണ്ട്. ഒരാള് മൂത്താള് ITI കഴിഞ്ഞേക്കണ്. രണ്ടാമത്തെ ആള് 10-ന്ന് ജയിച്ചു, ഇപ്പൊ +1 ചേർന്ന്. മൂന്നാമത്തെ ആള് 2 പഠിക്കണം.
0: ഓ, അത്ര ഡിഫറൻസ്! അത്ര ചെറിയ കുട്ടിയാ. ശരി.
1: വൈഫിന്റെ ഒരു അജിത, മക്കളുടെ ഒരു അതുല്, അച്ഛല്, ആദിൽ.
0: ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? പറഞ്ഞോ.
1: ഇന്ന് ഈ തെരുവ് ഗീതത്തിലെ ഹൃദയം ദേവാലയം എന്നുള്ള അതെന്നുവെച്ചാല് റേഡിയത്തില് നമുക്ക് പഴയ പാട്ടുകൾ റേഡിയത്തിലൂടെ FM-ലൂടെ കേൾക്കാൻ പറ്റും. വേറെ ഒരു ഇതിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. പഴയ പാട്ടുകൾ എല്ലാവരും റേഡിയത്തിലൂടെ മാത്രമേ കേൾക്കാൻ
0: പറ്റുള്ളൂ.
1: ഞാൻ അതായത് റേഡിയത്തിൽ ഇവിടെ ഓഫീസിന്റെ റേഡിയോ ഉണ്ട്. ഇപ്പൊ കേടായിട്ട് ഇന്നലെ കേടായിട്ട് നടക്കാൻ കൊടുത്തേക്കും. അപ്പൊ ഇങ്ങനെ പഴയ പാട്ടുകൾ ഞങ്ങൾ കേൾക്കും. ഞങ്ങൾക്ക് ഇഷ്ടമാണ് പഴയ പാട്ടുകൾ. ഇവിടെ 27 പേരുണ്ട് ഞങ്ങൾ. എല്ലാരും പേര് പറയാൻ പറ്റൂല, സമയം
0: ഒരുപാട്.
1: അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു തൈയില് എത്തിയുണ്ട്, തൈപ്പേടുള്ള ഒരു എത്തിയുണ്ട്. ഹസീന മുബാരക് എന്നാണ് പേര്.
0: സ്ഥിരം വിളിക്കുന്ന ആളല്ലേ?
1: ആ സ്ഥിരം പുള്ളിക്കാർക്ക് റേഡിയോ കേൾക്കുന്നുണ്ട്. 24 മണിക്കൂർ റേഡിയോ ഉള്ള ആള് തയ്ക്കാനായിട്ട് ഇരിക്കുമ്പോ രാവിലെ ഒടുങ്ങി റേഡിയോ വെച്ചാല് പുള്ളിക്കാർക്ക് പോണ സമയം വരെ റേഡിയോ ഓണാണ്. അപ്പൊ പുള്ളിക്കാർക്കും വേണ്ടി ഈ പാട്ട്. പിന്നെ ഈ അഴീക്കോട് അബ്ദുൾ സലാം, പെരുമ്പാവൂര് സാജു,
0: സാജു
1: ഇവർക്കൊക്കെ വേണ്ടി ഈ പാട്ട്.
0: ഓക്കെ, അപ്പൊ പാട്ട് വരുന്നു കേട്ടോ.
1: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: ആ ഇതാരാണ്?
1: ഞാൻ നിഷ ജി ജീവൻ പാലി തിരുത്ത് പറവൂർ വടക്കേക്കരയിലുള്ള.
0: ആ നിഷ പറയൂ. നിഷ,
1: എനിക്കൊരു പാട്ട് വേണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
0: ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിക്കുന്നോ? നല്ല വിശേഷം.
1: മാഡത്തിന്റെ പേരെന്താണ്?
0: ലൗലി.
1: ലൗലി.
0: നിഷയുടെ വിശേഷങ്ങൾ പറയേ.
1: എന്റെ വിശേഷം കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോണ്.
0: ശരി. എന്താ ചെയ്യുന്നേ?
1: ചെയ്യുന്നത് എനിക്ക് തയ്പ്പാണ്. ഞാനിപ്പോ പോണില്ല, ഒരു ഓപ്പറേഷൻ, യൂട്രസ് സംഭവത്തിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്നു.
0: ഓ ശരി.
1: അറസ്റ്റിലാണ്. പിന്നെ 3 മാസം പിടിക്കും പോകാനായിട്ട്.
0: തയ്യൽക്കട അടുത്താണോ?
1: ഇവിടെ പട്ടണത്താണ്.
0: ഓ ശരി. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. പിന്നെ 2 പെൺപിള്ളേരായിരുന്നു. അവരെ രണ്ടുപേരെയും കല്യാണം കഴിച്ചു കൊടുത്ത്. ഒരേ കുട്ടികളും ഒരേ കുട്ടിയും ഉണ്ട്. രണ്ടുപേർക്കും പെൺകുട്ടിയാണ്.
0: ശരി. അപ്പോ ഇപ്പൊ വിശ്രമത്തിലാണ്, അപ്പൊ റേഡിയോ കേൾക്കാൻ സമയം കൂടുതൽ കിട്ടുന്നുണ്ടല്ലേ?
1: ഇപ്പൊ ഞാൻ കൂടുതലും റേഡിയോ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ കാലത്ത് ഇപ്പൊ 8 മണി 8:30 കഴിയുമ്പോ പോയാൽ പിന്നെ ഞാൻ ഉച്ചക്ക് കമ്പനിയിലൊക്കെ വെച്ച് കേൾക്കാറുണ്ട്. വിളിച്ചാൽ അങ്ങനെ കിട്ടില്ല. ഒരു ദിവസം ഇവിടെ വെച്ച് എനിക്ക് ഇതേപോലെ തന്നെ ലീവ് കിട്ടിയപ്പോ അങ്ങനെ വിളിച്ചപ്പോ കിട്ടി.
0: അതുകൊള്ളാം. അപ്പോ പാട്ട്

0: എന്തായിരുന്നു
1: പാട്ട്? ദിവ്യ ദർശനം എന്നാ പറയണത്.
0: പാട്ടിന്റെ വരി പറഞ്ഞേ.
1: ഗോപുര നർത്തകി ശില്പം.
0: ജയചന്ദ്രന്റെ പാട്ടല്ലേ?
1: ആ ആ
0: പാടുന്ന ആളാണോ?
1: പാടൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പ അത്ര പോരാ.
0: അതെന്താണ് ഒരു സ്വയം ഒരു മതിപ്പില്ലാത്തെ?
1: പാടാനുള്ള ഇതൊക്കെ ഇങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോ

0: പിന്നെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയപ്പോ നമുക്ക് അതിനോടൊക്കെ ഒരു മൈൻഡ് മാറി.
1: ഓക്കെ, അപ്പോൾ വേറെന്താ വിശേഷം? ചേട്ടൻ എന്ത് ചെയ്യണു?
0: വേറെ ചേട്ടൻ കൽപ്പണിക്കോണ്, ഇന്ന് പോയിട്ടില്ല എന്റെ കൂടെ. ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് ഒന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു.
1: ഓ ശരി.
0: അങ്ങനെ പോയി.
1: മരുന്നൊക്കെ ഉണ്ടോ?
0: അങ്ങനെ കിട്ടാതെ ഞാൻ ആ ഹെല്ലിയിലൊക്കെ വിളിക്കും. അപ്പൊ അവിടെയും വേഗം മെസ്സേജ് അയച്ചാലും.
1: മരുന്ന് കൊണ്ടോ ഇപ്പോ?
0: ആ മരുന്നുണ്ട്, ഒരു മാസത്തേക്ക് തന്നിട്ടുണ്ട്. ഇനി 6 മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോയാ മതി.
1: ആ ശരി. ചേട്ടൻ അടുത്തുണ്ടോ?
0: പറയണോട്ടാ.
1: പറയാം പറയാം. ചേട്ടൻ അടുത്തുണ്ടോ?
0: ആ ചേട്ടനുണ്ട്.
1: കൊടുത്തേ.
0: എന്നാ കൊടുക്ക. റേഡിയോ
2: വെള്ളിത്തിരി.
1: ഹലോ. ഹലോ. ആ ചേട്ടന്റെ പേര് പറയൂ.
2: ജി ജീവൻ.
1: അതൊരു പ്രത്യേകതയുള്ള പേരാണല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? എല്ലാവരും രണ്ടാമതൊന്നും കൂടി എന്താണ് പേര് ഒന്ന് ചോദിക്കില്ലേ? ഒരു സ്പെഷ്യൽ പേരാണത് അല്ലേ. അപ്പൊ ഇന്ന് ജോലിക്ക് പോയില്ല, ആശുപത്രി പോയി. എങ്ങനെയുണ്ട് ഇപ്പോ നിങ്ങക്ക് ജോലിക്ക്? ഓക്കെ. അപ്പം നിഷ ഒരു പാട്ട് പറഞ്ഞത് ദിവ്യ ദർശനത്തിലെ പാട്ടാണ്, സ്വർണ ഗോപുര നർത്തകി ശില്പം. അപ്പൊ അതെന്നാ വയ്ക്കട്ടെ?
2: ആ ശരി ശരി.
1: ഓക്കെ ശരി.
2: ആ ശരി ശരി.

രക്ഷിതാക്കളെ, ഈ ഗാനത്തോടെ വെളിത്തിരി സമാപിക്കുന്നു. വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. അവതരണ സഹായം അനു കെ ദാസ്, സാങ്കേതിക സഹായം സുനി ജോർജ്, ഷിബ എം കെ. വെളിത്തിര ഇനി നാളെ ഇതേ സമയത്ത്.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
2: ഇത് ആകാശവാണി കൊച്ചി FM. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 59 സെക്കൻഡും 59 മിനിറ്റും 16 സെക്കൻഡും.
3: Try Underdog Waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 19th തീയതി പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന. പുലർച്ചെ 3:30 കാനഡ വേഴ്സസ് ഖത്തർ. രാവിലെ 6:30 മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: എറണാകുളം മെഡിക്കൽ സെന്റർ,
1: FM ഹെൽത്ത് ലൈൻ.
0: ഈ പരിപാടിയുടെ പ്രായോജകർ
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ്, ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
6: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
7: എല്ലാവർക്കും എറണാകുളം മെഡിക്കൽ സെന്റർ, FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മഴക്കാല ചർമ്മരോഗങ്ങൾ എന്നാണ്. നമുക്കറിയാം, കേരളം ഏതാണ്ട് 6 മാസവും മഴ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ മഴയും വെള്ളവും ഒക്കെ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാകുന്ന ചർമ്മരോഗങ്ങൾ എപ്പോഴും ഒരു ശല്യമായി മാറാറുണ്ട്. പനി കാലമാണ് എന്ന് പറയുന്നുവെങ്കിലും പനിയേക്കാളേറെ ആളുകൾക്ക് ഒരു ഇറിറ്റേഷൻ തരുന്ന, എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഈ മഴക്കാലത്ത്.

0: ഉണ്ടാവുന്ന ചർമ്മരോഗങ്ങൾ. നാം ഇന്ന് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ കൺസൾട്ടൻ്റ് ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ശ്രേയ മുഴിയിലാണ്. സ്വാഗതം ഡോക്ടർ.
1: താങ്ക് യു.
0: നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ച് തന്നെ തുടങ്ങാം. ഇപ്പം മഴക്കാല രോഗങ്ങളെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകും. ഇതിൻ്റെ കാരണഹേതുവും പലതായിരിക്കാം. ഈ വട്ടച്ചൊറി, ചുണങ്ങ്, പിന്നെ കരപ്പൻ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ കോണ്ടക്സിൽ പലപ്പോഴും ഇതൊരു തമാശ രോഗങ്ങളൊക്കെ, അതായത് ഇത് ആളുകളെ കളിയാക്കാനൊക്കെ വട്ടച്ചെറി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് അനുഭവിച്ചവർക്കറിയാം ഇതിൻ്റെ ഒരു കുഴപ്പവും ഇത് എത്രമാത്രം കാര്യമായി നമ്മൾ എടുക്കണമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ആ എന്തൊക്കെയാണ് ഈ രോഗങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞു തുടങ്ങാം.
1: ഓക്കെ. നമുക്ക് മഴക്കാലത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈർപ്പം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കുറേ സ്കിൻ റിലേറ്റഡ് അല്ലെങ്കിൽ ചർമ്മം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നതാണ് പൂപ്പൽ അല്ലെങ്കിൽ കാൻഡിഡ ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ വട്ടച്ചൊറി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഈ തേമൽ പോലെ അല്ലെങ്കിൽ ചുണങ്ങ് എന്ന് പറയുന്ന സാധനവും കാണാറുണ്ട്. അപ്പം ഇതെല്ലാം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അത് മോസ്റ്റ്ലി നമ്മുടെ ഇടുക്ക് ഭാഗങ്ങളിൽ, അതിപ്പം ഫീമെയിൽസ് ആകുമ്പോൾ ബ്രസ്റ്റിൻ്റെ അടിയിലാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ അവിടെ ആവാം, അല്ലെങ്കിൽ കാലുകളുടെ വിരലുകളുടെ ഇടയിലൊക്കെ നമ്മുടെ അടഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലാണ് മോസ്റ്റ്ലി വരുന്നത്. അതും അവിടെ തന്നെ ഈ ഈർപ്പം ഇരിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഇരിക്കുക, അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഫംഗസിൻ്റെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിട്ട് അവിടെ ഇൻഫെക്ഷൻസ് ആവുന്നത്. അപ്പോൾ അവർ മിക്കവാറും പേഷ്യൻസ് അല്ലെങ്കിൽ ആൾക്കാർ വരുന്നത് മിക്കവാറും അവിടെ ഒരു ചൊറിച്ചൽ, പിന്നെ അവിടെ ഒരു കളർ വ്യത്യാസം വന്നു, അവിടെ ഒരു ചുവന്ന കളറ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ആയിട്ട് ഒരു ബ്ലാക്ക് കളറ് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വട്ടം വട്ടമായി വന്നിട്ടുണ്ട് എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം കാലിൻ്റെ അടിയിലാണെങ്കിൽ അവിടെ പൂപ്പലോ അല്ലെ വെള്ള പോലെ വന്നിട്ടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, ഭയങ്കര ചൊറിച്ചിലാണ്. ചിലർക്കാണെങ്കിൽ അത് പൊട്ടിയിട്ട് വേദനയും അതുപോലെ തന്നെ നമ്മൊരു ചെറിയ ഇറിറ്റേഷനും ബേണിംഗ് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞാണ് വരാറ്.
0: ഇപ്പോൾ മഴക്കാല ചർമ്മരോഗങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ വിളിച്ച് ചോദിക്കാം. ഇപ്പോൾ മുതൽ 4 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0 4 8 4 2 4 2 6 3 9 7, ഇതും അല്ലെങ്കിൽ 0 4 8 4 2 4 2 6 3 8 7. ഡോക്ടർ ശ്രേയ മൂഴിയിൽ ഇവിടെയുണ്ട്. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഞാൻ കപ്രശ്ശേരിന്നാ വിളിക്കണേ, മനോഹരൻ.
0: പറയൂ.
2: ഈ മഴക്കാലം വരുമ്പോ ഈ കാല് വളം കടിക്കണ ഒരു ഇടപാടുണ്ട് വിരലൊക്കെ ഇടയില്. അപ്പൊ അതിന് മരുന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയാ വളം കടിയെ ഈ ചെളിവെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോ.
1: അത് ആക്ച്വലി അതിന് മരുന്നുണ്ടല്ലോ, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഡോക്ടർ കണ്ടു കഴിയുമ്പോൾ അത് മിക്കവാറും ചിലപ്പം ഈ പറഞ്ഞ പോലെ പൂപ്പൽ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബാക്ടീരിയൽ പോലെയുള്ള അങ്ങനത്തെ ഇൻഫെക്ഷനും ആവാം. അപ്പൊ രണ്ടിൽ ഏതാണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അതിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്.
2: അപ്പൊ സാധാരണ ചെയ്യണത് മറ്റേ രാത്രി കിടക്കാനായിട്ട് മണ്ണെണ്ണ പരത്തി കിടക്കും, അപ്പൊ ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ നമ്മള് കശുവണ്ടി പൊളിച്ചിട്ട് അതിന്റെ നെയ്യ് ഉണ്ടല്ലോ അത് പരത്തും, അപ്പൊ അങ്ങനെ ആശ്വാസം കിട്ടാറുണ്ട്. അപ്പൊ ഓയിന്റ്മെന്റ് ഉണ്ടല്ലേ ഇതില്?
1: ഇതിന് ഓയിന്റ്മെന്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് കേട്ടോ. അപ്പൊ സ്കിൻ കൂടുതലായിട്ട് നമുക്ക് ഇറിറ്റേറ്റ് ആവും, പിന്നെ പിന്നീട് അത് നമുക്ക് അതിനോട് വേറെ കുറെ പ്രശ്നങ്ങൾ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഡാമേജ് ആയിപ്പോവും സ്കിന്ന്. അപ്പൊ അത് ഒരു കുറച്ച് കൊല്ലം കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലും ഇതൊക്കെ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്.
2: അപ്പൊ നമ്മള് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ ഓയിന്റ്മെന്റ് ഒക്കെ ഉണ്ട്.
1: മെഡിക്കൽ ഷോപ്പിൽ കണ്ട് കാണിക്കരുത്, അവർക്ക് മനസ്സിലാവില്ല അത് പൂപ്പലാണോ അതോ ഈ ബാക്ടീരിയൽ ആണോന്ന്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കണ്ടിട്ട് തന്നെ മരുന്ന് എടുക്കാം
2: കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല.
1: അങ്ങനെ ചെയ്യാൻ പാടില്ല.
2: ആയിക്കോട്ടെ,
0: ഒത്തിരി നന്ദി വിളിച്ചതിന്. നമ്മുടെ ശ്രോതാവ് മനോഹരൻ, അദ്ദേഹം പറഞ്ഞതുപോലെ പലപ്പോഴും ഈ സ്വയം ചികിത്സ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് എപ്പോഴും ആളുകൾ ചെയ്യുന്നുണ്ട്. വീട്ടിൽ അല്ലെ നാട്ടുവൈദ്യം എന്നോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇങ്ങനെ ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം മണ്ണെണ്ണ തേക്കുക അല്ലെ കശുമാങ്ങയുടെ കറ തേക്കുക എന്നൊക്കെയാണ്. ഈ സ്വയം ചികിത്സ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് അപകടകാരിയാവുന്ന മാറുന്നത് എപ്പോഴാണ്?
1: സ്വയം ചികിത്സ ഏറ്റവും കൂടുതൽ പ്രോബ്ലമാണ്, എസ്പെഷ്യലി ഫംഗൽ ഇൻഫെക്ഷൻസിന്. വേറെ ഒന്നുകൊണ്ടല്ല, ചിലർ എണ്ണ എടുത്ത് തേക്കും ചൊറിച്ചിലിന് വേണ്ടിയിട്ട്. പക്ഷേ എണ്ണ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പൂപ്പലിനോ അല്ലെങ്കിൽ ഫംഗസിനോ അതിനൊരു ഗ്രോയിങ് മീഡിയമാണ്, അതിന് വളരാനുള്ളൊരു ഇതാണ്.
0: നമ്മൾ ശരിക്കും വളം ഇട്ട്
1: കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ അതിനെ കൂട്ടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെയാണ്

0: ഒരു അവർക്ക് നമ്മളിപ്പോൾ എണ്ണയിടുമ്പോൾ ഒരു ടെമ്പററി ഒരു ആശ്വാസം കിട്ടും ചൊറിച്ചിൽ നിന്ന്, അല്ലാതെ അതൊരു പൂർണ്ണമായിട്ട് നമുക്ക് മാറത്തില്ല. ഇൻഫാക്ട് അത് കൂടുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കശുമാവിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പൊള്ളിപ്പോകും നമുക്കവിടെ സ്കിൻ. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് ഫംഗസ് പോകുന്നത്. പക്ഷെ അത് പിന്നീട് അത് കൂടുതൽ പ്രശ്നമാവാനാണ് ചാൻസസ് വരെ.
1: അടുത്തൊരു കോളറുണ്ട്. ഹലോ, നമസ്കാരം. EMC FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്ന ആളുടെ പേര് പറയാമോ? ശിവദാസ്. ആ, ചോദ്യം ചോദിച്ചോളൂ. ഡോക്ടർ ശ്രേയ മുഴിയിൽ ഇവിടെ ഉണ്ട്.
2: നമസ്കാരം ഡോക്ടറെ.
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
2: അതെ, ഈ ആംപിറ്റിലെ ഈ ചുണങ്ങ് പോലെ തിരി, പക്ഷെ ഡാർക്ക് കളറ്.
0: ഓക്കെ സർ.
2: ചോളപ്പ് എന്ന് പറഞ്ഞ ഡോക്ടർ എഴുതി തന്നു എന്നാണ് സ്കിന്നിന്റെ ഡോക്ടർ കണ്ടപ്പോഴേ.
0: ഓക്കെ.
2: അത് കുറവില്ല.
0: ഓക്കെ സർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം നമ്മൾ എപ്പോഴും ആദ്യം എപ്പോഴും ഒരു ഓയിൻമെന്റ് മാത്രമാണ് കൊടുത്തു നോക്കാറ്. പക്ഷെ ചില സമയത്ത് അതിൻ്റെ അകത്ത് അത് മാറണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ടാബ്ലറ്റും കൂടി ആഡ് ചെയ്യാറുണ്ട്. ഇനി അത് മാത്രമല്ല, കാരണം ചില സമയത്ത് എന്താ, ആറാഴ്ച ശരിക്കും പറഞ്ഞാൽ ഈ പൂപ്പല് പോവാൻ ആറാഴ്ച എടുക്കും. കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിർത്തുക, അല്ലെങ്കിൽ ഒരു അഞ്ചു ദിവസം പരട്ടി കഴിയുമ്പോൾ ഇത്തിരി ഒന്ന് കുറവുണ്ട് തോന്നുമ്പോൾ നിർത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെയും പിന്നെയും വരാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇത്തിരിയോളം വേർപ്പോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തിരി മോയ്സ്ചറോ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അവിടെ ഫംഗസ് വളരും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൂപ്പൽ അല്ലെങ്കിൽ ഫംഗൽ രോഗങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സണൽ മെഷേഴ്സ് ആണ്. അതിന് നമ്മൾ രണ്ടു നേരം കുളിക്കുക, രണ്ടു നേരം ക്ലോത്ത്സ് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. സോളഫില് സാറിന് ഇമ്പ്രൂവ്മെന്റ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് കാണിച്ചിട്ട് ടാബ്ലറ്റും കൂടി
2: എടുക്കുന്നതായിരിക്കും.
1: ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇതിന്റെ കാരണഹേതു ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് എന്തെങ്കിലും ഒരു ഓയിൻമെന്റ് വാങ്ങി തേക്കരുതെന്ന്. അപ്പൊ എന്താ, എന്തൊക്കെയാണ് ഇതിന്റെ ഫംഗൽ എന്ന് പറഞ്ഞു, വേറെ എന്തൊക്കെ കൊണ്ടൊക്കെയാണ്
0: സർ? നമുക്ക് ഫംഗൽ എന്ന് പറയുമ്പോൾ പൂപ്പൽ ആ ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് അലർജി ആയിട്ട്, ഇപ്പൊ വേർപ്പിന്റെ ഒക്കെ അലർജി ആയിട്ടും ഈ സ്ഥലങ്ങളിൽ ഇടുക്കര സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വരാം. അപ്പൊ അതിന് വരുന്ന നമുക്ക് സ്റ്റെറോയിഡ് ക്രീംസ് ആണ്. പക്ഷെ അത് വിചാരിച്ച് ഫംഗസ് ഇതുകൾക്ക് വരുമ്പോൾ നമുക്ക് ആന്റി ഫംഗൽസ് ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ സ്റ്റെറോയിഡ് നമ്മൾ ഫംഗൽ ഇതിന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ചെറിയൊരു കുറവുണ്ടാവും, അതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് വളർന്നു വരികയാണ് ചെയ്യുക പിന്നീട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇൻടേൺ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മാറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടാൻ, അസുഖം കൂടാനാണ് ചാൻസസ്. അപ്പം അതുകൊണ്ടാണ് കൊണ്ടേ കാണിച്ച് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കണം എന്ന് നമ്മൾ
1: പറഞ്ഞു. കഴിഞ്ഞാൽ
0: ഫാർമസി പോയിട്ട് ചോദിച്ച് വാങ്ങിക്കുമ്പോൾ മിക്കവാറും അവർ ഇതെല്ലാം കൂടി കൂടിയ ഒരു ഓയിൻമെൻ്റ് ആയിരിക്കും. അപ്പം മിക്കവാറും പേഷ്യൻസ് പറയാം അവിടെ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്താലും ഒരാഴ്ചയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായാലോ, പക്ഷെ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ രണ്ട് ആഴ്ചയൊക്കെ എടുത്താണ് വരുന്നത്. പക്ഷേ ഈ സ്ലോ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും അതിനായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ,
1: അസുഖം പൂർണ്ണമായി മാറാനാണ് നല്ലത്. നമുക്കൊരു കോളർ കൂടി ഉണ്ട്. ഹലോ ഹലോ
2: ഹലോ.
1: ആ, FM ഹെൽത്ത് ലൈൻ ആണ്. ഡോക്ടർ ശ്രേയ മുഴിയിലുണ്ട്. സംശയം ചോദിച്ചോളൂ.
2: ഈ മയക്കാലത്തെ വളങ്കടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വളങ്കടി കാലിലൊക്കെ ചില വയല വെള്ളം കെട്ടിക്കണോ, നമുക്ക് ചവിട്ടിട്ടേ പോവാൻ പറ്റില്ല, ചെരുപ്പ് ഉണ്ടെങ്കിലും കാലിന്റെ വെള്ളിന്റെ ഇടയിലൊക്കെ പോവല്ലോ. അപ്പൊ അതിനൊരു ഒരു ഫംഗസ് പറഞ്ഞ ചൊറിച്ചിൽ ഇതൊക്കെ ആയിട്ട് വരും, കാല് പൊട്ടുകയും ചെയ്യും വെള്ളിന്റെ ഇടയ്ക്ക്.
0: മനസ്സിലായി സാർ.
2: അതിപ്പോ എന്താണ് പ്രതിവിധി ചോദിക്കുന്നത്?
0: അത് സർ, ആക്ച്വലി അതിന് ഈ പറഞ്ഞ പോലെ ആൻറ്റി ഫംഗൽ ലോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ രണ്ട് നേരം ആ എന്താ വിരലുകളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുക, ഓരോ ഡ്രോപ്പ് വീതം, ഒന്ന് രാവിലെയും വൈകുന്നേരവും അങ്ങനെ ഇട്ട് ഒരു രണ്ടാഴ്ച റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി നന്നായി കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി അതുകൂടാതെ ഇനി പിന്നീടും വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വെള്ളം ചവിട്ടി നമ്മൾ നടന്ന് അവിടം വരെ എത്തൂലേ, ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും കാല് നന്നായി കഴുകിയിട്ട് ഈ ഫിംഗേഴ്സിൻ്റെ ഇടയിലും കൂടി, അല്ലെങ്കിൽ ടോസിൻ്റെ ഇടയിൽ, നമ്മുടെ കാൽവിരലുകളുടെ ഇടയിലും ഒന്ന് നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി വെക്കുക. അങ്ങനെ വെക്കുമ്പോഴും നമുക്ക് അവിടെ ഈർപ്പം നിൽക്കാത്തത് കൊണ്ട് ഇത് വളരാതിരിക്കും.
1: സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി നന്ദി വിളിച്ചത്. ഹലോ
3: ഹലോ.
1: FM ഹെൽത്ത് ലൈൻ ആണ്. സംശയം ചോദിച്ചോളൂ.
3: അത് ഇപ്പൊ ഈ കാലാവസ്ഥയില് മഴയുണ്ട്, വെയിലും വരുമ്പോഴത്തേക്കും എന്റെ ഹലോ ഇങ്ങനെ വെയില് കൊള്ളുന്ന കഴുത്തിന്റെ തൊണ്ടക്കുഴിയുടെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ വട്ടത്തില് വട്ടത്തില് ഉണ്ടാവും, ഇങ്ങനെ പോലെ. അത് എല്ലാ വർഷവും ഇങ്ങനെ വെയില് വരുമ്പോഴത്തേക്കും എനിക്ക് ഉണ്ടാവും.

0: അപ്പൊ മഴക്കാലം ഇപ്പൊ വെയിൽ മഴയെങ്കിലും കൂടി വരുമ്പോഴത്തേക്കും അത് കൂടുതലാ.
1: ആ മാം, അത് നമുക്ക് ഈ ചുണങ്ങ് പോലെ വരുന്നതാണ്. അത് നമുക്ക് എക്സസീവ് സ്വെറ്റിങ് അല്ലെങ്കിൽ കൂടുതൽ വൈകിട്ട് വേർപ്പ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇത്തിരി കുറയുകയോ ചെയ്യുമ്പോൾ വരുന്ന സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗസ് നമ്മുടെ മേത്ത് തന്നെ റിസൈഡ് ചെയ്യുന്ന സാധനമാണ്, അല്ലെങ്കിൽ മേത്ത് തന്നെ ജീവിച്ചിട്ട് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോഴാണ് അത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു
0: പിന്നെ
1: പ്ലെയിൻ പറഞ്ഞോളൂ മാം.
0: പിന്നെ എന്റെ കയ്യേല് കൈക്ക് എനിക്ക് മൊത്തത്തിൽ സ്കിന്നിന് എന്തോ പ്രശ്നമുണ്ട്. എന്നാ വെച്ചാൽ കയ്യേല് ഇതുപോലെ ഉള്ളി സവോള ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കൈയുടെ തൊലി മൊത്തം പോയിട്ട് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കൈ കത്തിയോട് മുറിയുന്ന പോലെ മുറിവാകും
1: ഓക്കെ
0: വിരലുകള്.
1: ആ മാം, അപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ അവിടെ വരുന്നതിന് ശരിക്കും പറഞ്ഞാൽ ചുണങ്ങിന് നമുക്ക് ക്രീമുണ്ട്, അതുപോലെ തന്നെ ടാബ്ലറ്റും കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ടാബ്ലറ്റോ കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുഞ്ഞു ഡോസിലാണ്, പക്ഷെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറുന്ന സാധനമാണ് അത്. ഇനി കൈയിൻ്റെ ഇത്
0: അതെ
1: മിക്കവാറും ഈ എക്സിമ എന്ന് പറഞ്ഞ സാധനമായിരിക്കും, കൈയിൻ്റെ ഹാൻഡ് എക്സിമാസ് എന്ന് പറഞ്ഞിട്ട്. അത് മിക്കവാറും എന്തെങ്കിലും ഒരു കെമിക്കലുള്ള സാധനം ഉപയോഗിക്കുമ്പോൾ വരുന്നതാണ്. അപ്പം നമ്മുടെ ഡിഷ് വാഷിംഗ് സോപ്പ്,
0: ഞാനത് ഡോക്ടറെ
1: ഡിറ്റർജൻറ്റ്.
0: കാണിച്ചായിരുന്നു. അപ്പൊ എന്നോട് പറയണത് അത് മാറില്ല, തീർത്തും മാറില്ല, അത് കയ്യില് ഉറയൊക്കെ ഇടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. പിന്നെ തണുപ്പ് വെള്ളം പച്ചവെള്ളത്തിൽ, നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് പച്ചവെള്ളത്തിൽ നല്ല തണുപ്പുള്ള സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ കാല് ഫുള്ള് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പിന്നെ ദേഹത്തേക്ക് ചൊറിച്ച് ആദ്യം കാലിൽ തുടഭാഗത്തെ ചൊറിയുന്നത്,
1: മനസ്സിലായി
0: അതിന്
1: മാം.
0: ശേഷം ആ ചൊറിച്ചിൽ മൊത്തം മേളിലേക്ക് വരും.
1: ആ മാം, അത്
0: കഴിക്കാൻ പറ്റില്ല,
1: മാമിന്
0: എന്ത്
1: ഇത്തിരി
0: ചെയ്താലും.
1: ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളതുകൊണ്ടാണ്, അത് തന്നെയാണ് കൈക്കും പ്രശ്നം. അപ്പം മാമിന് കെമിക്കലുള്ള ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡിഷ് വാഷിംഗ് സോപ്പ്, ഡിറ്റർജൻറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ സവോള, ചേന, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അരിയണമെങ്കിൽ മാം ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ചൊറിച്ചിൽ, ഇപ്പം നമുക്കൊരു ചെറിയ തണുപ്പ് വരുമ്പോഴത്തേക്കും അങ്ങനെ ചൊറിച്ചിൽ തുടങ്ങുന്നത് ബേസിക്കലി ഒരു ഇത്തിരി ഡ്രൈ സ്കിൻ വരുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. അത് എല്ലാ ദിവസവും കഴുത്തേൽ വരുന്നതിന് ആൻറ്റി ഫംഗൽ ആണ്. അത് നമുക്ക് ക്രീമുകൾ വരുന്നുണ്ട്, അത് രാവിലെയും വൈകുന്നേരം യൂസ് ചെയ്യാനായിട്ടുള്ളത്. കാലിൻ്റെ അവിടെ ചൊറിച്ചിൽ വരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനാണ് നമുക്ക് മോയ്സ്ചറൈസർ. അത് രാവിലെയും വൈകുന്നേരം കുളി കഴിഞ്ഞ ഉടനെ ചെറിയ ഈർപ്പമുള്ളപ്പോൾ തന്നെ നമ്മുടെ മേത്ത് മൊത്തം ഇടാം. അപ്പം അധികം ഇഷ്യൂസ് ഇല്ലാതിരിക്കും.
0: പിന്നെ വട്ടച്ചോറ് പോലെ എന്റെ മകനൊരു കുഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞത് ഉണ്ടായിട്ട് ബാക്കിലുണ്ടായത് ഒരു കുഞ്ഞ് പോയിന്റ് ആയിട്ട് ഉണ്ടായത് അതിങ്ങനെ വന്ന് വന്ന് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു, ഓയിൽമെന്റ് കൊടുത്തു. ഓയിൽമെന്റിൽ മാറാത്ത കാരണം അവര് ഗുളികയൊക്കെ കൊടുത്തു. എന്ത് ചെയ്തിട്ട് അത് വിട്ട് മാറും, അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ. ഇപ്പൊ ശരിക്കും ബാക്ക് വശം ഫുള്ളതായേക്കുവാ, നല്ലപോലെ വിയർക്കുന്ന ശരീരമാണ് അവന്റെ.
1: മാം, വിയർപ്പ് നിൽക്കുന്നത് ഈ വട്ടച്ചോറിക്ക് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ വിയർപ്പ് അല്ലെങ്കിൽ ഈർപ്പം ഏത് രൂപത്തിലിരുന്നാലും അത് വട്ടച്ചോറി ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം ആ മാം, അത് തീർത്തും മാറുന്ന ഒരു സംഭവമാണ്. പക്ഷെ മാം വിട്ട് വിട്ട് ട്രീറ്റ്മെന്റ് എടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ചയല്ല മാം, അങ്ങനെ ഉണ്ടെങ്കിൽ ടെസ്റ്റുകൾ ഉണ്ട് നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ്, ബ്ലഡിന്റെ അല്ല മാം, നമുക്ക് ഫംഗസ് ഏത് ഫംഗസ് ആണ് എന്നറിയാനായിട്ട് കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റുകൾ ഉണ്ട്, ഫംഗൽ കൾച്ചർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് മാമിന് മെഡിസിൻ എടുക്കാവുന്നതാണ്. സ്കിൻ പ്രോബ്ലംസ് കാരണം മുടി കൊഴിയില്ല, പക്ഷെ മുടി കൊഴിച്ച്
0: ഈ ബാക്കിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഉണ്ടായി അന്ന് നല്ല വൃത്തിക്കൊക്കെ നടക്കുന്ന പയ്യന കൊച്ചാണ്. അത് അല്ലാതെ ഇങ്ങനെ ദിവസവും രാവിലെയും വൈകിട്ടും കുളിച്ചും അവൻ പിന്നെ സ്കൂളിൽ പോയി ഇരിക്കുന്നത് കൊണ്ട് അത്ര നേരം വരുമ്പോഴത്തേക്കും വിയർത്ത് കുളിച്ച് ഷർട്ടൊക്കെ നമുക്ക് വെള്ളം വെള്ളം പിഴിഞ്ഞെടുക്കാവുന്ന പോലെ വിയർക്കുന്നത്.
1: ഓക്കെ,
0: അപ്പൊ അത് മരുന്ന് കൊടുത്തിട്ട് ഒന്നും മാറുന്നുമില്ല.
1: ആ മാം, അതാണ് മാം മുടി കൊഴിയുന്നത് സ്കിന്നിൻ്റെ പ്രശ്നം തന്നെ. മുടി കൊഴിയുന്നത് ആ ഏജിലാകുമ്പോൾ, കുഞ്ഞു കൊച്ചല്ലേ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മിക്കവാറും ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് കാണിച്ച്
0: മാറാത്ത.
1: അപ്പോൾ മാം അത് കൾച്ചർ ചെയ്താൽ മതി. അപ്പോൾ കൾച്ചർ ചെയ്തിട്ട് അതനുസരിച്ച് മെഡിസിൻസ് എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ.
2: ഓക്കെ, നന്ദി വിളിച്ചതിന്, താങ്കളുടെ സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പം ഡോക്ടർ, ഈ ഇപ്പോൾ ഈ നമ്മുടെ ശ്രോതാവ് വിളിച്ചതുപോലെ ചിലപ്പം എപ്പോഴും മരുന്നുകൾ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ അവസ്ഥയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതും വരും. ഇപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സെൻസിറ്റീവായ സ്കിന്നാണ്, ഒരു ഉള്ളി അരിയുമ്പോൾ പോലും കൈ മുറിയുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു ഗ്ലൗ ഉപയോഗിക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ അതിൻ്റെ റൂട്ട് കോസ് റൂട്ടിൽ നിന്ന് അതിനെ പിഴുത് മാറ്റുക, അസുഖത്തെ മാറ്റി പൂർണ്ണമായി മാറ്റുക എന്നാണ്. പക്ഷേ ചില അസുഖം അങ്ങനെ അല്ല എന്നും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതുപോലൊരു മാനസിക വിഷമം ഉണ്ടാവും, ഞാൻ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ. അപ്പോൾ

0: ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയും ചെയ്യണമെന്ന് പറയുന്നത്?
1: നമുക്ക് ആക്ച്വലി ചിലരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ചിലരുടെ സ്കിൻ ടൈപ്പ് ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ സ്കിൻ ടൈപ്പ് ഭയങ്കര ഡ്രൈ, അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അലർജി വരുന്ന ടൈപ്പ്. അത് നമുക്ക് മാറ്റാൻ, അത് ജനറ്റിക്കാണ്, അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ചിലരുടെ പറയില്ലേ ഷുഗർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ ലൈഫ് ലോങ് ആണ്, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ കരപ്പൻ അല്ലെങ്കിൽ എക്സിമാസ് പിന്നെ ഡ്രൈ സ്കിൻ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ്. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയ്യിലെ അലർജിക്ക് വേണ്ടി നമ്മൾ ഗ്ലൗസ് ഇടാൻ പറയും. കാലിലൊക്കെ ഭയങ്കര ഡ്രൈനെസ് കാരണം ചൊറിച്ചിൽ വരുന്നതിനും വരണ്ട് വരുന്നതിനൊക്കെ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറയും. അതുപോലെ മൈൽഡായിട്ടുള്ള സൂപ്പർ, അപ്പോൾ അങ്ങനത്തെ ഇതുകൾ യൂസ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസസ് വളരെ കുറവാണ്. അതുപോലെ നമുക്കൊരു നോർമൽ ലൈഫ്
0: സാധ്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ വന്നു എന്ന് ഇതിനേക്കാൾ നല്ലത് അത് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. നമസ്കാരം, ആകാശവാണിയിലെ എഫ് എം ഹെൽത്ത് ലൈൻ പരിപാടിയാണ്, സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് മായ, കോട്ടാട്ടുളത്തിനായിരുന്നു.
0: ആ, ചോദ്യം ചോദിച്ചല്ലോ, ഡോക്ടർ ശ്രേയ എവിടെയുണ്ട്?
2: കാലിന്റെ കുഴിനഖത്തിന് ഈ മഴക്കാലം വരുമ്പോഴത്തേനും കാലിന്റെ കുഴിനഖം വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് വേദനയായിട്ട്.
1: മാം, കാലിൻ്റെ കുഴിനഖം മോസ്റ്റ്ലി നമുക്ക് ഫംഗസ് കാരണം തന്നെയാണ് വരുന്നത്. അപ്പം ആദ്യം തന്നെ ഷുഗർ ഉണ്ടോ എന്ന് നോക്കുക, ഷുഗർ കൺട്രോൾ ആണോ എന്നും നോക്കുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആക്ച്വലി ഇപ്പോൾ കാൻഡിഡ് പോലത്തെ അങ്ങനത്തെ എന്താ ആൻറ്റി ഫംഗൽ ക്രീമുകളും ലോഷൻസും വരുന്നുണ്ട്, അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മോസ്റ്റ്ലി നമുക്ക് കുഴിനഖം വരുമ്പോഴത്തേക്കും ടാബ്ലറ്റ് എടുക്കാതെ അത് മാറാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ ആൻറ്റി ഫംഗലിൻ്റെ ടാബ്ലറ്റ്സും കൂടി കൂടെ എടുത്താലായിരിക്കും ഫുള്ളായിട്ട് മാറത്തുള്ളൂ. പക്ഷേ കുഴിനഖം മാറുന്ന സംഭവമാണ്. സ്കിന്നിൻ്റെ ഡോക്ടറെ കാണണം.
2: അതെ, ഷുഗറൊന്നുമില്ല മാഡം, ഷുഗർ പ്രഷറൊന്നും ഇല്ല, കുഴിനഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോ
1: കുഴിനഖത്തിന് ഒന്ന് ഒരു കാര്യം ഈ പറഞ്ഞ പോലെ എന്താ വെള്ളം നിൽക്കുന്ന വെള്ളമായിട്ട് നമുക്ക് കോൺസ്റ്റന്റ് കോൺടാക്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഈ പൂപ്പൽ വളരാനുള്ളൊരു ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതാണ് റീസൺ. അപ്പോൾ ഡ്രൈ ആക്കി വെക്കുക. ഇപ്പം നമ്മൾ തുണി കഴുകുക എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അകത്ത് ഇത് കഴിയുമ്പോഴത്തേക്കും കാലൊന്ന് കഴുകിയിട്ട് നല്ല ഡ്രൈ ആക്കി വെക്കുക. അതിൻ്റെ കൂടെ ഇത് വന്ന് കഴിയുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ടാബ്ലറ്റ്സും കൂടി എടുക്കുക.
0: നന്ദി വിളിച്ചതിന്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
0: ഇ എം സി എഫ് എം ഹെൽത്ത് ലൈൻ ആണ്, ഡോക്ടർ ശ്രേയ എവിടെയുണ്ട്? സംശയം ചോദിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം മാം.
3: ഞാൻ നെടുമ്പാശ്ശേരി.
1: ആ, പറഞ്ഞോളൂ.
3: മോളുടെ കൊച്ചിനുണ്ട്.
1: ഓക്കെ.
3: മക്കളുടെ കൊച്ചിന് ചൊറിച്ചിൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, മരുന്നൊക്കെ കൊടുക്കാനുണ്ട്. ഓയിൽമെന്റ് പിന്നെ മറ്റു റോസ് മരുന്ന് പേര് മറന്നുപോയി. ആ മരുന്നൊക്കെ ചിരട്ടൊക്കെ ചെയ്യേണ്ടത്
0: വ്യക്തമാകുന്നില്ല. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? വ്യക്തമാകുന്നില്ല. എന്നിട്ട് ഒന്ന് ഫോണിൽ ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതിയെ, റേഡിയോയിൽ ശ്രദ്ധിക്കണ്ട. ആ, ശരി ശരി. ആ, ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോളൂ.
1: ഇപ്പൊ എന്താ
0: ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്?
1: ക്രീമുകളോ അങ്ങനെ ഒന്നും ഉപയോഗിക്കണില്ല.
0: അല്ല, എന്തോ പുരട്ടി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അതാണ് ചോദിച്ചത്. എന്താണ് ഇപ്പൊ അങ്ങനെ മരുന്നായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്.
1: ചൊറിച്ചിൽ രാത്രി മാത്രമാണോ ഉള്ളത്, അതോ രാവിലെയും ഒക്കെ ഉണ്ടോ? എപ്പൊ കുളിപ്പിച്ചാലും അത് കഴിയുമ്പോ ഉണ്ടോ? ഓക്കെ. എന്നുവെച്ചാ കുഞ്ഞിലെ മുതലുള്ള ഇതാവുമ്പോൾ ചിലപ്പം ഒരു ഇത്തിരി സെൻസിറ്റീവ് ആൻഡ് ഡ്രൈ സ്കിന്നിൻ്റെ ആയിരിക്കുള്ളൂ. അപ്പം അത് മിക്കവാറും ഒരു മോയ്സ്ചറൈസർ പോലെ യൂസ് ചെയ്ത് അത് റെഗുലറായിട്ട് യൂസ് ചെയ്യും. എന്നുവെച്ചാൽ കുറച്ച് നാൾ, ഒരു 3 മാസം മുതൽ 6 മാസം വരെ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മാറേണ്ടതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് കുറച്ച്

0: ദിവസത്തേക്ക് അത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് എക്സ്ട്രാ ആയിട്ട് അത് യൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ആ ചൊറിച്ചിലെല്ലാം യൂഷ്വലി മാറുന്നതാണ്. മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് വേണ്ടിയുള്ള സ്പെസിഫിക് ക്രീമുകളുണ്ട്. അതാവുമ്പോൾ സൈഡ് എഫക്റ്റും ഇല്ല, എന്നാൽ തൊട്ട് അവർക്ക് നല്ല ആശ്വാസം കിട്ടുകയും ചെയ്യും. ആ അപ്പോൾ അങ്ങനത്തെ ക്രീമുകൾ നോക്കി, അതും മെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് തന്നെ പരട്ട. അപ്പം അവർക്ക് നല്ല ആശ്വാസം കിട്ടും. കുളി കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ തന്നെ ഭയങ്കര വരൾച്ച വരല്ലേ, വെള്ളം കൂടി നമ്മുടെ മേത്ത് വീണ് കഴിയുമ്പോഴേ. അപ്പൊ അതാണ് റീസൺ. അപ്പൊ അതുകൊണ്ടാണ് കുളി കഴിഞ്ഞ ഉടനെ തന്നെ ആ ചെറിയ ഈർപ്പുള്ളപ്പോ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറയും. അപ്പൊ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും. ആ അതെ,
1: ഒത്തിരി നന്ദി വിളിച്ചതിന്. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്താൽ, അവർ മഴക്കാലമാണ്, അവരെന്തായാലും നനയും. സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ ചെളിവെള്ളമൊക്കെ ഉണ്ടാവുന്ന ചാടിയെന്നിരിക്കും. അപ്പോൾ നമുക്ക് അധികം നിയന്ത്രിക്കാൻ പറ്റില്ല വെള്ളത്തിൽ ചാടരുത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്? അവർക്ക് എന്ത് തരത്തിലുള്ള ചർമ്മരോഗങ്ങളൊക്കെയാണ് ഈ മഴക്കാലത്ത് കണ്ടുവരുന്നത്?
0: കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് വരുമ്പോൾ ഒന്നല്ലെങ്കിൽ പുഴുക്കടി, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വട്ടച്ചൊറിയൊക്കെ ആയിട്ടാണ് മിക്കവാറും വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ നനഞ്ഞ ക്ലോത്ത്സ് വെച്ചിട്ട് ഫുൾ ടൈം ഇരുന്ന് സ്കൂളിൽ നിന്ന് പിന്നെ വന്ന് കഴിഞ്ഞിട്ടാണ് അവർ ഡ്രസ്സൊക്കെ മാറ്റുന്നത്. അതുപോലെ തന്നെ ചിലർ സോക്സ് ഇട്ടിട്ട് പോവും. അപ്പോൾ സോക്സൊക്കെ നനഞ്ഞ സോക്സ് ആകുമ്പോഴത്തേക്കും വിരലുകളുടെ ഇടയിലൊക്കെ പുഴുക്കടി പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇനി അതല്ലാതെ പിന്നെ ഒരു മെയിനായിട്ട് പിള്ളേരിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കരപ്പൻ്റെ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ എക്സിമ എന്ന് നമ്മൾ പറയുന്നത്. അതെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഈ ഒരു സമയത്ത് ഇത്തിരി വരൾച്ച കൂടുതലായിരിക്കും. അതനുസരിച്ച് ആ സ്കിൻ ചേഞ്ചസ്, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് ഈ കരപ്പനായിട്ട് നമ്മുടെ മുട്ടുകളുടെ പുറകിൽ, അല്ലെങ്കിൽ തൈസിൻ്റെ പുറകിൽ അവിടെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ പാടുകളും പിന്നെ ഇങ്ങനെ പൊറ്റ പൊറ്റ പോലെ പോലും അവിടെ നിന്ന് സ്കിൻ ഇങ്ങനെ പോരുന്നൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആ സമയം മോയ്സ്ചറൈസർ അതനുസരിച്ചുള്ള സ്കിന്നിനുള്ളതുണ്ട്, അത് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു കുഞ്ഞി, അധികം സ്ട്രോങ് അല്ലാത്ത സ്റ്റെറോയിഡ് ക്രീം കൊടുക്കും ആ ഒരു സ്ഥലത്ത് മാത്രം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആവുന്നതാണ്. ഇനി അത് കൂടാതെ പിന്നെ നമ്മൾ പിള്ളേരിൽ കണ്ടുവരുന്നതിൽ ഇൻസെക്ട് ബൈറ്റ് റിലേറ്റഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നമുക്ക് കൊതുകുകളൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പിള്ളേരിൽ കൊതുകൾ മിക്കവാറും കടിച്ചു കഴിയുമ്പോൾ അത് അവർക്കൊരു റിയാക്ഷനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പണ്ടുള്ള പോലെ ജസ്റ്റ് ഒന്ന് കടിച്ചു പോയി റെഡായിട്ട് പോവുകയല്ല, അവർക്ക് അതൊരു കോമള പോലെയൊക്കെ വന്ന് അത് പൊട്ടി പഴുത്തൊക്കെ വരാറുണ്ട് ഇപ്പം. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഉള്ള സമയത്ത് അതനുസരിച്ച് എന്ത് ഇൻറ്റൻസിറ്റിയിലാണോ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയും ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഫുൾ കൈ ഇടിക്കുക, പിന്നെ
1: കൂടുതൽ വസ്ത്രം
0: ഉപയോഗിച്ച് അതൊന്ന് കവർ ചെയ്തേക്കുക, അല്ലെങ്കിൽ പിന്നെയും പിന്നെയും അവർക്ക് കൊതുക് അടിക്കുമ്പോൾ പിന്നെയും അലർജി
1: ആവാനാണ്.
0: കൊതുകൾ മാത്രമല്ല, എന്ത് ഈച്ചകളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർക്ക് കോസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഇൻസെക്ട് ബൈറ്റ് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം പറയുന്നത് ആസിഡ് ഫ്ലൈ ആണ്. ഈ ഒരു സീസണിൽ ആസിഡ് ഫ്ലൈയുടെ അറ്റാക്കും ഇത്തിരി കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ, ഒറ്റപ്പെട്ട മഴകൾ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ മഴകൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആസിഡ് ഫ്ലൈകൾ കുറേ ആയിട്ട് നമ്മൾ കാണാറുണ്ട്.
1: അതൊരു തരത്തിലുള്ള കീടം ഇതുപോലെ
0: ഒരു ഇൻസെക്റ്റ് ആണ്. അപ്പോൾ അത് കടിക്കത്തില്ല, പക്ഷെ അതിൻ്റെ അകത്ത് മൊത്തം ഒരു ആസിഡുണ്ട്. അപ്പോൾ അത് വന്ന് നമ്മുടെ മേത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ തട്ടുന്നതനുസരിച്ച് ആ ആസിഡ് എവിടെ വീഴുന്നോ അവിടെ എല്ലാം പൊള്ളിപ്പോവാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചൊറിച്ചിലിനേക്കാൾ കൂടുതൽ ഇവർക്ക് പുകച്ചിലാണ്
1: കൂടുതലും. ശരീരം മറയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ
0: ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.
1: നമുക്ക് ഒരു കോളിലേക്ക് പോവാം. നമസ്കാരം, എറണാകുളം അടുത്ത കോൾ എടുക്കാം. ഹലോ, നമസ്കാരം, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ പരിപാടിയാണ്. പേര് പറയാമോ?
2: അജിത് കുമാറാണ്.
1: അജിത് കുമാറാണ്. ഡോക്ടർ ശ്രേയോടെയുണ്ട്, ചോദിച്ചോളൂ സംശയം.
2: നമസ്കാരം മാഡം.
0: നമസ്കാരം സർ, പറഞ്ഞു.
2: മാഡം, ഞാനേ എന്റെ പെരുവേരിലും ഒരു ദിവസം കുഴിടം വന്നു.
0: ഓക്കെ സർ.
2: അപ്പൊ ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു കുഴിനകനി മാറണേന്ന് പറഞ്ഞ് തുള്ളി മരുന്ന് ഒഴിച്ചിട്ട് കുഴിനകം മാറി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ നഖത്തിന്റെ അരികില് ഇങ്ങനെ കളറ് മാറിയിരിക്കുക, അത് കൂടുന്നില്ല കുറയണില്ല, അങ്ങനെ ഒരു റെഡ് കളറിന് ഒരു ഇതായിട്ട്.
0: എന്നുവെച്ചാൽ ചിലപ്പം ഈ കുഴിന്ന് അങ്ങനത്തെ യൂസ് ചെയ്യണ ലോഷൻസിന് മിക്കവാറും ഒക്കെ ഇത്തിരി കൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പൊള്ളിപ്പോകുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം മിക്കവാറും അവിടുത്തെ സ്കിൻ ഡാമേജ്ഡ് ആയതാവാനാണ് ചാൻസസ്. അപ്പം അതൊന്ന് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടുണ്ട് കാര്യം, ചിലപ്പം അങ്ങനെ പൊള്ളിപ്പോയതിൻ്റെ ആവാം, ചിലപ്പം ഇത്തിരിയോളം ആ ഫംഗസ് അവിടെ പിന്നെയും തിരിച്ച് നിൽക്കുന്നതും ആവാം. അപ്പൊ രണ്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് കളർ

0: ആയിട്ട് അല്ലെങ്കിൽ ഒരു കളറായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് കാണിച്ചിട്ട് ഇത്തിരി ബാക്കി ഫംഗസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പൊള്ളിപ്പോയതാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് പുതിയ നെയിൽ വരുന്നതനുസരിച്ച് അത് ഓക്കെ ആയി പൊക്കോളും. നെയിൽസിന് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഒരു 6 മാസത്തോളം എടുക്കും പുതിയത് വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് 1 മാസം ഒന്നും അങ്ങനെ നിന്നു എന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല.
1: നന്ദി. അടുത്തൊരു കോളറിലേക്ക് കൊടുക്കാം. ഹലോ ഹലോ ഹലോ
2: ഹലോ.
1: എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ ആണ്. പേര് പറയാമോ? ഹലോ, കോളർ ഡ്രോപ്പായി തോന്നുന്നു. ഹലോ ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാറേ.
1: ആ, എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ ആണ്. ഡോക്ടർ ശ്രേയ ഇവിടെ ഉണ്ട്. താങ്കളുടെ പേര് പറയാമോ?
2: ഞാൻ ആർ പ്രദീപ് തുറവൂർ.
1: ആർ പ്രദീപ് തുറവൂർ, താങ്കളുടെ സംശയം ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ സാർ.
2: ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം സർ.
2: സാറേ, ഡോക്ടർ ഈ ചൂട് കാലത്തുണ്ടായിരുന്ന കുരുവായിരുന്നു പുറത്തെ, ജലത്തിന്റെ പുറത്ത്. പക്ഷെ ഈ മഴക്കാലമായിട്ടും അത് കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ ചൂട് പൗഡറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്
0: സർ. ആക്ച്വലി ചൂടുകാലത്ത് വന്ന കുരുക്കള് ഇത്തിരി നമ്മുടെ സാധാ ചൂടുരു ആണെങ്കിൽ മാത്രമാണ് മഴക്കാലം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തണുപ്പ് വരുമ്പോഴത്തേക്ക് അത് പോകത്തുള്ളൂ. ഇല്ല, ഇത്തിരി പസ് പോലെയോ അല്ലെങ്കിൽ പൊന്തിയൊക്കെ നിൽക്കുന്ന സാധനങ്ങളാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ക്രീമുകളോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ എടുത്താലാണ് അത് പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കാം മരുന്ന് മാറാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പൗഡർ യൂസ് ചെയ്യുമ്പോഴേ അത് പൗഡർ നൈസിൽ പോലത്തെ പൗഡർ യൂസ് ചെയ്യുമ്പോൾ യൂഷ്വലി ചൂടുരുവിൻ്റെ സാധനങ്ങൾക്ക് ആ പോർസ് അല്ലെങ്കിൽ ആ സ്വെറ്റ് അതിൽ വരുന്ന സാധനങ്ങൾ എന്താ അടഞ്ഞു പോവുകയാണ് ചെയ്യാറ്. അപ്പം ചില സമയത്ത് അത് ഫുള്ളായിട്ട് അത് നമുക്ക് ക്ലിയർ ആവണം എന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അതൊന്ന് അതിനനുസരിച്ച് മെഡിസിൻ എടുക്കുന്നതായിരിക്കും നല്ലത്.
2: ഞാനപ്പോ ശരിയ മരുന്ന് കഴിക്കുന്ന ആളായിരുന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കണ്ടില്ല. ഇത്തവണ പോയിട്ട് ഞാൻ കാണിക്കാൻ വിട്ടുപോയത്. അപ്പൊ ഈ
0: കാണേണ്ടി വരും എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാ ചൂടുകൂരുകളാണെങ്കിൽ മാത്രമേ അത് നമുക്ക് തണുപ്പ് വരുമ്പോഴത്തേക്ക് അത് മാറി പോകത്തുള്ളൂ കേട്ടോ. അല്ലാത്തതിന് നമ്മൾ മെഡിസിൻ എടുത്താൽ മാത്രമേ പോകത്തുള്ളൂ.
2: അത് മാറിയിട്ടില്ല. ഇപ്പൊ അവള് കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുത്ത് പുറത്ത് കാണിച്ചപ്പോ ധാരാളം കുട്ടികളുണ്ട് പുറകിൽ തന്നെ ഇപ്പോഴും.
0: ആ, അപ്പൊ ചിലപ്പോ ടാബ്ലറ്റ് വേണ്ടി വരുമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുപോയി കാണിച്ച് ടാബ്ലറ്റ്സ് എടുക്കുന്നതാണ് നല്ലത്.
2: ആ ശരി ശരി, സ്കിൻ ഡോക്ടറെ തന്നെ കാണേണ്ടി വരും അല്ലേ.
1: പലപ്പോഴും ഈ ചർമ്മരോഗങ്ങൾ വരുമ്പോഴാണെന്ന് തോന്നുന്നു ആളുകൾ ഇത് കുറച്ച് ലാഘവത്തോടെ എടുക്കുന്നുണ്ട്. ഇത് മെഡിക്കൽ ഷോപ്പിൽ പോയി എന്തെങ്കിലും ഒരു മരുന്നോ ഒരു ഓയിൻമെന്റോ അല്ലെങ്കിൽ കുഴിനഖ നിവാരണിയൊക്കെ വാങ്ങിച്ചാൽ, പക്ഷെ ഇതിലൊക്കെ എന്താണ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്നോ ഇതിൽ എന്ത് നമ്മുടെ ചർമ്മത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നോ പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. ഈ കുഴിനഖ പലരായി കുറെ കോളേഴ്സ് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അത് വരുന്നത്?
0: കുഴിനഖ ഈ പറഞ്ഞ പോലെ നമുക്ക് പല ഫാക്ടേഴ്സ് കാരണം വരാം. ഒന്ന്, നമുക്ക് അകത്തോട്ട് നഖം വളർന്നിട്ട് അത് അവിടെ ഗ്യാപ്പ് നമ്മുടെ എന്താ നെയിലും നമ്മുടെ അവിടെയുള്ള സ്കിന്നും ചർമ്മം തമ്മിലുള്ള ഗ്യാപ്പ് കാരണം അവിടെ ബാക്ടീരിയ ഫംഗസ് എല്ലാം വളർന്നിട്ട് അങ്ങനെ വരാം. ഇതില്ലാതെയും നമുക്ക് ഷുഗർ ഉള്ളവർക്ക് അല്ലെങ്കിൽ നിറയെ നമ്മൾ വെള്ളത്തിൽ നിൽക്കുന്ന പണിയെടുക്കുന്നവർക്ക് അവിടെ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെള്ളം നിന്നിട്ട് നമുക്ക് അവിടെ ഫംഗൽ ഗ്രോത്ത് ഭയങ്കരമായിട്ട് വരാമെന്നാണ്.
1: മഴക്കാലത്ത്
0: അത് ഭയങ്കര കൂടുതലാണ്. ബിക്കോസ് നമുക്ക് ഈ വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ ചെളിവെള്ളവും അങ്ങനെയൊക്കെ കുറെ ഉള്ളത് കൊണ്ട് മിക്കവാറും ഈ മഴക്കാലത്ത് ഭയങ്കര കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് വന്ന ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര മറ്റേ സ്കിന്നിൽ വരുന്ന പോലെ പെട്ടെന്ന് മാറത്തില്ല. അപ്പോൾ ഇതിനൊരു ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ എടുത്താണ് ട്രീറ്റ്മെൻറ്റ് എടുത്താണ് ഇത് ഫുള്ളായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ മിക്കവരും ചെയ്യുന്ന ഏറ്റവും തെറ്റായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം എടുത്തു കഴിഞ്ഞിട്ട് അത് അങ്ങ് നിർത്തും, അതിൻ്റെ വേദനയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ കുറയുമ്പോൾ. അപ്പോൾ അങ്ങനെയല്ല, ശരിക്കും 3 മാസം അല്ലെങ്കിൽ 6 മാസം കറക്റ്റായിട്ട് എടുത്തിട്ട് അത് പൂർണ്ണമായി പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിർത്താൻ, അല്ലെങ്കിൽ ആ നെയില് ഡാമേജ് ആവും.
1: പലപ്പോഴും ഈ ചൊറിച്ചിൽ അല്ലെങ്കിൽ പുകച്ചിൽ എന്നൊക്കെ പറയുന്നത് ഒരു ലക്ഷണമാണ്, സിംപ്റ്റം ആണല്ലോ. അതിന്റെ വേറെ എന്തെങ്കിലും ഒരു കാരണം ഒരു ഡോക്ടറെ ശരിക്കും ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലോ പുകച്ചിലൊക്കെ വന്നാൽ ഡോക്ടറെ എപ്പോഴാണ് കൺസൾട്ട് ചെയ്യേണ്ടത്?
0: ശരിക്കും അറ്റ് ദി ഏർലിയസ്റ്റ് തന്നെ കാണാം. ഇപ്പം നമുക്ക് ഇന്നിപ്പം ഈ എൻ്റെ കൈ ഒന്ന് ചൊറിഞ്ഞു പിന്നെ നാളെ അപ്പത്തേക്ക് ഓക്കെ ആയി, അത് കുഴപ്പമില്ല. അതല്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു 2-3 ദിവസമായിട്ട് നമുക്ക് ചൊറിച്ചിലുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് പാർട്സിലോ എന്താ കക്ഷത്തിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. വേറെ ഒന്നുകൊണ്ടല്ല, അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ക്രീം മാത്രം മതിയാവുമായിരിക്കും. അതിലും കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം നമ്മൾ കൂടുതൽ ടാബ്ലറ്റ്സ് അതും കൂടുതൽ ഡ്യൂറേഷനിലെ കുറേ നാളത്തേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതിലും നല്ലത് ഏറ്റവും ഏർലിയസ്റ്റ് ഒരു 2-3 ദിവസത്തിന് കൂടുതലുണ്ടെങ്കിൽ അപ്പം തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് നല്ലത്.
1: അപ്പോൾ ഈ വെച്ച് വെച്ച് കൂട്ടാതെ സ്വയം ചികിത്സ ചെയ്യാതെ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലതെന്നാണ് നമ്മുടെ അടുത്ത

0: ഡോക്ടർ ശ്രേയ പറയുന്നത്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. പേര് പറയാമോ?
2: ഹലോ,
3: ഹലോ സർ.
2: ഞാൻ സുരേഷ് കേട്ടോ.
0: സുരേഷ്, ഓക്കെ. ഡോക്ടർ ശ്രേയ മുഴിയിലൂടെയുണ്ട്, താങ്കളുടെ സംശയം ചോദിച്ചു.
2: ഹലോ ഡോക്ടർ.
3: ഹലോ സർ.
2: നെറ്റിയുടെ രണ്ട് സൈഡിലെ ഒരു ബ്ലാക്ക് കളർ പോലെ ഒരു ഷെയ്ഡ് പോലെ ഉണ്ട്.
3: ഓക്കെ സർ.
2: നെറ്റിയുടെ രണ്ട് സൈഡിലും.
3: ഓക്കെ സർ.
2: അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ
3: നമുക്ക് പല റീസൺസ് കാരണം വരാവുന്നതാണ്. ഒന്ന്, അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ മെറ്റബോളിക് കോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ, അതുപോലെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര കൂടുതലായിട്ട് നിൽക്കുമ്പോൾ വരാവുന്നതാണ്. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് സൺ ഇൻഡ്യൂസ്ഡ് ആയിട്ട് തന്നെ അവിടെ ആയിരിക്കും ഏറ്റവും നമ്മുടെ ഫേസിലെ ഏറ്റവും പ്രോമിനൻറ്റ് സ്ഥലങ്ങൾ വരിക. അപ്പോൾ അവിടെയും അത് കാരണവും വരാവുന്നതാണ്. അത് ആക്ച്വലി നമ്മൾ ഒന്നും കൊണ്ട് കാണിച്ച് കഴിയുമ്പോൾ മോസ്റ്റ്ലി അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്ത് കാരണമാണ് അത് വന്നതെന്നുള്ളത്. സണ്ണിന്റെ മാത്രമാവണമെന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളും കൊണ്ടും ആവാം. അപ്പൊ അതൊന്ന് കണ്ട് ഇത് ചെയ്തിട്ട്, ബിക്കോസ് വെറുതെ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിനേക്കാൾ അതിന്റെ ഇപ്പം ഇങ്ങനെ ഷുഗർ അങ്ങനത്തെ റിലേറ്റഡ് ആണെങ്കിൽ അതും കൂടി ട്രീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
0: നമുക്ക് അടുത്ത കോളറിലേക്ക്, അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.
4: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
5: സ്വയം ചികിത്സിക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
4: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
5: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
4: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
6: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
4: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റഫറൻസ് തരാം.
7: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
4: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റഫർ ചെയ്യുന്നത്.
6: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
0: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം, വീണ്ടും സ്വാഗതം. നാം പറഞ്ഞുകൊണ്ടിരുന്നത് മഴക്കാല ചർമ്മരോഗങ്ങളെക്കുറിച്ചായിരുന്നു. നമുക്ക് മഴക്കാല ചർമ്മരോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെയാണ് ഡോക്ടർ ശ്രേയ മൂഴിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വീട്ടിൽ ഒരാൾക്ക് വന്നു എന്നിരിക്കട്ടെ, അത് മറ്റുള്ള അംഗങ്ങൾക്ക് പകരാൻ ചാൻസ് ഉണ്ടോ?
3: തീർച്ചയായും ഉണ്ട്. ഫംഗസ് എന്ന് പറയുമ്പോൾ അത് ഒരാളിൽ നിന്ന് മറ്റയാളിലേക്ക് എന്തായാലും പകരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയും എഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ആളുടെ ഡ്രസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാഷ്റൂം അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി കഴിയുമ്പോൾ ആ ക്ലോസറ്റിൻ്റെ അവിടെയൊക്കെ ഒന്ന് കഴുകി ഇത് ചെയ്തിട്ടേ അടുത്ത ആൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പറ്റുമെങ്കിൽ സാനിറ്റൈസ് ചെയ്തിട്ടേ അടുത്ത ആൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സോപ്പ്, ടവല് അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കാണുക, ഇപ്പം കൊച്ചിനാണ് വന്നെങ്കിൽ അവിടെ നിന്ന് അമ്മയ്ക്ക്, അപ്പന്, ബ്രദർ, സിബ്ലിങ്സ് ആർക്കൊക്കെയാണോ എല്ലാവർക്കും കൂടി വരുന്ന ഒരു എന്താ ഇത് ട്രെൻഡാണ് യൂഷ്വലി കാണാറ്.
0: നമ്മൾ എന്താണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് ചെയ്യാൻ പറ്റുക?
3: ഈ പറഞ്ഞ പോലെ ക്ലോത്ത്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക, എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കുക. അതുപോലെ തന്നെ വാഷ്റൂമും ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലീൻ ആക്കി,
0: അതെ,
3: ഓരോരുത്തർക്കും ഓരോന്നായിട്ട് വെക്കുക. ഒന്നും ഷെയർ ചെയ്യരുത്.
0: ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളോ തോർത്തുകളോ അങ്ങനെയുള്ള
3: വേറെ ആരും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വാഷിംഗിന്റെ സമയത്തും ആളുടെ സെപ്പറേറ്റ് ആയിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക.
0: ശരി. അപ്പോൾ പ്രത്യേകിച്ചും ഈ മഴക്കാലം ആകുമ്പോൾ തുണി ഉണങ്ങാൻ ഒരു പാടുണ്ടല്ലോ. അപ്പോൾ ആളുകൾ പലപ്പോഴും ഇട്ട ഡ്രസ്സ് തന്നെ ഒന്ന് രണ്ട് ദിവസം ഇടാം.
3: അങ്ങനെ ഒരിക്കലും ഇടരുത്. ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജീൻസ് ഉൾപ്പെടെ, ജീൻസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യുന്നത്.
0: ഒരാഴ്ച വരെയൊക്കെ പോകുന്നവരുണ്ട്.
3: അപ്പം ആ ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നന്നായി വാഷ് ചെയ്ത്, നമ്മൾ പറയാം ശരിക്കും ചൂടത്ത് ഡ്രൈ ചെയ്ത് ഐ മീൻ ഉണക്കിയിട്ട് തിരിച്ച് യൂസ് ചെയ്യാനാണ്. അത് ഇപ്പം മഴയാണെങ്കിൽ നമുക്ക് ചൂടത്ര കിട്ടത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല ചൂടിൽ തേച്ചെടുത്തിട്ട് റീയൂസ് ചെയ്യുക. അത് അണ്ടർഗാർമെന്റ്സ് ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യണം. എന്നാലേ നമുക്ക് ഇത് ഫുള്ളായിട്ട് മാറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ മുട്ടകളൊക്കെ ഈ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിൽ നിന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പിന്നെയും ഫംഗസ് വളർന്നു വരുന്ന ഒരു ഇതുണ്ടാവും.
0: നമുക്കൊരു കോൾ എടുക്കാം. ഹലോ, നമസ്കാരം. എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. പേര് പറയാമോ?
8: ഹലോ.
0: ഹലോ,
8: എന്റെ പേര് മൈക്കിൾ ജോസഫ് മോനിപ്പുള്ളി കൊക്കറിനി. ഞാൻ വിളിച്ചത്, ഞാനൊരു ആട് കർഷകനാണ്. പറമ്പിൽ തീറ്റാൻ പോകുമ്പോ കാല മുഴുവൻ ഈ കൊതു കൂത്തുന്നുണ്ട്. അതിന് കൊതു കടിക്കാതിരിക്കാൻ എന്തെങ്കിലും ഓയിൽമെന്റോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതായത് സ്കിന്നിന് ദോഷമില്ലാത്ത, അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു.
0: കൊതുക് കടിക്കാതിരിക്കാനായിട്ട്.

0: ഒക്കെ ഓയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുൽത്തൈലത്തിൻ്റെ ഒക്കെ ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിൽ തൂത്താൽ എന്താ അത് ഇച്ചിരി കുറവാന്ന് പറയാറുണ്ട്. അല്ലാതെ വേറെ ഓയിൻമെൻ്റ്,
1: സ്കിന്നിന് ദോഷമില്ലാത്ത വല്ലതും ഉണ്ടോ ഓയിൽമെന്റ് വല്ലതും?
0: ആ സർ, ഓയിൻമെൻ്റ് എന്ന് പറയട്ടെ, നമ്മൾ ഈ പറഞ്ഞ പോലെ മോയ്സ്ചറൈസർ ഇടാൻ പറയാറുണ്ട്, വേറെ ഒന്നുകൊണ്ടല്ല, ഇതിൻ്റെ റിയാക്ഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിൻ്റെ മുകളിൽ ഈ സാധനങ്ങളൊക്കെ ഇടാൻ പറയാറുണ്ട്.
1: ഇപ്പൊ ഈ മഴക്കാലായത് റബ്ബർ തോട്ടത്തിലാണ് ഞാൻ തീറ്റുന്നേ, അതിനകത്ത്
0: മനസ്സിലായി
1: മുഴുവൻ കൊതുകാണ്. ഞാൻ ഓരോന്നിനെ ഓരോന്നിനെ മാറ്റി കെട്ടി, ഇപ്പൊ ഒരെണ്ണം അഴിഞ്ഞു പോയി, ആദ്യത്തെ കോട് വിളിച്ചപ്പം ഒരെണ്ണം അഴിഞ്ഞു പോയി, പിന്നെ അതിനെ കെട്ടാൻ പോയപ്പോഴാണ് ആ കോട് പോയി, ഇപ്പൊ രണ്ടാമത് വിളിച്ചപ്പോഴാണ് കിട്ടിയത്.
2: താങ്കൾ അതിനിടയ്ക്കും വിളിച്ചതിന് നന്ദി. പക്ഷെ നമ്മൾ കൂടുതലും ചർമ്മ രോഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ് ഇടുക എന്നതാണ് നമുക്ക് കൊതുകടി കൊള്ളാതിരിക്കാനായിട്ട് ഒക്കെ എപ്പോഴും പറയാൻ
1: പറ്റുന്നത്.
2: ഒരു ബ്രാൻഡിനെയും നമുക്ക് ഒരു ബ്രാൻഡിനെ നമുക്ക് ഈ റേഡിയോ പ്രോഗ്രാമിലൂടെ എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് അത് അറിയില്ലല്ലോ അതിന്റെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് രോഗം വന്നതിന് ശേഷമുള്ള ചികിത്സ.
1: അതെ,
2: അത് ചർമ്മരോഗങ്ങൾ രോഗങ്ങളായിട്ടുള്ളവയ്ക്കുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, ഒത്തിരി ഒത്തിരി നന്ദി വിളിച്ചതിന്, ഒത്തിരി നന്ദി. നമുക്ക് ഒരു ചെറിയ ഇടവേള കൂടി എടുക്കാം.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
6: ഈ പരിപാടിയുടെ പ്രായോജകർ
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ്, ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മഴക്കാല ചർമ്മരോഗങ്ങളെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-6397, അല്ലെങ്കിൽ 0484-242-6387, ഇതുമല്ലെങ്കിൽ 9446-455-888 എന്ന നമ്പറിലും വിളിക്കാം. ഹലോ ഹലോ ഹലോ, ഇ എം സി എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. വിളിക്കുന്ന ആളുടെ പേര് പറയാമോ?
7: ഹലോ ഡോക്ടർ, ഞാൻ 6 വർഷമായിട്ട് കാലിന്റെ രണ്ടും ചൊറിഞ്ഞു പൊട്ടിയിട്ട്, അത് ഞാനൊരു ചെരുപ്പ് മേടിച്ചിട്ടാണ്. കാണിക്കാത്ത ഡോക്ടർമാരൊന്നുമില്ല.
2: താങ്കൾ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ?
7: ലൂർബില് കാണിച്ചിരുന്നു, എറണാകുളം ജനറെ കാണിച്ചിരുന്നു, പിന്നെ നമ്മളിവിടെ സ്കിന്നിന്റെ ഡോക്ടർ കാണിച്ചു, അതുകൂടാതെ ആയുർവേദയൊക്കെ കാണിച്ചു. ഒരു ചൊറിഞ്ഞിട്ട് ഡോക്ടർ പറയാൻ പറ്റും കേട്ടോണ്ടിരിക്കുന്ന പൂപ്പര് വന്നിട്ട് പൊറ്റ പിടിച്ചിരിക്കും, ചൊറിച്ചല് രാത്രി ഉറക്കില്ല, ചോര വരും, കുളിച്ചോണ്ട് കഴിക്കുമ്പോ തന്നെ ചൊറിച്ചല് വരും, എന്നിട്ട് ചോര വന്നിട്ട് ഒരേ കഷ്ണം പോകും, കിടന്നു പോകുമ്പോ ചോരയും വരും. എന്നിട്ട് യൂട്യൂബില് സൗണ്ട് ഓഫ്, യൂട്യൂബില് ആയുർവേദന്റെ ഒരു ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞിരുന്നു, ഹരിജീരകം പൊടിച്ചിട്ട് ചൊറിച്ചലിന്, പിന്നെ നമ്മളെ ഇത് മിന്നായിരിക്കും കാഴ്ച തേക്കാൻ പറഞ്ഞു, അത് ഞാൻ കുറച്ച് ദിവസം തേക്കണ്ട, തേച്ചപ്പോ ചൊറിച്ചലിന് ചിലക്കൂട, പക്ഷെ ഇപ്പൊ കാല് രണ്ടോ പൊറ്റ കൂടിയിട്ട് ഭയങ്കര വേദന ഇരുന്നിട്ടാ, സ്കിൻ വലിയുമ്പളേ സ്കിന്നിന് ഭയങ്കര വലിച്ചിട്ടിട്ട്.
2: ചോദ്യം വ്യക്തമായിട്ടുണ്ട്, ഡോക്ടർ മറുപടി പറയും കേട്ടോ.
0: എന്താ നമുക്ക് കാൽപത്തി മീൻസ് അവിടെ പത്തിയുടെ അവിടെ വരുന്നതുകൊണ്ട് മോസ്റ്റ്ലി അത് ചിലപ്പം ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ ആവണം എന്നില്ല, നമുക്ക് ചിലപ്പോൾ സോറിയാസിസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സിമ പോലത്തെ സാധനങ്ങളാവാം. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ യൂഷ്വലി ലൈഫ് ലോങ് ആണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇത്രയും വേദനയൊന്നും വരാത്ത രീതിയിലേക്ക് നമുക്ക് ആവുന്നതാണ് യൂഷ്വലി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൊറ്റ പോലെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിയ പോലത്തെ യൂറിയ ഉള്ള കണ്ടൻ്റ് ഉള്ള ക്രീമുകൾ കൊടുക്കാറുണ്ട്. ആ പൊറ്റകളൊന്നും നന്നായി പോയിട്ട് നമ്മുടെ സ്കിൻ

0: നന്നായി റെഗുലറായിട്ട് വരാനായിട്ട്. അതിൻ്റെ കൂടെ ഫംഗസ് ആണോ അതോ ഈ സോറിയാസിൻ്റെ ഇതാണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഓയിൻമെൻറ്റുകളും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി ചൊറിച്ചിലിന് വേണ്ടി
1: ഇരിക്കുന്നത്
0: എറണാകുളം മെഡിക്കൽ സെന്ററിൽ.
1: പാലാരിവട്ടം. ഞാൻ എല്ലാ ഹോസ്പിറ്റലും പോയിരുന്നു, ലൂർദിൽ വരെ പോയി കാണിച്ച്, ആയുർവേദത്തില് കാണിച്ചിരുന്നു.
2: മനസ്സിലായി, അത് അത് പറഞ്ഞിരുന്നല്ലോ, പറഞ്ഞിരുന്നല്ലോ ഡോക്ടർ പറഞ്ഞത് ഇത് ഏത് രോഗമാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അതിന് അനുസരിച്ചിട്ടുള്ള മരുന്ന് എടുക്കണം എന്നാണ്
1: കേട്ടോ. അതിനെന്ത് ചെയ്യണത്?
0: അത് ഒന്നും കൂടി ഒന്ന് കൊണ്ട് കാണിക്കാം മാം, അപ്പം അവര് പറഞ്ഞുതരും.
2: സ്കിൻ ഡോക്ടറെ തന്നെ ഒന്നുകൂടി കാണിക്കൂ. നമ്മളിങ്ങനെ യൂട്യൂബിലെ ചികിത്സയൊന്നും ശരീരത്തിൽ പരീക്ഷിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്.
1: ഇല്ല, അത് ചെയ്യണില്ല, അത് ചൊറിച്ചെല്ലാം തൽക്കാലമായി ഞാൻ ചെയ്തതാണ്.
2: അപ്പൊ എന്തായാലും സ്കിൻ ഡോക്ടറെ ഒന്നുകൂടി കാണൂ, എന്നിട്ട് കൃത്യമായിട്ട് എന്താണ് രോഗനിർണയം
1: നടത്തിയത്.
0: എല്ലാ സ്കിൻ രോഗങ്ങളും ഒറ്റയടിക്ക് മാറുന്നതല്ല, ചിലത് ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് മാസമൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറുന്ന സാധനങ്ങളുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം.
1: ഡോക്ടർ ഇതിപ്പോ 6 വർഷമായി എനിക്ക് തുടങ്ങിയിട്ട്.
0: മനസ്സിലായി മാം, കണ്ടിട്ട് നമുക്ക് ആക്ച്വലി അത് ഏതാന്ന് അനുസരിച്ചാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ മാം.
2: അപ്പോ അപ്പൊ എന്തായാലും നല്ലൊരു സ്കിൻ ഡോക്ടർ തന്നെ കണ്ട് രോഗനിർണയം നടത്തും കേട്ടോ. മനസ്സുഖം മാറട്ടെ എന്തായാലും. ശരി, വിളിച്ചതിന് നന്ദി. പലപ്പോഴും നമ്മൾക്ക് വന്ന കോളുകളിലൊക്കെ ഈ അസുഖം മാറിയില്ല എന്നൊരു ഇതുണ്ട്. പലപ്പോഴും ഈ കോഴ്സ് കംപ്ലീഷൻ, അതായത് നമുക്കൊരു ചികിത്സ നിർദ്ദേശിച്ച ശേഷം കൃത്യമായി അത് കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ആദ്യം കാണുന്ന ഈ ചൊറിച്ചിലോ പുകച്ചിലോ ഒന്ന് മാറുമ്പോൾ തന്നെ അതിൻ്റെ അസുഖം പൂർണ്ണമായി മാറി എന്നൊരു വിശ്വാസത്തിലാണ് നടക്കുന്നത്. അപ്പം അതില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ ഒരു കോഴ്സ് പറയുന്നത്, എന്തുകൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാം
0: എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. അപ്പം അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് നമ്മൾ 6 ആഴ്ചയാണ് ശരിക്കും ഒരു കംപ്ലീറ്റ് കോഴ്സ് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ആ ഫംഗസ് ഫുള്ളായിട്ട് പോകാനുള്ളൊരു ടൈമാണ് ആ പറയുന്നത്. അപ്പം മിക്കവാറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ടാബ്ലറ്റും ക്രീമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ആ ചൊറിച്ചിലും പോവും, അതുപോലെ തന്നെ ഈ പൊങ്ങി നിന്ന പാടുകളെല്ലാം താഴ്ന്ന് ഒരു വെറും ഒരു പാടായി മാറും. അപ്പൊ എല്ലാവരും വിചാരിക്കും അയ്യോ എന്റെ മാറിയല്ലോ, ഇനിയിപ്പോ ഞാൻ എന്തിനാ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്ന്.
2: അതെ,
0: അപ്പൊ കൂടുതൽ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് വരില്ല. പക്ഷെ അതെന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇതെല്ലാം ലൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനുള്ള ഫംഗസിന് എഗൻസ്റ്റ് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിന്റെ സ്പോർട്സ് അല്ലെങ്കിൽ മുട്ട എന്ന് പറഞ്ഞ സാധനങ്ങൾ അവിടെ തന്നെ നിൽക്കും. അത് ഒരു 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും വളർന്നു വരും. അപ്പൊ അത് പിന്നെയും ഇൻഫെക്ഷൻ ആവുകയാണ് ചെയ്യുക. പക്ഷെ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ടാബ്ലറ്റ്സ് ചിലപ്പം പിന്നീട് ഈ വിട്ടെടുക്കുമ്പോൾ അത് എപ്പോഴും നമുക്ക് എഫക്റ്റീവ് ആവണം എന്നില്ല, അതിന് പകരം റെസിസ്റ്റൻസ് ആണ് വരാറ്. അപ്പം അതുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് ആയിട്ട് കോഴ്സ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും തിരിച്ചു വരുന്ന എല്ലാവരും തന്നെ പറയുന്ന ഒരു റീസൺ ആണത്, ഞങ്ങൾ വിചാരിച്ചു ഇത് മാറിയെന്ന്, അത് കാരണമാണ് തിരിച്ചു വരാഞ്ഞതെന്ന്. അങ്ങനെ ചെയ്യരുത്, കംപ്ലീറ്റ് 6 വീക്ക് കോഴ്സ് എടുക്കണം. ഇപ്പം നമ്മൾ നെയിൽസിൻ്റെ പറയുമ്പോൾ ഫിംഗർ നെയിൽസ് ആണെങ്കിൽ 3 മന്ത്സ് പറയും, ടോ നെയിൽസ് ആണെങ്കിൽ 6 മന്ത്സ് ആണ്.
2: കാലിലെ നഖത്തിന്റെ കാലയളവ് കൂടുതലാണ്.
0: അപ്പൊ ആ കറക്റ്റ് ആ കോഴ്സ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ശരിക്കും ട്രീറ്റ്മെന്റ് എടുക്കണം, എന്നാലാണ് പൂർണ്ണമായി അത് മാറത്തുള്ളൂ.
2: നമുക്ക് ഇപ്പോൾ മേഡം ഒത്തിരി പേരെ രോഗികളെ കാണുന്നുണ്ടല്ലോ, ഇതില് ഏത് വിഭാഗത്തിൽ, പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ ഈ ഇത്തരത്തിലുള്ള ഈ സ്കിൻ ഡിസീസുകൾ, ഇപ്പം എന്ത് തരത്തിലുള്ള രോഗമായാലും മഴക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്?
0: മോസ്റ്റ്ലി ഫീമെയിൽസിലാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, അവരാണ് കൂടുതൽ ഈ വെള്ളമായിട്ട് എന്താ കോൺടാക്ട് ഉള്ളത്. ഇപ്പം പാത്രം കഴുകുന്നതാണെങ്കിലും തുണി കഴുകുന്നതാണെങ്കിലും, അപ്പം അതുകൊണ്ട് തന്നെ കാലിൻ്റെ വിരലുകളുടെ ഇടയിലൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് നമ്മൾ പണിയെടുക്കുമ്പോൾ സ്വെറ്റിങ് കൂടുതലായതുകൊണ്ട്, അപ്പം ഈ നമ്മുടെ ഫോൾഡുകളിൽ അല്ലെങ്കിൽ ഇടുക്കുകളിലൊക്കെ ഈ ഉള്ള ഈ പൂപ്പലും ഈ വട്ടച്ചൊറിയും എല്ലാം തന്നെ മോസ്റ്റ്ലി ഫീമെയിൽസിലാണ് നമ്മൾ കണ്ടുവരിക.
2: അവരാണ് കൂടുതൽ കുറച്ച് പരാതി പറയുന്നത് വെച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സീരിയസ് ആയിട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരിക്കുക പൂർണ്ണമായി അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു പ്രിക്കോഷൻസ് ആണ് അവർക്ക് എടുക്കാൻ പറ്റുക?
0: പ്രിക്കോഷൻ എന്ന് പറയാനായിട്ട് ഒന്ന് നമ്മൾ ഗ്ലൗസ് ഇടാൻ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും നമ്മുടെ പത്തി മാത്രം കവർ ചെയ്യുന്നതല്ല, നമ്മുടെ എൽബോസ് വരെ കൈമുട്ട് വരെയുള്ള ഗ്ലൗസുകൾ ഇടാൻ പറയും. ഇപ്പം കാലിലാണെങ്കിലും ഒന്ന് ബൂട്ട് പോലെ ഇടാവുന്നതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഉടനെ തന്നെ നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ച് എന്താ വിരലുകളുടെ ഇടയിലും

0: ഉടച്ച് ഡ്രൈ ആക്കി വെക്കാവുന്നതാണ്.
1: അതെ,
0: ചെരുപ്പിനേക്കാൾ കൂടുതൽ ആക്ച്വലി ബൂട്ട് ഇട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്, ബിക്കോസ് വെള്ളം അകത്ത് പോവാതെ അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്,
1: കുറച്ചുകൂടി നല്ലത്. നമുക്ക് അടുത്ത കോളറിലേക്കും അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.
2: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
3: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
2: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
3: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
2: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
5: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
6: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
5: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടി. നാം ചർച്ച ചെയ്യുന്നത് മഴക്കാല ചർമ്മരോഗങ്ങളെക്കുറിച്ചാണ്. കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മുഴിയിലാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 94 46 455 888, അല്ലെങ്കിൽ 04 84 24 26 397, ഇതുമല്ലെങ്കിൽ 04 84 24 26 387. നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ആ കോള് ഡ്രോപ്പായിന്ന് തോന്നുന്നു. ഡോക്ടർ അപ്പോൾ പറഞ്ഞു സ്ത്രീകളിലാണ് ഇതിങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവർ കൃത്യമായ വസ്ത്രം കൃത്യമായി മാറുന്നു, അല്ലെങ്കിൽ അത് വ്യത്യസ്തമായിട്ട് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള തോർത്തുകളും അടിവസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, അത് കൃത്യമായി ഉണക്കി സൂക്ഷിക്കുന്നു, ഇതൊക്കെ നമ്മൾ എടുത്താലും പലപ്പോഴും ഇതല്ലാതെ അലർജി അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് കാരണങ്ങൾ കൊണ്ടും ഈ മഴക്കാലത്ത് രോഗങ്ങൾ ഉണ്ടാവുമല്ലോ, അത് വേറെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാകുക ഉണ്ടാവുക?
0: ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എക്സിമ, അങ്ങനത്തെ രോഗങ്ങളൊക്കെ നമുക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ ചില സമയത്ത് ഈ ഈർപ്പം നിന്നിട്ട് അല്ലെങ്കിൽ സ്വെറ്റ് നിന്നിട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ഇതിൽ നമ്മൾ ഫ്രിക്ഷണൽ ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇൻഡട്രൈഗോ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ഇതുകളുണ്ട്, അങ്ങനത്തെ അസുഖങ്ങളും വരാവുന്നതാണ്. അത് എപ്പോഴും പൂപ്പലാവണം എന്നില്ല, അത് അവിടെ ആ ഈർപ്പം നിന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇത്തിരി റെഡായിട്ട് അല്ലെങ്കിൽ ചൊറിച്ചിലും പുകച്ചിലും ആയിട്ട് വരുന്നതാണ്.
1: സ്വന്തം
0: വേർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ഈർപ്പം ഈ നമ്മുടെ ക്ലോത്ത്സ് ഒന്നും ഫുള്ളായിട്ട് ഒരു ചെറിയ നനവോ
1: ഉണങ്ങാതെ
0: ഇരിക്കുമ്പോൾ അത് പിന്നെ റീയൂസ് ചെയ്യുമ്പോൾ വരാവുന്ന അങ്ങനത്തെയൊക്കെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷനേക്കാൾ കൂടുതൽ ഇറിറ്റേഷൻ ആയിട്ട് അലർജി ആയിട്ട് വരാറുണ്ട്.
1: അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ വസ്ത്രങ്ങൾ ഉണങ്ങാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും അതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
0: അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും നന്നായി തേച്ച് നല്ല ചൂടിൽ തേച്ചിട്ട് റീയൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പറയാറുണ്ട് പ്രത്യേകമായിട്ട്.
1: നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഈ EMC FM ഹെൽത്ത് ലൈൻ ആണ്, പേര് പറയാമോ?
7: സജി.
1: ആ, താങ്കൾ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ, അല്ലെങ്കിൽ അത് ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. ആ, എന്നിട്ട് സംശയം ചോദിച്ചോളൂ, ഡോക്ടർ ശ്രേയ മുഴിയിലൂടെ ഉണ്ട്.
7: ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം സർ.
7: എന്റെ കഴുത്തിൽ ഒരു അരിമ്പാർ അങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്, അത് കൂടുതൽ ഇങ്ങനെ വളർന്ന് ഫുള്ളോ ആകുമോ എന്നുള്ളൊരു ചികിത്സ വല്ലതും ഉണ്ടോ?
0: ആ ഉണ്ട് സർ. നമുക്ക് ആക്ച്വലി അരിമ്പാറ കഴുത്തിൽ വരുന്ന എല്ലാം അരിമ്പാറയാവണം എന്നില്ല, ചിലപ്പോൾ നമ്മുടെ പാലുണ്ണികൾ പോലെയോ അല്ലെങ്കിൽ സ്കിൻ ടാഗ്സോ ആയിരിക്കാം ആ കഴുത്തിൽ വരുന്നത്. അരിമ്പാറയാണെങ്കിൽ അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. പക്ഷേ നമ്മുടെ പാലുണ്ണികളോ അല്ലെങ്കിൽ സ്കിൻ ടാഗ്സോ ആണെങ്കിൽ അത് സ്പ്രെഡ് ആവുന്നതല്ല, നമ്മുടെ ഏജ് റിലേറ്റഡ് ചേഞ്ചസോ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസിൻ്റെ ചേഞ്ചസോ കാരണം നമ്പർ കൂടാൻ ചാൻസ് ഉണ്ട്. രണ്ടാണെങ്കിലും നമുക്ക് കരീച്ച് കളയുന്നതാണ് നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് വരിക. അപ്പോൾ അത് അരിമ്പാറയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ അപ്പാപ്പോൾ പോയി കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്, വേറെ ഒന്നും കൊണ്ടല്ല, അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സാറിൽ നിന്ന് ബാക്കിയുള്ളവർക്കും സ്പ്രെഡ് ആവാം, സാറിൻ്റെ അവിടെ തന്നെ ബോഡിയിൽ തന്നെ പല പല സ്ഥലങ്ങളിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കാണിച്ച് അരിമ്പാറയാണോ അല്ലയോ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം.
1: താങ്ക് യു. ഡോക്ടർ നിർദ്ദേശിച്ച ഈ കരീച്ച് കളയുക എന്നുള്ള ചികിത്സ, അത് അപ്പോൾ നമുക്കെപ്പോഴും പേടിയാണല്ലോ പൊള്ളു എന്ന്, എന്താണ് ഈ കരീച്ച് കളയുമ്പോൾ സംഭവിക്കുന്നത്?
0: സർ, കരീച്ച് കളയെന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി രണ്ട് ഓപ്ഷനാണ് വരുന്നത്, ഒന്ന് കോട്ടറൈസേഷനും ഒന്ന് ലേസറും ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പണ്ട് കാലത്ത് മുതൽ

0: പണ്ടുകാലം മുതൽ കോട്ടറൈസേഷൻ തന്നെയാണ് ചെയ്തുവരുന്നത്. രണ്ടാണെങ്കിലും നമ്മളൊരു വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രീമിട്ട് ഒരു മണിക്കൂർ ഒരു 45 മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ഇരുത്തും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്,
1: മരവിപ്പിക്കുന്ന
0: ഒരു ക്രീം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അറിയത്തു പോലുമില്ല, എന്നുവെച്ചാൽ തൊടുന്ന ഒരു സെൻസേഷൻ അറിയും എന്നല്ലാതെ വേറെ വേദനയോ പുകച്ചിലോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ പേടിക്കുന്ന പോലെ ഒരു ഭയങ്കര വേദന അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്തോ വലിയ പ്രൊസീജിയറാണ്, അങ്ങനെയൊന്നുമില്ല. അതൊരു 15-20 മിനിറ്റിൽ പിന്നെ അത് നമുക്ക് തീർത്ത് പോവാം.
1: പലപ്പോഴും ഈ പേടി കാരണം ഇതുപോലെ
0: വെച്ചോണ്ടിരിക്കാറുണ്ട്.
1: ഫാർമസി പോയി ചില ലേപനങ്ങളൊക്കെ എടുത്ത് പറയട്ടെ, ഇത് അരിമ്പാറ ചാടിപ്പോകും. ചിലർ ബ്ലേഡ് വെച്ചിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്യാറുണ്ട്.
0: അതെ, അതിലും ബ്ലേഡ് വെച്ച് വരുമ്പോൾ മിക്കവാറും അത് അവിടെ എന്തെങ്കിലും ബ്ലഡ്

0: അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്തും കുറവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് ഓയിൻമെൻറ്റ് എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ല, അപ്പൊ പിന്നെ മാം ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് ഫുഡ് മനസ്സിലായി, കുഞ്ഞി കുഞ്ഞി കുഞ്ഞി കുഞ്ഞി. ആ എന്നിട്ട് ബ്ലാക്ക് ആവുകയല്ലേ ചെയ്യുന്നേ?
1: പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ഒരു ബ്ലാക്ക് ആയിട്ട്
0: മാറും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ മിക്കവാറും ഇങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു അലർജീസ് പോലെ വരുന്നതാണ്, അത് മിക്കവാറും ഇൻസെക്ട് ബൈറ്റ് ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ഫുൾ കൈയൊക്കെ ഇടുക. ഇനി അത് പേഴ്സിസ്റ്റ് ചെയ്ത് ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കുക, വേറെ എന്തെങ്കിലും ആണോ എന്നും കൂടി നോക്കാനായിട്ട്.
2: ഒരു കോളറിലേക്ക് കൂടി പോവാ. ഹലോ, ഹലോ, ഹലോ, നമസ്കാരം. എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. പേര് പറയാമോ?
3: പേര് എൽസ എന്നാണ്.
2: എൽസ, ആ എൽസ, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ശ്രേയ എവിടെയുണ്ട്?
3: ഗുഡ് ഈവനിംഗ് മാഡം.
0: ഗുഡ് ഈവനിംഗ് മാം, പറഞ്ഞോളൂ.
3: മാഡം, ഞാൻ ഈ കണ്ണാടി ഇടാറുണ്ട്, അപ്പൊ എന്റെ ഈ മൂക്കിന്റെ സൈഡിൽ പാടുണ്ട്, അതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പോകുന്നത്
0: മാം, അത് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അറിയണം. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഓയിലിനെസ് അവിടെ പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കോൺസ്റ്റൻറ്റ് ഫ്രിക്ഷൻ കാരണം വരാമെന്നാണ്. അപ്പം എന്താ, അത് സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതനുസരിച്ച് എന്തെങ്കിലും ഗ്ലൈക്കോളിക്കുള്ള ക്രീമുകൾ കൊടുക്കാറുണ്ട്. ഇനി അത് കൂടാതെ നമ്മൾ അതനുസരിച്ച് ഫേസ് വാഷസും എല്ലാം കൊടുക്കാറുണ്ട്. ഇനി ഇതിലൊന്നിനും പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അതിനനുസരിച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യുകയും ലേസറോ അല്ലെങ്കിൽ പീലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് പോകാറുണ്ട്.
3: അപ്പോൾ മെഡിക്കൽ സെന്ററിൽ ഈ ഫെസിലിറ്റി ഉണ്ട്, ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള?
0: ഉണ്ട്, ഉണ്ട്.
3: ഓക്കെ, താങ്ക് യു.
2: ഡോക്ടർ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മഴക്കാലം വരുമ്പോൾ ആളുകൾ വെള്ളം കൂടി കുറയും, അപ്പോൾ അതിനനുസരിച്ച് സ്കിന്നിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരു സ്കിൻ കെയർ റൊട്ടീൻ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ?
0: മാം, സർ, ആക്ച്വലി നമുക്ക് മഴക്കാലത്ത് നമ്മൾ പറയും സമ്മറിന് നേരെ ഓപ്പോസിറ്റ് സ്കിൻ കെയർ ആണ് നമ്മൾ മഴക്കാലത്ത് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമ്മറിൽ പറയും ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീൻസും ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ, പിന്നെ കൂടുതൽ ഫേസ് വാഷ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയും അധികം ഫേസ് വാഷ് ചെയ്യരുത്, രാവിലെയും വൈകുന്നേരവും സോപ്പ് ഐ മീൻ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതും ഫേസ് വാഷസിനേക്കാൾ ഇപ്പം കോമ്പിനേഷൻ സ്കിൻ പോലെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്ലെൻസേഴ്സ് മാത്രം യൂസ് ചെയ്യുക, ബിക്കോസ് ഡ്രൈനെസ് പോലെയുള്ള കൂടുതലായിരിക്കും. ഇനി അത് കൂടാതെ മോയ്സ്ചറൈസേഴ്സും ഭയങ്കര ലൈറ്റ് വെയ്റ്റിനേക്കാൾ ഇത്രയും കൂടി സെറമൈറ്റ്സൊക്കെ ഉള്ളത് നമ്മളൊന്ന് യൂസ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ നിറയെ വെള്ളം കുടിക്കാൻ പറയും. ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ സമ്മറിൽ ഓട്ടോമാറ്റിക്കലി കുടിക്കും, ബിക്കോസ് വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് ആ ഒരു തേർസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളത് സ്കിപ്പ് ചെയ്യുന്ന സാധനം, അപ്പം അതനുസരിച്ച് നമ്മുടെ സ്കിൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവുകയും ഭയങ്കര ഡൾനെസ് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അത് കാരണം അതെല്ലാം പറയാറുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ പൊതുവേ സ്കിപ്പ് ചെയ്യുന്നൊരു സാധനമാണ് സൺസ്ക്രീൻ, ബിക്കോസ് സമ്മറിൽ നമ്മൾ ഓർത്ത് വെയിലുള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യും. പക്ഷേ വിൻഡ് സോറി ഈ മൺസൂൺ സീസൺ അല്ലെങ്കിൽ റെയിനി സീസണിൽ നമ്മളത് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും നമ്മൾ കമ്പൽസറി ആയിട്ട് പറയും, നമുക്ക് വെയിലല്ല നമ്മുടെ യു വി ആണ് പ്രശ്നം, അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണം.
2: മഴക്കാലത്ത് നമ്മളത് നല്ലതാണ്, കാരണം അൾട്രാവയലറ്റ് രശ്മികൾ അപ്പോഴും കാണും,
0: ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് കാരണമുള്ള സൈഡ് എഫക്ട്സ് അപ്പോഴും വരുന്നുണ്ട്. സൺബേൺസ് വരാം, ചൂടിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും നമുക്ക് അങ്ങനത്തെയൊക്കെ വരാം.
2: അപ്പോൾ മഴക്കാലത്ത് ഈർപ്പം എന്താ ചർമ്മത്തിന് എപ്പോഴും പറ്റി പിടിച്ചിരിക്കുന്നത് എന്നത് മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അവസാനമായി ഒരു കോൾ കൂടി എടുക്കാം. ഹലോ, നമസ്കാരം, ഇ എം സി എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. സംശയം ചോദിക്കാമോ?
4: ഇത് നേരത്തെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു പ്രോഗ്രാം കമ്പത്തി, എനിക്ക് ഇതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നെ. അപ്പൊ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. അപ്പൊ ഇന്നപോലെ ഈ ഐ അതുപോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്താണ്. അപ്പൊ എന്തെങ്കിലും ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ പരിശോധിക്കാം. ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഈ ലിവോസിറ്റസ് മോണ്ടിലൊക്കെ അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വൈകിട്ട് ഓരോന്ന് കഴിക്കാൻ പറഞ്ഞ്. അപ്പൊ ഞാനിത് കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന് പിറ്റേ ദിവസം ഇച്ചിരി സെഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ചൊറിച്ചിലില്ല. ഇൻ കേസ് അത് കഴിച്ചില്ലെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചൊറി. അപ്പൊ ഈ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്ങനെയും ഇപ്പൊ ഞാൻ എന്റെ ഒരു 6 മാസം ആയത് കഴിക്കുന്നു,
0: സാർ അത് കുഴപ്പമില്ല കേട്ടോ, കഴിക്കാം എന്നാണ്. വേറെ ഒന്നും ഉണ്ടല്ല സാറിനിപ്പം അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് മറ്റേ ഐ ജി ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഭയങ്കര കൂടുതലുള്ളതുകൊണ്ടായിരിക്കും അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അത് 6 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ എടുത്താലാണ് അത് നോർമലായിട്ട് വരുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു അലർജിക് ടെൻഡൻസി ഉള്ളവർക്ക് നോർമൽ എന്ന് പറയുമ്പോൾ യൂഷ്വലി നോർമൽ നമുക്ക് 150 ആണ് വരുന്നത്, പക്ഷേ അത്

0: ഫിഫ്റ്റി ആവണമെന്നുമില്ല. സാറിൻ്റെ നോർമൽ ഒരു 300 അത്രയൊക്കെ ആയിരിക്കത്തുള്ളൂ. പക്ഷേ ആ ഒരു ലെവലിലേക്ക് വരാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മന്ത്സ് ടു 1 ഇയർ ടാബ്ലറ്റ് എടുക്കണം. അപ്പോൾ അതിന് ഈ ഈ ടാബ്ലറ്റ് ഈ കോമ്പിനേഷൻ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കോമ്പിനേഷനാണ്, സാർ എടുത്താലും കുഴപ്പമൊന്നുമില്ല.
1: അല്ല മാം, എന്താണെന്ന് വെച്ചാലേ, നമ്മളിപ്പോ ഈ പ്രിസ്ക്രിപ്ഷൻ നമ്മളെ ഇല്ല, ഇൻ കേസ് നമ്മളെ ഒന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ തരാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഈ അല്പ സെഡേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ഇവര് മിക്കവാറും അയ്യോ ചീട്ടില്ലാതെ തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുള്ള മരുന്നാണോ?
0: അതുകൊണ്ടല്ല, ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കുറെ മെഡിസിൻസിന് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാറില്ല. ഇപ്പൊ ഗവൺമെന്റ് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ തരാത്തത് കേട്ടോ.
1: സമയം തീരാറെ ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ, നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ ഈ നെറ്റിക്ക് വന്ന ഷെയ്ഡ് പോലത്തെ, അതുപോലെ എനിക്കും വന്നേക്കണം ഈ ബൈക്കിലൊക്കെ നടക്കണോണ്ടേ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ LFC RFC അതുപോലെ പിന്നെ ഫൈബ്രോസ്കാൻ അതൊക്കെ നോർമലാണ്. ഫൈബ്രോസ്കാൻ ഒക്കെ നോക്കിയപ്പോ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റേ സ്റ്റിഫ്നെസ് എല്ലാം നോർമലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇതേപോലെ കൊറേ മോശം, അത് ഭയങ്കര കൂടിയതൊക്കെ, അതെല്ലാം ഇങ്ങനെ മുഖത്തൊക്കെ തേച്ചിട്ട് ഈ കറുപ്പിന്റെ ഷെയ്ഡിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ല.
0: സാർ, ഫാറ്റി ലിവറും കൂടി നമുക്ക് നോർമൽ ആവണം കേട്ടോ. അപ്പോൾ അതിന് സാർ ഡയറ്റും പിന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുഞ്ഞി കുറച്ച് ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്, അതൊക്കെ എടുക്കേണ്ടി വരുമായിരിക്കും. അതും കൂടി പോയിട്ട് ക്രീമും കൂടി യൂസ് ചെയ്താലായിരിക്കും എഫക്റ്റീവ് ആയിരിക്കുള്ളൂ.
1: ഓക്കെ മാം, അതപ്പോൾ നോർമൽ ആകുമ്പോഴത്തേക്ക് ഇത് നോർമൽ ആവുമായിരിക്കും.
0: അതിന്റെ കൂടെ ക്രീം യൂസ് ചെയ്യണം.
1: അല്ല മാം, ഒരു കാര്യം, ഒരു ഡൗട്ട്,
2: താങ്കളുടെ ചോദ്യം ഒന്ന് പെട്ടെന്ന് ആക്കാമോ? കാരണം നമ്മുടെ സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ്. ചോദ്യം മാത്രം ചോദിക്കാമോ? ചോദ്യം മാത്രം ഒന്ന് ചോദിക്കണേ.
1: ഈ ഫാറ്റി ലിവർ അൾട്രാസൗണ്ടിൽ കാണിക്കുന്നില്ല, ഫൈബ്രോയിലാണ്. അൾട്രാസൗണ്ടിൽ നോർമൽ എന്നാ കാണിച്ചത്, ഫൈബ്രോസ്കാനിലാണെങ്കിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പൊ അത് നോർമൽ ആകണം അല്ലയോ?
0: അതും കൂടി ഇത്തിരി കൂടി നോർമൽ ആവണം.
1: ഓക്കെ,
2: ഒത്തിരി നന്ദി വിളിച്ചതിന്. നാം നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ച്, ഇനി ആളുകൾക്ക് ഒത്തിരി ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. മഴക്കാല ചർമ്മ രോഗങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൃത്യമായി വെള്ളം കുടിക്കുക, മറ്റ് ചർമ്മ സംരക്ഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മളോട് ഇത്രയും നേരം വിശദമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രേയ മുഴിയിലായിരുന്നു. ഒത്തിരി നന്ദി മാഡം.
0: താങ്ക് യു.

0: എറണാകുളം മെഡിക്കൽ സെന്റർ,
1: FM ഹെൽത്ത് ലൈൻ.
2: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
3: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
2: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
0: ഈ പരിപാടിയുടെ പ്രായോജകർ
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
3: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
2: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
3: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
2: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിലെത്തി. ശബരിമല സ്വർണ്ണാപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ സുതാര്യമായി നടത്താൻ പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എൻ ഡി എ ഈ മാസം 21-ന് പുനഃപരീക്ഷ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. കണ്ണൂർ കണ്ണവത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ പിടിയിലായി.

0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വൈകുന്നേരം 4:00-4:30 ഈ ജില്ലകളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങും. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11:00 വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്കിയ സൌത്ത് ആഫ്രിക്ക പോരാട്ടം രാത്രി 9:30.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 4:05:02.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ നാലുമണിപ്പൂക്കളിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളും അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 94 46 45 58 88.

മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 94 46 45 58 88. ഹിന്ദി, മലയാളം, തമിഴ് ഈ മൂന്ന് ഭാഷകളിലെയും ഗാനങ്ങൾ ആവശ്യപ്പെടാം. എല്ലാവരും മെസ്സേജുകൾ അയക്കുമ്പോൾ പേര് സ്ഥലമൊന്നും വയ്ക്കാൻ മറക്കരുത്.

ആദ്യ മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണി പൂവേ, ഞാൻ രാകേഷ് നെല്ലാട്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ആട്ടുതൊട്ടിലിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പൂനില മഴ എന്ന മൂവിയിലെ ഡെഡിക്കേഷനുണ്ട്. എൻ്റെ വീട്ടിലെല്ലാവർക്കും വേണ്ടിയാണ് രാകേഷ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേൾക്കാം നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ ഗാനം.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? മഴയുണ്ടോ? ഇവിടെ മഴ പെയ്യാറായിട്ട് നിൽക്കുന്നു. ഇവിടെ മഴക്കാർ കെട്ടി മൂടിക്കെട്ടി നിൽക്കുകയാണ്. മഴ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മുവാണ്, ആലുവയിൽ നിന്ന്. അപ്പോൾ ആലുവയിലെ പോലെ തന്നെ ഇവിടെ മഴക്കാരൊക്കെ ഉള്ളൂ, മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. എനിക്ക് നല്ലൊരു സോങ് വേണം, ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ, പ്രണയഗാന മൂവിയിലെ സോങ്ങാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേഷൻസ് ഉണ്ട്,

റിക്കുമോനും അഖിലേട്ടനും പൊന്നുവിനും റിക്കുമോനും അഖിലേട്ടനും പൊന്നുവിനുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അമ്മു പറഞ്ഞിരിക്കുന്നത്. അമ്മു ആലുവിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ കേൾക്കാം അമ്മു സ്പെഷ്യലായിട്ട് റിക്കുമോനും അഖിലേട്ടനും പൊന്നുവിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്.

നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വർഷയാണ്. ഹലോ, നാലുമണിപ്പൂവേ, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു വർഷ. എന്റെ ഓഫീസിലെ എല്ലാവർക്കും വേണ്ടി ഓം ശാന്തി ഓം സിനിമയിലെ മേ അഗർ കഹു എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് വർഷ ചോദിച്ചിരിക്കുന്നത്. വർഷ എവിടെ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. സ്ഥലം കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം, പേര് സ്ഥലവും കൃത്യമായിട്ട് പറയാട്ടോ. വർഷയ്ക്ക് വേണ്ടി അടുത്ത ഗാനം വരുന്നു, ഓം ശാന്തി ഓമിലെ.

പ്രിയ നാലുമണിപ്പൂവേ, ഇന്ന് എന്റെ രണ്ടാമത്തെ മകൻ അപ്പു എന്ന് ഞങ്ങൾ വിളിക്കുന്ന അരുൾജിത്തിന്റെയും പൂജയുടെയും 10-ാം വിവാഹ വാർഷികമാണ്. അവർക്ക് വേണ്ടി നല്ലൊരു ഗാനം വെച്ചു കൊടുക്കാമോ പ്ലീസ്? ഒത്തിരി സ്നേഹത്തോടെ. എന്നും രാവിലെ മുതൽ വൈകിട്ട് വരെ എന്റെ ടെയിലറിംഗ് ഷോപ്പിൽ എന്റെ കൂടെ തന്നെയുണ്ട്. കൊച്ചി എഫ് എം ആണെന്ന് തോന്നുന്നു. ഷീബ രമേശാണ് കാക്കനാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പുവിന്റെയും പൂജയുടെയും 10-ാമത്തെ വിവാഹ വാർഷികമാണ്. അവർക്ക് നാലുമണിപ്പൂക്കളുടെയും കൊച്ചി എഫ് എമ്മിന്റെയും വിവാഹ വാർഷിക ആശംസകൾ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, നരിവേട്ട മൂവിയിലെ മിന്നൽവള പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ശാന്തിയാണ്, അയർലൻഡിൽ നിന്ന്. മക്കളായ ശ്വേത ആൻഡ് ശ്യാമ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് പാട്ട്. അവർ ട്വിൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്വേതയ്ക്കും ശ്യാമയ്ക്കും, സ്പെഷ്യലായിട്ട് അപ്പുവിനും പൂജയ്ക്കും വേണ്ടിയാണ് അടുത്ത ഗാനം.

അടുത്ത മെസ്സേജ് ആശ സുരേഷിൻ്റെതാണ്. വടക്കേക്കോട്ടയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു സ്റ്റിച്ചിങ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് സുരേഷ് ഏട്ടൻ്റെ പിറന്നാളാണ്. സുരേഷ് ഏട്ടന് വേണ്ടി ഒരു ചെമ്പനീർ പൂവിർത്തു ഞാനോ അമലെ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ച് തരാം. അപ്പോൾ പിറന്നാളാണ് സുരേഷ് ഏട്ടൻ്റേത്. സുരേഷ് ഏട്ടന് നാലുമണിപ്പൂക്കളുടെ വക പിറന്നാൾ ആശംസകളും ഒപ്പം നല്ലൊരു പാട്ടുമുണ്ട്.

തൃശ്ശൂരിൽ നിന്ന് അർച്ചന മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ബിഗിൽ മൂവിയിലെ ഉനക്കാക എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അർച്ചന വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഡെഡിക്കേഷൻസും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അർച്ചനയുടെ ഇഷ്ടപ്പെട്ട ഗാനമാണെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. പ്രിയ നാലുമണിപ്പൂവേ, സുഖമാണോ? ഞാൻ സുധാറാണി, എറണാകുളം കോമ്പാറിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ എഫ് ബി ഫ്രണ്ട് ദുബായിലുള്ള പ്രിൻസ് ഹമീദിന് ഒരു പാട്ട് വെച്ചു തരുമോ? ഒരു തമിഴ് സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തമിഴ് സോങ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് രണ്ടു പേർക്കും കൂടി വേണ്ടി ബിഗിൽ എന്ന സിനിമയിലെ നല്ലൊരു ഗാനം വരുന്നു.

നാല് മണിപ്പൂക്കളിലേക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു ദിലീപാണ്. ഇന്ന് എന്റെ മോളുടെ ജന്മദിനമാണ്, മോൾക്ക് വേണ്ടി ഒരു പാട്ട് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോളുടെ പേര് നിഖിത ദിലീപ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നോർത്ത് പറവൂര് എന്നാണ് മെസ്സേജ് അയക്കുന്നത്. കുഞ്ഞു ബാവയ്ക്ക് ഇന്നല്ലോ എന്ന പാട്ടാണ് വേണ്ടത്, മോൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പിറന്നാളാണ് മോൾക്ക് നാലുമണിപ്പൂക്കളുടെ എല്ലാവിധ ആശംസകളും.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആര്യയാണ്, ചെറായിൽ നിന്നും. പ്രിയ നാലുമണി പൂവേ, പടയപ്പ സിനിമയിലെ മിൻസാര പൂവേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ആര്യ ചോദിച്ചിട്ടുള്ളത്. നാലുമണി പൂവിനും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ നാലുമണി പൂവേ, സുഖം തന്നെയല്ലേ? ഞാൻ എടക്കുളത്ത് നിന്നും ശ്രീധന്യയാണ്. എനിക്കൊരു നല്ല പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീധന്യയ്ക്കും ആര്യയ്ക്കും, നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി അടുത്ത ഗാനം.

അങ്ങനെ ഈ ഗാനത്തോടെ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നാലുമണിപ്പൂക്കളിലേക്ക് ഇന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തുറവൂരിൽ നിന്ന് ശ്രീജ ശാശ്വതൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോൾ പവിത്രയുടെ പിറന്നാളാണ് ഞായറാഴ്ച, അവൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കിന്ന് സമയമില്ല. പവിത്രയുടെ പിറന്നാൾ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പവിത്രയ്ക്ക് നാലുമണിപ്പൂക്കളുടെ പിറന്നാൾ ആശംസകൾ. അതുപോലെ തന്നെ അനുവും അഞ്ജുവും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മയായ സൗമിനിയുടെ ബർത്ത്ഡേ ആണ്. അമ്മ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് ആശംസകൾ അറിയിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൗമിനി അമ്മയ്ക്ക് നാലുമണിപ്പൂക്കളുടെ പിറന്നാൾ ആശംസകൾ. പിന്നെ സിനാൻ എടപ്പള്ളി, സഹൽ ലക്ഷദ്വീപ്, ഇങ്ങനെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പാട്ട് കിട്ടാത്തവർ നാളെയും മെസ്സേജുകൾ അയയ്ക്കുക. നാലുമണിപ്പൂക്കൾ വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 5 വർഷ ഇന്റഗ്രേറ്റഡ് PG BVOC പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഈ മാസം 19 നടത്താനിരുന്ന റിയൽ ടൈം കൌൺസിലിംഗ് ഈ മാസം 23 മാറ്റി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 97 78 78 31 91. നമ്പർ ആവർത്തിക്കാം, 97 78 78 31 91. വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻസ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾക്ക് ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0491-250-5005. നമ്പർ ആവർത്തിക്കാം, 0491-250-5005.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കേരള സർവകലാശാല ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗജന്യമായി നൽകുന്നതിനും മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 85 47 00 50 46. നമ്പർ ഒരിക്കൽ കൂടി 85 47 00 50 46. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ അടുത്ത മാസം 8 ആരംഭിക്കുന്ന 1 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നീ കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 94 47 21 10 55. മറ്റൊരു നമ്പർ 94 95 79 0 54. നമ്പറുകൾ ആവർത്തിക്കാം, 94 47 21 10 55 അല്ലെങ്കിൽ 94 95 79 0 54.

കോട്ടയം ഡിവിഷണൽ തപാൽ അദാലത്ത് ഈ മാസം 26 രാവിലെ 11 കോട്ടയം ഡിവിഷൻ സീനിയർ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തും. കോട്ടയം ഡിവിഷനിലെ തപാൽ സംബന്ധമായ പരാതികൾ ഈ മാസം 19 സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് കോട്ടയം ഡിവിഷൻ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കവറിന് പുറത്ത് ഡാക് അദാലത്ത് ജൂൺ 2026 എന്ന് എഴുതണം. കേരള സർക്കാർ സ്ഥാപനമായ ഐഎച്ച്ആർഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രോണിക്സ്, ബയോളജി എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ലഭ്യമാണ്. പൊതുവിഷയങ്ങളായി ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആൻഡ് ഐടി, ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് എന്നീ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85-47-00-50-15. നമ്പർ ആവർത്തിക്കാം, 85-47-00-50-15. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൗജന്യ PSC പരിശീലന ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള നിസ സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ പരിശീലനം ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.

0: പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ആവശ്യത്തിന് അസംസ്കൃത എണ്ണ ശേഖരത്തോടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോൾ ഡീസൽ എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8 ഘട്ടത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാവും. പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ജീവനക്കാരിയായ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 മണിക്ക് വെസ്റ്റിൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്കിയ സൌത്ത് ആഫ്രിക്ക പോരാട്ടം രാത്രി 9:30.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 25 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആകാശഗംഗ എന്ന ചിത്രത്തിൽ നിന്ന്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്നിരിക്കുന്നു. പാടിയത് ചിത്ര.

0: എസ് രമേശൻ നായരും വേണി ഇഗ്നീഷ്യസും ഒരുക്കിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ചലച്ചിത്രഗാന വിരുന്ന് തുടരുന്നു. ചിത്രം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രതിലക്കം. പാടിയത് യേശുദാസും ദലീമയും.
1: ഒരു തുള്ളി പലതുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം,

ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, എം ജി ശ്രീകുമാറിനൊപ്പമുള്ളത് കലാഭവൻ മണിയും സന്തോഷ് കേശവും. ഈ ഗാനവും ഒരുക്കിയത് എസ് രമേശൻ നായരും ബേണി ഇഗ്നീഷ്യസും.

അറിയിപ്പ്. ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീഴുന്ന ഇക്കാലത്ത് നല്ല ആരോഗ്യത്തോടെയിരിക്കാൻ ചിട്ടയായ ഒരു ജീവിതക്രമം അനിവാര്യമാണ്. ഭാരതത്തിന്റെ തനത് സമഗ്ര ജീവിതചര്യയായ യോഗയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം പടുത്തുയർത്താം. എല്ലാവർക്കും യോഗ ചെയ്യാമോ? പ്രായം കൂടിയവർ യോഗ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓൺലൈനായി യോഗ പഠിക്കുന്നതാണോ നേരിട്ട് പഠിക്കുന്നതാണോ നല്ലത്? നാളെ ജൂൺ 19 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു. ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. നാളെ ജൂൺ 19 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ 9446455888, മറ്റൊരു നമ്പർ 0484-2426-397, അല്ലെങ്കിൽ 0484-2426-387. നമ്പറുകൾ ആവർത്തിക്കാം: 9446-4545-5888, അല്ലെങ്കിൽ 0484-2426-397, മറ്റൊരു നമ്പർ 0484-2426-387. ഓർമ്മിക്കുക, നാളെ ജൂൺ 19 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. അറിയിപ്പ് കഴിഞ്ഞു. ഇനിതാ എസ് രമേശൻ നായർ ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് സന്തോഷ് കേശവ്.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
2: താങ്ങി പിടിച്ചെടുത്തുൾക്കൊളിർത്തുൽ സുഖം താരിതളേടുകൾ മന്ദം മറിച്ചതും.
3: എന്റെ ചിന്തയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതികൾ ആനന്ദിന്റേതാണ്. ഞാൻ ഇന്നേവരെ വായിച്ച പുസ്തകങ്ങളൊക്കെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
1: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി
0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ചിത്രം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം എ ബി മുരളി. സന്തോഷ് കേശുവിനൊപ്പമുള്ളത് ഗോപികയും പൂർണിമയും.

0: giant of waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. 19th പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, പുലർച്ചെ 3:30 കാനഡ വേഴ്സസ് ഖത്തർ, രാവിലെ 6:30 മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് കളേഴ്സ് ഓഫ് ഫുട്ബോൾ. ഓൾ ഇന്ത്യ റേഡിയോ ജോയിൻസ് ദ സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.
2: ഇനിയിട കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ കലാഭവൻ മണി ആലപിച്ച ഗാനം. ഗാനമൊരുക്കിയത് എസ് രമേശൻ നായരും എം ജയചന്ദ്രനും.

0: സത്യം എന്ന ചിത്രത്തിൽ എം ജയചന്ദ്രൻ ഈണം നൽകി സുജാത മോഹനും വിദ്യാവിശ്വംഭരനും ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. എസ് രമേശൻ നായർ രചിച്ച ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ചലച്ചിത്രഗാന വിരുന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം.
1: ഇന്ന് ചൊവ്വയാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വ്യാഴമാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
2: ആണെങ്കിൽ. ആണെങ്കിൽ.
1: ആണെങ്കിൽ.
2: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
2: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
1: ആണെങ്കിലും ഒന്നുമില്ല തങ്ങമ്മേ. കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം.
2: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിയാറാണ്. ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറിവരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
6: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷി രീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടു തുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷി രീതികൾ അനുവർത്തിക്കുന്നത്. പൂർണ്ണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷി രീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിന്റെ ആധാരം. നാടൻ പശുവിന്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ വളരെ കൂടുതലാണ്. ശ്രീ

0: ഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. അദ്ദേഹത്തിൻ്റെ ഈ കൃഷി രീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷി രീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷി രീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാപ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിൻ്റെ അങ്കുരണശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. 2 പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യ പോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിൻ്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ 2 ഒരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിൻ്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഖനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിൻ്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഖനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ 3 ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിൻ്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാനും മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. 4 ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവകൃഷിയിൽ ഉപയോഗിക്കാം.

0: ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പോൾ പറഞ്ഞല്ലോ പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
0: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്വാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ, ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗകീട നിയന്ത്രണം

0: ഇടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗകീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
0: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവകൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇതുതന്നെയാണ്. ജൈവകൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യസംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്തുപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്ക് മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിനു ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗനിയന്ത്രണത്തിനായി ശുണ്ഠി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: അപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
0: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിആർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://

0: https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 കഴിഞ്ഞ് 59:42. ഇനി 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
2: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
3: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 January 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 December 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 crore അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 lakh crore ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല. അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. Form 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 തികഞ്ഞതിനു ശേഷമോ 10 പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1-ാമത്തെയോ 2-ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2-ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽ

0: പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 6-5 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് വായനാദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ ജാതികൃഷിയുടെ പരമ്പരാഗത രീതികൾ പരിചയപ്പെടുത്തുന്നു ആലുവ പടിഞ്ഞാറേ കടുങ്ങല്ലൂരിലുള്ള മുതിർന്ന കർഷകൻ SN പിള്ള. തുടർന്ന് സമ്മിശ്ര കൃഷി, കരുതലും കരുത്തും. മണിയുടെ സ്വദേശിനി മോളി ജോസിന്റെ കൃഷി അനുഭവങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 യുവവാണിയിൽ ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹിറിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, ആദിതി രവി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഈ പരിപാടിയിൽ ഭാരതത്തിന്റെ പൈതൃകം ഡൽഹിറിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആകാശവാണി കൊച്ചി നിലയം നാളെ വെള്ളിയാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ KS കൃഷ്ണകുമാർ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ.

0: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിറിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ ബാലാമണിയമ്മയുടെ പുസ്തകങ്ങൾ എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ, 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താചകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. തുടർന്ന് ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7:00 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടരും, ഇതിൽ ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം, 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം, 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 രാജഗിരി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, പ്ലൂറൽ എഫ്യൂഷൻ അഥവാ നെഞ്ചിലെ വെള്ളക്കെട്ട് ശ്വാസകോശ വിഭാഗം മേധാവിയും പൾമനോളജിസ്റ്റുമായ ഡോക്ടർ പരമേശ് അയ്യപ്പത്തുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താചകലം, 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 കേരള സംസ്ഥാന ബജറ്റ് തത്സമയ പ്രക്ഷേപണം തിരുവനന്തപുരം റിലേ, 11:00 സംസ്ഥാന ബജറ്റ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, 11:05 ചിത്രമഞ്ജരി, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:45 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഹലോ കൊച്ചി, തുടർന്ന് ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ എൽ ബി സുരീഷ് മേനോൻ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 5:10 വികസിത ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോസ്ഗാർ മേള 2026 ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:45 ചലച്ചിത്രഗാനം, 6:50 കാർഷിക ജീവനം. വർഷങ്ങളായി മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന മണിയിട് സ്വദേശിനി അമ്മിണിയുടെ കൃഷിവിശേഷങ്ങൾ. തുടർന്ന് പള്ളുരുത്തിയിലെ ക്ഷീരകർഷക രംഭാ ചന്ദ്രബോസ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9:00 വരെ എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 തപസ്യ ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈൻ, അഡിനോയിഡും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ, 9:15 സംസ്ഥാന ബജറ്റ് 2026 തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം നടത്തുന്ന അവലോകനം, തിരുവനന്തപുരം റിലേ 9:30 സാഹിത്യ സുരഭി വായനയുടെ അപരലോകം, ദേശീയ വായനാദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക

0: പ്രത്യേക പരിപാടി പങ്കെടുക്കുന്നവർ കെ സച്ചിദാനന്ദൻ, ദേശമംഗലം രാമകൃഷ്ണൻ, സോക്രട്ടീസ് കെ വാലത്ത്, ഫ്രാൻസിസ് നൊറോണ, ഗ്രേസി, എൻ ഇ സുധീർ, വി എം ഗിരിജ, പ്രിയ എ എസ്, മനോജ് കുറൂർ, പി എഫ് മാത്യൂസ്. തുടർന്ന് വായനാദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം. 10:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ, 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഈ പരിപാടിയിൽ നമ്മുടെ പ്രകൃതി ഡൽഹിയിലെ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ഇപ്പോൾ വായനാദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകുന്ന സന്ദേശം.
3: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എന്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. June 19 കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും June 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് 1 മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ചു വളരണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ളൊരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല. അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ പിന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ 2 വകുപ്പുകളാണ്. സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാ ദിനവുമായും അതുമായി ബന്ധപ്പെട്ട 1 മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം. പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം. നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
0: വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകിയ സന്ദേശം.

0: സന്ദേശമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: താങ്ങി പിടിച്ചെടുത്തുൾക്കൊളിർത്തുൽ സുഖം, താരിതളേടുകൾ മന്ദം മറിച്ചതും.
4: എന്റെ ചിന്തയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതികൾ ആനന്ദിന്റേതാണ്. ഞാൻ ഇന്നേ വരെ വായിച്ച പുസ്തകങ്ങളൊക്കെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
2: വായനയുടെ അപരലോകം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ സംസ്കൃതം സാഹിത്യ വിഷയത്തിൽ അതിഥി അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തും. സംസ്കൃത സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ പ്രകാരം യോഗ്യതയുമുള്ളവർക്ക് പങ്കെടുക്കാം. അപേക്ഷകർ തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തവരാകണം. താൽപ്പര്യമുള്ളവർ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ 0466-2212-223 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 0466-2212-223.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആലുവ പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ സ്റ്റുവാർഡ്, വാച്ച്വുമൺ, കുക്ക്, പാർട്ട് ടൈം സ്വീപ്പർ, പാർട്ട് ടൈം സ്കാവഞ്ചർ, പാർട്ട് ടൈം മെസ് ഗേൾ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള വനിതകളായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പാർട്ട് ടൈം തസ്തികകളിലേക്കുള്ള അപേക്ഷകർ ഈ മാസം 23 രാവിലെ 11 മണിക്കും സ്റ്റുവാർഡ്, കുക്ക്, വാച്ച്വുമൺ തസ്തികയിലേക്കുള്ള അപേക്ഷകർ ഉച്ചയ്ക്ക് 2 മണിക്കും കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. പ്രായപരിധി 1/1/2026, 50 വയസ്സ് അധികരിക്കരുത്. വിശദ വിവരങ്ങൾ ഇനി പറയുന്നു. സ്റ്റുവാർഡ് തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത്. യോഗ്യത SSLC, കമ്പ്യൂട്ടർ പരിജ്ഞാനം, റെസ്റ്റോറന്റ് ആൻഡ് കൌണ്ടർ സർവീസിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് അഥവാ തത്തുല്യ യോഗ്യത. കുക്ക് തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. യോഗ്യത SSLC, ഗവൺമെന്റ് അംഗീകൃത ഫുഡ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. വാച്ച്മാൻ തസ്തികയിൽ ഒരൊഴിവാണുള്ളത്. 7-ാം ക്ലാസ് വിജയം അഥവാ തത്തുല്യ യോഗ്യത. പാർട്ട് ടൈം സ്വീപ്പർ, പാർട്ട് ടൈം സ്കാവഞ്ചർ എന്നീ തസ്തികകളിൽ ഓരോ ഒഴിവുകളുണ്ട്. യോഗ്യത 4-ാം ക്ലാസ്. പാർട്ട് ടൈം മെസ് ഗേൾ തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. യോഗ്യത 4-ാം ക്ലാസ്. കൂടുതൽ വിവരങ്ങൾ 04-8-4-24-22-256 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 04-8-4-24-22-256. സേവന വാർത്തകൾ വീണ്ടും FM ഈവനിംഗിൽ കേൾക്കാം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക

0: ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:38. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
2: Go for PLI.
3: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
4: Akashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബി ജെ പി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ

0: നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാ ദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ചു നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 15 താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം

0: ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ബി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40:16. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മധുരമനോഹര മോഹം എന്ന ചിത്രത്തിൽ നിന്ന്. സന്നിധാനന്ദൻ നയിച്ച സംഘഗാനമാണിത്. ബി കെ ഹരിനാരായണന്റെ രചന, ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

നദി എന്ന ചിത്രത്തിൽ യേശുദാസ് നയിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. ഗാനമൊരുക്കിയത് വയലാർ രാമവർമ്മയും ജി ദേവരാജനും.

0: ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും രാത്രി 10:30 കേൾക്കാം.
1: Try on dog waves. Let's play football. FIFA World Cup 2026 updates. It is the World Cup time. It is the World Cup time. 19th തീയതി പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന. പുലർച്ചെ 3:30 കാനഡ വേഴ്സസ് ഖത്തർ. രാവിലെ 6:30 മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: കാലാവസ്ഥാ സൂചന. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും

സാധ്യതയുണ്ട്. കൊച്ചി നഗരത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 24 സെക്കൻഡ്. കിസാൻ വാണി

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: പത്തര മാറ്റു സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
6: കിസാൻ വാണിയിൽ ഇന്നാദ്യം ജാതി കൃഷിയുടെ പരമ്പരാഗത രീതികൾ പരിചയപ്പെടുത്തുന്നു ആലുവ പടിഞ്ഞാറെ കടുങ്ങലൂരിലുള്ള മുതിർന്ന കർഷകൻ എസ് എൻ പിള്ള. ഇവിടെ ഏകദേശം 1 ഏക്കറോളം സ്ഥലത്ത് ജാതി, വാഴ അങ്ങനെ വൈവിധ്യമാർന്ന രീതിയിലുള്ള കൃഷികളാണ് ചെയ്തു വരുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം.
7: നമസ്കാരം.
6: എത്ര നാളായിട്ടുണ്ടോ ഇവിടെ കൃഷിയൊക്കെ തുടങ്ങിയിട്ട്?
7: 1984 തുടങ്ങിയാണ്. അന്ന് ഏകദേശം 1500 വാഴ ഇവിടെ വെച്ച് കൃഷി ചെയ്തിരുന്നു. അന്ന് ജോലിയുണ്ട്, ജോലി കഴിഞ്ഞ് കൃഷി ചെയ്തിരുന്നു. എൻ്റെ സ്വന്തം നാട് ഹരിപ്പാടാണ്. അവിടെ കാർഷിക മേഖലയാണ്. നെല്ലാണ് ഏറ്റവും കൂടുതൽ, പുഞ്ചയുണ്ട്, വിരിപ്പുണ്ട്. അന്ന് അച്ഛൻ്റെ കൂടെ എല്ലായിടത്തും പോയി കൃഷി ചെയ്തിരുന്നു, കാരണം ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ഞാൻ 71 പെരിയാർ കെമിക്കൽസിൽ ജോലി ചെയ്തു, പ്ലാന്റ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ അന്ന് 71 കയറി, 80 കടുങ്ങല്ലൂരിൽ ഞാൻ വിവാഹം ചെയ്തു. 84 തൊട്ട് ഇവിടെ കൃഷി ചെയ്തു. ഏതാണ്ട് 1.5 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ ആരുമില്ല, എല്ലാവരും ബോംബെ അവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടന്ന സ്ഥലം കാട് പിടിച്ച കിടന്നാൽ നന്നായിട്ട് ചെയ്യാൻ ആ ഒരു താല്പര്യം കാണിച്ചു. ഇവിടെ ഈ ഭാഗത്ത് വാഴകളാണ് കൂടുതലും, ഏത്തവാഴ. അപ്പോൾ അതിലേക്ക് കണ്ണു മേടിച്ച് കൃഷി ചെയ്തു. ജോലിക്കാരൊക്കെ ഉണ്ട്, ഞാൻ സഹായം വളവിട്ട് കൊടുക്കും. വാഴ കിട്ടുന്നത് ഞാൻ സ്വന്തമായിട്ടാണ്. ജോലി കഴിഞ്ഞ് ഷിഫ്റ്റായിരുന്നു, അപ്പോൾ എനിക്ക് അതിനുള്ള സൗകര്യം കിട്ടിയിരുന്നു. വാഴ കഴിഞ്ഞ് ഒന്ന് പച്ചക്കറി വെച്ചിരുന്നു, പിന്നെ ജാതിയിലേക്ക് വന്നിട്ട്. ഈ കാർഷിക വിപണിയിൽ പഞ്ചായത്തിലെ ADCയിലൊക്കെ ഞാൻ കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ അത് കാരണം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാരണം അവരും ഒരു താല്പര്യം എടുത്തു. എല്ലാ കൃഷിയിലേക്ക് ഞാൻ ഇറങ്ങി, ജാതി വെച്ചു.
6: ഇവിടെ എത്ര ജാതിയുണ്ട്?
7: 18 ജാതി, എല്ലാം ഈൽഡുള്ളതാണ്.
6: ഏതെല്ലാം ജാതിയാണ് വെച്ചിരിക്കുന്നത്?
7: മേടിച്ചതാണ്, അവിടെ നിന്ന് കിട്ടിയതാണ്. പേര് പ്രത്യേകിച്ച് എനിക്കറിയില്ല. വൈവിധ്യമാർന്ന പല സൈസിലുണ്ട്, ചിലത് വലിയ ഉണ്ട്, ഇടത്തരമുണ്ട്. പിന്നെ എന്നെ വളം ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ വലിപ്പം. ഇത്
6: ഇതിനിപ്പോ ഇവിടെ നമ്മള് പ്രകൃതിയുള്ള വളം ഉണ്ട്, കാരണം ഒരുപാട് ചവറും ഒക്കെ ധാരാളം വീഴുന്നതിന്റെ ഒരു വളക്കൂറുണ്ട്. അത് കൂടാതെ നമ്മൾ ഏത് രീതിയിലാണ് വളർത്തുന്നത്?
7: കൂടാതെ ഇതിന് വളം ചെയ്താലേ പറ്റുള്ളൂ. ഇത് കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി,

ചാണകം, ഇത് മൂന്നുമാണ് ഇതിന് ചേരുന്നത്. അപ്പോൾ അത് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൊടുക്കും. ഒരു 5 കിലോ എല്ലുപൊടി, ഒരു 10 കിലോ ചാണകം, പിന്നെ അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ഒരു 4 കിലോ 5 കിലോ ചേർത്തിട്ട് ഒറ്റച്ചെടി. അതങ്ങനെ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇതേ രീതിയിൽ ഒരു ചെടി. അതുപോലെ തന്നെ ഉണക്ക സമയത്ത് വെള്ളം കൊടുത്ത് സംരക്ഷിച്ചില്ലെങ്കിൽ കാ പഴുത്തു പോവും, കാ മുമ്പേ വാടിപ്പോവും, മൂപ്പം എത്താതെ വീഴും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല സംരക്ഷണമുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇല്ല കിട്ടും. അതുപോലെ തന്നെ ഈ മഴ സമയത്ത്

0: എടുക്കണം. പൊട്ടാത് പൊട്ടി കഴിഞ്ഞാൽ 1500, 1500, 1600 ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഈ സമയത്താണ് വില. കായ്ക്കാണെങ്കിൽ 620 രൂപ പൊട്ടിച്ച കായ്ക്ക്, പൊട്ടിക്കാത്തതിന് 320, 300 കായയുടെ നല്ല ഇതനുസരിച്ച്. ഞാൻ ചിലപ്പോൾ പൊട്ടിച്ചു കൊടുക്കാറുണ്ട് കൂടുതലിരുന്ന് വെച്ചേക്കും. ഇപ്പം പിന്നെ പ്രായമാവും തോറും അതൊക്കെ ജോലി കൂടുതലാണെന്ന് അങ്ങനെ തന്നെ കൊടുക്കും. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഇപ്പം കഴിഞ്ഞ മാസമാണ് ഞാൻ കൊടുത്തത്, വെച്ചോണ്ടിരുന്നു, പൊട്ടിക്കാൻ പറ്റിയില്ല.
1: പൊട്ടിക്കാന്ന്
0: കറുത്ത തോട് പൊടിച്ച് അതിനകത്താണ് പരിപ്പ്, അതാണ് ഇതിന്റെ ജാതി. പിന്നെ പൂവും ഫസ്റ്റ്
1: ജാതിയൊക്കെ നട്ടിരിക്കുന്ന അകലം എങ്ങനെയൊക്കെയാ?
0: 5 മീറ്റർ അകലം,
1: 5 മീറ്റർ
0: തമ്മിൽ. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വല്പം ചെയ്തു. 5 മീറ്റർ ആണ് ഇത് ഏകദേശം. 3-4 മീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിന്റെ ഈ പടലം അനുസരിച്ചാണ് വളം. അപ്പൊ ഈ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നത്, അതിന് അനുസരിച്ച് അകലം തോറും തടം വലുതാക്കി എടുക്കണം. എന്നിട്ട് ആ ഇലയുടെ അറ്റം വീഴുന്ന ആ ഭാഗത്താണ് ഇതിന്റെ തടം എടുത്തിട്ട് വളവിടേണ്ടത്.
1: അല്ലാണ്ട് ചോട്ടിലല്ല,
0: ചോട്ടിലല്ല. 1 മീറ്റർ മാറി, 1.5 മീറ്റർ മാറി ചെറുതായിട്ട് മണ്ണ് മാറ്റി വളവിട്ടിട്ട് മൂടണം. അപ്പം ഞാൻ ഇതിൻ്റെ ആദ്യം ഇതെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കരിയിലൊക്കെ കൂടെ മൂട്ടിലോട്ട് കൂട്ടിയിട്ട് ഈ തടവെടുക്കുന്ന മണ്ണ് അങ്ങോട്ട് കയറ്റിയിടും. അപ്പോൾ അടുത്ത 6 മാസം കഴിയുമ്പോൾ ഇടുമ്പോൾ ആ അത് മണ്ണാവും. അപ്പോൾ ഈ വളവിട്ടിട്ട് ആ മണ്ണ് ഇങ്ങോട്ട് കവർ ചെയ്യും. രണ്ടാമത്തെ വളത്തിന് അങ്ങനെയാണ് എടുക്കുന്നത്,
1: തിരിച്ചിടും
0: ആ മണ്ണ്. അപ്പോൾ കരിയിലെല്ലാം കൂടെ ആയി പൊടിഞ്ഞിരിക്കും. അതുകൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്.
1: ഇനി അത് പതുക്കെ
0: ഒന്നോടൊന്ന് ചെറുതായിട്ട് തെളിച്ചിട്ട് വളവിട്ടിട്ട് ആ മണ്ണ് തിരിച്ചിടും. അപ്പം അങ്ങനെ സംരക്ഷിച്ചാൽ നല്ലതാണ്, നല്ല ഇത് കിട്ടും
1: കായ്ഫലം. അപ്പോൾ അതുകൊണ്ടാണോ ഇപ്പോൾ ഇത്രയും കായ്ഫലം ഒക്കെ കിട്ടുന്നത്?
0: അതെ, വളം ചെയ്താലേ കിട്ടുള്ളൂ. വെള്ളം അല്ലല്ല. പിന്നെ പുരയുടെ നല്ല മണ്ണാണ്, ഫലവിഷ്ടമായ മണ്ണാണ്. വെള്ളപ്പൊക്കം 2000 വന്നണൊക്കെ പിന്നെ ഇതിനൊരു വ്യത്യാസം വന്നു. ഇവിടെ നിലയില്ലായിരുന്നു, അപ്പോൾ 6 അടി വെള്ളം വന്നു. അപ്പം അതിൻ്റെ പ്രഷർ കാരണം ഈ മണ്ണെല്ലാം ഒന്ന് ഇരുന്നു. അപ്പോൾ വായു സഞ്ചാരം കുറവാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്ത് ഇടയ്ക്കൊരു കുമ്മായം ഇടണം, ഒരു 4-5 മാസം ആവും. ഒരെണ്ണത്തിന് 1/2 കിലോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാലടി ഭാഗത്ത് ഒക്കെ പൊട്ടാഷ് ഇടും. പൊട്ടാഷ് ഇടുന്നതെന്ന് വെച്ചാൽ ഇതിന് പൂക്കാൻ നല്ലതാണ്. അപ്പോൾ അവിടുത്തെ അത് കണ്ട് കാലടിയിലുള്ള അവിടെയുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് അവർ പറഞ്ഞതനുസരിച്ചിട്ട് ഞാനൊരു സ്വല്പം 1 കിലോ പൊട്ടാഷ് ഒക്കെ ചേർക്കുന്നുണ്ട്. വളം കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കത് ദോഷമില്ല. അപ്പോൾ പൂ സമൃദ്ധിയായിട്ടുണ്ട്, നല്ല ഇത് കായ പിടിക്കുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതും ചെയ്യുന്നുണ്ട് ഞാൻ.
1: നല്ല കാറ്റുണ്ട്,
0: നല്ല കാറ്റുണ്ട്, കാറ്റും തണലും ഒക്കെ ഉണ്ട്. ദിവസവും രാവിലെ ഇത് പൂ പെറുക്കിയാലേ പൂ നശിക്കാതെ കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രശ്നമല്ല. പൂ കിട്ടിയാലേ നമുക്കിത് സംരക്ഷിക്കാൻ 2000 രൂപ വരെ ഇപ്പം വിലയുണ്ട്, നല്ല വില.
1: പൂന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ
0: ജാതിപത്രി അത് തന്നെ.
1: അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി പോകാതെ തന്നെ നമുക്ക്
0: പൊട്ടിച്ച് സൂക്ഷിച്ചെടുക്കണം, അത് കിട്ടും.
1: അതിനെന്തെങ്കിലും പ്രത്യേകത രീതികളൊക്കെ ഉണ്ടോ?
0: അത് നമ്മൾ കായ് ഇങ്ങനെ പൂ അതിൻ്റെ അതിൽ നിന്ന് സ്വല്പം അകറ്റി പെതുക്കെ കായ് ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കണം. അത് ഇന്ന് പറിച്ചു കഴിഞ്ഞാലേ പച്ചയാണെങ്കിൽ ഇച്ചിരി പാടാം, ഒരു ദിവസം വെച്ചേക്കണം. നാളെ ആകുമ്പോൾ ആ കാ വിട്ട് കിട്ടും, അപ്പോൾ പൂ പൊട്ടാതെ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കിക്കണ്ടാൽ അങ്ങനെ കിട്ടും, ചിലപ്പോൾ അങ്ങ് അടുത്തിയിടും.
1: അപ്പോൾ അത് വേറെ ഇട്ട് കൊടുക്കും,
0: അത് വേറെ സെക്കൻഡ് അവർ കിട്ടും. അത് ജാതിക്കേണ്ട, നമ്മൾ പൊട്ടിക്കുമ്പോൾ ചിലത് കേട് വരും. അപ്പോൾ അത് അവർ തിരിഞ്ഞ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം, അല്ലെ ഒരു നിലയല്ല പൊട്ടിച്ചാൽ പരിപ്പായിട്ടുണ്ട്. ഞാനിപ്പം പണി കൂടുതലാണ് ഈ പൊട്ടിക്കാതെ അങ്ങോട്ടും കൊടുക്കും. അപ്പോഴും തിരിഞ്ഞു കൊടുക്കണം. അത് തിരിഞ്ഞു കൊടുത്താൽ നമ്മൾ 320 രൂപ നല്ലതിന് 300 രൂപ കിട്ടുകയാണെങ്കിൽ ഇതിനൊരു 150 രൂപ കിട്ടും.
1: ഇവിടെ ഇപ്പൊ എത്ര ജാതി തൈയുണ്ട്?
0: എന്റെ ഇവിടെ 18.
1: 18 ജാതി തൈ, ഇത്രയും വലുത് തന്നെ?
0: അത്രയും വലുത്.
1: പുതിയ തൈകളൊക്കെ വെക്കും?
0: പുതിയ 2-3 എണ്ണം ഉണ്ട്. 1 എണ്ണം നന്നായിട്ട് വന്ന് ഇപ്പൊ പോയി. എന്താന്ന് അറിഞ്ഞുകൊണ്ട്, വെള്ളത്തിന്റെ ആണോന്ന് അറിയില്ല. പുതിയ ഇനം ആയിരുന്നു, മഴയുടെ എന്തോ ആണ്. ഇത് ഞാൻ ബഡ്ഡി ചെയ്തതാ,
1: ഇവിടെ വന്നിട്ട് ബഡ് ചെയ്തതാണ്.
0: ഇവിടെ അണ്ണ് ബഡ് ചെയ്തുകൊണ്ട് ബഡ് മേടിച്ചുകൊണ്ട് ഇവിടെ കിട്ടാതെ വരുമ്പോഴേ പിന്നെ ഒരാൺ ജാതി വെച്ചിട്ടുണ്ട്.
1: നമ്മൾ വാങ്ങുമ്പോ നമുക്കിത് പെൺജാതിയാണ് എന്ന് മനസ്സിലാക്കി എങ്ങനെയാ വാങ്ങുന്നത്?
0: അത് നമുക്കില്ല, അവര് തരും ഇതാണെന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ അവരിവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ ആൺജാതി, ഞാൻ അങ്ങനെ 3-4 എണ്ണം ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള നല്ല കാവല ഉള്ളതിന്റെ മേളിൽ നിന്നുള്ള മുകളുള്ള കമ്പ് അവര് കയറി മുറിച്ചെടുത്തിട്ട് അത് ഇനി ബഡ് ചെയ്ത് തരും. അത് നമുക്ക് വിശ്വസിക്കാം. അവര് 300 രൂപ ആയിരുന്നു നേരത്തെ മേടിച്ചോണ്ടിരിക്കുന്നത്, 2 പ്രാവശ്യം വരും. 2 പ്രാവശ്യമായിട്ട് കൊടുത്താൽ മതി. ആദ്യം വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് ഒന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അവരൊരു പ്ലാസ്റ്റിക് ഇട്ട് ഇങ്ങനെ പ്രത്യേക ഇതിട്ട് കെട്ടിയാ വെച്ചിരിക്കുന്നത്, അത് മാറ്റും. മാറ്റി കഴിഞ്ഞ് നോക്കും. പിന്നെ 3 മാസം ലാസ്റ്റിൽ പൈസ തീർത്ത് കൊടുത്താൽ മതി. ആദ്യം 150 രൂപ വെച്ച് കൊടുക്കണം, 300 അങ്ങനെ വഡ്ഡി ചെയ്ത്. അതാകുമ്പോൾ നമുക്ക് വിശ്വാസമാണ് നമ്മുടെ ഇതിന്റെ തന്നെ വഡ്ഡി ചെയ്യാം.
1: ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ വഡ്ഡി ചെയ്തെടുക്കുന്നതാണ് അല്ലേ? ഏകദേശം ഏത് പ്രായമൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ വഡ്ഡി ചെയ്യുന്നത്?
0: അവർ വരുന്നതനുസരിച്ച് അവർക്ക് മേളിൽ നിന്ന് മുറിച്ചു കളയണമല്ലോ. വഡ് ഇത് പിടിച്ചു കഴിഞ്ഞാലേ ഒരു 4 അടി പൊക്കത്തിൽ വെച്ചിട്ടാണ് അതിന് താഴെ തുലി കളഞ്ഞിട്ടാണ് അവർ വഡ് ഇത് പിടിപ്പിക്കുന്നത്, ഇങ്ങനെ സ്വല്പം തൊലി മാറ്റിയിട്ട്. അപ്പൊ അത് അവർക്ക് മുറിച്ചു കളയാൻ വരും വേണോ? ഏകദേശം ഇത് കുഴപ്പമില്ല. എൻ്റെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് കായ്ക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ചെയ്യാൻ. 3-4 വർഷം ആകുമ്പോഴത്തേക്ക് കായ്ച്ചു കിട്ടണം. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് അവര് വന്ന് ഇങ്ങനെ ബഡ് ചെയ്ത്.
1: അപ്പൊ ഇവിടെ വിത്ത് തനിയെ മുളച്ച് വരുന്നതാണോ അതോ?
0: അത് വേണേ ഇത് ചെയ്യാം. ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. 3-4 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ആയി കഴിഞ്ഞൊന്നും ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അത്രയും വളമൊക്കെ കൊടുത്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ 2 വർഷം കൂടെ എടുക്കും. കൃഷി ഓഫീസിൽ നിന്നൊക്കെ കിട്ടിയത് ഞാൻ വെച്ചിട്ടുണ്ട്, അത് തന്നിട്ട് പോലും ചിലത് കിട്ടിയില്ല, ആൺജാതി ആയിപ്പോയി. അപ്പൊ അവർക്കും അറിയാൻ പറ്റില്ല, അവരൊന്നും

0: ഈ കാവ് സ്ഥിതി ചെയ്യുന്ന അതാണ് ഞാൻ ബഡ് ചെയ്തതല്ല. കൃഷി ഓഫീസിൽ നിന്ന് നമ്മൾ മേടിച്ചു വെച്ചിട്ടുള്ളതാണ് ആദ്യകാലത്ത്. പിന്നെ എല്ലാവരും ഇത് കുറവാണ് കൃഷി എന്ന് വെച്ചാൽ മെനക്കേടുണ്ട്, വെള്ളം വേണം. എൻ്റെ വെള്ളം കിണർ 24 മണിക്കൂർ അടിച്ചാലും പറ്റില്ല, 1.5 സ്വന്തം ഇറിഗേഷൻ ഒന്നുമില്ല. എനിക്ക് പമ്പുണ്ട്, 2 പമ്പുണ്ട്, 1.5 ഒന്നിൻ്റെ.
1: അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നനയ്ക്കൊന്നും പ്രശ്നമില്ല,
0: ഒരു പ്രശ്നമില്ല. ഓസാണ്, കംപ്ലീറ്റ് ഓസ്.
1: നന കൂടി പോയാലൊക്കെ വല്ല പ്രശ്നമുണ്ടോ?
0: ഇല്ല, അങ്ങനെ മഴക്കാലത്താണ് അങ്ങനെ കെട്ടരുത്.
1: അത്ര നോക്കിയാൽ മതി.
0: ഈ തടത്തില് വെള്ളം കെട്ടി നിൽക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് തടം എടുത്ത് പിണ്ണാക്കിടില്ല. തടം ഉണ്ടെങ്കിൽ അതിന്റെ സൈഡ് ഒന്ന് പൊട്ടിച്ചു കൊടുത്ത് ഒരു ദിവസം കൂടുതൽ നിർത്തരുത്.
1: ജാതിക്ക് വളം ചെയ്യുമ്പോൾ നമ്മൾ അധികം താഴ്ത്തി വളം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതെപ്പറ്റി എന്താ പറയാനുള്ളത്?
0: മേളിലാണ് ഇതിന്റെ വളം മുഴുവൻ, അതായത് ഇതിന്റെ ഇല കവർ ചെയ്യുന്നുണ്ടല്ലേ, ഈ ഇലയുടെ
1: ഇലച്ചാർത്ത് എവിടെ വരെ
0: നിൽക്കുന്നു അതനുസരിച്ചാണ് തടത്തിന്റെ
1: വീതിക്ക്
0: എടുക്കുന്നത്. ഇതനുസരിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് വരുന്നതനുസരിച്ച് ഇത് കൂടുതൽ ഇനി ആവില്ല, ഇങ്ങോട്ട് ഇങ്ങോട്ട് അകറ്റി എടുക്കും നമ്മൾ.
1: അപ്പൊ നമ്മൾ ഈ അരികത്താണ് വളർത്തുന്നത്.
0: അകത്തുനിന്ന് അങ്ങോട്ട് ഒരു 1 മീറ്റർ ഉള്ളിൽ കടയിന്ന് 1 മീറ്റർ മാറി ഇപ്പുറത്തുനിന്ന് ഏകദേശം ഇത് കണക്കാക്കിയിട്ട് അതിന്റെ ഇലയുടെ നമ്മൾ തടം എടുക്കുന്നതിന്റെ അവിടെ നിന്ന് 1 മീറ്റർ ഏകദേശം അതിനുള്ളിൽ ഇട്ടാൽ മതി. അതിനുള്ളിൽ നിൽക്കും ഒരു സ്വല്പം, അധികം മണ്ണ് പോവില്ല. സ്വല്പം മണ്ണൊന്നും മാറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇല കവർ ചെയ്യും, പണ്ടത്തെ മണ്ണെടുത്ത് ഇങ്ങോട്ട് കവർ ചെയ്യും. പിന്നെ സൈഡ് തടം പോയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ചില മണ്ണ് എടുത്ത് പുറത്തോട്ടിടും, അത് വെച്ചിട്ട് ഇത് മൂടും.
1: അപ്പൊ ഇതിന് നമ്മൾ വേരൊന്നും അധികം പൊട്ടി വല്ല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത?
0: എനിക്ക് വേരിന്റെ കുഴപ്പമൊന്നുമില്ല, കടയൊക്കെ പോകും, അങ്ങനെ എനിക്ക് ഒന്നും മറിഞ്ഞിട്ടും ഒന്നുമില്ല. പിന്നെ വെച്ചാൽ ചിലത് തകരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂക്കാതെ വെള്ളയാവുമ്പോൾ പകുതിയാവുമ്പോൾ പോകും. അതിന് ഇതുപോലെ കൃഷി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ എൻ്റെ സ്പ്രെയറൊക്കെ ഉണ്ട്, വലിയ പമ്പ് 30 അടി 40 അടി വരെ പോകുന്നവരെയാണ്. അപ്പൊ അതിന് മരുന്ന് അടിച്ചു കൊടുക്കും.
1: താഴെ നിന്നാ മതി?
0: താഴെ നിന്നാ, മോട്ടറാണ്, ഡീസലാണ്, അത് വെച്ച് അടിക്കുന്ന പമ്പൊക്കെ.
1: ജാതി അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ്?
0: വാഴയുണ്ട്, ഞാൻ അതിന് 1500 വാഴയാണ് വെച്ചിരുന്നത്, 1984 തൊട്ട് തുടങ്ങി നല്ല ഇതായിരുന്നു വാഴ. പിന്നെ ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ VFBCയുടെ സബ്സിഡി ആയിട്ട് ഇവിടെ കാർഷിക വിപണിയുണ്ട്, അപ്പൊ തൊട്ടടുത്താണ്. അപ്പൊ അവിടെ എന്ത് സാധനം കൊണ്ടുവച്ചാലും ലേലം വിളിച്ചിട്ട് വെള്ളിയും ചൊവ്വേ, എറണാകുളത്തു നിന്നൊക്കെ മാർക്കറ്റിൽ നിന്ന് ആള് വന്ന് ലേലം ചെയ്തു പോകും, നമുക്ക് പിറ്റേന്ന് തൊട്ട് കാശും കിട്ടും. പണ്ട് ഞാനിവിടെ വരുമ്പോൾ ഒരു കൊലയ്ക്ക് 30 രൂപ വെച്ചാണ് എടുക്കുന്ന സംവിധാനം വരുന്നത്, 84 തൂക്കമൊന്നുമല്ല ഒരു കൊല. അപ്പം 100 എണ്ണം ഉണ്ടെങ്കിൽ അവരൊരു 70 എണ്ണം 80 എണ്ണം 60 എണ്ണത്തിനൊക്കെ വില പറയും, അത് ഇത്ര വില. അപ്പോൾ അവർ നല്ലത് നോക്കി ആ വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ആയിരുന്നെൻ്റെ ഒരു 2-4 വർഷം. അത് കഴിഞ്ഞാണ് ഞങ്ങളൊക്കെ കൂടാണ് ഈ വിപണി ഇവിടെ ഉണ്ടാക്കി. ഞാൻ എൻ്റെ സ്ഥിരം ഭാരവാഹിയായിരുന്നു, പ്രസിഡൻ്റായിരുന്നു, ട്രഷററായിട്ട് പറയുന്നു, തൊട്ടടുത്താണ്. അപ്പോൾ എന്ത് വേണേലും കൊണ്ടുവന്ന് അവിടെ കൊടുക്കും, തൂക്കം പ്രശ്നമല്ല. എന്ത് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച
1: കർഷകർക്കൊരു വലിയൊരു
0: വലിയ ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൊണ്ട് കൊടുത്താൽ ഒരാഴ്ച കഴിഞ്ഞാണ്, പക്ഷെ നാളെ വേണേൽ പൈസ കൊടുക്കും. കച്ചവടക്കാരും അവർ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം തന്നാൽ മതി. കച്ചവടക്കാർ വേണം, എല്ലാ വെള്ളിയാഴ്ച 2.5 ആകുമ്പോൾ വിളി തുടങ്ങും. നേരത്തെ തൊട്ട് സാധനം കൊണ്ടു വെച്ചേക്കും. ഏത്തക്കൊലയാണെങ്കിൽ ഇപ്പൊ 15 കിലോ ഉണ്ടെങ്കിൽ തണ്ട് വെട്ടിയിട്ട്, തണ്ടൊരു കണക്കിന് വെച്ച് ലിമിറ്റിന് അവിടെ ആളുണ്ട്, നമ്മുടെ ആൾക്കാർ കൊണ്ടൊന്ന് വെട്ടിയിട്ട് വെക്കും. 15 കിലോ ഉണ്ട്, 1 കിലോ വീണ്ടും കുറയ്ക്കും, ബാക്കി തണ്ടിട്ട് 14 കിലോയുടെ വിലയിടും. 5% ഈ വിപണി എടുക്കും, 105 രൂപ. അതാണ് വിപണിയുടെ ഇത്. VFBCയുടെ ഒരു ഡെപ്യൂട്ടി മാനേജറാണ് എനിക്ക് ചുമതല. എല്ലാ ആഴ്ചയിലും ഒരു കമ്മിറ്റി ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, വാർഷിക ജൽ ബോഡി ഉണ്ട്, ഒരു സെക്രട്ടറി സ്ഥിരമുണ്ട്, പെയ്ഡ്. പിന്നെ തൂക്കാനും അതിനൊക്കെ നിൽക്കുന്നവർക്ക് 0.1% പൈസ കൊടുത്ത്, ഇതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ചെലവ് എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്നതിന് ബോണസായിട്ട്
1: കർഷകർക്ക്
0: തന്നെ തിരിച്ചു കൊടുക്കും. 2.5%, 3%, 2 കോടി രൂപ വരെ ടേൺ ഓവർ. അപ്പൊ ഇവിടെ നിന്ന് നേരത്തെ ഈ കാർഷിക സാധനങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നുള്ള 80% സബ്സിഡിയോടുകൂടി ഒരു സ്കീമാണ്, 10 ലക്ഷം വരെ. അപ്പൊ വിപണിയാണെങ്കിൽ കുഴപ്പമില്ല, ഹരിജനങ്ങൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അതിന്റെ കമ്മിറ്റി ഉണ്ട്. ഞാനതെല്ലാം ഇത് ചെയ്തിട്ട് 10 ലക്ഷം രൂപ വരെ ഇവിടെ ഒരു പ്രാവശ്യം കിട്ടി. അപ്പൊ ഞാനും ഒക്കെ ട്രാക്ടറുണ്ട്, പമ്പുണ്ട്, എല്ലാ സാധനമുണ്ട്. അപ്പൊ ഞാനന്ന് 220,000 രൂപയുടെ മേടിച്ചു, എനിക്കാണ്ട് 50,000 രൂപ കയ്യിൽ നിന്ന് കാശു. കാശ് ആദ്യം ഫുൾ അടയ്ക്കണം. അപ്പൊ അങ്ങനെ മുഴുവൻ ആൾക്കാർ മേടിച്ചു. അത് കഴിഞ്ഞ് 3 വർഷം കിട്ടുള്ളൂ. ഇപ്പൊ അടുത്ത ബാച്ച് അവർ വന്നിട്ടുണ്ട്. ഗവൺമെന്റാണ് സബ്സിഡിയൊക്കെ, ഗവൺമെന്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിങ് ഉണ്ട്, അവരാണ് തന്നെ എല്ലാം എടുത്തിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ കാർഷിക ഉപകരണങ്ങളൊക്കെ കിട്ടും, അതൊരു സൗകര്യമാണ്. താല്പര്യം വേണം, നഷ്ടവും ലാഭവും നോക്കണ്ട. പമ്പുണ്ട്, വാളുണ്ട്, കട്ടറുണ്ട്, ഞാനെല്ലാം മേടിച്ചു. ആരെങ്കിലും ഒക്കെ ചെയ്യട്ടെ, മോൻ ചെയ്യും, 77 വയസ്സായി. ഇങ്ങനെ തോന്നുന്നില്ലെങ്കിലും ഈ കൃഷിയൊക്കെ കൊണ്ടാകട്ടെ, വെറുതെ ഇരിക്കൂല, എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നോറങ്ങും. നഷ്ടമാണെങ്കിലും അടുത്ത പ്രാവശ്യം തുറന്നു. ഈ അടുത്തിടെ അത് വലിയൊരു സംഭവമാണ്, സീസൺ നോക്കാതെ പുറത്തു വായി 100 വാഴ വെച്ചു, 80 എണ്ണം കിട്ടി, ഒരു കൊല 29 കിലോ വരെ കിട്ടി, വില 90 രൂപ ഒരു കിലോ. അപ്പൊ എനിക്ക് ഒരെണ്ണത്തിന് 2100 രൂപ വരെ കിട്ടി, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. സീസൺ നോക്കാതെ വെച്ചതാ, ഒത്തു കിട്ടിയതാ. അന്ന് മദ്രാസിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് കാ വരാത്ത സീസൺ ആയിരുന്നു.
1: അപ്പൊ ഇവിടെയും കായ കുറവ്, പിള്ളേർക്ക് നല്ല വില,
0: നല്ല കാ. നല്ല കായുമായിരുന്നു. എന്താന്ന് എനിക്ക് അങ്ങനെ കിട്ടി. അപ്പൊ അത് നഷ്ടമൊന്നും നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യില്ല എന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ ചെയ്യും, ഇത് വിടൂല. ചില നഷ്ടങ്ങളൊക്കെ വരും, എന്നാലും ഞാൻ പറഞ്ഞത് അങ്ങനെ ചില താല്പര്യമൊക്കെ ഒന്ന് ഇത് ചെയ്യും.
1: വേറെ എന്തൊക്കെയാണ്?
0: അത്യാവശ്യം ചേമ്പുണ്ട്, പച്ചക്കറി ഇത് ചെയ്യാറുണ്ട്. പടവലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പടം ഇങ്ങനെ ഇതായിട്ട് വന്നു ഒരുപാട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചീച്ചിലുണ്ട് അപ്പുറത്ത്, കുറെ ഇടയ്ക്ക് കൊടുക്കും. ഞാൻ അപ്പുറത്ത് ഞാൻ വെള്ളരി, കണി വെള്ളരി വെച്ചിരുന്നു.

0: കുറച്ച് കിട്ടി. പിന്നെ അങ്ങനെ നമ്മുടെ ഇതനുസരിച്ചിട്ട് പച്ചക്കറി അതും ഇതുമൊക്കെ മുളകൊക്കെ മിക്കപ്പാറും ചട്ടിയിലൊക്കെ ഉണ്ട്, എപ്പോഴും കിട്ടും. ഇഞ്ചി ചെയ്യാറുണ്ട് ചട്ടിയിലും അതിലൊക്കെ. എന്തെങ്കിലും വെറുതെ ഇരിക്കൂല,
1: പറമ്പ് വെറുതെ
0: കാടുപിടിക്കും. ഇപ്പൊ അവരുടെയൊക്കെ പറമ്പ് അവർ മൂത്ത് ചോദിച്ചാൽ അത് ബോംബെയല്ല, ഇതൊക്കെ എന്ന് വെച്ചാൽ കാട് പിടിച്ച് നമ്മൾ സ്വയം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. കൃഷി ആകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ചെയ്തു കൊടുക്കാം. എന്റെ കൂടെ പണിക്കാർ കാണും, അപ്പൊ അതും നല്ലതാണ്.
1: മത്സ്യം കുറേശ്ശൊക്കെ
0: മത്സ്യം ഉണ്ടായിരുന്നു, ആ കുളം അത് താല്പര്യമാണ്. നേരത്തെ വരാലുണ്ടായിരുന്നു, വിലോപ്പ്യ ഉണ്ടായിരുന്നു, കട്ല ഒക്കെ ഓരോ സീസൺ അങ്ങനെ
1: തോന്നുന്നുണ്ട്.
0: അതിനുവേണ്ടി ഇടയ്ക്ക് അങ്ങോട്ട് വല്ലതും മാറ്റിയിടണമെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. ഇടയ്ക്ക് അഞ്ചടി താഴ്ചയാണ് അവിടെ. എനിക്ക് അത്ര ഒരു പ്ലോട്ട് കിടന്നപ്പോൾ അതിൽ എന്തെങ്കിലും ചെയ്യണം, ഒരു ആർക്കിടെക്ചറെ കൊണ്ട് 97 ചെയ്താലും ഒന്നൊരടിയും. എനിക്കൊരു കുളമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തു, ആ ഷേപ്പ് ചെയ്ത് അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ അത് സംരക്ഷിച്ച് ഞാൻ പോകുന്നു. അതിനകത്ത് ഈ മീൻ ഇടുന്നുണ്ട്, വേണേ കുളിക്കാം. മേളിലപ്പോൾ അതിൻ്റെ ഒരു പാലം പോലെ ഇട്ടു, അത് ഇവിടുന്ന് ഒരു സാധനം തന്നെ ഒന്നൊരു ഈ പോസ്റ്റിൽ ഒടിഞ്ഞു വീണു. അത് ഞാൻ മേളിൽ വെച്ച് വേറെ രണ്ട് തൂണ് വെച്ച് കമ്പി വെച്ച് കാർക്കും. അപ്പോൾ അതൊരു പാലം പോലായി ഒരു രസം. അതിനകത്ത് ഞാൻ ഈ മണ്ണുത്തി ആ ഭാഗത്തു നിന്നാണ് ഈ വരാലിൻ്റെ കുഞ്ഞിനെ ഒരാളെ കൊണ്ട് തന്നതാണ്. അന്നാണ്ടൊരു വലുതാവുമല്ലോ, നമുക്കറിയില്ലല്ലോ. 10-40 എണ്ണം ഉണ്ടായത് എനിക്കൊരു 750 ഗ്രാം വെച്ച് കിട്ടി. ഒരെണ്ണം 751 വരെ കിട്ടി.
1: അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്
0: എന്ന് വെച്ചാൽ, കൃഷിയിലേക്ക് ഇറങ്ങുക നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല ആശ്വാസമാണ്. പിന്നെ പുരയിടങ്ങളൊക്കെ നല്ല തണുപ്പും, ഇവിടെ വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ്, ചുറ്റിക്കാനൊരു സൗകര്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആരോഗ്യം, എനിക്ക് 77 വയസ്സ് കഴിഞ്ഞു. എല്ലാവരും കാർഷിക രംഗത്തേക്ക് വരിക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് വരിക എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.
2: ജാതി കൃഷിയുടെ പരമ്പരാഗത രീതികൾ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തിയത് ആലുവ പടിഞ്ഞാറേ കടുങ്ങല്ലൂരിലുള്ള മുതിർന്ന കർഷകൻ SN പിള്ളയായിരുന്നു. സംശയ നിവാരണത്തിനായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9846205631. ഒരിക്കൽ കൂടി പറയാം: 9846205631.

0: പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്ന കർഷകരുടെ മികവിന്റെ തെളിവാണ് സമ്മിശ്ര കൃഷി. ഒരേയൊരു വരുമാന സ്രോതസ്സിനെ ആശ്രയിക്കാതെ വിവിധ കൃഷികളും അനുബന്ധ പ്രവർത്തനങ്ങളും സംയോജിപ്പിക്കുന്നതിലൂടെ സ്ഥിരതയാർന്ന കൃഷി സംസ്കാരം രൂപപ്പെടുന്നു. മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ട് മികച്ച ഉൽപാദനം ഉറപ്പാക്കുന്ന സമ്മിശ്ര കൃഷി കരുതലോടെയുള്ള ആസൂത്രണത്തിന്റെയും കരുത്തുറ്റ അധ്വാനത്തിന്റെയും വിജയകഥയാണ്. അത്തരത്തിലുള്ള ഒരു വിജയകഥയാണ് മണിയട് സ്വദേശിനി മോളി ജോസിന്റേത്. മൂന്ന് പതിറ്റാണ്ടിലേറെയായി കൃഷിയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നേറുന്ന മോളി സമ്മിശ്ര കൃഷിയിലൂടെ മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നു.
1: കേൾക്കാം കൃഷി വിശേഷങ്ങൾ. നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ആദ്യം മുതലേ കൃഷിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ, അതോ നമ്മള് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന ഇങ്ങനെ ഒരു ഫാമിലിയിൽ വന്നതിന് ശേഷമാണോ കൃഷിയിലേക്ക് വന്നത്?
2: വീട്ടിൽ തുടങ്ങി ഉണ്ടായിരുന്നു,

0: ഇവിടെ ഞാൻ വന്നിട്ട് 33 കൊല്ലമായി. അന്നേരം കൃഷിസ്ഥലത്തേട്ടാ വന്നത്. അന്ന് അപ്പത്തിനൊക്കെ ആയിട്ടുള്ളപ്പോ ബോട്ടൊക്കെ ഉണ്ട്, നെല്ല് ഉള്ള കണ്ടങ്ങളെല്ലാം പാട്ടത്തിനെടുക്കും. പാട്ടം എടുത്തിട്ട് ആൾക്കാരെ കൂട്ടി കൃഷി ചെയ്യിക്കും. അന്നത്തെ കാലത്ത് നമ്മള് കൃഷി ചെയ്യുമ്പോ ചെലവൊന്നും കൊടുക്കൂലായിരുന്നു. കൊയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഇഷ്ടത്തിന് കൊയ്ത് വന്നു. ഇത് കട്ടഞ്ഞ കാപ്പി പോലും കൊടുക്കൂലാത്ത ഒരു സാഹചര്യമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പഴേ ആൾക്കാർക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില വെട്ടിയിട്ട് ചോറ് കൊടുക്കും. അന്നൊക്കെ ഇല്ലാത്ത കാലമല്ലായിരുന്നു.
1: അപ്പൊ പണ്ട് കാലങ്ങളിൽ അപ്പൊ എങ്ങനെയാണ് കൂലിയായിട്ട് കൊടുത്തിരുന്നത്?
0: കൂലി നെല്ല് പൈസ അങ്ങനെ തുച്ഛമായിട്ടുള്ളൂ. നെല്ലാണ് കൊടുക്കുന്നത് കൂലി.
1: എന്നാലും കൃഷിപ്പണിക്ക് ആളുകള് ധാരാളം ഉണ്ടായിരുന്നു അല്ലെ?
0: ധാരാളം ഉണ്ടായിരുന്നു. അന്ന് ഈ പുട്ടിയൊക്കെ ചൂടിയും തൊപ്പിപ്പാള ചൂടിയും പനയോലയുടെ തൊപ്പി ആണുങ്ങൾക്ക് ഈ വട്ടത്തിലുള്ള, പിന്നെ പെണ്ണുങ്ങൾക്ക് പാ നെയ്യണ പോലത്തെ നെയ്ത പുട്ടി.
1: കൃഷിപ്പണി ചെയ്യാനായിട്ട് നമുക്ക് ആളുകളെ ഇപ്പോഴും കിട്ടാറുണ്ടോ?
0: ഞങ്ങൾ സ്വന്തം ചെയ്യാവുന്നിടത്തോളം സ്വന്തം ചെയ്യും. പിന്നെ JCP ഒക്കെ വിളിച്ച് നിലമൊരുക്കും. ഞങ്ങൾക്കുണ്ട് JCP. ഇപ്പൊ പോത്തൊക്കെ വിറ്റ് കഴിഞ്ഞ പിന്നെ അല്ലെങ്കിൽ നമ്മള് പോത്തിനെ പൂട്ടിയ നിലം ഒരുക്കണം. ചേട്ടൻ പൂട്ടിക്കോളും അല്ലെ അപ്പച്ചൻ പൂട്ടിക്കോളും. ഇപ്പൊ അപ്പച്ചനും അമ്മയൊക്കെ പോയി, നിലം പതിഞ്ഞു പോയി.
1: അപ്പം നമ്മള് ആദ്യ കാലങ്ങളില് കൃഷി ചെയ്തിരുന്നപ്പോ ഏതൊക്കെ ഇനം നെൽവിത്തുകളാണ് ഉപയോഗിച്ചിരുന്നത്?
0: ഉമ, ചാര, മുണ്ടകം കൃഷിയുണ്ട്. യുവാൻ നമ്പർ എന്ന് പറഞ്ഞൊരു നെല്ലുണ്ട്.
1: അന്നത്തെ ആ നെൽവിത്തുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്തായിരുന്നു ഇപ്പൊ ചെയ്യുന്ന കൃഷിയെ അപേക്ഷിച്ച്?
0: അന്നത്തെ നെല്ലിന് മുഴുപ്പ് കൂടുതലുണ്ടായിരുന്നു, നല്ല മൂപ്പുമായിരുന്നു. അന്ന് കൃഷി ചെയ്യണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലമൊരുക്കി കഴിഞ്ഞിട്ട് നമ്മള് ചവറ് വെട്ടിയിടും, ചാണാൻ ചോന്നോണ്ടിടും, അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തോണ്ട്. ജൈവവളം അടിയിലിട്ട് ആണ് കൃഷി. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ചവറിടിയിലോ അങ്ങനത്തെ ചാണാനിടിയിലോ ഒന്നുമില്ല. ഇപ്പൊ ആൾക്കാർ ഈ രാസവളമൊക്കെ മേടിച്ചിടുവല്ലേ ഉള്ളൂ. അന്ന് എല്ലുപൊടിയൊക്കെ ഇട്ടാണ് നടുവെടുക്കൊക്കെ ചെയ്യണത്. എല്ലുപൊടിയൊക്കെ ഉപയോഗിക്കണ്ടോ അങ്ങനെ? ഇപ്പോഴത്തെ കൃഷി പോലെ ചാഴിയോ അധികം കീടങ്ങളോ ഉള്ളതല്ലോ. ഇപ്പോഴും ആൾക്കാർ കണ്ടത്തിന്ന് കയറാതെ ഇരിക്കുവല്ലേ. അപ്പൊ ചാഴിയൊക്കെ കുറവാണ്. ഇപ്പോഴത്തെ നെല്ലിനൊക്കെ ചാഴിയല്ലേ, ഓല ചുരുട്ടി പുഴു അങ്ങനെയൊക്കെ ഉള്ള. ഒരു കൊല്ലം മുമ്പ് കൃഷി ചെയ്തിട്ട് ഓലയെല്ലാം ഇങ്ങനെ കരിഞ്ഞു പോയി. കൊയ്ത്തിന് വന്നപ്പോ ഒന്നും കിട്ടിയില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങളെ ആ ഞാറ് നടന്ന ദിവസം ഒന്നും സ്കൂളിൽ വിടൂല. ഞാറ് വാരി നിരത്താൻ ആൾക്കാർ വേണ്ടേ? നടന്ന പെണ്ണുങ്ങളുടെ പുറകെ കൂടിയൊക്കെ നമ്മളതൊരു ഉത്സവമായിട്ട് കളിച്ചിരിച്ച് നടക്കുക. ചെളിയിൽ കൂടി ഓടി നടക്കാനുള്ള ഒരു അന്നത്തെ ദിവസം സ്കൂളിൽ വിടൂല ചെറുപ്പ പ്രായത്തില്.
1: അപ്പൊ നമ്മള് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ കൃഷി ചെയ്തും ശീലിച്ചുമുള്ള ഒരാളാണ്.
0: ആളാണ്.
1: ഇപ്പൊ ഏത് ഇനം നെൽവിത്ത ഉപയോഗിക്കുന്നത്?
0: 5-6 ഇഞ്ച് ചോറ് നല്ല മുഴുത്ത ചോറായിരിക്കും. പിന്നെ നേരത്തെ കൊയ്യാം. വൈക്കോലും ആവശ്യത്തിന് കന്നാലിയൊക്കെ ഉണ്ട്. ഞങ്ങക്ക് പശുഫാമ ഇപ്പൊ 10 പശു ഉണ്ട്. ഇപ്പൊ ഞാനും മോനും പപ്പയും കൂടെ കൂടിയാ ചെയ്യണത്. ഞങ്ങള് ഭായിമാരെ കൂട്ടിയിട്ടില്ല. ഭായിമാരെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് പണിത് നമുക്കെല്ലാം ഇണക്കത്തിലായി വന്നു കഴിയുമ്പോഴത്തേ അവന്മാരിട്ട് പോകും. അവരറിയിക്കാതെയാ പോണത് ചിലര്. ഇപ്പൊ പശുവിന് കൊടുക്കുന്നത് പുല്ലല്ല, പൈനാപ്പിള് കാലിത്തീറ്റയും കൊടുക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ പശുവിന്റെ തീറ്റ ഇപ്പൊ പരിപാടി ഇല്ല. പുല്ല് നമ്മള് നമ്മുടെ കണ്ടത്തിൽ നിന്നൊക്കെ ചെത്തിയാല് ആ കൃഷിയുടെ ചോട്ടിലൊക്കെ ഇടുക. ചുവന്നുകൊണ്ടൊക്കെ വരാനുള്ള പാടുന്നുണ്ട്. വണ്ടി ചെല്ലുന്ന സ്ഥലത്തല്ലല്ലോ കൃഷി സ്ഥലം. ചില സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവരും. 50 സെന്റ് സ്ഥലത്ത് പുൽകൃഷി ഉണ്ട് നമുക്ക്. അതും വെട്ടാനാ ഭായിമാരെ കൂട്ടണം. നമ്മള് ചുവന്നുകൊണ്ട് വന്നില്ല.
1: നാടൻ പശുക്കളാണോ അതോ സങ്കരയിനം പശുക്കളാണോ?
0: ജേഴ്സി പിന്നെ ഗീറ് അങ്ങനെയൊക്കെയുള്ള പശുക്കളാണ്. എല്ലാരുടെയും പേര് മാറിയില്ലേ.
1: പശു കുട്ടികളെ എവിടെ നിന്നാണ് ആദ്യം കൊണ്ടുവന്നത്? തമിഴ്നാട്ടിൽ നിന്നാണോ എങ്ങനെയാ?
0: ഞങ്ങളെ അടുത്ത വീടുകളിൽ നിന്ന് എടുക്കുക. തമിഴ്നാട്ടിൽ നിന്നും എടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് എടുത്ത് നമ്മുടെ നാട്ടിൽ വരുമ്പോ അതിന്റെ തീറ്റ പിടിക്കാനൊക്കെ പാടാ.
1: പാല് എങ്ങനെയാണ്, നമ്മുടെ പ്രാദേശിക തലത്തിലൊക്കെ തന്നെയാണോ കൂടുതലായിട്ട് കൊടുക്കുന്നത്?
0: പാല് നമ്മള് മിൽമേലാ കൊടുക്കണത്. വീട്ടുപയോഗത്തിന് എടുത്തിട്ട് ബാലൻസ് മിൽമേ കൊടുക്കും. നേരത്തെ ഞങ്ങൾ ഇവിടെ പാല് വിൽപ്പനക്കാരനെ വിളിച്ചേൽപ്പിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ലിറ്ററിന് 50 രൂപ വെച്ച് കിട്ടും. മിൽമേ കൊടുക്കുമ്പോ നമുക്ക് നമ്മുടെ പാല് അങ്ങ് കൊടുക്കണേന് ടെസ്റ്റും റീഡിങ്ങും ഒക്കെ നോക്കിയിട്ടാ കൊടുക്കണത്. അപ്പൊ പാലിന് വെള്ളമയോ ഒന്നുമില്ല, പക്ഷെ റീഡിങ്ങില് ഒക്കെ വരുമ്പോ അവര് 40 രൂപ, 42 രൂപ, 43 രൂപ വെച്ച് നമുക്ക് തരും. ഒരു ലിറ്റർ പാല് മറക്കണേന് അവർ 65 രൂപ, 60 രൂപയ്ക്ക് കൊടുക്കണം. ഇത്രമ്പുറത്ത് അത്രയും നഷ്ടമുണ്ട് നമുക്ക്. നിങ്ങൾ ആദ്യ കാലത്ത് പശുവൊക്കെ തുടങ്ങിയപ്പോ വീടുകളിൽ കുപ്പി നിറച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. റിസ്ക് അതൊക്കെ. ഈ കുപ്പി തേച്ച് കഴിഞ്ഞ് പാല് ഒഴിച്ചൊക്കെ കൊടുക്കണത് പാടാ. ഇതുകൊണ്ട് നമ്മൾ ഈ കിട്ടുന്ന പൈസക്ക് അങ്ങ് കൊടുക്കുക. ഇപ്പൊ 85-90 ലിറ്റർ ഒക്കെ പാലുണ്ട്. വൈകുന്നേരം 45-50.
1: നിങ്ങൾ 3 പേരും കൂടി തന്നെയാണ് പശുവിന്റെ കാര്യങ്ങളെല്ലാം അല്ലെ?
0: കപ്പ കപ്പ കച്ചവട കപ്പ തന്നെ പറിക്കും. വേറെ കണ്ടങ്ങളിലൊക്കെ അടുങ്ങളെ മേടിച്ചിട്ട് വിൽക്കാൻ കൊണ്ടുപോകും. വണ്ടിയിട്ട് കടവഴിയും കൊടുക്കും. നമ്മൾ ചില്ലറയായിട്ട് വിൽക്കും.
1: കപ്പ എങ്ങനെയാണ്, നമ്മൾ ഇടവിളയായിട്ടാണോ കൃഷി ചെയ്യുന്നത്?
0: ഇടവിളയായിട്ട് കൃഷി ചെയ്യും. നേരത്തെ നമ്മൾ ഈ തടം എടുക്കുമായിരുന്നു, മമ്മട്ടിച്ച് വെട്ടി അതിന്റെ നടുക്ക് കോല് കുഴിച്ചിടും. ഈ വാരം എടുക്കുമ്പോ 2 സൈഡിൽ നിന്നും അകലം നോക്കി കുത്തും. ഒരു വാരത്തെ 2 സൈഡ് കുത്തുന്നതുണ്ട്, നടുക്ക് ഒറ്റ ലൈൻ കുത്തുന്നതുകൊണ്ട്. വീതി കൂടിയ വാരത്തെ 2 ചോട് വെച്ച് കുത്തും അകലം നോക്കി. കൂടുതൽ അകത്തി നട്ടാലല്ലേ കപ്പ കൂടുതൽ വിളവ് കിട്ടുള്ളൂ. പിന്നെ അതിന്റെ കള പറപ്പിക്കും. മുതലാകൂല പറപ്പിക്കാനും വാങ്ങാൻ. ഞങ്ങൾ പറപ്പിക്കാണ് അതുപോലെ ചെയ്യുന്നത്. ഈ തവണ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ഇട്ട് കഴിഞ്ഞിട്ട് ആയി

0: എന്റെ ഇടയ്ക്ക് അവിടെ പയറ് നട്ടു. അപ്പൊ ഞങ്ങക്ക് പുല്ലുപറി ലാഭം കിട്ടി, പയറ് വേണ്ടുവോളം ഉണ്ടായി. സാധാ ഒരു പയറ് നട്ട് പറക്കണേ കൂടുതൽ പയറ് ഈ കപ്പയുടെ ഉള്ളിൽ നിന്ന് കിട്ടി. രണ്ടു മാസം നിന്ന് പറിച്ചു ഞങ്ങള്. ലാസ്റ്റ് എലി കയറാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേയും പയറ് കളഞ്ഞു.
1: പയറിനും നല്ല വിപണി കിട്ടിയിരുന്നോ?
0: കിട്ടി കിട്ടി കിട്ടി. പെട്ടിവണ്ടി ഉണ്ട്. ചേട്ടൻ അതിനകത്ത് കപ്പ വിൽക്കാൻ പോണ കൂടത്തിൽ തന്നെ ഈ ചാക്ക് നിറച്ച് പയറ് കൊണ്ടുപോകും. കെട്ട് കെട്ടായിട്ട്, ഒരേ കെട്ട് രണ്ട് കെട്ടായിട്ട് കെട്ടും. ഒരു കെട്ടിന് ന്യായമായ വിലയ്ക്ക് തന്നെ വിൽക്കും. 80 രൂപ 70 രൂപ വിലയ്ക്ക് കൊടുക്കും.
1: ഏകദേശം ഒരു 3 പതിറ്റാണ്ടോളമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഏത് കൃഷി ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി തോന്നിയത്?
0: സംതൃപ്തി എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സംതൃപ്തിയല്ലേ. നെല്ല് വെച്ചിട്ട് മാത്രം ഞങ്ങൾക്ക് തൃപ്തിയായില്ല, അത് കൊയ്യാനും പറ്റിയില്ല.
1: നെൽകൃഷിയിൽ വന്ന ഈ ഒരു നഷ്ടം മാത്രം തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാ കൃഷികളും.
0: കാറ്റ് വാഴ കളഞ്ഞു. 1500 വാഴയുണ്ട്, ചിലത് കൊലച്ചു തുടങ്ങി. കൊലച്ചു തുടങ്ങിയതിന് കുറെ ഒടിഞ്ഞു പോയി, കാറ്റ് ഒലച്ചു കളഞ്ഞു. 350 വാഴകളും പോയി. അത് കൃഷിഭവന്മാരെ ഒന്നും കണ്ടായിരുന്നു.
1: വാഴ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നോ?
0: ഇൻഷുർ ഇല്ല, നമ്മൾ ഓരോ വിളവുകൾ മാറ്റി മാറ്റിയല്ലേ എടുക്കണേ. അപ്പൊ ഇൻഷുർ ചെയ്തില്ല. ഒരു 3-4 ഏക്കർ സ്ഥലത്ത് വാഴയുണ്ട്, ബാക്കി 1.5 ഏക്കർ സ്ഥലത്ത് കപ്പ മാത്രം, പിന്നെ 50 സെന്റ് സ്ഥലത്ത് ഞങ്ങളുടെ സ്വന്തം പുല്ല്.
1: പാട്ടത്തിനെടുത്തിട്ടാണോ ഇത്രയും സ്ഥലത്ത് വാഴ ചെയ്യുന്നത്?
0: അതെ അതെ അതെ, പാട്ടം എടുത്താ ചെയ്യുന്നത്.
1: കൃഷി ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, കൃഷിഭവനെ തന്നെയാണോ കൂടുതലായിട്ട് സമീപിക്കാറുള്ളത്?
0: സമീപിക്കണം കൃഷിഭവൻ.
1: അവര് നല്ല രീതിയിൽ സഹകരിക്കാറുണ്ടോ?
0: ക്ലാസ്സിനൊക്കെ പങ്കെടുക്കാറുണ്ട്.
1: ഇത്രയും നാളായിട്ട് നമ്മൾ കൃഷി ചെയ്യാണ്, ഇങ്ങനെ കൃഷി ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുണ്ടോ?
0: ഉണ്ട് ഉണ്ട്, എനിക്ക് 2 പ്രാവശ്യം ആദരവ് കിട്ടിയിട്ടുണ്ട് കൃഷിഭവനായിട്ട്.
1: നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ പലതരത്തിലുള്ള പച്ചക്കറികള്, അതുപോലെ പശുഫാം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ 3 പേരും കൂടിയാണ് ചെയ്യുന്നതും. സമയം വളരെ പരിമിതമാവൂലോ, അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത്?
0: ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് എത്താൻ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾ 2 പേരും കൂടിയൊക്കെ ചെയ്യും. നമുക്ക് ഇപ്പൊ അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പോകണം. അപ്പോഴും ആ 2 പേരും കൂടി ചെയ്തിട്ട് പോരും. 3 പേരും കറക്കും. ഇപ്പൊ ഇനി മെഷീൻ മേടിക്കാൻ പോകും, പഴയ മെഷീനൊക്കെ കൊടുത്തു, കറവ മെഷീൻ. അതുകൊണ്ടെങ്കിൽ സ്പീഡാവും. പിന്നെ ഗ്യാപ്പിൽ മോൻ വണ്ടി ഓടിക്കാൻ പോകും, പപ്പ കച്ചവടത്തിന് പോകും.
1: അപ്പൊ ശരിക്കും നമ്മളെ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൃഷികളും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം അല്ലേ?
0: വണ്ടി ഉണ്ടല്ലോ, വണ്ടി ഓട്ടോ ഉണ്ട്. ഇപ്പൊ JCB മേടിച്ചുണ്ട്, അതിന്റെയും പുറകെ പോകണം. പപ്പ ഇപ്പൊ അങ്ങനെ കപ്പക്കച്ചവടത്തിന് പോകണില്ല. ഈ പശുകറവയും കൃഷിപ്പണി ഇങ്ങനെ നിരന്തരം നടക്കണ കാരണം കച്ചവടത്തിന് പോക്ക് കുറവാണ്.
1: ഇത്രയും നേരം ഇത്രയും അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും സന്തോഷത്തോടെ ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. കിസാൻ വാണിയുടെ ആശംസകൾ.
0: നന്ദി.
2: സമ്മിശ്ര കൃഷി, കരുതലും കരുത്തും. മണ്ണീട് സ്വദേശിനി മോളി ജോസിന്റെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് മോളി ജോസിനെ വിളിക്കാവുന്നതാണ്. നമ്പർ 96 05 32 24 24. നമ്പർ ഒരിക്കൽ കൂടി, 96 05 32 24 24.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യമുന ശിവദാസ്, നീതു എൻ ടി.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മറ്റു സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 7 മണി കഴിഞ്ഞ് 20:32. ഇപ്പോൾ വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 26,000 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 23,500 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കോപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 12,800 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 36,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 23,000 രൂപ, എറണാകുളം 23,500 രൂപ, തൊടുപുഴ 1,000 23,000 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 71,100 രൂപ, അൺഗാർബിൾഡ് കൊച്ചി 69,100 രൂപ, ആലുവ 67,500 രൂപ, മൂവാറ്റുപുഴ 68,000 രൂപ, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 69,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,650 രൂപ, കട്ടപ്പന 2,750 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000 രൂപ, മൂവാറ്റുപുഴ 28,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 23,500 രൂപ, മൂവാറ്റുപുഴ 21,500 രൂപ, തൊടുപുഴ 26,000 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 22,000 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150,000 രൂപ, ആലുവ 165,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 7,500 രൂപ, അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിന്റലിന് എറണാകുളം 4,200 രൂപ, മൂവാറ്റുപുഴ 5,000 രൂപ. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms. We are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
0: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. എൻടിഎ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് എൻടിഎ വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ്

0: കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവെച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ഇഡി നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയിലെ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% ഇരുപത്തിയഞ്ചിൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക്

0: റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാന്റ് ബോസ്നിയ ഹെസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35.

അറിവുകൾ ആനന്ദകരമായി പങ്കുവയ്ക്കുന്ന കൊച്ചി നിലയത്തിന്റെ പതിവ് സായന പരിപാടി എഫ് എം ഈവനിംഗ് ഇടാ ആരംഭിക്കുന്നു. ഇനി 9 മണിവരെ നിലയത്തിനൊപ്പമുണ്ടാകുക, നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ ആസ്വദിച്ചുകൊണ്ട്.

0: സമകാലികം.
1: ഓൺലൈൻ മാധ്യമങ്ങളുടെ തിക്കിലും തിരക്കിലും നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായതും ഒടുവിൽ അദ്ദേഹത്തിന്റെ മകന് പ്രതികരിക്കേണ്ടി വന്നതും വലിയ ചർച്ചയായി. മരണവീട്ടിൽ പോലും കണ്ടന്റ് തേടി മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതെ കടന്നുകയറുന്നവർക്കെതിരെ വലിയ രീതിയിൽ വിമർശനമുയർന്നു. ഇതിനു മുൻപും സമാന രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത്, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കി മനുഷ്യന്റെ പൊതു താല്പര്യങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോ, ഇപ്പോൾ ആക്സിഡന്റ് ഉണ്ടായാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ലഭ്യമാകുന്ന CCTV ദൃശ്യങ്ങൾ, ഇതിലൂടെയൊക്കെ വേറൊരാളുടെ സ്വകാര്യത കാണുന്നത് കുറ്റബോധമില്ലാത്ത പ്രവൃത്തിയായി മാറിയിട്ടുണ്ടോ? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന മൊബൈൽ കണ്ണുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ.
2: മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഒരു പരിധിവരെ ഉണ്ട്. എന്നാൽ ചിലർക്ക് ഈ അറ്റൻഷൻ സീക്കിംഗ് പ്രവണത അധികമായിട്ടുണ്ട്.
1: പാപ്പരാസി കൾച്ചറിന്റെ മാനസികാവസ്ഥയെ വിശദീകരിക്കുന്നു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CJ ജോൺ.
2: പുതിയ കാലത്ത് ഇത്തരത്തിൽ അമിത ശ്രദ്ധ കിട്ടാനായിട്ട് പലരും ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അതിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് മൊബൈൽ ഫോണിലുള്ള ക്യാമറകളെയാണ്. മരണവീടാണോ ദുരന്തമുഖമാണോ ഇതൊന്നും പരിഗണിക്കാതെ അവിടെ ചുറ്റിക്കൂടി നിന്ന് ആ മൊബൈൽ ക്യാമറയിൽ പടങ്ങൾ പകർത്തുക, എത്രയും വേഗം അത് മറ്റു മൊബൈൽ ഫോണുകളിലേക്ക് കൈമാറുക, അതുമല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ചെയ്യുക, കിട്ടാവുന്നത്ര ലൈക്ക് വാങ്ങുക, കമന്റ് വാങ്ങുക, അത് ഷെയർ ചെയ്യപ്പെടുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ പുതിയ കാലത്ത് ശ്രദ്ധ നേടാനുള്ള കുറുക്കു വഴിയായി ആളുകൾ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഇപ്പോഴുള്ളത് റീലോകമാണ്. റീലുകളും ഇങ്ങനെ തരമാക്കുന്ന പടങ്ങളും പോസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ ലോകം. ഭൂലോകത്തിനെ ഇത്തരം ആളുകൾ റീൽ ലോകങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് അവർ പരിഗണിക്കുന്നതേയില്ല. അവരുടെ ആവേശം അമ്പട ഞാനി എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ്. മരണവീട്ടിൽ പ്രിയപ്പെട്ടവരുടെ ദേഹയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരെ അതിനനുവദിക്കാതെ, അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ വേണ്ട വിധം ചെയ്യാൻ അനുവദിക്കാതെ ഇടിച്ചു കയറി പടമെടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. എത്ര പ്രശസ്തരായാലും അവർക്കും സ്വകാര്യ ജീവിതമുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർക്കും ആ സങ്കടം സ്വകാര്യതയോടെ ആവിഷ്കരിക്കാനുള്ള അവകാശമുണ്ട്. ഈ അവകാശത്തിലേക്കാണ് മൊബൈൽ ഫോൺ ക്യാമറയുമായി ഉയരുന്ന കൈകൾ ഇടിച്ചു കയറുന്നത്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം ചെയ്യുന്നതിന് പോലും തടസ്സമാകുന്ന രീതിയിലുള്ള ആൾക്കൂട്ടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൊതുവിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ മര്യാദകൾ പാലിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് പറയേണ്ടി വരുന്നു. ഇതുമായി ചേർത്ത് തന്നെ വേണം ഈ മൊബൈൽ ഫോൺ ക്യാമറ ദുരുപയോഗത്തെയും നമ്മൾ കാണാൻ. നിശബ്ദത പാലിക്കേണ്ട പലയിടത്തും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. അവിടെ മൊബൈൽ ഫോൺ റിംഗ് ടോൺ സൈലന്റ് ആക്കുന്ന പല സന്ദർഭങ്ങളിലും അനവസരത്തിൽ ഈ റിംഗ് ടോൺ ഉയരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഈ വിക്രിയകളും. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര വിവേകശൂന്യമായി പെരുമാറുന്നത്? മറ്റു വിധത്തിൽ സാമൂഹിക ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ പറ്റാതെ പോകുന്ന ആളുകൾക്ക് ഇതൊരു എളുപ്പവഴിയാണ്. മറ്റു പ്രവർത്തനങ്ങളിലൂടെ ഇവൻ കൊള്ളാമല്ലോ എന്ന് പറയിപ്പിക്കാൻ

0: അറിയാത്ത ആളുകൾക്ക് പോലും വൈറലാകുന്ന ഒരു ഫോട്ടോയോ വീഡിയോ ഇട്ടാൽ ഇവൻ ആള് കൊള്ളാമല്ലോ എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ആനുകൂല്യത്തിന് ദുരുപയോഗം ചെയ്യുകയാണ് പലരും. സത്യത്തിൽ കേമത്തത്തിന്റെ പ്രകടനമല്ല ഇത്, ഒരു അപകർഷതാബോധത്തിന്റെ പ്രകടനമാണിത്. അറിഞ്ഞോ അറിയാതെയോ കാണുന്ന ആളുകൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞു പോവുകയാണ്. ഇത്തരം ഫോട്ടോകൾ തരമാക്കുന്ന ആളുകളെ പോലെ തന്നെ ഇത് കൈമാറുകയും ഇത് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകളും കുറച്ച് വിവേകം പാലിക്കേണ്ടതുണ്ട്. അനവസരത്തിൽ എടുത്ത ഒരു ഫോട്ടോയോ വീഡിയോയോ ലൈക്ക് ചെയ്യാതെ ഇത് തെറ്റായി പോയി എന്ന് കമന്റ് ഇടുന്ന എത്ര ആളുകളുണ്ട്. അത്തരത്തിൽ വിമർശനാത്മകമായി ഇത്തരം ചിത്രീകരണങ്ങളെ സമീപിക്കുന്ന ഒരു സമൂഹം ഉണ്ടായാൽ മാത്രമേ ഒരുപക്ഷെ ഇത്തരം അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറുമായി ഇറങ്ങുന്ന ആളുകളെ അവരുടെക്ക് മൂക്കുകയറിടാൻ പറ്റുകയുള്ളൂ. വ്യക്തികൾക്കും ചില ചിട്ടകൾ പാലിക്കാം. ഒന്നാമത്തത് പൊതുവിടത്തിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ പാലിക്കേണ്ട മര്യാദകളാണ്. അതിൽ തന്നെ പെടുന്ന കാര്യമാണ് ആരുടെയും സ്വകാര്യതയിൽ ഇടിച്ചു കയറാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മൊബൈൽ ഫോൺ ക്യാമറകളെ ഉപയോഗിക്കുക എന്നുള്ളത്. അനുവാദം ചോദിക്കേണ്ട അടുത്ത് അനുവാദം ചോദിക്കുക തന്നെ വേണം. ഇതുപോലൊരു ചിത്രീകരണം നടത്തുന്നു എന്നുള്ള സമ്മതം വാങ്ങണം. അവർക്ക് അസൗകര്യമെങ്കിൽ ഒഴിഞ്ഞു മാറണം. അവരുടെ അസൗകര്യത്തിനെ പരിഗണിക്കാതെ ഇടിച്ചു കയറി ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ ലംഘിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് കുറെ കൂടെ മൊബൈൽ ഫോൺ അച്ചടക്കം പാലിക്കാം. ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ത്രീലോകം ഉണ്ടാക്കാൻ വേണ്ടി ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ മര്യാദകൾ പാലിക്കുക.
1: വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളൊരാളുടെ സ്വകാര്യത പൊതുവായിട്ടുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണൽ കാര്യമാണോ എന്നറിഞ്ഞിട്ട് വേണം. ഇപ്പൊ നമ്മളൊരു ക്യാമറ ആയിട്ട് ചെല്ലുന്നതാണെങ്കിലും നമ്മുടെ ഒരു ചോദ്യത്തിനാണെങ്കിലും ഒക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ, ഒരു പരിധി. അതിനൊരു പരിധി നിശ്ചയിക്കണം എന്നുള്ളതാണ്.
2: അന്തരിച്ച കലാകാരൻ കലാഭവൻ നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കർ.
1: അവർക്കത് എന്തെങ്കിലും തരത്തിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം, അല്ലെങ്കിൽ അയാളുടെയും കൂടി താല്പര്യത്തിനനുസരിച്ചായിരിക്കണം ആ കടന്നുചെല്ലൽ. ഇനിയിപ്പോ അത് എന്ത് കാര്യത്തിനാണെങ്കിലും ചിലപ്പോ ഒരാൾ കരയണത്, അയാൾക്ക് വിഷമം വരുമ്പോ പ്രയാസപ്പെടുമ്പോ ചിലപ്പോ ചുറ്റുപാട് നോക്കാതെ ഒരാൾ കരഞ്ഞു പോകും. പക്ഷെ അത് മറ്റുള്ളവരെ കാണിക്കണം എന്ന് ചിലപ്പോ അയാൾ ആഗ്രഹിക്കണ്ടാവില്ല, മറ്റുള്ളവർ കാണുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഒരു സിറ്റുവേഷനിൽ അറിയാതെ ഒരാൾ കരഞ്ഞു പോകുന്നത് പകർത്തി പൊതുജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അയാളിലുണ്ടാക്കുന്ന മാനസിക പ്രയാസം ഉണ്ടാവും. അപ്പോ അതിനാരാണ് അവകാശം കൊടുക്കുന്നത്? സത്യത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ അത് അയാളുടെ സ്വകാര്യമായിട്ടുള്ള അയാളുടെ അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. അത് പബ്ലിക്കിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് അയാൾ ആഗ്രഹിക്കണ്ടാവില്ല. അപ്പോ എന്റെ അനുഭവം, ഇപ്പൊ ഞാൻ അനുജൻ മരിച്ച സമയത്ത് തന്നെ ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഈ പറഞ്ഞ പോലെ എല്ലാ മീഡിയകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മീഡിയകൾ ഒരുപാട് സഹായങ്ങളുണ്ട്. പലപ്പോഴും പലത് അറിയിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് അറിയിക്കാൻ മാധ്യമങ്ങൾ ഇതേപോലുള്ള മീഡിയകൾ ഇല്ലാതെ പറ്റില്ല. പക്ഷേ നമുക്ക് ആരെയും അറിയിക്കേണ്ട അറിയിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളും കൂടി അത് ചെകഞ്ഞ് എടുത്ത് അത് പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവര് പോലും അറിയാതെ അത് പബ്ലിക്കിനിടയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സംസ്കാര ശൂന്യതയാണെന്ന് വേണം പറയാൻ. അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ഒട്ടും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം.
3: പൊതുവെ മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാം സ്വന്തമായിട്ടുള്ള ഒരു ഇടം, ഒരു സ്പേസ് വരിയാണ്. ഭൗതികമാവാം വൈകാരികവും ആവാം. ഇത്തരം ഇടങ്ങള് മനുഷ്യന്റെ സ്വകാര്യതയുടെയും സുരക്ഷിതത്വത്തിന്റെയും അതുപോലെ ഓട്ടോണമിയുടെയും ഒക്കെ അടിസ്ഥാന ഘടകമാണ്.
2: ഇരയാക്കപ്പെടുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയെ വ്യക്തമാക്കുന്നു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ പി നാരായണൻ.
3: ഈ ഇടത്തിലേക്ക് മറ്റൊരാള് അനുവാദമില്ലാതെ കടന്നു കയറുന്നത് പലപ്പോഴും ഒരാളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്നു എന്ന ഒരു സന്ദേശമാണ് ബ്രെയിനിന് കിട്ടുന്നത്. ഇത് പലപ്പോഴും അവരില് ആകാംക്ഷ, പേടി, ദേഷ്യം തുടങ്ങി നിരവധിയായ വികാരങ്ങൾക്ക് പ്രതികരണങ്ങൾക്ക് കാരണമാവാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാവുന്ന അന്യന്റെ സ്വകാര്യതയിലേക്ക് തുറക്കുന്ന ക്യാമറ കണ്ണുകൾ, അല്ലെങ്കിൽ അന്യന്റെ സ്വകാര്യതയിലേക്ക് ചുഴിഞ്ഞു നോക്കുന്ന ഈ കണ്ണുകൾ, ഇരകളാക്കുന്നവരിൽ ഉണ്ടാക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നവർ ചിന്തിക്കാറേയില്ല. മറ്റൊരാളുടെ രഹസ്യം അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മനുഷ്യ സഹജമാണ്. ഇത്തരം രഹസ്യങ്ങൾ കണ്ടെത്തുമ്പോൾ തലച്ചോറിൽ നടക്കുന്ന രാസമാറ്റങ്ങളുടെ ഫലമായി അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്നു. ഈ സന്തോഷം വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് ക്യാമറ കണ്ണുകളുടെ കടന്നുകയറ്റത്തെ കുറിച്ച് മാത്രമല്ല, പലപ്പോഴും ബന്ധങ്ങളിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു തരം കടന്നു

0: കടന്നുകയറ്റങ്ങൾ, നമ്മുടെ സ്പേസിനെ ചുരുക്കി ചുരുക്കി വരുന്ന കടന്നുകയറ്റങ്ങൾ പലപ്പോഴും ആളുകളിൽ മാനസികമായ അസ്വസ്ഥതകളും മാനസികമായ തകർച്ചയിലേക്ക് പോലും നയിക്കാറുണ്ട്. സഹജീവികളുടെ അഥവാ എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ഓട്ടോണമിയെക്കുറിച്ചും ഒക്കെ ബോധ്യമുള്ള ഒരു വികസിത സമൂഹത്തിൽ മാത്രമേ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ കടന്നുകയറ്റങ്ങൾ കുറയുകയുള്ളൂ എന്നാണ് പൊതുവെ പറയാൻ കഴിയുന്ന ഒരു കാര്യം. പലപ്പോഴും ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ സഹിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സബ്മിസീവ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു സ്പേസിലേക്ക്, നമ്മുടെ ഒരു ഓട്ടോണമിയിലേക്ക് മറ്റൊരാൾ കടന്നു കയറുന്നതിന് അവർക്കെന്തോ അവകാശമുണ്ട് എന്ന രീതിയിൽ അവരുടെ ആ ഒരു അഗ്രസീവായ ബിഹേവിയറിനെ നമ്മൾ സബ്മിസീവ് ആയി നിന്നുകൊണ്ട് ഒരല്പം താണു നിന്നുകൊണ്ട് നമ്മളത് സഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്റെ സ്പേസ് സംരക്ഷിക്കുക, അത് ഫിസിക്കലാവട്ടെ ഇമോഷണൽ ആവട്ടെ, അത് എന്റെ അവകാശമാണ് എന്ന ബോധം കൂടുതൽ കൂടുതൽ സമൂഹത്തിലേക്ക് പടരുക അല്ലെങ്കിൽ പടർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. പലപ്പോഴും ആളുകള് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിന്റെ ഇടപെടലുകള് അതിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം ഈ ഇങ്ങനെ പോകുന്ന ഒരാളെയാണ് പലപ്പോഴും സമൂഹം കുറ്റപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ്. അതിപ്പോ ഇതിൽ മാത്രമല്ല, ഒരു ശരീരത്തിലേക്ക് കടന്നു കയറുന്ന ഒരു സംഭവം ഉണ്ടായെങ്കിൽ പോലും പലരും അത് രഹസ്യമാക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ നിന്ന് അതിനുള്ള ഒരു സപ്പോർട്ട്, അതിനുള്ള ഒരു, പലപ്പോഴും അവർ ആ കുറ്റപ്പെടുത്തലുകൾ കൂടി സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാരണം. മറ്റൊരു കാരണം, ഇത്തരത്തിലുള്ള നിയമത്തിന്റെ വഴിയിലൂടെ പോകാനുള്ള കാര്യങ്ങൾ ഉണ്ട്, നിയമങ്ങളുണ്ട് എന്നുള്ള അവയർനെസ്, അവബോധം ഇല്ലാത്തതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പൊ ആദ്യത്തേത് ഇങ്ങനെ ഇരയാക്കപ്പെടുന്നവരുടെ കൂടെ സമൂഹം നിൽക്കുക എന്ന സന്ദേശം, അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് ഇത്തരം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള സന്ദേശവും സമൂഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതുമാണ് സംഭവിക്കേണ്ടത്.
1: സ്വകാര്യ നിമിഷങ്ങൾ അടക്കം പകർത്തി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ സ്വീകരിക്കാൻ കഴിയുന്ന നിയമ നടപടിയെ വിശദീകരിക്കുന്നു സൈബർ ലോ വിദഗ്ധൻ നീരജ് ടി നരേന്ദ്രൻ.
2: ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസിയിലൂടെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇന്നത്തെ ഓൺലൈൻ മീഡിയ ചാനലുകളും ഓൺലൈൻ ന്യൂസ് ചാനലുകളും ഇന്ന് സോഷ്യൽ മീഡിയകളിലെ ഏറ്റവും സജീവമായ ചാനലുകളെല്ലാം തന്നെ മറ്റുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് അവരുടേതായിട്ടുള്ള ചിത്രങ്ങൾ, അവരുടേതായ കുടുംബ വിവരങ്ങൾ, അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവയ്ക്കുന്ന സ്വകാര്യ നിമിഷങ്ങൾ, അത് ഒരു രീതിയിലും അനുവാദം പോലും അവരുടെ സമ്മതമോ കൂടാതെ അവ എല്ലാം തന്നെ പകർത്തി ഇവരുടേതായിട്ടുള്ള സ്വന്തം ഓൺലൈൻ മീഡിയ ചാനലുകളിലൂടെ പ്രചരിപ്പിച്ച് കൂടുതൽ ഷെയറും പേജ് ഫോളോവേഴ്സിനെ എല്ലാം കണ്ടെത്തുന്നത് കൂടുതലും ഓൺലൈൻ മീഡിയകളുടെ എല്ലാം രീതിയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ഇന്ത്യയിലെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 78 പ്രകാരം ശിക്ഷ അറിയിക്കുന്ന ഒരു കുറ്റമാണ്. സ്റ്റോക്കിങ്ങിന് കീഴിൽ വരികയും 3 വർഷത്തിലധികം ഏകദേശം ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് ഇത്തരത്തിലുള്ള പല ഓൺലൈൻ മീഡിയ ചാനലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 21 കീഴിൽ റൈറ്റ് ടു പ്രൈവസി സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള പല ഓൺലൈൻ മീഡിയകളുടെയും ക്യാമറകൾ വെച്ചുള്ള ആക്രമണം തികച്ചും തെറ്റും ഇന്ത്യൻ നിയമത്തിനു കീഴിൽ ശിക്ഷ അർഹിക്കുന്നതുമാണ്.
1: മറ്റൊരാളുടെ സ്വകാര്യയിടത്തിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കടന്നുകയറുന്നത് നിയമപരമായും ധാർമ്മികമായും തെറ്റാണ്. സ്ത്രീവിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ കണ്ടന്റുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നിടത്ത് സ്വയം തിരുത്തലുകൾക്കൊപ്പം ശക്തമായ നിയമ നടപടികളും പിന്തുടരേണ്ടതുണ്ട്. അതായത്, ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66 പ്രകാരം വലിയ കുറ്റമാണെന്ന് പോലീസ് തന്നെ ഫേസ്ബുക്കിലൂടെ ഓർമ്മിപ്പിച്ചു. ഇത്തരം നിയമലംഘനം നടത്തുന്നവർക്ക് 3 വർഷം വരെ തടവും 2,00,000 രൂപ വരെ പിഴയും ലഭിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, വ്യക്തിപരമായ ഇടങ്ങൾ ബഹുമാനിക്കുന്നത് ആരോഗ്യപരമായ ബന്ധങ്ങൾക്കൊപ്പം സാമൂഹിക ജീവിതത്തിനു വലിയ കരുത്തേകും.
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഹസീന ഇബ്രാഹിം.

കെ.സി.ബി. അറിയിപ്പ്. തൃക്കാക്കര സെക്ഷൻ പരിധിയിൽ തുതിയൂർ, ആനമുക്ക്, രാമകൃഷ്ണ ടെമ്പിൾ റോഡ്, ആദർശ് സ്കൂൾ റോഡ്, ഇന്ദിരാനഗർ, മൂലംപള്ളി, താണപാടം, ടിവി സെന്റർ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെ ഭാഗികമായി

0: അറിയിപ്പ്. ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീഴുന്ന ഇക്കാലത്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ചിട്ടയായൊരു ജീവിതക്രമം അനിവാര്യമാണ്. ഭാരതത്തിന്റെ തനത് സമഗ്ര ജീവിതചര്യയായ യോഗയിലൂടെ ആരോഗ്യകരമായ ഒരു ശീലം പടുത്തുയർത്താം. എല്ലാവർക്കും യോഗ ചെയ്യാമോ? പ്രായം കൂടിയവർ യോഗ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഓൺലൈനായി യോഗ പഠിക്കുന്നതാണോ നേരിട്ട് പഠിക്കുന്നതാണോ നല്ലത്? നാളെ June 19 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു. ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരേഷ് മേനോൻ മറുപടി നൽകുന്നു. നാളെ June 19 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ഉം 4-ഉം ഇടയ്ക്ക് വിളിക്കുക. നമ്പറുകൾ 94 46 45 58 88, അല്ലെങ്കിൽ 04 84 24 26 397. മറ്റൊരു നമ്പർ 04 84 24 26 387. നമ്പറുകൾ ആവർത്തിക്കാം: 94 46 45 58 88, അല്ലെങ്കിൽ 04 84 24 26 397. മറ്റൊരു നമ്പർ 04 84 24 26 387. ഓർമ്മിക്കുക, നാളെ June 19 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ.
1: ഒൻപത് 30 സാഹിത്യ സുരഭിയിൽ
2: വായനയുടെ അപരലോകം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: താങ്ങി പിടിച്ചെടുത്തുൾക്കുളിർത്തുൽ സുഖം താരിതളേടുകൾ മന്ദം മറിച്ചതും.
4: എന്റെ ചിന്തയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതികൾ ആനന്ദിന്റേതാണ്. ഞാൻ ഇന്നേ വരെ വായിച്ച പുസ്തകങ്ങളൊക്കെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
2: വായനയുടെ അപരലോകം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി,
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: Australian Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പത്തൊൻപതാം തീയതി പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, പുലർച്ചെ 3:30 കാനഡ വേഴ്സസ് ഖത്തർ, രാവിലെ 6:30 മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: ശാസ്ത്രികൾ ഗീതയിൽ 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിന്റെ സാര

0: ശ്ലോകത്തിൻ്റെ സാരം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. വൈശ്യനും ശൂദ്രനും അവരുടേതായ പ്രവർത്തന മേഖലകളുണ്ട്. ദൈവദത്തമാണ് ഈ സവിശേഷതകൾ. ദൈവം നിശ്ചയിച്ചു വെച്ച തരംതിരിവുകളാണിവ എന്ന് സാരം. എന്താ, ആർക്കെങ്കിലും വല്ല സംശയവുമുണ്ടോ? ശാസ്ത്രികൾ സദസ്സിനെ നോക്കി. ആർക്കും ഒരു സംശയവും ഉണ്ടാകാനിടയില്ലെന്ന് ശാസ്ത്രികൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഗീതയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന തത്വങ്ങളെ ചോദ്യം ചെയ്യാൻ ഭൂമുഖത്ത് ആർക്കും തന്നെ സാധ്യമല്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതാ അമതൻ മുന്നോട്ടു വരുന്നു. മുൻപന്തിയിലിരുന്നിരുന്ന ബ്രാഹ്മണരിൽ നിന്നും ഒരു മുറുമുറുപ്പ് ഉയർന്നു. അമതൻ അക്ഷോഭ്യനായി ശാസ്ത്രികളുടെ സമീപത്ത് വന്നു നിന്നു. കടന്നുപോടാ, യുവപണ്ഡിതൻ അലറി. അങ്ങ് ആത്മഗതം ചെയ്യുകയാണോ? അമതൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. യുവപണ്ഡിതൻ ആവണക്കണ്ണ കുടിക്കുന്ന പട്ടിൽ ചിറി കോട്ടി. സദസ്സിൽ നിന്നും പൊട്ടിച്ചിരികൾ ഉയർന്നു. എന്താ അമതന്റെ സംശയം? ശാസ്ത്രികൾ ശാന്തഗംഭീരഭാവത്തിൽ ചോദിച്ചു. അഭിവന്ദ്യനായ പണ്ഡിത, അങ്ങയുടെ ഉദ്ധരിച്ച ഗീതയിലെ ശ്ലോകം ഞാൻ ശ്രദ്ധിച്ചു. താങ്കൾ സ്വന്തമായി ചില നിഗമനങ്ങളിൽ എത്തിയിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. താങ്കൾ ഉദ്ധരിച്ച ശ്ലോകത്തിന്റെ തൊട്ടു മുന്നിലുള്ള ശ്ലോകം ഞാൻ ഉദ്ധരിക്കാം. നതദസ്തി പൃഥിവ്യാം വാദിവി ദേവേഷുവാ പുനഃ സത്വം പ്രകൃതി ജൈർമുക്തം യഥേഭി സ്യാതിർഭിർഗുണൈ. മഹാത്മൻ, ത്രിഗുണങ്ങളോട് കൂടാത്തതായ ഒരു മനുഷ്യനുമില്ല, ഒരു ദേവനുമില്ല. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ഗുണങ്ങൾ ഏറിയും കുറഞ്ഞും ഓരോരുത്തരിലും കുടികൊള്ളുന്നു. അപ്പോൾ ഗീതയിൽ തന്നെ പറയുന്നു, സമസ്തവും സത്വരജസ്തമോ ഗുണമയമാണെന്ന്. ഈ ഗുണങ്ങളെ ആർജിക്കാനും വേണ്ടെന്ന് വയ്ക്കാനും മനുഷ്യന് സാധിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, സമൂഹത്തെ ബ്രാഹ്മണൻ തുടങ്ങിയ ജാതികളായി വേർതിരിച്ചത് അവരുടെ പ്രകൃത്യാ ഉള്ള സംസ്കാരത്തെ ആസ്പദിച്ചാണ് എന്ന് ബ്രാഹ്മണ ക്ഷത്രിയാം വിശാം എന്ന ശ്ലോകം ചൊല്ലിക്കൊണ്ട് താങ്കൾ സമർത്ഥിച്ചു. ബ്രാഹ്മണന് സത്വഗുണമാണല്ലോ പ്രധാനം, ക്ഷത്രിയന് സത്വഗുണം അപ്രധാനമാണ്. സത്വഗുണത്തോട് ചേർന്ന രജസ്സാണ് ക്ഷത്രിയന് പ്രധാനം. ശൂദ്രനും വൈശ്യനും സത്വഗുണം ആർജിക്കാൻ പാടില്ലെന്ന് ഗീതയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏതു വേദത്തിൽ, ഏതു ശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു? സത്വഗുണം നേടാൻ കഴിഞ്ഞാൽ പുലയനും പറയനും ചെറുമനും ബ്രാഹ്മണനായി തീരാൻ സാധിക്കും. സത്വഗുണം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത എത്രയെത്ര ബ്രാഹ്മണർ ജീവിച്ചിരിപ്പുണ്ടിവിടെ! ബ്രാഹ്മണന്മാർ പുലയന്മാരെ കൂട്ടത്തോടെ ചുട്ടരിച്ച എത്രയെത്ര സംഭവങ്ങൾ! ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് അതിനീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന എത്രയോ ബ്രാഹ്മണന്മാരുണ്ടിവിടെ! സദസ് കാതോർത്തിരുന്നു. അമതൻ ഒരു നിമിഷം നിശബ്ദത പാലിച്ചു, പിന്നെ തുടർന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ദ കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും. നിപ സമ്പർക്ക പട്ടികയിലുൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി
3: കുടയുടെ വിശേഷങ്ങൾ അറിയാം. ഏതാണ്ട് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കുടകൾ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് ചരിത്രം. ലാറ്റിൻ പദമായ തണൽ എന്ന അർത്ഥമുള്ള അംബ്ര എന്ന വാക്കിൽ നിന്നാണ് അംബ്രല്ല എന്ന പേര് തന്നെ വന്നത്. ആദ്യകാല കുടകൾ മരത്തിൻ്റെയും മുളയുടെയും ഒക്കെ ഫ്രെയിമുകളിൽ പന ഓലകളും മൃഗങ്ങളുടെ തൊലിയുമൊക്കെ നിവർത്തി കെട്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അധികാരത്തിൻ്റെയും അന്തസ്സിൻ്റെയും ഒക്കെ അടയാളമായിട്ടാണ് ആദ്യകാലങ്ങളിൽ കുടയെ കണ്ടിരുന്നത്. അന്നൊക്കെ ഉപയോഗിച്ചിരുന്ന കുടയ്ക്ക് ഏകദേശം 1.5 മീറ്റർ ഉയരവും 2 കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നു. വെയിലിൽ നിന്ന് രക്ഷ തേടാനായിരുന്നു ആദ്യകാലങ്ങളിൽ കുട ഉപയോഗിച്ചിരുന്നത്. 1715 ആദ്യമായി മടക്കാവുന്ന കുട നിലവിൽ വന്നത്. 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് മഴയിൽ നിന്നുകൂടി രക്ഷ നേടാൻ ഉതകുന്ന കുടകൾ വിവിധ രൂപത്തിലും ഭാവത്തിലും നിർമ്മിക്കാൻ തുടങ്ങിയത്. ശരിയായ എയറോഡൈനാമിക് റെസ്പോൺസ് കിട്ടാനായിട്ടാണ് കുടകൾക്ക് റൗണ്ട് ആകൃതിയിലുള്ള മേലാപ്പ് കൊടുക്കുക. കുട സ്ട്രെയിൻ കൂടാതെ ദീർഘനേരം കയ്യിൽ പിടിക്കാനും വഴുതി പോകാതിരിക്കാനും കർവ്ഡ് ഹാൻഡിലുകൾ തന്നെയാണ് നല്ലതെന്ന് പറയപ്പെടുന്നു. നൈലോൺ പോളിയെസ്റ്റർ തുണികളാണ് കൂടുതലായി കുടകൾക്ക് ഉപയോഗപ്പെടുത്തുന്നത്. വെള്ളത്തെ തടയാനുള്ള കഴിവും അൾട്രാവയലറ്റ് രശ്മികളെ തടയാനുള്ള ശേഷിയും ഇഴകളുടെ അടുപ്പവും ഒക്കെ നോക്കിയാണ് സാധാരണ കുടത്തുണികൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന തുണിയുടെ UPF അഥവാ അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ ഫാക്ടർ റേറ്റിംഗ് 50-ൽ കൂടുതലാണെങ്കിൽ അവയ്ക്ക് 98% വരെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷണം തരാൻ കഴിയും എന്നാണ് കണക്ക്. പല നിറത്തിലുള്ള കുടകൾ ലഭ്യമാണെങ്കിലും വെയിലിനെ തടയാനുള്ള കഴിവ് കൂടുതൽ കറുപ്പ് നിറമുള്ള കുടകൾക്ക് തന്നെയാണ്. കറുത്ത കുടകൾക്ക് 90% വരെ UV പ്രൊട്ടക്ഷൻ തരാൻ കഴിയുമെന്നാണ് അറിയുന്നത്. കാരണം കറുത്ത തുണിക്ക് സൂര്യപ്രകാശത്തിലുള്ള എല്ലാ വേവ്ലെങ്ത്തുള്ള രശ്മികളെയും ആഗിരണം ചെയ്യാൻ കഴിയും. മറിച്ച് ഇളം നിറമുള്ളവ സൂര്യപ്രകാശത്തിലെ കൂടുതൽ രശ്മികളും റിഫ്ലക്റ്റ് ചെയ്ത് കളയാനാണ് ശ്രമിക്കുക.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ്.

0: ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. അപ്പൊ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കാലമാണ്. ഗുരുക്കന്മാർക്ക് എവിടെയിരുന്നും ശിഷ്യന്മാരെ
1: പഠിപ്പിക്കാം.
0: അപ്പൊ ഈ പഴയ രീതി ഉണ്ടല്ലോ, ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്നുള്ള ഒരു രീതി, ശരിക്കും ഓൺലൈൻ ക്ലാസ് പ്രോപ്പർ ആയിട്ട് നമുക്ക്
1: എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് അല്ലേ. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളെയൊക്കെ എടുക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതൊരു വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതായത് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ശ്രീവിദ്യ മാമിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്നത്, മാം ഇരിക്കുന്നത് മദ്രാസിലാണ്, ചെന്നൈയാണ്, ഞാനിവിടെയാണ്. അതെ, ഒരു അതെ, എല്ലാ ആഴ്ചയും നമുക്ക് പോയി വരാന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല. അപ്പോ നമ്മള് മാക്സിമം നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക്
0: അത്രേയുള്ളൂ.
1: അപ്പൊ നമ്മുടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും എന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാനായാലും ശരി പഠിപ്പിക്കാനായാലും ശരി, പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ,
0: ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് നമുക്ക് അതെ
1: അതിന്റെ ഇടയിൽ നിന്ന് നെറ്റ് പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അവര് നമുക്ക് റെക്കോർഡ് ചെയ്തയക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാനാണ് പഠിപ്പിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് റെക്കോർഡിങ്സ് അയച്ചു കൊടുക്കുക, ആ റെക്കോർഡിങ്സ് കേട്ട് അവർ പഠിക്കുക. അങ്ങനെ താളമൊക്കെയാണ് ഇത്തിരി ബുദ്ധിമുട്ട് എല്ലാവർക്കും. താളം നമുക്ക് ആ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ഇത് വരുന്നില്ല. എന്നാൽ തന്നെയും നമ്മളൊരു 90% നല്ലൊരു കാര്യം തന്നെയാണ് ഓൺലൈൻ ഉള്ളത്.
0: ചെറിയ കുട്ടികൾ വരെ പാട്ട് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സമയമാണ്. പാരന്റ്സും അതുപോലെ തന്നെയാണ്, എന്റെ കുട്ടി ഇന്ന സ്റ്റേജിൽ പാടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള മാതാപിതാക്കളുണ്ട്. അപ്പോ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ചെറിയ കുട്ടികളൊക്കെ സ്റ്റേജിലിരുന്ന് ഒരു ഭയമില്ലാതെ കീർത്തനങ്ങളെല്ലാം പാടുന്ന കേൾക്കാം, അപ്പോ അതെങ്ങനെയാണ് അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു അനുഭവം എങ്ങനെയാണ്?
1: അത് കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ ഞാനും അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല, അറിവില്ലായ്മ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് തരും. ഞാൻ എന്ത് പാടിയാലും ഒരു പ്രശ്നമല്ല എന്നുള്ള ഉണ്ടാവില്ല തീർച്ചയായിട്ടും. കാരണം ഞാൻ പാടാൻ എന്താണ് എനിക്ക് ശരി എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ അറിയുന്നതോറുമാണ് അതിനോടൊരു ഒരു ഫിയർ വരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം കുട്ടികൾ പ്രത്യേകിച്ച് ഈ ഫോണിൽ കൂടിയുള്ള പഠനം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ ക്ലാസ് ആണ് പറയണതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10-15 minutes ആണ് അവരൊന്ന് നമ്മളോട് സഹകരിക്കുക. അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോവാം, മാം എനിക്കിങ്ങനെ എനിക്ക് വെള്ളം കുടിക്കണമായിരുന്നു, മാം എനിക്ക് ചായ കുടിക്കണം, മാം എന്നൊക്കെ പറഞ്ഞേ പോവും വളരെ ചെറിയ കുട്ടികൾ. അപ്പം ഞാൻ മാക്സിമം 2 പേരൊക്കെ ഒരു ക്ലാസ്സിൽ ഞാൻ അത് തന്നെ അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം ഒരാൾക്ക് കൊടുക്കുന്ന അറ്റൻഷൻ ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓൺലൈനിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കുമ്പോൾ. കാരണം ഞാനിതുപോലെ ആഗ്രഹിച്ചൊരു കുട്ടിയാണ്, എനിക്ക് നല്ലൊരു ഗൈഡൻസ് വേണം, എനിക്ക് പഠിക്കണം, അങ്ങനെ ഭയങ്കര. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ മോശമാവരുത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമെങ്കിലെങ്കിലും വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത്യാവശ്യം ചീത്തയൊക്കെ പറയുന്ന
0: കൂട്ടത്തിലാണ് പിള്ളേർക്ക്.
1: ഇല്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവർക്ക് പേടിയില്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പേടിയില്ല. അപ്പോൾ ഇങ്ങനെ പേടിക്കാതെ ഈ പറഞ്ഞ ഒരു ഫോണിൽ നമുക്ക് മനസ്സിലാവും അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഫോണിൽ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. നമ്മളൊന്നും ആയിരുന്നപ്പോ നമുക്ക് പേടിയായിരുന്നു. ഒരു ടീച്ചർമാരെ അപ്പുറത്തേ കൂടെ പോയാൽ തന്നെ നമുക്ക് പേടിയാ, അയ്യോ ടീച്ചർ.
0: അതെ,
1: പേടിയാ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല.
0: മാതാപിതാക്കള് ഇപ്പൊ പാട്ട് പഠിപ്പിക്കാനായിട്ട് ടീച്ചറുടെ അടുത്ത് വരുമ്പോ, ടീച്ചറെ എനിക്ക് അടുത്ത സംഗീതോത്സവത്തിന് കുട്ടികളെ സ്റ്റേജിൽ കയറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോ അത് ചിലർക്ക് പെട്ടെന്ന് തന്നെ അത്
1: ഇൻസ്റ്റന്റ് റിസൾട്ട്
0: പെട്ടെന്ന് കീർത്തനം പാടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോ പഴയ രീതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വർണ്ണമൊക്കെ പാടി പാടി പഠിച്ച് ഒരു നല്ല അടിസ്ഥാനമായതിനു ശേഷമാണ് സ്റ്റേജിലൊക്കെ കയറി പാടുന്നത്. ഇപ്പൊ രീതികളെല്ലാം മാറി,
1: കാലഘട്ടം മാറുന്നു. അതിനനുസരിച്ച് ഞാൻ അവരോട് ആദ്യം തന്നെ പറയുന്ന കാര്യം, മ്യൂസിക്കിനെ സംബന്ധിച്ച് നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെ വളരെ ഒരു തെറ്റായ കാര്യമാണെന്ന് പറയും ഞാൻ. കാരണം അപ്പൊ നമുക്ക് ഒരുപാട്

0: ആഴങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല നമ്മളുടെ ഫോൾട്ട് എന്താണ്, അല്ലെങ്കിൽ ഞാൻ പാടുന്നത് എന്താണ് ശരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം സമയമെടുക്കണം. അതിന് ഇപ്പം ഈ പറഞ്ഞ പോലെ പണ്ട് ഞാൻ, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, എനിക്ക് ഇൻ്റർവ്യൂസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഡാൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിൻ്റെ ആരായാലും ഇപ്പോൾ ആക്ടേഴ്സ് ആയാലും അങ്ങനെ ഒന്നുമില്ല, വളരെ നല്ല ഇൻ്റർവ്യൂസ് എനിക്കിങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പണ്ട് എപ്പോഴോ കേട്ടതാണ് ഈ ശോഭന മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ 9 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. അത് ഞാൻ അന്ന് ഞാൻ ഈ കലാക്ഷേത്രത്തിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല, പറഞ്ഞു 9 മണിക്കൂറൊക്കെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ. പക്ഷെ 9 മണിക്കൂറല്ല, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫെക്ഷൻ വരുന്നത് വരെ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 9 മണിക്കൂറൊക്കെ ആവണത്. അത് നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അതങ്ങനെ വന്നു പോകും.
1: ഇൻട്രസ്റ്റിന്റെ പുറത്ത് അങ്ങനെ
0: അങ്ങനെ നമ്മൾ അത്രയും പ്രാക്ടീസ് അതിന് കൊടുത്താൽ തന്നെ നമുക്ക് ചെറിയൊരു റിസൾട്ട് എങ്കിലും വരുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ പേരൻസിൻ്റെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് വരരുത്.
1: സമയമെടുക്കും,
0: ഒരു 2 വർഷമെങ്കിലും കുട്ടികൾക്ക് സമയം കൊടുക്കുക, ടീച്ചറിന് സമയം തരാന്നല്ല. കാരണം എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഒരു 50-50 ഇത് പോകുന്നത്. നമ്മള് നമ്മുടെ എത്ര കൊടുത്താലും അവര് ചെയ്യേണ്ട കാര്യം അവര് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല.
1: ഞാനും പലപ്പോഴും ഇങ്ങനെ കുട്ടികളൊക്കെ പാടുന്നത് കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഇത്ര ചെറിയ പ്രായത്തിൽ ഈ സ്വരസ്ഥാനവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പക്വത അവർക്കുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.
0: അത് അതിനൊരു റീസൺ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാ കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ആക്സസിബിലിറ്റി ഉണ്ട്. അവർക്ക് എല്ലാത്തിനും ഇപ്പൊ നമുക്ക് ഈ ഫോൺ തന്നെ വലിയൊരു എന്താ പറയാ എക്സാമ്പിൾ ആണ് അതിന്. നമുക്ക് എന്താ പറയാ ഒരു പാട്ട് കേൾക്കണം തോന്നിയാ കുട്ടികൾക്ക് തന്നെ അറിയാം അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ഇത് ഇന്നത് എടുത്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്നുള്ളത് അവർക്ക് അറിയാം. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പിള്ളേരൊക്കെ സ്റ്റേജിൽ പാടുന്നതിന്റെ ഒരു റീസൺ അത് തന്നെയാണ്. കാരണം അവർക്ക് വളരെയധികം എക്സ്പോഷർ ഉണ്ട്, അവർക്ക് ഇറങ്ങി എന്തും ചെയ്യാനുള്ള
1: ധൈര്യമുണ്ട്.
0: ആ ധൈര്യം കൊടുക്കുന്നത് പേരൻസ് ആണ് കേട്ടോ, അതും പറയണം, ഇപ്പൊ പറയാതിരിക്കാൻ വയ്യ. ഇന്നത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി അത് വേണം എന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. മറ്റേ ഇപ്പൊ കുറച്ചും കൂടി പിള്ളേർക്ക് ആക്സസിബിലിറ്റി ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, അതുകൊണ്ട് അവർ പഠിക്കണം, അവർ ചെയ്യണം. അത് അങ്ങനെ വളരട്ടെ, നല്ല കാര്യം. വളരെ നോളജ് ഉണ്ട്. ഇപ്പൊ കുറെ ഞാനിപ്പോ അടുത്ത് ഒരു ഇതുപോലെ ഒരു വീഡിയോ കാണാനിടയായി. ഒരു കുട്ടി ഒരു ശ്രുതി കേൾക്കുമ്പോഴേക്കും ആ ശ്രുതി ഐഡന്റിഫൈ ചെയ്യണത്, ലൈക്ക് ഈ ശ്രുതി ജി ഷാർപ്പാണ്, അല്ലെങ്കിൽ ഈ ശ്രുതി ജി ആണ്, അല്ലെങ്കിൽ ഇത് സി ഷാർപ്പ് സി, അങ്ങനെ പറയാൻ ആ കുട്ടിക്ക് വളരെ ചെറിയ പ്രായം, 9-10 വയസ്സൊക്കെ ഉള്ളു അതിന്. അതങ്ങനെ കേൾക്കുമ്പോ തന്നെ അതങ്ങനെ പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലൊരു ടാലന്റ് ഉണ്ട്,
1: ഉള്ളിലൊരു ജ്ഞാനമുണ്ടാവണം.
0: ആ തീർച്ചയായിട്ടും വേണം, അതില്ലാണ്ട് നടക്കില്ലേ. അപ്പൊ കാരണം ഇന്ന് ഒരുപാട് പേരെ നമുക്ക് കാണാം, ഒരുപാട് പേര്, കുട്ടികൾ തുടങ്ങി വലിയവരായിക്കോട്ടെ ആരായിക്കോട്ടെ, വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെയധികം നോളജ് ഉള്ള ആൾക്കാരാണ്.
1: ഓക്കെ, അപ്പൊ നമുക്കൊരു കീർത്തനത്തിലേക്ക് പോയാലോ?
0: തീർച്ചയായിട്ടും പോവാം, തീർച്ചയായിട്ടും.
1: ഏത് കീർത്തനാണ് പാടുന്നത്?
0: അപ്പൊ നമുക്ക് ദർബാരി കാനഡ എന്നുള്ള രാഗത്തിലെ നിന്ദതി ചന്ദനം എന്ന് പറഞ്ഞ ഒരു അഷ്ടപതിയാണിത്.

0: ഇതിനൊരു ഹിന്ദുസ്ഥാനി ടച്ച് ഉള്ള രാഗമാണെന്ന് തോന്നുന്നു
1: അല്ലേ?
0: ഞാൻ കേട്ടിട്ടുണ്ട് ഈ മിയ ധാൻസൻ അക്ബർ ചക്രവർത്തിയുടെ രാജ്യസഭയിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹമാണ് ഈ ദർബാരി കാനഡ രാഗം കുറച്ച് പോപ്പുലർ ആക്കിയെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്.
1: വളരെ സൂതിങ് ആയിട്ടുള്ള
0: ഒരു ഭക്തി മോഡുണ്ട്, ഒരു ചെറിയ ശോകമുണ്ട്.
1: അതെ അതെ അതെ അതെ, അതാ ഇത് സാവിരഹേ തവദീന വിരഹം. ഇതിന് എന്താ പറയാ, അതാ പറഞ്ഞ ഒരു ഒരു വിഷമത്തിന്റെ ഒരു ഛായയാണ് കുറച്ചും കൂടി ഉള്ളത്,
0: ചെറിയൊരു ഷെയ്ഡ് ഓഫ് ശോകം. ഓക്കെ, അപ്പൊ ചെറിയ പ്രായം മുതൽ സംഗീതം പഠിച്ചു വന്നു, യുവജനോത്സവ വേദികളിലെല്ലാം പങ്കെടുക്കാറുണ്ടോ? പെർഫോമൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, വളരെ അധികം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ രാവിലെ 9 മണിക്ക് വരുന്നു, ബാഗ് വെക്കുന്നു, ഇറങ്ങി പോകുന്നു, അങ്ങനെ. അതെ അതെ അതെ, റിഹേഴ്സലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും, റിഹേഴ്സലിന് വേണ്ടി തന്നെ. അതായത് ഞാൻ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ളത് ഗ്രൂപ്പ് സോങ്ങിനാണ്, അല്ലാതെ ലളിത ഗാനം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം, തിരുവാതിരപ്പാട്ട്, അങ്ങനെ കുറേ പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 6-7 എണ്ണത്തിനെങ്കിലും പങ്കെടുക്കും. അതെനിക്ക്, അതാ ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കളയാൻ എനിക്ക് അന്നൊന്നും താല്പര്യമില്ലായിരുന്നു.
0: എല്ലാത്തിലും
1: കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ല,
0: പങ്കെടുക്കുക
1: എന്നുള്ളതാണ്, അങ്ങനെ പങ്കെടുക്കുമായിരുന്നു.
0: മത്സരിക്കുമ്പോ എപ്പോഴും അച്ഛനും അമ്മയൊക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു?
1: ഓ, തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഉണ്ടാവും. പക്ഷെ അച്ഛന് ശാന്തിയാണ്, അമ്പലത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അധികം സമയം കിട്ടാറില്ല കൂടെ വരാനായിട്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരമൊക്കെ പോകേണ്ടത് കാരണം മിക്കവാറും അമ്മയാണ് വരാറ്. അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ടീച്ചേഴ്സിന്റെ കൂടെ പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കൊക്കെ വളരെ, നീ പഠിച്ചില്ലെങ്കിലും സാരില്ല, അച്ഛനൊക്കെ കൂടുതൽ പഠിച്ചില്ലെങ്കിലും സാരില്ല, പാട്ട് നന്നായിട്ട് പൊക്കോട്ടെ, അങ്ങനെ. അത്രയും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതെ, പ്ലസ് ടുവിൽ ഞാൻ സ്റ്റേറ്റില് പോയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഏറ്റവും കൂടുതൽ വിഷമമായത് വെച്ചാൽ എന്റെ കുട്ടി സ്റ്റേറ്റിലെത്തി, അങ്ങനെ. അന്നൊക്കെ വലിയ, അന്നല്ല ഇപ്പോഴും അതെ, അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോ അവർക്ക്, അച്ഛനും അമ്മയ്ക്കും, ഓ സ്റ്റേറ്റ് വരെയൊക്കെ പോകാൻ പറ്റിയ കുട്ടിക്ക് വലിയൊരു ഭാഗ്യമാണ്, അങ്ങനെ അങ്ങനെ കരുതുന്നവരാണ്. ഇത് എനിക്ക് കിട്ടിയ ടാലന്റ് എന്ന് പറയുന്നത് എന്നേക്കാൾ ആഘോഷിക്കുന്നത് അവരാണ്. അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ എന്റെ കുട്ടി ഒന്ന് മൂളിയാ തന്നെ സന്തോഷമാണ്. അതെ, അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറുത് തുടങ്ങിയിട്ടേ എന്നെ യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, എന്ത് യൂത്ത് ഫെസ്റ്റിവൽ എന്നില്ല, ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ പാടുക, അതിപ്പോഴും അച്ഛനൊരു രീതിയാണ്. അവിടെ അച്ഛൻ ശാന്തി ചെയ്യണ അമ്പലത്തിൽ എന്തെങ്കിലും പ്രതിഷ്ഠാദിനോ അല്ലെങ്കിൽ ഉത്സവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു പാട്ട് വേണം,
0: എന്തായാലും
1: വേണം. അതെ, നിർബന്ധമാണ്.
0: എവിടെയാണ് അത് സ്ഥലം?
1: ഞങ്ങൾ കുന്നംകുളമാണ്, കുന്നംകുളം വടക്കാഞ്ചേരി റോഡ്, ചൊവ്വന്നൂർ എന്ന് പറയും. ചൊവ്വന്നൂർ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലാണ് അച്ഛൻ ശാന്തി ചെയ്യണം. ഒരു 10-20 കൊല്ലത്തിന് മേലെയായി. ഞങ്ങൾ ശരിക്കും മലപ്പുറം ആണ് കേട്ടോ, ഞങ്ങളവിടെ അച്ഛന് ശാന്തിയായിട്ട് വന്ന് താമസിക്കുന്നവരായിരുന്നു. അപ്പൊ എന്താ, പക്ഷെ ഞാൻ വളർന്നത് അവിടെ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അച്ഛനും അമ്മയും തരുന്ന അതേ ഒരു സപ്പോർട്ട് എനിക്ക് അവിടുത്തെ നാട്ടുകാരും തന്നിട്ടുണ്ട്. അവിടുത്തെ ഈ പറഞ്ഞ പോലെ ക്ലബ്ബുകളിൽ പാടുക, ഓണാഘോഷ പരിപാടികൾ, അത് എല്ലാത്തിലും ഞാൻ ഉണ്ടായിരിക്കും. അത് കാരണം ഈ പറഞ്ഞ പോലെ ഈ പാട്ടിന് ഒരു തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും പാട്ടിന്റെ തുടക്കത്തിൽ ഇവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ തുടങ്ങിയത് ഇവരുടെ ഒക്കെ കൂടെ എന്ന് പറയാം. ഇവരാണ് എന്നെ ഒന്ന് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത്, നാട്ടുകാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ, വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. ബാക്കി അങ്ങനെ അങ്ങനെയൊക്കെയാണ് എന്ന് പറയാം. പാട്ടിലേക്കുള്ള വേദികൾ അങ്ങനെയായിരുന്നു. പിന്നെ വേറെ ഏറ്റവും അധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള വേറൊരാളെ മെൻഷൻ ചെയ്യേണ്ടത് എൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ ഉത്സവങ്ങളിലും നമുക്ക് പാടാം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അവിടേക്കൊക്കെ പോണം. അതെ, കൂടെ വരിക എന്നുള്ളത് ഈ പറഞ്ഞാൽ നമുക്ക് സാഹചര്യം ഒത്തുവരാറില്ല.

0: പറയുക. എന്നിരുന്നാലും എനിക്ക് പാടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയെങ്കിലും നേടിയെടുക്കുക. ഇപ്പം ഞാൻ ഇറങ്ങിത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളിറങ്ങിത്തിരിക്കാറുണ്ട്, ശരി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പം നമുക്കും കൂടെ ഒന്ന് പോയാലോ, നമുക്കൊന്ന് പാടാൻ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കാനായാലും, ഇപ്പം നമ്മളതിനെ എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ പോലും അത് ഹസ്ബൻഡ് ത്രൂ ആണ് ഇപ്പോൾ മിക്കവാറും വരാറ്. കാരണം ആൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും പാട്ടുകാരിയായി കാണണം, അത് എൻ്റെ അച്ഛനും അമ്മയെ പോലെ പിന്നെ ആഗ്രഹിക്കണത് എൻ്റെ
1: ഹസ്ബൻഡാണ്.
0: അയ്യോ ഫാൻസ് അല്ല, ക്രിറ്റിസിസം കൂടുതലാ. അയ്യോ അതൊക്കെ ഉണ്ട്. എൻ്റെ എൻ്റെ ഓപ്പളും അതെ, ഓപ്പിള ചേച്ചി അതെ, പിന്നെ ഹസ്ബൻഡും അതെ. വളരെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്കാണ്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് തന്നിട്ടുള്ളത്.
1: അപ്പോൾ ജീവിതം സംഗീത സാന്ദ്രമായിരുന്നു.
0: അയ്യോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്ക് എന്തായാലും ഒരു കീർത്തനം കൂടി എന്തായാലും ഒന്ന് കേൾക്കാം.
0: തീർച്ചയായിട്ടും കേൾക്കാം.
1: ഏതാണ് ഒന്ന് പാടുന്നത്?
0: ബഹുദാരി എന്ന് പറയുന്ന ഒരു രാഗത്തിലെ ബ്രോഭാരം.
1: വളരെ ഫേമസ് കീർത്തനം.
0: അതെ അതെ അതെ.

0: വളരെ മനോഹരമായ ഒരു കീർത്തനമായിരുന്നു.
1: താങ്ക് യു.
0: അപ്പോൾ ഒരുപാട് കീർത്തനങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: എനിക്കും വളരെ സന്തോഷം. ഒരുപാട് കീർത്തനങ്ങൾ പാടാൻ സാധിച്ചതിലും അതിനെപ്പറ്റി പറയാൻ സാധിച്ചതിലുമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എനിക്കിപ്പോഴും അത് മുഴുവൻ പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കലാക്ഷേത്രയെ പറ്റിയിട്ടായാലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയാലും, ഒരുപാട് നമ്മുടെ സമയപരിമിതിയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എനിക്ക് അത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റി. ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ് ഈ കലാക്ഷേത്രയുടെ ഇത്. അത് അത് എന്താ പറയാ, ഒരു ഒരു ആനന്ദാണെന്ന് പറയില്ലേ, നമുക്ക് അതിനെ പറ്റി പറയുമ്പോൾ അതിനെ റീകോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം.
0: തീർച്ചയായും
1: അതെ, അതെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഒരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതും, അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്.
0: ഓക്കെ, അപ്പോ നല്ല ഗായകർ കേൾവിക്കാരുടെ ഹൃദയം കീഴടക്കുന്നത് പോലെ ഒരു ഗുരുവിന് ഒരു തലമുറയെ തന്നെ രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ട്. കീർത്തന ഇത് രണ്ടും ഒരുപോലെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്.
1: താങ്ക് യു.
0: അപ്പോൾ ഭാവിയിൽ സംഗീത ലോകത്ത് തൻ്റേതായ ഒരു ഇടം കണ്ടെത്താനും ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കീർത്തനയ്ക്ക് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.
1: സന്തോഷം. താങ്ക് യു.
0: ഇവിടെ വന്നതിനും ഇത്രയേറെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി.
1: വളരെ സന്തോഷം, വളരെ അധികം സന്തോഷം, പറഞ്ഞാൽ തീരാത്ത അത്ര സന്തോഷം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

0: ശനി
1: ദശ ശനി ദശ.
2: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.

FM ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. പെരുമ്പാവൂർ നഗരസഭയുടെ കീഴിലുള്ള പട്ടികജാതി വികസന വകുപ്പിന്റെ പെൺകുട്ടികൾക്കുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് വിദ്യാർത്ഥിനികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിന് ട്യൂഷൻ ടീച്ചർമാരെ 2026-27 അധ്യയന വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. ട്യൂഷൻ ടീച്ചർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ വനിതകളായിരിക്കണം. യോഗ്യത ഇനി പറയുന്നു: ഹൈസ്കൂൾ തലം, ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ സ്റ്റഡീസ്, ബയോളജി എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് BEd യോഗ്യത ഉള്ളവരായിരിക്കണം. യുപി തലത്തിൽ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നതിന് അധ്യാപക യോഗ്യത ഉള്ളവരായിരിക്കണം. അപേക്ഷകർ വെള്ളപേപ്പറിൽ പേരുവിവരം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ വ്യക്തമായി എഴുതി അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20 വൈകിട്ട് 5 മണിവരെ. അപേക്ഷകൾ നേരിട്ട് കുറുപ്പമ്പടിയിലുള്ള കൂവപ്പടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലാണ് ലഭ്യമാക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ 99-47-02-95-81 എന്ന നമ്പറിൽ നിന്ന് രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ ലഭിക്കും. 99-47-02-95-81.

0: സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് ഫൈനില്ലാതെ ഈ മാസം 30 വരെ ഓൺലൈനായും സാക്ഷരതാ പ്രേരക്മാർ മുഖേനയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം www.literacymissionkerala.org www.literacymission.org. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ 04862-23-22-94 04862-23-22-94
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൽകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷം ലാറ്ററൽ എൻട്രി വഴി 2-ാം വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. അഡ്മിഷന് താൽപര്യമുള്ള +2 VHSE, ITI, KGCE പാസായ വിദ്യാർത്ഥികൾ ഈ മാസം 23 മുതൽ 29 വരെ കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. SEST, OEC, OBCH വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും സ്കോളർഷിപ്പും ലഭിക്കും. സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്കായി 85-47-00-50-84 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 85-47-00-50-84.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇതാ ഇന്നത്തെ ഈവനിംഗ് മെലഡി. പ്രേം പൂജാരി എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്ന് പാടിയത് കിഷോർ കുമാർ, ഗാനരചന നീരജ്, സംഗീതം എസ് ഡി ബർമൻ.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ കോട്ടയം ജില്ലയിൽ ഒരു വർഷം അംഗത്വ കാലയളവ് പൂർത്തിയാക്കിയവരുടെ മക്കളിൽ 2025-2026 അധ്യയന വർഷം 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്കുള്ള ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 25 വരെ നീട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ 04-81-23-00-762 എന്ന നമ്പറിൽ നിന്നും ലഭിക്കും. 04-81-23-00-762. വെബ്സൈറ്റ് വിലാസം services.unorganizedwssb.org/index.php/home. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം, service.unorganizedwssb.org/index.php/home.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കൊച്ചി ന്യൂവാൽസിൽ മൂട്ട്കോട്ട് ട്രെയിനർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 1-ാം ക്ലാസ് LLM ബിരുദാനന്തര ബിരുദവും ദേശീയ മൂട്ട്കോട്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മുൻ പരിചയവും LLM യോഗ്യതയില്ലാത്ത ദേശീയ അന്തർദേശീയ മൂട്ട്കോട്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ നിർദ്ദിഷ്ട മാതൃകയിൽ രജിസ്ട്രാർ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് HMT കോളനി PO കളമശ്ശേരി 68-35-03 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് www.nuals.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.nuals.ac.in. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ ഇതാണ്: 04-84-25-55-990. 04-84-25-55-990.

ത്രിത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസ് വിഷയത്തിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ സീറ്റൊഴിവ്. യോഗ്യരായവർ ഈ മാസം 24 വൈകിട്ട് 3 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0466-2270-335, 0466-2270-335. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ PhD ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. മലയാളം വിഭാഗം ഗവേഷണ കേന്ദ്രത്തിലെ ഭാഷാശാസ്ത്രം മേഖലയിൽ 1 സംസ്കൃത വിഭാഗത്തിൽ 7 ഉണ്ട്. UGC JRF യോഗ്യതയുള്ളവർക്ക് മലയാളം വിഭാഗത്തിലേക്ക് ഈ മാസം 30 സംസ്കൃതം വിഭാഗത്തിലേക്ക് ഈ മാസം 26 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ www.nsgscollege.org എന്ന വെബ്സൈറ്റിൽ നിന്നോ 0466-2212-223 എന്ന ഫോൺ നമ്പറിൽ നിന്നോ ലഭിക്കും. വെബ്സൈറ്റ് വിലാസവും ഫോൺ നമ്പറും ആവർത്തിക്കാം. www.nsgscollege.org ഫോൺ നമ്പർ 0466-2212.

12 223. നൂറ്റി രണ്ട് ദശാംശം 3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ FM ഈവനിംഗ് തുടരുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 46 സെക്കൻഡ്. ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. TM സൗന്ദരരാജനൊപ്പമുള്ളത് LR ഈശ്വരി. എൻ കേൾവിക്ക് എന്ന ബദൽ എന്ന ചിത്രത്തിനു വേണ്ടി MS വിശ്വനാഥൻ ഈണമിട്ട ഗാനമാണിത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് സംഭവങ്ങളും സ്കൂളിന് മുന്നിലെ സമരങ്ങളും വളരെ താല്പര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞിക്കേളവും രാമറും. കാലത്ത് കിഴക്കുനിന്നും വളരെ പ്രസന്നതയോടെ ഒരു ജാഥ പോകുന്നതും വൈകുന്നേരം കരുവാളിച്ച മുഖങ്ങളുമായി അതേ ജാഥ മടങ്ങിപ്പോകുന്നതും ആശങ്കയോടെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. എങ്കിലും അവർ വിശ്വസിച്ചു, സമരക്കാർ തോൽക്കുകയില്ല. പോക്കർ ഹാജി എല്ലാ ദിവസവും കാലത്തു മുതൽ വൈകുന്നേരം വരെ കേളപ്പനോടൊപ്പമുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ജുമാഅത്ത് പള്ളിയിൽ നിന്നും നിസ്കാരവും കഴിഞ്ഞ് നേരെ അങ്ങാടിയിലേക്ക് വരും. അന്നേരം കേളപ്പന്റെ വിശേഷങ്ങൾ നിരത്തും. എല്ലാവരും കേൾക്കണമെന്നുള്ളതുകൊണ്ട് ഉച്ചത്തിലാണ് പറയുക. കേളപ്പജി പറയാണ്, കുട്ടിയോളെ സ്കൂളിൽ കയറ്റിയിട്ടില്ലെങ്കിൽ മരിക്കും വരെ സമരം ചെയ്യുമെന്ന്. കേളപ്പജി പറയാണ്, ഗാന്ധിജീനെപ്പോലൊരു നേതാവ് ഈ ലോകത്തിലില്ലാന്ന്. കേളപ്പജി പറയാണ്, തെറ്റേടെ കണ്ടാലും ചോദിക്കണമെന്ന്. ഹരിജൻ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാമെന്ന് മാനേജർ സമ്മതം മൂളിയ വിവരം ആദ്യമായി തക്ഷൻകുന്ന് അങ്ങാടിയിൽ എത്തിച്ചതും പോക്കർ ഹാജിയായിരുന്നു. കേളപ്പജിയുടെ സമരം ജയിച്ചു എന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. അത് കേട്ടപ്പോൾ കുഞ്ഞിക്കേളുവിനും രാമറിനും വളരെ സന്തോഷമായി. രാമർ അപ്പോൾ അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും വിവരങ്ങൾ അറിയാൻ വൈകിട്ട് അയാൾ വരുമായിരുന്നു. പോക്കർ ഹാജിയുടെ ആഹ്ലാദം വർദ്ധിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിക്കേളു പറഞ്ഞു, നിങ്ങളെ കേളപ്പജി വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാ അല്ലേ ഹാജിയാരെ? ഹാജിയാർ ഉച്ചത്തിൽ പ്രതികരിച്ചു, തന്നെ തന്നെ. പിറ്റേന്ന് കാലത്ത് കോടതി തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യയ്യർ വക്കീലിന്റെ ശിപായി കുഞ്ഞിക്കേളുവിന്റെ പീടികയിലെത്തി. വല്യമാൻ കാണണോന്ന് പറഞ്ഞിക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾ ശിപായിയുടെ പിറകെ ചെന്നു. കോടതിയിൽ വാദം നടക്കുന്ന ഹാളിന്റെ വലതുഭാഗത്താണ് വക്കീലന്മാർ ഇരിക്കുന്ന വലിയ മുറി. വാദം നടക്കുന്നില്ലെങ്കിൽ സുബ്രഹ്മണ്യയ്യർ വക്കീൽ അവിടെയാണ് ഉണ്ടാവുക. പോകുന്ന വഴി നടുക്കണ്ടി കണാരനെയും കണ്ടു. അയാൾ വളരെ ശ്രദ്ധാപൂർവം കേസിന്റെ വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കണാരന്റെ ശ്രദ്ധ മാറാതിരിക്കുവാൻ ചുമരിന്റെ ഓരം ചേർന്ന് ശബ്ദമുണ്ടാക്കാതെയാണ് കുഞ്ഞിക്കേളു നടന്നത്. ഇത്രയും ദിവസത്തിനുള്ളിൽ കണാരന്റെ ഇംഗ്ലീഷ് പഠിത്തം എത്രത്തോളം എത്തിയിട്ടുണ്ടാകുമെന്ന് കുഞ്ഞിക്കേളു സ്വയം ചോദിച്ചു. കണാരൻ ഉത്തരം കിട്ടാത്ത എന്തോ ഒന്നുപോലെയാണെന്ന് അയാൾ കരുതി. കുഞ്ഞിക്കേളുവിനെ കണ്ടപാടെ സുബ്രഹ്മണ്യയ്യർ വക്കീൽ പറഞ്ഞു, മിസ്റ്റർ കേളു, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഹജൂർ ഓഫീസിൽ നിന്നും ഇന്ന് രാവിലെ ഒരു കത്ത് കിട്ടി. റെയിൽവേയുമായി ബന്ധപ്പെട്ടപ്പോൾ മേലടിയിൽ ഒരു ഹോൾട്ട് സ്റ്റേഷൻ തുടങ്ങാൻ സമ്മതിച്ചതായിട്ടാണ് കത്തിലുള്ളത്. മിസ്റ്റർ കേളുവാണല്ലോ അതിനുവേണ്ടി മുൻകൈ എടുത്തതും എല്ലാ ശ്രമങ്ങളും നടത്തിയതും. മേലടിയിലെ ട്രെയിൻ ഹോൾട്ട് നാട്ടുകാർക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇമ്മാസം തന്നെ അത് തുടങ്ങുമെന്നാണ് തോന്നുന്നത്. മേലടിയിൽ തീവണ്ടി നിർത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി കൊടുത്ത കാര്യം കുഞ്ഞിക്കേളു മറന്നുപോയിരുന്നു. ഹർജി ഇംഗ്ലീഷിലാക്കി അയക്കുവാൻ സുബ്രഹ്മണ്യ അയ്യരെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അത് ഇത്ര വേഗത്തിലും ഭംഗിയിലും ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനും ഹോൾട്ട് സ്റ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. സുബ്രഹ്മണ്യയ്യരോട് അതിനെക്കുറിച്ച് ചോദിക്കാനും തോന്നിയില്ല. എന്തുതന്നെയായാലും മേലടിയിൽ വണ്ടി നിർത്തുമെന്നത് യാഥാർത്ഥ്യമാണ്. കുഞ്ഞിക്കേളുവിന് സന്തോഷിക്കുവാൻ അത് മതിയായിരുന്നു. പണി തുടങ്ങിയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷന്റെയും ഹോൾട്ട് സ്റ്റേഷന്റെയും വ്യത്യാസം മനസ്സിലായത്. വടകര തിക്കോടി റെയിൽവേ സ്റ്റേഷനുകളിലുള്ളതുപോലെ വലിയ കെട്ടിടമൊന്നും മേലടിയിൽ പണിയുന്നില്ല. പകരം അതുവഴി ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടം വണ്ടിയുടെ ഗാർഡിരിക്കുന്ന ചെറിയൊരു കമ്പാർട്ട്മെന്റ് പോലെയുള്ള ഒന്ന് സ്ലീപ്പർ നിരത്തി മുകളിൽ വച്ചിരിക്കുന്നു. അത് കണ്ട് കുഞ്ഞിക്കേളുവും രാമറും അത്ഭുതപ്പെട്ടു. വണ്ടി നിർത്തുന്ന ദിവസത്തിന്റെ അറിയിപ്പ് വന്നപ്പോഴാണ് സ്റ്റേഷന്റെ പേര് പയ്യോളിയാണെന്നറിഞ്ഞത്. മേലടി എങ്ങോട്ട് പോയി? പയ്യോളി മുൻസിഫ് കോടതി, പയ്യോളി രജിസ്റ്റർ ഓഫീസ്, പയ്യോളി പോലീസ് സ്റ്റേഷൻ, പയ്യോളി ട്രാവലേഴ്സ് ബംഗ്ലാവ്, എല്ലാ പേരുകളും പയ്യോളിയിലാണ്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പേരും പയ്യോളിയിലാകട്ടെ എന്ന് റെയിൽവേ തീരുമാനിച്ചു അത്രേ. വണ്ടി വരാറാവുമ്പോൾ മാത്രമേ ടിക്കറ്റ് കൊടുക്കാൻ സ്റ്റേഷനിൽ ആളുണ്ടാവൂ. പയ്യോളിയിൽ ആദ്യമായി വണ്ടി നിർത്തുന്ന ദിവസം അവിടെ വലിയ തിരക്കായിരുന്നു. നാട്ടിലെ പ്രമുഖരായ എല്ലാവരും സ്റ്റേഷനിലെത്തിയിരുന്നു. യാത്ര പോകേണ്ടെങ്കിൽ പോലും വടക്കോട്ടേക്ക് പോകുന്നവർ വടകരയ്ക്കും തെക്കോട്ടേക്ക് പോകുന്നവർ തിക്കോടിക്കും ടിക്കറ്റ് എടുത്തു. കുഞ്ഞിക്കേളുവിനും രാമറിനും എങ്ങോട്ടും പോകേണ്ടിയിരുന്നില്ല. അവർ ബഹളത്തിലൊന്നും പെടാതെ മാറി നിന്ന് അതെല്ലാം വെറുതെ കാണുകയായിരുന്നു.
0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
2: കത്തിക്കരിഞ്ഞ് ബാക്കിയാവുന്നതാണ് കരി. മരം കത്തിയതിന്റെ കരിയെ മരക്കരി എന്ന് പറയുന്നു. ചിരട്ട കത്തിയുണ്ടാവുന്നതാണ് ചിരട്ടക്കരി. ഇവയൊക്കെ പലവിധ കാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നുണ്ട്. മരങ്ങളുടെ ഭാഗങ്ങൾ ഭൂമിക്കടിയിൽ കിടന്ന് പാകപ്പെട്ടുണ്ടാകുന്നതാണ് കൽക്കരി. ഇത് ഇന്ധനമായി ഉപയോഗിക്കുന്നു. ആനയ്ക്ക് കരിയെന്ന് പേരുണ്ട്. ചിത്രകാരന് കരി കറുത്ത നിറമാണ്. കരിവള കറുത്ത വളയാണ്. കരിമഷി കണ്ണെഴുതാനുള്ളതാണ്. കരിക്കലം കരിപിടിച്ച കലമാണ്. കരിമേഘം കറുത്ത മേഘമാണ്. കരിവണ്ട് കറുത്ത വണ്ടാണ്. കരിയില ഉണങ്ങിയ ഇലയാണ്. കരിമൂർഖൻ, കരിന്തേൾ എന്നീ പ്രയോഗങ്ങൾ കറുപ്പിനേക്കാൾ അധികമായി അവയുടെ ആക്രമണത്തെയും വിഷത്തെയും സൂചിപ്പിക്കുന്നു. കഥകളിയിലെ വേഷങ്ങളിലൊന്നിന് കരി എന്ന് പേരുണ്ട്. കരിമുഖമെന്ന് പറയുന്നിടത്ത് കറുത്ത മുഖം എന്നല്ല അർത്ഥമാക്കുന്നത്. നമ്മുടെ മുന്നിൽ തെളിയാതെ നിൽക്കുന്ന മുഖമാണ് ഉദ്ദേശിക്കുന്നത്. കറുത്ത കണ്ണിന് ഭംഗി കൂടുതലാണെന്ന സങ്കല്പം നിലനിൽക്കുന്നുണ്ടെങ്കിലും കരിങ്കണ്ണ് കറുത്ത കണ്ണല്ല. അസൂയക്കാരുടെ കണ്ണുതട്ടി നമുക്ക് ദോഷം സംഭവിക്കുമെന്നുള്ള വിശ്വാസമാണ് കരിങ്കണ്ണ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൃഷി ഇറക്കാത്ത കറുത്ത നിലത്തെ കരിനിലമെന്ന് വിളിക്കുന്നു. കരിമ്പണം കള്ളപ്പണമാണ്. കരിനിയമം മോശപ്പെട്ട നിയമമാണ്. കരിമ്പടം പരുക്കനായ കറുത്ത കമ്പിളിയാണ്. കരിമംഗല്യം സ്ത്രീകളുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത അടയാളമാണ്. പൂരാടൻ നാളിന് സമയവും ലക്ഷണവുമനുസരിച്ച് ചില ദോഷങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ദോഷമെന്ന് കരുതുന്ന പൂരാടൻ നാളിനെ കരിമ്പൂരാടമെന്ന് വിളിക്കുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിന്റെയും ദുഃഖത്തിന്റെയും അടയാളമാണ്. കരിമരുന്ന് വെടിമരുന്നാണ്. കരി എന്നാൽ കലപ്പയെന്നും അർത്ഥമാക്കുന്നുണ്ട്. കരിതേക്കുക എന്നാൽ അപമാനിക്കുകയെന്നാണ് അർത്ഥം. കരിങ്കല്ല് കറുത്ത കല്ലാണ്, കടുപ്പമുള്ള കല്ലാണ്. കരിഞ്ചന്ത കള്ളവ്യാപാരമാണ്. കരിങ്കാലി എന്ന പ്രയോഗം കൂറുമാറുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ്. തരിശുനിലം നന്നാക്കുന്നതിന് കരിതെളിക്കുക എന്ന് പറയുന്നു. ഈ പ്രയോഗങ്ങളിൽ മിക്കവാറും കരിയെന്ന വാക്ക് ദോഷകരമെന്ന് കരുതുന്നു. കരിവീട്ടി എന്നാൽ നല്ല ഈടും ഉറപ്പുമുള്ള ഈട്ടിത്തടിയാണ്. കരുത്തുള്ള ശരീരത്തെ സൂചിപ്പിക്കാൻ നല്ല കരിവീട്ടി പോലെ എന്ന് പറയാറുണ്ട്. കരിങ്കോഴി കറുത്ത കോഴിയാണ്. അതിൻ്റെ ഇറച്ചിയും മുട്ടയുമൊക്കെ ഔഷധഗുണമുള്ളതും കൂടുതൽ വിലയുള്ളതുമാണ്. കരിമ്പന, കരിനെച്ചി, കരിങ്ങാട്ട, കരിമരുത് തുടങ്ങിയവ അതാത് സസ്യങ്ങളുടെ പേരിനെയാണ് സൂചിതമാക്കുന്നത്. ഇങ്ങനെ കരിയെന്ന പ്രയോഗത്തിന് നിരവധി അവസ്ഥാന്തരങ്ങളാണുള്ളത്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

മാവേലിക്കര ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ ഗൈഡൻസ് സെന്ററിന്റെ മേൽനോട്ടത്തിൽ ഈ മാസം 20 മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിലെ 3 നിലയിലുള്ള കോൺഫറൻസ് ഹാളിൽ തൊഴിൽമേള നടക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിലവിലുള്ള 150 ഒഴിവുകളിലേക്ക് നടക്കുന്ന ഈ നിയമനത്തിൽ SSLC +2 ഡിഗ്രി എന്നിവയുള്ളവർക്ക് പങ്കെടുക്കാം. 20-45 മധ്യേ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 10 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സൗജന്യ രജിസ്ട്രേഷനും തൊഴിൽദാതാക്കളുടെ വിവരങ്ങൾ അറിയുന്നതിനുമായി

94 46 76 524 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 94 46 76 524 ഇതോടെ സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഏത് രാജാവിന്റെ പേരിലാണ് വയർലെസ് സാങ്കേതിക വിദ്യയായ ബ്ലൂടൂത്ത് അറിയപ്പെടുന്നത്? ഉത്തരം, നോർവേയെയും ഡെൻമാർക്കിനെയും ഒന്നിപ്പിച്ച

ഉത്തരം: നോർവേയെയും ഡെൻമാർക്കിനെയും ഒന്നിപ്പിച്ച 10-ാം നൂറ്റാണ്ടിലെ സ്കാൻഡിനേവിയൻ വൈക്കിംഗ് രാജാവായ ഹറാൾഡ് ബ്ലൂടൂത്ത് ഗോംസണിന്റെ പേരിലാണ് ബ്ലൂടൂത്ത് അറിയപ്പെടുന്നത്. ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ ഏകീകരിക്കുന്നതിനും വ്യത്യസ്ത ഉപകരണങ്ങളെ തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്നതിനും വയർലെസ് സാങ്കേതികവിദ്യ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നതിന്റെ പ്രതീകമായാണ് ഈ പേര് സ്വീകരിച്ചത്. നോർവേയെയും ഡെൻമാർക്കിനെയും ഒന്നിപ്പിച്ച 10-ാം നൂറ്റാണ്ടിലെ സ്കാൻഡിനേവിയൻ വൈക്കിംഗ് രാജാവായ ഹാറോൾഡ് ബ്ലൂടൂത്ത് ഗോംസണിന്റെ പേരിലാണ് ബ്ലൂടൂത്ത് അറിയപ്പെടുന്നത്.

0: ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: പ്രകൃതിയുടെ രുചി.
2: ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. രാവിലെ 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പ്ലൂറൽ എഫ്യൂഷൻ അഥവാ നെഞ്ചിലെ വെള്ളക്കെട്ട്, ശ്വാസകോശ വിഭാഗം മേധാവിയും പൾമനോളജിസ്റ്റുമായ ഡോക്ടർ പരമേസ് അയ്യപ്പത്തുമായി അഭിമുഖം. നാളെ രാവിലെ 9 മുതൽ 11 വരെ കേരള സംസ്ഥാന ബജറ്റിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം തിരുവനന്തപുരം റിലേ. നാളെ വൈകിട്ട് 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് യോഗാചാര്യൻ LB സുരീഷ് മേനോൻ മറുപടി നൽകുന്നു. നാളെ രാത്രി 8:05 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. ഇതിൽ അഡിനോയിഡും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടപരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഇത്രയും സമയം FM ഈവനിങ്ങിനൊപ്പമുണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

സൈന്ധവി വിവിധ തമിഴ് ചിത്രങ്ങൾക്ക് വേണ്ടി ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 17 സെക്കൻഡ്.

0: അമ്മു, ആമിനോ,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
2: അത്താഴത്തിന് അല്ലാതെ എന്തിനാ?
3: ആമിനെന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
4: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
2: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
4: എന്താ അമ്മൂ തല താഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ അതോ കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
2: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
3: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
4: തലവേദനയാണെന്ന് ആരാ പറഞ്ഞ?
3: അമ്മു പറഞ്ഞു.
4: ആനിയോടാണോ പറഞ്ഞത്?
3: അതെ.
4: അതെ, എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
2: എനിക്ക്
3: അതെ, എന്താ വല്ലാണ്ടിരിക്കണേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
4: അതുപോട്ടെ, അമ്മൂന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
2: വേണ്ട ആന്റി.
4: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
2: ശരി ആന്റി.
3: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
4: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
4: ആ, വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാവരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും, ഇതൊരു ഹോസ്റ്റലൊന്നുമല്ല. അതെല്ലാവരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
3: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
4: എന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
1: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്, ഇതെങ്ങനെയാ ഉണ്ടാക്കി?
4: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പോർത്തിട്ടാണ്. അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിൻ്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുമോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
4: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
3: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
4: എന്താ അത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണം മേശ, അതിനുള്ളതല്ല. ആനി,
3: ഞാൻ ഇവിടുന്ന് പോവാ, ഡാഡിയെ വിളിച്ച് പറയണം.
2: അതിനിവിടെ എന്തുണ്ടായി?
1: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കം പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
2: ആനി എവിടേക്കും പോവില്ല.
3: ഈ ആന്റിക്ക് കൂടെ അങ്ങ് പോകരുതോ ഗോവയില്?
2: ഈ വീട് എനിക്കും നിനക്കും ആമിനിക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
4: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
3: മാറി.
4: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
3: ഒന്നുമില്ല.
4: എന്റെ പൊന്നുമോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു.

0: നീ തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ.
1: ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
2: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
2: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്കെന്നെ നന്നായിട്ടറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷേ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
2: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ. അതൊരു കഥയാണ് മോളെ.
2: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
3: ഗുഡ് മോർണിംഗ് മിസ് ആനി.
2: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു കോള് റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
3: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
2: പിന്നെന്തേ?
3: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
2: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
3: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
2: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
3: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
2: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി.
3: സോറി ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടുകൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൌണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന് വ്യസനവും.
2: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ. ഞാനൊരു പെൺകുട്ടിയല്ലേ?
3: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും. ആൾ ഇന്നെ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തവൻ. എന്റെ കണ്ണുകളിൽ കൗതുകം.
2: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
0: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
2: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
0: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരി കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിന് നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഷൊർണൂരുകാരി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാലം. ആന്റീന്നാ വീട്ടുകാരിയെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെയില്ല. ദന്തവും ശില്പവും വാങ്ങാനൊക്കെ ആർക്കാ ധൃതി. ഇക്കാനെ ഓർക്കാതെ
1: ഒരു നിമിഷം.

0: പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ. ഉമ്മ
1: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
2: എവിടെ പോയിരുന്നു?
1: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
2: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
1: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
2: നിങ്ങൾ വൃത്തിയോട് പറയാതെ.
1: ഏയ്, വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരിയെന്നാ.
2: മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
3: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാണ് പറയുന്നത്. കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാണ് പറയുന്നത്.
4: കുറച്ചു ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
3: എനിക്കെല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
4: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
3: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നി ആവുന്നത് അവളായിരിക്കും. പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
4: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
0: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
3: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല. എനിക്ക് കുട്ടികളുണ്ട്.
5: എനിക്ക് എല്ലാം തന്നു, എല്ലാം. ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്കെല്ലാം തന്നു.
2: ആന്റി, ആന്റി സമാധാനായിട്ട്. ആന്റി പോയി കിടക്ക്, ഞങ്ങൾ പോവാ. വാ പോ.
4: ആമിന ഇവിടെ വാ.
0: എന്തേ?
4: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
0: എന്ത് കാര്യം?
4: ആരാ നിന്റെ ഈ ബഷീറിക്ക?
0: ഏത് ബഷീർക്ക?
4: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
0: ആവോ,
4: നുണ പറയണ്ട കേട്ടോ.
0: ബഷീർക്ക, ബഷീർക്ക എന്റെ.
4: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
0: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
4: അപ്പൊ മറ്റൊരു ജോലി?
0: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കൊന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാമെന്ന്.

0: ഞാൻ സമ്മതിച്ചില്ല. കണ്ണെത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നത്? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പം എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ എൻ്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
1: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
0: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും ആരും.
1: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും, ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായ വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോകണ്ടാകും.
2: ഗുഡ് മോർണിംഗ് മിസ് ആനി.
3: ഗുഡ് മോർണിംഗ്.
2: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
3: എന്തിന്?
2: ആനിയെ കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
3: അത് ഇന്നലെ കഴിഞ്ഞ കാര്യല്ലേ.
2: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
3: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
2: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
3: ഈ ബാച്ചവറിന് ചോട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
2: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
3: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
2: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത്, മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
3: ഞാൻ അങ്ങനെ ചോദിച്ചോ?
2: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
3: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
2: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
3: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ?
2: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
3: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ് അതെ. ഏ നോ നോ, ഏ അല്ല.

0: ആരാ?
1: ഈ നിരത്തിലൂടെ ഞാൻ പല വട്ടം നടന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചിറകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
0: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
1: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
0: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
1: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
0: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
1: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
0: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്. അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന് എന്റെ തെറ്റായി പോയല്ലേ ശരാ.
1: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
0: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളൊരിടത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
1: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കുക.
0: അതിന് നിങ്ങൾ
1: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
0: ആനിയോ? അവൾ

0: നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
0: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
1: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
0: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
1: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
0: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുമലുകളിൽ അവയുടെ ചീലുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, ഞാൻ സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാം. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റു പാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിധി എന്നോർത്തായിരിക്കും അമ്മു ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ.

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു. ആന്റി, ആന്റി, എന്ത് പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക് ആന്റി.
2: ആന്റി, ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറേ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
3: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
3: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും

0: ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
1: അപ്പോൾ മര്യാദ കേട് കാണിച്ചത് ആനിയല്ലേ?
0: എന്ത് മര്യാദകേട്?
1: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
0: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
1: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ഹാനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
0: എന്തോന്ന്?

0: ഹണി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
0: ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
1: വരൂ സർ. എന്താ വേണ്ടത്?
0: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ? അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
1: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ
0: കുട്ടി. അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
1: ആമിന.
0: ആമിന? മിസ് ആമിന അതോ മിസ്സസ്?
1: മിസ് തന്നെ.
0: ഇവിടെ പുതിയതായി വന്നതാണോ?
1: അതെ.
0: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
1: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്, ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
0: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
1: ഉണ്ടല്ലോ.
0: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
1: 101.
0: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
1: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
0: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
1: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
0: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
1: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
0: പരിചയപ്പെട്ടു.
1: എങ്ങനെ പരിചയപ്പെട്ടു?
0: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
1: നിങ്ങൾ രണ്ടും മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
0: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
1: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
0: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
2: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
3: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കുട്ടി വരാമായിരുന്നു അല്ലേ?
3: എന്തിന് ഈ രസം കളയണം?
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
3: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
2: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
3: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
1: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
3: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
1: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രയ്ക്ക് കഴിയൂ.
3: ഇയാൾ ഇവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
1: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
0: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടി, പക്ഷെ അത്

0: ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല.
1: ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
2: ഏയ് നോ, ഞങ്ങൾ ഇപ്പോ ഐസ്ക്രീം കഴിച്ചു.
0: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങും.
3: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
0: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
2: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
0: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
3: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
0: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
2: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
0: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
3: പിന്നെ നിങ്ങളെങ്ങനെ ഇങ്ങനെയായി?
0: എന്റെ വഷളനായി എന്നല്ലേ. ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താക്കുമ്പുകളും നോക്കത്താ കാഴ്ചകളും ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ശവട്ടി കടന്നുപോയ പാതയിലെ കുറേ പോറലും കുറേ പൊടിയും. അപ്പൊ ശരി, കാണാം.
4: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
2: ശരി. എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
5: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
4: അങ്കിൾ എന്നേക്ക് വരും?
5: അതാണ് തമാശ, അങ്കിള് വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
3: ആന്റി എപ്പോ മടങ്ങിയെത്തും?
5: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
3: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
5: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും. പെണങ്ങത്ത് പോലും ഇല്ല.
2: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
5: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
4: അറിയില്ല.
5: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
4: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയും. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
5: കുറച്ച് നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കുന്നു.
3: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
5: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?

0: അമ്മു.
1: ഏ, നിങ്ങളോ?
0: ഞാൻ പിന്തുടരുകയായിരുന്നു.
1: എന്തിന്?
0: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
1: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
0: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
1: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്ക് അറിയായിരുന്നു.
0: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
1: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും. അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
0: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
1: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മു അല്ലാട്ടോ, അമ്മു എന്ന്.

0: പൊങ്കറ്റം. എന്റെ വീണ, എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചുവരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ. മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?

0: ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല. ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് ഭീതി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചിലവ് തന്നെ എത്രയാണ്?
0: ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടും. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്?
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: അമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ കൈവിടാൻ വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള, നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാൻ
0: നിങ്ങളെ ഞാൻ
1: പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേ.
0: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
0: ഇല്ല, കിടന്നതാ. പക്ഷേ

0: കിടന്നപ്പോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും ആമിനയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
1: ഞാൻ വിചാരിക്കുന്നു, നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി ഒരൊന്ന് മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആ ആവേശം നഷ്ടമായതുപോലെ.
0: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭരണാടിനരികിൽ. അനി,
0: എന്താ ആൻറ്റി?
1: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവള് നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
0: ആൻറ്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആൻറ്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലെ എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ?

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിൻ്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടട്ടെ. ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിൻ്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മയോടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കായി.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: കണ്ടു. ആൻറ്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് അയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീറിക്ക തന്ന എൻ്റെ വള പൊട്ടിച്ചിതറി, എൻ്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരും അത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർ ഖാൻ്റെ ആമിനെ അയാൾക്ക് വേണോ അത്രേ?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്. ആൻ്റി ഇവിടെ ഇല്ല, നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ,
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരുമല്ല, അമ്മു എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരുമല്ല, അമ്മു എന്ന വീണ, അമ്മു എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ഹാനിയെയും ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
1: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
3: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു,
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
1: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംബോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംബോറിയത്തിൽ കയറുന്നുണ്ട്.
1: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ.

0: എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും. ഇന്നല്ലെങ്കിൽ നാളെ.
1: ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല.
2: അമ്മോ.
3: ആരാ?
1: ഞാനാണ്.
3: നിങ്ങൾ വീണ്ടും?
1: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
3: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
1: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
3: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
1: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിനെ അറിയാമോ?
3: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
1: കുട്ടി, നിന്റെ കണ്ണീർപാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
3: വെറുതെ?
1: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നോ വന്നവൻ, ഒരു മേൽവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
3: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
1: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ. ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന. എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു. അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
3: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
1: ബഷീർക്ക, അതൊക്കെ പിഴിഞ്ഞുപോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാനറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
3: അപ്പോൾ എല്ലാവരും കള്ളികൾ.
1: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
3: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
4: അമ്മു,
5: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
4: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു, എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
3: എനിക്ക് വേണ്ട.
4: കാരണം?
3: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
4: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
3: അത് നിങ്ങളുടെ ഇഷ്ടം.
5: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
3: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
5: എന്ത്?
4: എന്ത്?
5: എന്താ പറഞ്ഞു നീ?
3: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
4: നിനക്ക് എന്ത് പറ്റി വേണേ?
3: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
4: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
5: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
3: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
4: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
3: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
5: നീ എന്താണീ പറയുന്നത്?
3: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
4: അയാള്?
5: അരുത്.
3: ഒന്നും പറയണ്ട, നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
5: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
4: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു.

0: ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല. പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
1: ആന്റി വന്നിട്ട് പോകാം.
0: അയാൾ നീ കരുന്ന പോലെയല്ല.
2: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ. മോശങ്ങൾ.
0: ഹോ, വന്നോ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
3: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
0: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണ് അവള്. അവൾക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
3: ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
0: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
3: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു. നിന്റെ ബംഗ്ലാവിൽ ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഞാനിതാ വരുന്നു.
1: ആരാ?
3: ഒരു ഗസ്റ്റ്.
1: നിങ്ങൾ
3: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
1: ആനി ഇവിടെ ഇല്ല.
3: ഞാൻ ഇവിടെ കാത്തിരിക്കാം.
1: അതിനിട അകത്ത് കയറിയോ?
3: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
1: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
3: വൈകട്ടെ,
1: നിങ്ങൾ ഇപ്പൊ പോകൂ.
3: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
1: അടുത്ത് വരരുത്, എന്നെ തുടരുത്.
3: ഒന്നുകൂടി ആലോചിക്കൂ.
1: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
3: എന്നെ കൊല്ലും. അല്ലേ,
1: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
3: ഞാൻ പോട്ടെ, എനിക്കറിയാം യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, ഷെക്കിൾ മൈ അക്കൗണ്ട്.
0: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
3: അതെ.
0: എവിടേക്കാ?
3: എന്തിനറിയണം?
0: അമ്മോ എവിടെ?
3: ഏതമ്മോ?
0: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
3: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
0: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നെ. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
3: ഗുഡ് ബൈ അനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
1: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? ബഷീർക്ക, എന്നെ തനിച്ചാക്കി പോയി ബഷീർക്ക.
0: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാളെ പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
4: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന? ആമിന,
1: അയ്യോ
4: ആമിന,
1: ഞാൻ പോണോ? ബഷീർക്കേടെ അടുത്തേക്ക്.
4: ആമിന,
1: എന്നോട് ക്ഷമിക്കൂ നീ.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമാണ്.

0: കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന. ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
1: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം എം വി സനിൽകുമാർ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 17 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

ഈ ചലച്ചിത്ര ഗാനവിരുന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, തുടർന്ന് 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഡൽഹിറിലെ.